ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 വൈശാഖം 20, മലയാള വർഷം 1201 മേടം 27, 2026 മെയ് 10 ഞായറാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലതാ മുരളീധരൻ.
1: സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം. മഹാകവി കുമാരനാശാന്റെ നളിനിയിലെ സുപ്രസിദ്ധ വരികളാണ് ഉദ്ധരിച്ചത് എന്ന് ഏവർക്കും മനസ്സിലായിരിക്കുമല്ലോ. ഊഴിയിൽ അഥവാ ഭൂമിയിൽ സ്നേഹമാണ് എല്ലാം. ഏകമായ സത്യവും സ്നേഹസാരം തന്നെ. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന ഇരുടികളിലൂടെ തൻ്റെ നിലപാട് വ്യക്തമാക്കിയ മലയാളത്തിൻ്റെ പ്രിയ കവിയും കാവ്യസൗന്ദര്യം തുളുമ്പുന്ന വരികളാൽ ചലച്ചിത്രഗാനശാഖയെ സമ്പന്നമാക്കിയ ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മ. ദർ ഇസ് നത്തിങ് മോർ ട്രൂലി ആർട്ടിസ്റ്റിക് ദാൻ ടു ലവ് പീപ്പിൾ എന്ന് വിശ്വവിഖ്യാത ചിത്രകാരൻ വിൻസെന്റ് വാൻ ഗോഗ്. ദയ എന്താണെന്നറിഞ്ഞാൽ, ബഹുമാനം എന്തെന്ന് മനസ്സിലായാൽ, സ്വീകാര്യത എന്താണെന്നറിഞ്ഞാൽ മനസ്സിലാകും സ്നേഹമെന്താണെന്ന്. സ്നേഹശൂന്യതയാണ് ഇന്ന് എവിടെയും കാണുന്നത്. കാര്യലാഭത്തിനു വേണ്ടി നടിക്കുന്ന സ്നേഹം യഥാർത്ഥമല്ല. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ കടുത്ത അവഗണന നൽകി നരേന്ദ്രൻ്റെ, പിൽക്കാലത്തെ ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തെ, വ്യക്തിയെ പരീക്ഷിക്കാൻ ശ്രമിച്ചതായി കേട്ടിട്ടുണ്ട്. എന്നിട്ടും നരേന്ദ്രൻ തൻ്റെ ഗുരു സന്ദർശനം മുടക്കിയില്ല. നിനക്കിതെങ്ങനെ കഴിഞ്ഞുവെന്ന് പിന്നീട് ഗുരു ആരാഞ്ഞപ്പോൾ, അങ്ങ് എന്നോട് സംസാരിക്കുക എന്നുള്ളത് വളരെ ചെറിയ കാര്യമാണ്. അങ്ങയുടെ ഉള്ളു നിറയെ സ്നേഹമുണ്ട്, എനിക്കറിയാം. ആ സാന്നിധ്യത്തിൽ വെറുതെ ഇരിക്കുക എന്നുള്ളത് തന്നെ എൻ്റെ പുണ്യം എന്നാണ് നരേന്ദ്രൻ പറഞ്ഞത്. ഗുരുവിൻ്റെ മനസ്സിലെ സ്നേഹത്തെ എത്ര മറച്ചിട്ടും മനസ്സിലായ ആ ശിഷ്യന് ഗുരുവിനോടുള്ളതും ഗുരുവിന് തിരിച്ചുള്ളതുമായ ആത്മബന്ധം എത്ര വലുത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന പ്രസിദ്ധമായ ക്രിസ്തുവചനമുണ്ടല്ലോ. അതിലെ ആദ്യ പാതി നാം ഗവനിക്കാതെ രണ്ടാം പാതിയാണ് മറ്റുള്ളവർക്ക് ഉപദേശമായി കൊടുക്കാറ്. ആദ്യ പാതിയിലെ സ്വയം സ്നേഹിക്കാൻ എന്നത് അത്ര ചെറിയ കാര്യമല്ല. ആൽബർട്ട് ഫ്രൈഡ്ലാൻഡർ എന്നൊരു പുരോഹിതനെക്കുറിച്ച് ഫാദർ ബോബി ജോസ് കട്ടിക്കാട് തൻ്റെ അകം എന്ന പുസ്തകത്തിൽ

0: പരാമർശിക്കുന്നുണ്ട്. നാസി ജർമ്മനിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകൗമാരങ്ങൾ. ഒരു രാത്രിയിൽ വളരെ ബോധപൂർവം എഴുന്നേറ്റ് 8 വയസ്സുള്ള ആ കുട്ടി ഒരു പട്ടികയുണ്ടാക്കി ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച്. എന്നിട്ട് ഒരു വ്രതവും ചെയ്തു. ഈ പീഡനകാലം അതിജീവിക്കാനാകുമെങ്കിൽ മാനവരാശിയുടെ നന്മയ്ക്കായി തന്നെ അർപ്പിക്കാമെന്ന്. ആ കുട്ടി അസാധാരണ കരുണയുള്ള ഒരാളായി കാലക്രമത്തിൽ പരിണമിച്ചു. സ്വയം സ്നേഹിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ തനിക്ക് ലോകത്തെ സ്നേഹിക്കാൻ ആവില്ലായിരുന്നുവെന്ന് അയാൾ എല്ലായിടത്തും ഏറ്റുപറഞ്ഞു. ബുദ്ധൻ തന്റെ അനുയായികളോട് പറഞ്ഞ പോലെ മനസ്സ് സ്നേഹം കൊണ്ട് നിറയുമ്പോൾ ഓരോ ദിശയിലേക്ക് അത് കൈമാറുക. പകയോ വെറുപ്പോ കോപമോ ഇല്ലാതെ എല്ലാത്തിൻ്റെയും ഭാഗമാകുക. പരിധികളില്ലാതെ വികാസം തേടുന്ന സ്നേഹചിത്തം കൊണ്ട് മുഴുവൻ ലോകത്തെയും ആലിംഗനം ചെയ്യുക. സ്നേഹമാം കുളിർ പൂനിലാവ് പരന്നു സർവവും ഏകമായി മോഹമാം ഇരുൾ നീങ്ങി നിന്റെ മഹത്വമുള്ളിൽ വിളങ്ങണേ എന്ന മഹാകവി കുമാരനാശാന്റെ വരികൾ തന്നെ പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും, സ്നേഹം താൻ ജീവിതം, ശ്രീമൽ സ്നേഹവ്യാഹതി തന്നെ മരണം. സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്വം എന്ന മുകളിൽ ഉദ്ധരിച്ച വരികളിലൂടെ ആശാൻ ചണ്ഡാലഭിഷികയിലും സ്നേഹത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്നു. ലവ് ക്യാൻ ഓപ്പൺ പ്രിസൺ ഡോഴ്സ് എന്ന ഗ്രന്ഥം രചിച്ച ഗ്രന്ഥകാരൻ ഒരു ജയിൽ പുള്ളിയിൽ നിന്ന് കിട്ടിയ വാചകമായി അതിനെ പറയുന്നു.
1: ലതാ മുരളീധരൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആരമ്മേ ഗാന്ധി എന്ന കവിത കേൾക്കാം. ആലാപനം എസ് ജയ.

0: The party said Mallikarjun Kharge and Rahul Gandhi will take the final decision on the new Kerala Chief Minister and the name will be announced very soon. Defence Research and Development Organisation, DRDO, has successfully conducted an extensive long-duration test of its actively cooled full-scale scramjet combustor in Hyderabad. Ministry of Defence said that the test achieved a runtime of over 1,200 seconds, surpassing the earlier 700 seconds test held in January this year. The successful test positions India at the forefront of advanced aerospace capabilities and continuously emerging war technologies. It also validates both the combustor design and the capabilities of the state-of-the-art test facility, strengthening India's hypersonic cruise missile development program. The centre has moved to significantly strengthen protections for outsourced and contractual workers engaged across central ministries, departments, autonomous bodies and central public sector enterprises through a new set of procurement-linked compliance measures for the labour codes. The Ministry of Labour and Employment said the reforms aim to ensure timely payment of wages, mandatory remittance of social security contributions, greater accountability of contractors and principal employers, and stronger enforcement mechanisms against violations of labour laws. The US has proposed to increase the minimum wages paid to hire an employee under the H-1B visa program by 30% over the previously fixed limits, a move the administration claims will help prevent foreigners from undercutting salary of US nationals. India's under-15 girls delivered commanding performances in the semi-finals at the Asian Boxing Under-15 and Under-17 Championships, with nine boxers advancing to the finals across weight categories in Tashkent yesterday. In IPL cricket, Gujarat Titans defeated Rajasthan Royals by 77 runs at the Sawai Mansingh Stadium in Jaipur last night. Today, Chennai Super Kings and Lucknow Super Giants will clash at M.A. Chidambaram Stadium. And that is the end of this news bulletin.
1: Agashavani, Thrissur. Samayam 6 mani kazhinju 10 minute. Arayippukal. Ee nilayil innu prakshepanam cheyyunna paripadikal. 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ, കുന്നുംകുളം സി എസ് ഐ ചർച്ച് ഗായക സംഘം അവതരിപ്പിച്ചത്. 6:35 വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7 പുലരിപ്പൂക്കളി മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 അക്ഷര കേരളം. കുഞ്ഞുണ്ണി ചന്തമുള്ള കവിതക്കാമ്പ്, കുഞ്ഞുണ്ണി അനുസ്മരണം എഴുതി അവതരിപ്പിക്കുന്നത് അധ്യാപകനും മുൻ വിദ്യാഭ്യാസ ഓഫീസറുമായിരുന്ന കവി ബാലകൃഷ്ണൻ അഞ്ചത്ത്. തുടർന്ന് നുറുങ്ങു കവിതകൾ. ജി ആർ എസ് ആർ വി എച്ച് എസ് എസ് വേലൂർ ഹൈസ്കൂൾ വിഭാഗം അധ്യാപിക മഞ്ജുഷ വി ബി, ശ്രീ കേരളവർമ്മ കോളേജിലെ ഹിന്ദി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി കെ രാജേന്ദ്രൻ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്നു. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കല്യാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 90 നിറവിൽ ആകാശവാണി. മുരളീധര ഷേണായി, ഷീല രാജ്, ബാബു സന്നിധാനം ഇരിങ്ങാലക്കുട എന്നിവർ പങ്കെടുക്കുന്നു. 8:45 10:15 രാത്രി 8:15 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 യുവവാണി. 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീലക്ഷ്മി വി സിയുമായി അഞ്ജു പി അർജുന നടത്തുന്ന അഭിമുഖം ആദ്യ ഭാഗം. 10:00 ലളിത സംഗീത പാഠം. സുനിൽകുമാർ പനമണ്ണയുടെ വരികൾക്ക് ഈണം നൽകി പഠിപ്പിക്കുന്നത് അറക്കൽ നന്ദകുമാർ, പഠിക്കുന്നത് ദിവ്യ എസ്. 10:25 റീഗൽ ജുവലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയെടുത്ത്. 10:45 ഗസൽ. 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 തായമ്പക, കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിയും

0: സംഘവും അവതരിപ്പിക്കുന്നത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. ഒരു മണിക്ക് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. അവതരിപ്പിക്കുന്നത് അധ്യാപികയായ സ്വാതി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 നാടകഗാനങ്ങൾ, 2:30 കഥകളി പദങ്ങൾ. കലാമണ്ഡലം സി വി സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്. 3:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 3:30 ഏവൂർ പ്രീതാവാര്യരുടെ സംഗീത കച്ചേരി, പേരൂർ ജയപ്രകാശ് വയലിൻ, പാലക്കാട് ഗണേഷ് വർമ്മ മൃദംഗം. 4:30 വനിതാവേദി പുനഃപ്രക്ഷേപണം. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. ഗാന്ധിയനും എഴുത്തുകാരനുമായിരുന്ന പി ഐ ശങ്കരനാരായണനുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖം 2. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 കഥകളതിസാദരം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃത വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 AIR കോറൽ സോങ്സ്. ആകാശവാണി ഗായക സംഘം പാടിയ ഗാനങ്ങൾ. 6:50 വയലും വീടും കന്നുകാലികളിലെ അകിടുവീക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ പ്രിയ കെ നായരുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത. സി സുരേഷ് പുറമേയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ട്. 9:30 തിരനോട്ടം. അഖില കേരള റേഡിയോ നാടകോത്സവം 1st 2026. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ. 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: കാഴ്ച
2: തിങ്കൾ രാവിലെ 8:30.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം.
4: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
6: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. പ്രഭാത വന്ദനം, ഭക്തിഗാനങ്ങൾ. പാടിയത് കുന്നംകുളം CSI ചർച്ച് ഗായക സംഘം.

0: കുന്നംകുളം സി എസ് ഐ ചർച്ച് ഗായിക സംഘം പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതമന്ദിരത്തിൽ ഇതുവരെ കേട്ടത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം, ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
6: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ
8: 7:50.
9: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി,
0: ആകാശവാണി, തൃശൂർ.
11: വിളംബരം, പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. സംയുക്ത സേനാ മേധാവിയായി റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ ഈ മാസം വിരമിക്കുന്നതിനാലാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ നാവികസേനാ മേധാവിയാകും. നിലവിൽ പശ്ചിമ കമാൻഡ് മേധാവിയാണ്. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. തമിഴക വെട്രി കഴകം സ്ഥാപക നേതാവ് ചന്ദ്രശേഖർ ജോസഫ് വിജയ് ഇന്ന് രാവിലെ 10 തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഒപ്പം 9 മന്ത്രിമാരും ചുമതലയേൽക്കും. സപ്ലൈകോയുടെ ജനപ്രിയ ന്യായവില അരി പദ്ധതിയിൽ വില വർധന. കിലോഗ്രാമിന് 2 രൂപയാണ് കൂട്ടിയത്. ദേശീയപാത 544 പുഴയ്ക്ക് കുറുകെയുള്ള പഴയ ചാലക്കുടി പാലം അടച്ചു. ഇരു ദിശകളിലേക്കുമുള്ള വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെ ഒറ്റവരിയായാണ് കടത്തിവിടുന്നത്. ആഡംബര കപ്പലായ എം ഇ ഹോണ്ടിയസിന് പുറമെ 2 ഹാൻഡ വൈറസ് ബാധിച്ചതായി സംശയം. സ്പെയിനിലും തെക്കൻ അറ്റ്ലാന്റിക്കിലെ ദ്വീപായ ട്രിസ്റ്റൻ ഡാക്കുണയിലുമാണ് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത്. ഐ പി എൽ ക്രിക്കറ്റിൽ ശുഭ്മൻ ഗിൽ, സായ് സുദർശൻ ഓപ്പണിംഗ് സഖ്യത്തിന്റെ സെഞ്ചുറി കൂട്ടുകെട്ടിൽ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ച് ഗുജറാത്ത് ടൈറ്റൻസ്. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും ആലപ്പുഴയും തമ്മിലാണ് മത്സരം. ആൺകുട്ടികളുടെ ഫൈനലിൽ തൃശൂർ തിരുവനന്തപുരത്തെ നേരിടും. ഗ്രാൻഡ് ചെസ് ടൂറിലെ ബ്ലിറ്റ്സ് റൗണ്ടിൽ ലോക ചാമ്പ്യൻ ഡി ഗുകേഷിനെ തോൽപ്പിച്ച് ജാവഹിർ സിന്ദ്രോ. 9 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ 13 പോയിന്റുമായി ഗുകേഷ് 4 സ്ഥാനത്താണ്. ഇതുവരെ കേട്ടത്
11: വിളംബരം,

0: ഇനി ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. മലയാളത്തിലെ ഒരു പ്രശസ്ത കവിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് പോക്കുവെയിൽ മണ്ണിലെഴുതിയത്. ആരാണ് അദ്ദേഹം? ചോദ്യം ആവർത്തിക്കാം. മലയാളത്തിലെ ഒരു പ്രശസ്ത കവിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് പോക്കുവെയിൽ മണ്ണിലെഴുതിയത്. ആരാണ് അദ്ദേഹം? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ
5: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
7: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
6: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
7: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
6: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
7: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
6: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
7: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
6: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
7: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
6: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. മലയാളത്തിലെ ഒരു പ്രശസ്ത കവിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് പോക്കുവയിൽ മണ്ണിലെഴുതിയത്. ആരാണ് അദ്ദേഹം? ഉത്തരം രാവിലെ 7:55. രാവിലെ 7:05 അക്ഷര കേരളം. കുഞ്ഞുണ്ണി ചന്തമുള്ള കവിതക്കാമ്പ്. കുഞ്ഞുണ്ണി അനുസ്മരണം. എഴുതി അവതരിപ്പിക്കുന്നത് അധ്യാപകനും മുൻ വിദ്യാഭ്യാസ ഓഫീസറുമായിരുന്ന കവി ബാലകൃഷ്ണൻ അഞ്ചത്ത്. തുടർന്ന് നുറുങ്ങു കവിതകൾ. GRS RVHSS വേലൂർ ഹൈസ്കൂൾ വിഭാഗം അധ്യാപിക മഞ്ജുഷ VB, ശ്രീ കേരളവർമ്മ കോളേജിലെ ഹിന്ദി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ PK രാജേന്ദ്രൻ എന്നിവർ എഴുതി അവതരിപ്പിക്കുന്നു. ശ്രോതാക്കൾക്കൊപ്പം 8:30 90 നിറവിൽ ആകാശവാണി. മുരളീധര ഷേണായി, ഷീലരാജ്, ബാബു സന്നിധാനം ഇരിങ്ങാലക്കുട എന്നിവർ പങ്കെടുക്കുന്നു. യുവവാണി. 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോക്ടർ ശ്രീലക്ഷ്മി BCയുമായി അഞ്ജു P അർജുന നടത്തുന്ന അഭിമുഖം ആദ്യഭാഗം.

ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റും 40 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്ടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം?
0: എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105. 2325142.
6: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
7: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
6: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
7: കണ്ടില്ലേ
8: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
9: നോ സിഗ്നൽ.
6: ഇനി എന്ത് ചെയ്യും?
8: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
7: ഏയ് മണ്ടത്തരം നിർത്ത്.
6: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
9: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
10: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
11: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് SCയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. വൈകാതെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നും പാർട്ടി നേതൃത്വം വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ.
12: ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ലക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്ന് നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് പുലർച്ചെയോടെ നെടുമ്പാശ്ശേരി.
11: അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10:00 പ്രതിജ്ഞാ ചടങ്ങ്. 9 TVK മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേൽക്കും. ഡെസ്ക് റിപ്പോർട്ട്.
13: 234 അംഗ നിയമസഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം നിയമിച്ചത്. BCK, IOML പാർട്ടികളുടെ രണ്ടു വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് TVKക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, CPI, CPIM കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിജയ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതോടെ 6 പതിറ്റാണ്ടോളം നീണ്ട ദ്രാവിഡ കഴകം പാർട്ടികളുടെ ഭരണം ചരിത്രത്തിന് വഴിമാറും. ഇതിനു മുമ്പ് അണ്ണാ DMKയും DMKയുമാണ് തമിഴ്നാട് മാറി.
11: പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ K Kailasnathan രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5 തവണയാണ് AINRC നേതൃത്വം നൽകുന്ന NDA പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് MLA ശോഭൻ

ദേബ് ചതോപാധ്യയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമപത്ര, നയന ബന്ദ്യോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ കൂടിയായ ഫിർഹാദ് ഹക്കിമാണ് ചീഫ് വിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ PM മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. NDA ഗവൺമെന്റ് 11 വർഷം മുമ്പ് തുടക്കമിട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. PM ജീവൻ ജ്യോതി ബീമാ യോജന, PM സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായെന്ന് അദ്ദേഹം വിലയിരുത്തി. PM ബീമാ യോജനകൾ രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷാ ചട്ടക്കൂടിനെ ഏറെ ബലപ്പെടുത്തി. അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് പദ്ധതികളെന്നും നരേന്ദ്രമോദി കുറിച്ചു. അടൽ പെൻഷൻ യോജനയിലെ ഉയരുന്ന സ്ത്രീ പങ്കാളിത്തം നാരീശക്തിയുടെ സംഭാവനകൾക്ക് നൽകുന്ന അംഗീകാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേസമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാകും. മിസൈലിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണത്തിൽ DRDOയെയും ഇന്ത്യൻ സൈന്യത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യമാധ്യമ കുറിപ്പിൽ അഭിനന്ദിച്ചു. ഇന്ത്യൻ തീരരക്ഷാസേനയുടെ പുതുതലമുറ അദമ്യ ക്ലാസ് പട്രോൾ കപ്പൽ ICGS അജൽ ഇന്നലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്മീഷൻ ചെയ്തു. രാജ്യരക്ഷാ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി A. അൻപരശുവാണ് കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹ്യ സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളായാൽ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS ഡ്രാഗൺ എന്ന കപ്പൽ വിന്യസിച്ചതായി ബ്രിട്ടൻ അറിയിച്ചു. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ പ്രവാസി വകുപ്പിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് വകുപ്പിന് മാത്രമായി മന്ത്രിയെ നിയമിക്കണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. UDF നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസി വകുപ്പിന്റെ പ്രസക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൌൺസിൽ ആവശ്യമുന്നയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7 ഗോഹട്ടിയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 76 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 3 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് FC KSEBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തി. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC കർണാടകയുടെ കിക് സ്റ്റാർട്ട് FCയോട് 1 തോറ്റു. 13 ഗോകുലം 5-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കണ്ണൂർ മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലറും CPIM നേതാവുമായ K
കെ കെ അഭിമന്യു.

0: നിര്യാതനായി. 64 വയസ്സായിരുന്നു. റിട്ടയേർഡ് BSNL ജീവനക്കാരനാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് പൊറോറ ശ്മശാനത്തിൽ നടത്തും. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ CM അബൂബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. അങ്ങാടിപ്പുറം തിരുമന്ധംകുന്ന് ക്ഷേത്രത്തിൽ 501 കലാകാരന്മാരുടെ പഞ്ചരത്ന കീർത്തനാലാപന സംഗമം സംഘടിപ്പിച്ചു. ആലാപന സദസ്സ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് എടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററി കഴകം നേതാവ് C. ജോസഫ് വിജി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് SCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റെന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AirNews_Calicut എന്ന ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ് ഝാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ കർണാടക തെലങ്കാനയോഹ യാത്രാർത്ഥം പ്രതിഷ്ഠത്തെ. സഹ ബാംഗ്ലൂരുനഗരി ആർട്ട് ഓഫ് ലിവിംഗ് ഇത്യേതസ്യ സംസ്ഥാനസ്യ പഞ്ചചത്വാരിംശത്തമീം വർഷപൂർത്തിം ഏതസ്യ സംസ്ഥാപകസ്യ ഗുരുദേവ ശ്രീ ശ്രീ രവിശങ്കരസ്യ സപ്തതിതമം ജന്മദിവസം ച ഉപലക്ഷ്യ പ്രകൽപ്പിതെ ഏകസ്മിൻ സമാരോഹേ സഹഭാഗം കരിഷ്യതി. ശ്രീമോദി ആർട്ട് ഓഫ് ലിവിംഗ് പരിസരെ നവനിർമ്മിതസ്യ ധ്യാനമന്ദിരസ്യ ധ്യാനകക്ഷസ്യ ച ഉദ്ഘാടനം കരിഷ്യതി. ഏതത് കാര്യക്രമാത് പൂർവം സഹ ഏകാം സഭാം സംബോധയിഷ്യതി. സമാരോഹാത് അനന്തരം പ്രധാനമന്ത്രി ഹൈദരാബാദെ പ്രായ ചതുശ്ശതോത്തര നവസഹസ്രകോടി രൂപ്യകാണാം അനേകാസാം വികാസ പരിയോജനാനാം ശിലാന്യാസം ലോകാർപ്പണം ച കരിഷ്യതി. ശ്രീമോദി ഹൈദരാബാദ് പണജി ആർത്ഥിക വീഥികായാം സപ്തഷ്ട്യധികശതസംഖ്യാകെ രാഷ്ട്രീയ രാജമാർഗെ ചതുർഭാഗപരക മാർഗ നിർമ്മാണസ്യ ആധാരശിലാം അപി സ്ഥാപയിഷ്യതി. പ്രധാനമന്ത്രി വാരംഗലെ PM മിത്ര പാർക്ക് ഇത്യേതത് ഉദ്യാനം അപി ഉദ്ഘാടയിഷ്യതി. അപി ച സഹ ഹൈദരാബാദെ അത്യാധുനികം കർക്കരോഗപരം ഏകം ചികിത്സാലയം അപി ലോകായ അർപ്പയിഷ്യതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടക തെലങ്കാനയോഹ യാത്രാനന്തരം അദ്യ ഗുജറാത്തം അഭിഗമിഷ്യതി. ദ്വിദിവസീയ യാത്രായാഹ പ്രഥമേ ദിനേ അദ്യ സഹ ജാമനഗരം പ്രാപ്നോതി. തദനന്തരം ദ്വിതീയേ ദിനേ അർത്ഥാത് ശ്വഹ സഹ സോമനാഥ മന്ദിരസ്യ ജീർണോദ്ധാരസ്യ പഞ്ചസപ്തതി വർഷപൂർത്യവസരെ ആയോജിതെ സോമനാഥാമൃത മഹോത്സവേ സഹഭാഗം കരിഷ്യതി. പ്രധാനമന്ത്രി അനേകേഷു ധാർമ്മികേഷു സാംസ്കൃതികേഷു ച കാര്യക്രമേഷു സഹഭാഗം കരിഷ്യതി. സുവേന്ദുഃ അധികാരി ഹ്യഃ പശ്ചിമബംഗാളസ്യ നൂതന മുഖ്യമന്ത്രിത്വേന ശപഥം ഗൃഹീതവാൻ. ഇത്ഥം പശ്ചിമബംഗാളെ ഭാജപേതി ദലസ്യ പ്രഥമം പ്രശാസനം സംഘടിതം. കൊൽക്കത്തയാം ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഇതി സ്ഥലെ ആയോജിതെ ഭവ്യ സമാരോഹെ രാജ്യപാലേന RN രവിണ ശ്രീ സുവേന്ദുഃ അധികാരി പദഗോപനീയതായേ പ്രതിശ്രാവിതഃ. തേന സഹ അന്യേ പഞ്ചമന്ത്രിണഃ അപി പദഗോപനീയതായേ ശപഥം ഗൃഹീതവന്തഃ. अत्रावसरे प्रधानमन्त्री, केन्द्रीय गृहमन्त्री, रक्षामन्त्री, भाजपादलाध्यक्षः, अनेके मुख्यमन्त्रिणः, मन्त्रिणः

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 9048255333.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493-26-2262.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കുവാനും സംരംഭങ്ങളാക്കി മാറ്റുവാനും ഈ പദ്ധതികൾ വഴി അവസരം ലഭിക്കും. റെയ്സ് 2026 പദ്ധതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കുന്നതിനായി 5 ലക്ഷം വരെ ഗ്രാന്റും വിദ്യാർത്ഥികൾക്ക് 4 ലക്ഷം രൂപ വരെ ധനസഹായവും ലഭിക്കും. വിള സംരക്ഷണം, ഭക്ഷ്യ സംസ്കരണ മേഖല, കാർഷിക വിതരണ ശൃംഖല വികസനം, കൃത്യത കൃഷി, ജൈവകൃഷി, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ കൃത്രിമ ബുദ്ധിയുടെ പ്രയോഗങ്ങൾ, നൈസർഗിക വിഭവ സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾക്ക് പദ്ധതിയിൽ മുൻഗണന നൽകും. പേസ് 2026 പദ്ധതിയിൽ ഇതിനകം പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലെത്തിയ സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിലേക്ക് എത്തുന്നതിനും വ്യാപാരവൽക്കരണത്തിനുമായി 25 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും. അപേക്ഷകൾ ഈ മാസം 16-ാം തീയതി വൈകിട്ട് 4 മണി വരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ rabi@kau.in എന്ന ഇമെയിലിലേക്കോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ 9778436265, മറ്റൊരു നമ്പർ 0487243833. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പച്ചക്കറികളായ മുളക്, വെണ്ട, വഴുതന, പാവയ്ക്ക, കുമ്പളം, പടവലം, പയർ, ചീര, മത്തൻ എന്നിവയുടെ വിത്തുകളും ജൈവ

0: നിയന്ത്രണ ഉപാധികളായ സ്യൂഡോമോണസ് ട്രൈക്കോഡെർമ അയർ, പച്ചക്കറിയിലും നെല്ലും ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകവളം, ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ആട്ടിൻ കാഷ്ടം, സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോറ് കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, പച്ചക്കറി തൈകളായ കാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, മുളക്, വഴുതന, തക്കാളി എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2370-726 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. മണർക്കാട് റീജിയണൽ പൗൾട്രി ഫാമിൽ നല്ല ഇനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട്. പൊതുജനങ്ങൾക്കും അംഗീകൃത എഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യതയ്ക്കനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൗണ്ടറിൽ വിൽക്കപ്പെടുന്നതാണ്. ബുക്ക് ചെയ്യുന്നതിനായി 0481-2373-710 എന്ന ഫോൺ നമ്പർ വഴിയോ നേരിട്ടോ ബന്ധപ്പെടുക. പിടക്കോഴിക്കുഞ്ഞുങ്ങൾ, പൂവൻ കുഞ്ഞുങ്ങൾ 25 രൂപ നിരക്കിലും 5 രൂപ നിരക്കിലും വിൽക്കപ്പെടുന്നു. നമ്പർ ആവർത്തിക്കാം, 0481-2373-710.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
5: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
6: ഫോൺ 9497-4579-7970.
7: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്
8: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പുലരിപ്പൂക്കളിൽ ഇനി അക്ഷര കേരളം.
9: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഉണ്ണിവായിൽ 7-14 ലോകവും കണ്ട് അമ്പരന്നുപോയ യശോദയെപ്പോലെ കുഞ്ഞുണ്ണിമാഷിന്റെ കവിതകളിൽ പ്രതിഫലിച്ച ജീവിതം കണ്ട് വിസ്മയിച്ചു പോയിട്ടുണ്ട് മലയാള കാവ്യലോകം. കവിതയിൽ സ്വന്തം വഴിയിലൂടെ സഞ്ചരിച്ച കവി ദർശനങ്ങളിൽ തിളങ്ങിയ മൊഴിമുത്തുകളാൽ കാവ്യാസ്വാദകരുടെ മനം നിറച്ചു. May 10 കുഞ്ഞുണ്ണിമാഷിന്റെ ജന്മവാർഷിക ദിനമാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്ന് അക്ഷരകേരളത്തിൽ ആദ്യം. കുഞ്ഞുണ്ണി ചന്തമുള്ള കവിതക്കാമ്പ്. ഭാഷാ അധ്യാപകനും വിദ്യാഭ്യാസ ഓഫീസറുമായിരുന്ന കവി ബാലകൃഷ്ണൻ അഞ്ചത്ത് എഴുതി അവതരിപ്പിക്കുന്ന കുഞ്ഞുണ്ണി സ്മരണ.
10: 1927 May 10 തൃശൂർ ജില്ലയിലെ വലപ്പാട്ട് ദേശത്ത് അതിയാരത്ത് എന്ന വീട്ടിൽ ഒരു ഉണ്ണി പിറന്നു. ആ ഉണ്ണി എല്ലാ ഉണ്ണികളെയും കവിത കൊണ്ട് ഉണർത്തിയ ഉണ്ണിയായി. കവിത എത്രത്തോളം ജനകീയമാകും എന്നതിന് പുതിയ മലയാളത്തിന്റെ ഉത്തരമായി കുഞ്ഞുണ്ണിമാഷ് എന്ന കുട്ടികളുടെ കവിയായി എല്ലാവരിലും ഇപ്പോഴും ജീവിക്കുകയാണ്. ഞാൻ ഇത്തിരിയേയുള്ളൂ, ഇത്തിരിയേ പറയാനുമുള്ളൂ, ഞാൻ എനിക്കെന്റെ ഇങ്ങനെ എന്ന് എഴുതിയ കവി ഭംഗ്യം തരേണ ധ്വനിപ്പിക്കുന്നത് എഴുത്തിന്റെ എക്കാലത്തെയും നയപ്രഖ്യാപനം തന്നെ. എത്ര ചെറിയവനും ലോകത്തിന്റെ വെളിച്ചമായി മാറാനുള്ള ഇടവും ഉപായവുമുണ്ട്. അവനവനിലൂടെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നതാണത്. കാൽശതം കുഞ്ഞുണ്ണി എന്ന ആദ്യ കൃതിയിലെ കവിതകളെല്ലാം കവിയുടെ ഈ വരവിനെയാണ് ഉദ്ഘോഷിക്കുന്നത്. വാക്കുകളുടെ ഓരോ ഇത്തിരിവട്ടത്തിലും ആറ്റിക്കുറുക്കിയ ജീവിത ദർശനം കവിതയിലൂടെ ലോകത്തെ അനുഭവിപ്പിച്ചവനാണ് കുഞ്ഞുണ്ണി. ഭാഷാധ്യാപകനായും പത്രപ്രവർത്തനത്തിന്റെ സാഹിത്യ ഭൂമികയിലെ മാർഗനിർദ്ദേശകനായും അദ്ദേഹം ഇളം തലമുറയെ കയ്യിലെടുത്തു. ഓരോ കുട്ടിയിലും സമൂഹത്തിന്റെ പ്രതിഫലനമാണ് അദ്ദേഹം ദർശിച്ചത്. ലോകത്തോളം വലുതാകാൻ കുട്ടിയോളം വലുതാവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശം. ധാരാളം തുള്ളൽ കവിതകളും കൈക്കൊട്ടിക്കളിപ്പാട്ടുകളും മറ്റും എഴുതി കവിതാരംഗത്ത് നല്ല കൈത്തഴക്കം അന്നേ അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു. കവിത എന്നത് ഒരു വിധയാണെന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി എന്നും പുതിയത് വിതച്ചവൻ കൂടി ആകുന്നു. മൗലികതയാണ് കവിതയുടെ ഒന്നാമത്തെ ഗുണമെന്ന് വിശ്വസിച്ച അദ്ദേഹം ആരെയും അനുകരിച്ചില്ല. കലയുടെ മർമ്മപ്രധാനമായ ഈ പാഠമാണ് എഴുത്തിലേക്ക് കടന്നു വരുന്ന പുതിയ കൂട്ടുകാർക്ക് അദ്ദേഹം പകർന്നു നൽകിയത്. കുഞ്ഞു കുഞ്ഞു അഭിപ്രായ കുറിപ്പുകൾ പത്രസ്ഥാപന

ഭവനത്തിൽ നിന്ന് കേരളത്തിലെ ഇളം തലമുറയുടെ രചനകളെക്കുറിച്ച് അദ്ദേഹം പുറപ്പെടുവിക്കുകയുണ്ടായി. രസകരമായ കാര്യം, കയ്യക്ഷരത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായി അദ്ദേഹം എഴുതിയതെല്ലാം വായിച്ചെടുക്കുവാൻ കുട്ടികൾ നന്നേ പ്രയാസപ്പെട്ടിരുന്നു എന്നതാണ്. അത്രയ്ക്ക് സങ്കീർണമായിരുന്നു അദ്ദേഹത്തിന്റെ കൈപ്പട. ജീവിതത്തിൽ നിന്ന് നേരിട്ട് പഠിച്ചത് എടുത്തതെല്ലാം എല്ലാവരെയും കവിതയിലൂടെ പഠിപ്പിച്ച കവിമാഷായി അദ്ദേഹം ഇന്നും മലയാള മനസ്സിൽ ജീവിക്കുകയാണ്. കുഞ്ഞുണ്ണിക്ക് മുമ്പ് കുഞ്ഞുണ്ണിയെ പോലെ ഒരു കവിയെ നമുക്ക് കണ്ടെത്താനാവില്ല. അദ്ദേഹം സൃഷ്ടിച്ച പുതിയ കാവ്യരൂപം എഴുത്തിൽ തനിമ പുലർത്തിക്കൊണ്ട് ഇന്നും നിലനിൽക്കുന്നു. കാവ്യലോകത്ത് ഒരു പുതിയ വഴി തുറന്നു എന്നത് തന്നെയാണ് കുഞ്ഞുണ്ണിയെ വ്യത്യസ്തനാക്കുന്നത്. രണ്ടും നാലും വരികളിൽ ഒതുങ്ങുന്ന വലിപ്പത്തിൽ അത്രയും ചെറിയ രൂപം കൊണ്ട് കവിതയെ ആശയതലത്തിലും ആലോചനാതലത്തിലും ആകാശത്തോളം ഉയർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിഹാസ കാവ്യം, മഹാകാവ്യം, ഖണ്ഡകാവ്യം, ഭാവകാവ്യം എന്നീ തലങ്ങളൊക്കെ കടന്ന് സൂക്തികാവ്യം എന്ന പുതിയ സൂക്ഷ്മതലത്തിൽ എത്തുകയാണ് കുഞ്ഞുണ്ണിയിലൂടെ മലയാള കാവ്യരൂപം. പഴഞ്ചൊല്ലുകളിലെ ചൊൽവഴക്കവും ലോകക്കാഴ്ചയും കടങ്കഥകളിലെ ആലോചനാമൃതത്വവും ആ കാവ്യരൂപത്തിൽ പാലും പഞ്ചസാരയും പോലെ ഇണങ്ങി നിൽക്കുന്നു. പോയ നൂറ്റാണ്ടിന്റെ അവസാന പാദങ്ങൾ നമ്മുടെ ഭാഷയിൽ സാഹിത്യം പുതിയൊരു ഭാവുകത്വം കൈവരിക്കുന്നതായി കാണാം. അത്യന്താധുനിക സാഹിത്യം എന്നാണ് അതിനെ വിളിച്ചത്. കവിത വൃത്തത്തെ നിരാകരിക്കുകയും പുതിയ രൂപങ്ങൾ സ്വീകരിക്കുകയും ഉണ്ടായി. കഥയും കവിതയും തമ്മിലുള്ള അന്തരം രൂപപരമായി വളരെ നേർത്തു വന്നു. ദുർഗ്രഹത എഴുത്തിന്റെ ആധുനിക സ്വഭാവമായി മാറുകയും ചെയ്തു. സ്വകാര്യ ബിംബങ്ങൾ കൊണ്ട് കാവ്യശരീരം നിറഞ്ഞു. അച്ചടിയുടെ ആവിഷ്കരണ വൈവിധ്യങ്ങളുടെ സാധ്യതകൾ മുഴുവൻ കവികൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. അതേസമയം വേദികളിൽ കവിത നാടകീയമായി ചൊല്ലി അവതരിപ്പിക്കുന്ന മറ്റൊരു സമ്പ്രദായത്തിനും കാലം സാക്ഷിയായി. കവിതയുടെ വായനാതലത്തിൽ ഇങ്ങനെ രണ്ട് കൈവഴികൾ ഉണ്ടാവുകയായിരുന്നു. കവിത ചൊല്ലലും പ്രഭാഷണവുമായി നേരെ സദസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന പുതിയൊരു വഴി വെട്ടിത്തുറക്കുകയാണ് കുഞ്ഞുണ്ണി മാഷ് എന്ന കവി ചെയ്തത്. ഇത്രയധികം സദസ്സുകളിൽ ഇടതടവില്ലാതെ സ്വന്തം കവിതയുമായി എത്തിയ മറ്റൊരു കവിയെയും മലയാളം ഇതുവരെ കണ്ടിട്ടുണ്ടാകില്ല. കുട്ടികളുടെ സദസ്സുകളായിരുന്നു കുഞ്ഞുണ്ണിക്ക് പഥ്യം. കവി അവിടെ ഒരു മാഷായി മാറുകയും ചെയ്യും. ഏത് സദസ്സിനെയും കുട്ടികളുടെ സദസ്സാക്കുവാനുള്ള അസാധാരണമായൊരു കഴിവ് അദ്ദേഹത്തിന്റെ ഭാഷണത്തിന് ഉണ്ടായിരുന്നു. വലിയവരും പെട്ടെന്ന് കുട്ടികളായിത്തീരും. ലാളിത്യമായിരുന്നു കുഞ്ഞുണ്ണി എന്ന വ്യക്തിയുടെയും കുഞ്ഞുണ്ണി എന്ന കവിയുടെയും വ്യക്തിമുദ്ര. ഇതിലും ചെറുതാകാൻ ഒരു മനുഷ്യനെ കൊണ്ടും ആവില്ല എന്ന് ആരെയും ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ലാളിത്യം ശരീരഭാഷയിലും വസ്ത്രധാരണത്തിലും അദ്ദേഹം പുലർത്തിയിരുന്നു. കുഞ്ഞുണ്ണി കവിതയും അതുപോലെ തന്നെയാണ്. ഏറ്റവും അനാർഭാടമായ വാക്രൂപങ്ങൾ മലയാളത്തിലെ എത്ര ചെറിയ വാക്കിനും എത്രയോ വലിയ കവിതയുടെ ഭാഗമായി തീരാം എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. പൂച്ച നല്ല പൂച്ച, വൃത്തിയുള്ള പൂച്ച, പാലുവച്ച പാത്രം വൃത്തിയാക്കി വച്ചു. കവിത നല്ല ഈണത്തിലും താളത്തിലും കുഞ്ഞുണ്ണി മാഷ് കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തു. കുട്ടികൾക്ക് ചിരപരിചിതമായ കാര്യമാണ് ഇതിലെ ഇതിവൃത്തം. ചൊല്ലലിന്റെ സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ ഇരിക്കവേ തന്നെ മാഷ് കുട്ടികളോട് ചോദിക്കും, പൂച്ച നല്ല പൂച്ചയല്ലേ എന്ന്. ആ ചോദ്യം അവരെ നയിക്കുന്നത് പുതിയ കണ്ടെത്തലിലേക്കാണ്. കവിത എന്നത് പറഞ്ഞതിലെ പറയാത്തതാണെന്ന് അറിയുന്നതിലെ രസനീയത കാവ്യത്തിന്റെ ധ്വനിയിലാണെന്നും അവരങ്ങനെ അറിയും. ആ വരുന്നതൊരാന, ഈ വരുന്നതൊരീച്ച, ആനയും ഈച്ചയും അങ്ങനെ അങ്ങനെ അടുത്തടുത്തു വരുന്നു. ആനയ്ക്കുണ്ടോ പേടി, ഈച്ചയ്ക്കുണ്ടോ പേടി, രണ്ടിനുമില്ലൊരു പേടി. ആന കീഴേ പോയി, ഈച്ച മേലേ പോയി. ജീവിതത്തിലെ വലിപ്പ ചെറുപ്പങ്ങളെയും മേലുകീഴുകളെയും നാടകീയമായി ആവിഷ്കരിക്കുന്ന ഈ കവിത
ഉള്ളിലേക്ക് ഇറങ്ങുന്നതോടെ ഉള്ളിനെ ശുദ്ധീകരിക്കുന്ന ഔഷധമായും താൻ പോരിമകളെ തകർക്കുന്ന ആയുധമായും മാറുന്നത് കാണാം. ഈ വഴിയിൽ എത്ര ഉദാഹരിച്ചാലും തീരാത്തത്ര കനപ്പെട്ട കവിതകളുടെ വലിയൊരു ശേഖരം നൽകിയിട്ടാണ് 2006 മാർച്ച് 26 അദ്ദേഹം നമ്മോട് യാത്ര പറഞ്ഞത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ

വായനയെക്കുറിച്ച് മലയാളിയുടെ മഹാമന്ത്രമായി കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുണ്ണി സൂക്തത്തിലൂടെ സഞ്ചരിച്ച് ഈ വർത്തമാനത്തിന് മേമ്പൊടിയായി എൻ്റെ ഒരു കുഞ്ഞു കവിത ഇവിടെ സമർപ്പിച്ചുകൊള്ളട്ടെ. നീട്ടുന്ന കുഞ്ഞുണ്ണിക്കൊമ്പിലിരിക്കുന്നു കാണാത്ത കമ്പായി കവിത കൊമ്പ്, ഉണ്ണിക്കൊരുണ്ണിയായി കുഞ്ഞുണ്ണി ചേരുമ്പോൾ.

0: കുഞ്ഞുണ്ണി ചന്തമുള്ള കവിതക്കാമ്പ്. ഭാഷാധ്യാപകനും വിദ്യാഭ്യാസ ഓഫീസറുമായിരുന്ന കവി ബാലകൃഷ്ണൻ അഞ്ചത്ത് എഴുതി അവതരിപ്പിച്ച കുഞ്ഞുണ്ണി സ്മരണയാണ് ഇതുവരെ കേട്ടത്. അക്ഷരകേരളത്തിൽ അടുത്തതായി വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപിക മഞ്ജുഷ VB എഴുതി അവതരിപ്പിക്കുന്ന നുറുങ്ങ് കവിതകൾ കേൾക്കാം.
1: ഉപ്പുമാങ്ങകൾ ഭരണിക്കകത്തെ കറുത്ത ഇരുട്ടിൽ ഉപ്പുനീര് കുടിച്ചിറക്കി ചുളിഞ്ഞ ഉടലുമായി കാലങ്ങളായി അമർന്നിരിപ്പാണ് വാർദ്ധക്യം ബാധിച്ച ഉപ്പുമാങ്ങകൾ. വീഴ്ച. അഞ്ചു മക്കൾക്ക് ഇടമുണ്ടായിരുന്നു അമ്മയുടെ വയറ്റിൽ. അഞ്ചു മനസ്സുകൾക്കുള്ളിൽ ഇത്തിരി പോലും സ്ഥലമില്ലാതെ തെറിച്ചു വീണ് കിടപ്പിലായതാണ് അമ്മ. അളവ്. ചിലപ്പോഴൊക്കെ കത്തികളും ഒന്നു പിടഞ്ഞു പോകാറുണ്ട്. ഒരൊറ്റ കുത്തിൻ്റെ വേദനയ്ക്കും നിലവിളിക്കുമിടയിൽ ഒരു രക്തസാക്ഷിയുടെ പിറവിയിലേക്കുള്ള ദൂരത്തെ അളന്നെടുക്കുമ്പോൾ. കയ്പ്പ്. മധുരമേറെ കഴിച്ചിട്ടും കയ്പൊഴിയാതെ ജീവിതം. വാസ്തു. പ്രണയത്തിൻ്റെ വാസ്തു നോക്കി കുറ്റിയടിച്ചിട്ടും കുടുംബമെന്ന സ്വപ്നത്തിലേക്ക് എത്താനായില്ലത്രേ കൂട്ടുകാരിക്ക്. ആളൽ. ഇടയ്ക്കൊന്ന് പുകയാൻ, ആളിപ്പിടിക്കാൻ, എരിഞ്ഞമരാൻ, പൊട്ടിത്തെറിക്കാൻ നിന്നോളം പറ്റില്ലെന്ന് അടുപ്പ്. ചെണ്ട. കോൽ വീഴുമെന്ന് കരുതി മുഖം മറയ്ക്കാറില്ല ചെണ്ടകൾ. ജീവിതം. ജന്മപ്പിറപ്പിൻ്റെ ഒറ്റ നിലവിളിയിൽ നിന്നും മൃതിയുടെ കൂട്ട നിലവിളിയിലേക്കുള്ള പലായനം. അടുക്കള ജന്മങ്ങൾ. ഉള്ളിയോടൊപ്പം കരഞ്ഞു, മുളകിനോടൊപ്പം എരിഞ്ഞു, കടുകിനോളം പൊട്ടിത്തെറിച്ചു, പഞ്ചസാരയ്ക്കൊപ്പം പുഞ്ചിരിച്ചു. നവരസങ്ങൾ ആടിത്തിമിർക്കാൻ ഇനിയും കാത്തിരിപ്പാണ് അടുക്കള ജന്മങ്ങൾ. മരജന്മം. കൈനീട്ടിത്തൊടാനായി ആകാശത്തെ തേടുമ്പോഴും മണ്ണടരിലേക്ക് പതിക്കും നിമിഷത്തെ കാതോർക്കുന്നുണ്ട് വേരറ്റ നീരറ്റ മരജന്മങ്ങൾ.
0: വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപിക മഞ്ജുഷ VB എഴുതി അവതരിപ്പിച്ച നുറുങ്ങു കവിതകളാണ് ഇതുവരെ കേട്ടത്. അക്ഷരകേരളത്തിൽ അവസാനമായി തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ ഹിന്ദി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ PK രാജേന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന നുറുങ്ങു കവിതകൾ കേൾക്കാം.
2: അപൂർണം. ഇളകിമറിയുന്ന കടലിനെ ആകാശം എത്ര ശാന്തമായാണ് വീക്ഷിക്കുന്നത്. ഉയരങ്ങൾ തേടുന്ന പരുന്തിനെയും സമാന്തരമായി കടന്നുപോകുന്ന വ്യോമയാനങ്ങളെയും ഉയരങ്ങളിലേക്ക് പടരുന്ന ഗിരിനിരകളെയും ആകാശം നോക്കി നിൽക്കുന്നത് എത്ര പക്വതയോടെയാണ്. ആകാശത്തിന്റെ ഭാഷ മേഘങ്ങളാണെന്ന് തോന്നാറുണ്ട്. അത് മേഘങ്ങളിലൂടെ സംവദിക്കുന്നുണ്ട്. നിശബ്ദം. നക്ഷത്രങ്ങളോടൊപ്പം കഴിയുമ്പോഴും ആകാശം പ്രഭാതം കാത്തിരിക്കുന്നവരെ മറക്കുന്നില്ല. വാക്കുകൾ കൊണ്ട് വരക്കുന്ന ആകാശം അപൂർണമാണ്. ചില മൗനങ്ങൾ പോലെ സൂര്യമുഖി. അപരിചിതമായ വഴിയിലൂടെ അവൾ നടന്നു. പരിചിതമായ വഴിയിലെ ആവർത്തനങ്ങൾ അവളെ ഒരിക്കലും നടക്കാത്ത വഴിയിലൂടെ നടക്കാൻ നിർബന്ധിച്ചു. അവൾ നടന്നു. പതിവ് ചോദ്യങ്ങളും നോട്ടങ്ങളുമില്ല. പരിചരിപ്പിക്കാനും പരിഹസിക്കാനും ആരുമില്ല. ഒരു പകൽ മുഴുവൻ അവൾ നടന്നു. ഇരുണ്ടാകാശത്ത് ചുവന്ന സൂര്യൻ അലിഞ്ഞു ചേർന്നു. ചുറ്റും നിറഞ്ഞ ഇരുട്ടിനോട് അവൾ സധൈര്യം പറഞ്ഞു, എനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ അവകാശമുണ്ട്. അടുത്ത പ്രഭാതം അവളെ സസ്നേഹം വിളിച്ചുണർത്തി. അവൾ സൂര്യനോടൊപ്പം സഞ്ചരിച്ചു.

ആകാശവും കടലും പ്രിയപ്പെട്ടവരായി. പിന്നീട് അവൾ തന്നെ സൂര്യനും കടലും ആകാശവുമായി മാറി. സ്വപ്നാടനം. രാത്രി സഞ്ചാരി ഇരുട്ടിൽ മിന്നിമറയുന്ന ക്ഷണിക ദൃശ്യങ്ങളെ പ്രണയിക്കുന്നു. ഓടിമറയുന്ന ചരാചരങ്ങളോട് അയാൾ മനസ്സുകൊണ്ട് യാത്ര പറയും. നിദ്രാവിഹീനനായി അയാൾ നക്ഷത്രങ്ങളിലേക്ക് നോക്കിയിരിക്കും. രാത്രി ഇരുട്ടിന്റെ പുതപ്പും കാറ്റ് തണുപ്പിന്റെ വിശറിയും അയാൾക്ക് സമ്മാനിക്കും. അയാൾ നിരസിക്കും. കണ്ണിമ വെട്ടാതെ അയാൾ രാത്രിയിൽ നിന്ന് പകലിലേക്ക് പ്രവേശിക്കും. മറഞ്ഞുപോയ ഏതോ കാഴ്ചയിൽ അയാൾ തന്നെ ഉപേക്ഷിക്കും. രാത്രി സഞ്ചാരിയുടെ മനസ്സ് നിലാവ് പുത്ത ആകാശം.

0: പ്രതീക്ഷകളെ കുറിച്ച് പറയും, പ്രണയാത്മാക്കളുടെ നഷ്ടസ്വപ്നങ്ങളെ കുറിച്ച് പറയും, ഏകാഗികളുടെ നെടുവീർപ്പിനെ കുറിച്ച് പറയും, പോരാളികളുടെ കീഴടങ്ങലിനെ കുറിച്ച് പറയും, മത്സരത്തെക്കുറിച്ച്, വകയെക്കുറിച്ച്, ചതിയെക്കുറിച്ച്, ഉറ്റവരെക്കുറിച്ച്, അറ്റുപോയവരെക്കുറിച്ച്. പതിയെ അസ്തമയ ചുവപ്പ് തിരകളിലേറ്റുവാങ്ങി കടൽ പാതി മനസ്സോടെ ഇരട്ടിലേക്ക് മറിയും. തീരങ്ങളിൽ നിന്ന് മടങ്ങുമ്പോൾ മനസ്സും ഒരു കടൽ.
1: തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ ഹിന്ദി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ പി കെ രാജേന്ദ്രൻ എഴുതി അവതരിപ്പിച്ച നുറുങ്ങു കവിതകളാണ് ഇതുവരെ കേട്ടത്.
2: അക്ഷര കേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
3: അക്ഷര കേരളം.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
5: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
6: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
5: പ്രായോജകർ
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299329.
9: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം, ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
10: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
9: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ? ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശ്ശൂർ വരെ പോകണ്ടല്ലോ.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
6: ഫോൺ 0487299329.
11: സഹപ്രായോജകർ തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
12: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
6: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
12: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
11: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
13: കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും മധ്യപ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3-5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 4-8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിഗത വായ്പ ലഭിക്കും. മൈക്രോഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ CDSന് 4-7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കും. CDSന് കീഴിലുള്ള SSGകൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. കൂടാതെ നിശ്ചിത വരുമാന പരിധിയിലുള്ള 16-32 മധ്യപ്രായമുള്ള വനിതകൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3-8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വായ്പയും അനുവദിക്കുന്നുണ്ട്. അപേക്ഷകൾ അക്ഷയ സെന്റർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം മുഖേന സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ 9496015013, മറ്റൊരു നമ്പർ 0487231593. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കില IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ സിവിൽ സർവീസ് പ്രിലിമിനറി പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള ബാച്ച് ജൂൺ ആദ്യവാരം ആരംഭിക്കും. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കും ആശ്രിതർക്കും 50% സബ്സിഡി ലഭ്യമാണ്. അപേക്ഷ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഇതാണ്: kile.kerala.gov.in/kile IAS academy. ഫോൺ നമ്പർ 0471-247-9966. മറ്റൊരു നമ്പർ 8075-7685-37. പെരുമ്പാവൂർ ടിമ്പർ സെയിൽസ് ഡിവിഷന് കീഴിൽ വരുന്ന ചാലക്കുടി ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയിൽ വീട്ടാവശ്യങ്ങൾക്ക് മാത്രമായി നടത്തുന്ന തേക്കുതടികളുടെ ചില്ലറ വിൽപ്പന ഈ മാസം 20-ാം തീയതി രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. 2, 3 എന്നീ ക്ലാസുകളിൽപ്പെട്ടതും 65 വർഷത്തിലേറെ പ്രായമുള്ളതുമായ

0: മികച്ച ഇനം തേക്കുതെറികളാണ് ചില്ലറ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0480727644 മറ്റൊരു നമ്പർ 8547604406.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487299-3299.
2: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
4: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
6: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ. സമയം 7:24:55. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം വെള്ളി.
7: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പരിപാടിയിൽ ശ്രീ മോദി സദസ്സിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. PM മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാരങ്കലിലെ കാകതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ എന്നിവരും, കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പേര് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴ്നാട് വെട്ടറിക്കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന ഗവർണർ വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിശദാംശങ്ങളിലേക്ക്.
8: വിജയ്ക്കൊപ്പം TVK നിന്നുള്ള 9 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 234 അംഗസഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്ന് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജയ്യെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. 2 MLA വീതമുള്ള VCK, IUML എന്നീ പാർട്ടികളുടെ പിന്തുണാ കത്തുകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയ്യെ ക്ഷണിച്ചതായി രാജ്ഭവൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 2026 മെയ് 13 നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിയുക്ത മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
7: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. ഈ മാസം 13 അദ്ദേഹം മുഖ്യമന്ത്രിയായി

0: സത്യപ്രതിജ്ഞ ചെയ്യും. അഞ്ചാം തവണയാണ് ശ്രീ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AINRCയുടെ നേതൃത്വത്തിലുള്ള NDA മികച്ച വിജയം നേടിയിരുന്നു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ മൂന്നാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLA മാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ഇന്ന് രാവിലെ 9 മണിക്ക് അടൽ ബിഹാരി വാജ്പേയി ഭവനിലാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർ ഒത്തുകൂടുന്നത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്നലെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസെസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗർമിറ്റിയാസ് ആദ്യമായി അവിടെ എത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ശ്രീ ജയശങ്കറും കമല പ്രസാദ് ബിസെസറും സംയുക്തമായി തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിന ആചരണം ആരംഭിച്ചത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദാംശങ്ങളിലേക്ക്.
2: മന്നാർ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ May 11 തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 Section 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിവസത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ ആദ്യ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. സമയബന്ധിതമായി വേതനം ലഭ്യമാക്കാത്ത സാഹചര്യങ്ങളിൽ പിഴ ഈടാക്കാൻ കരാറുകളിൽ വ്യവസ്ഥ വേണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസിന്റെ തകർപ്പൻ വിജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് 16.3 ഓവറിൽ 152 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് 2 മത്സരങ്ങളാണുള്ളത്. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലഖ്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. താഷ്കന്തിൽ നടക്കുന്ന Under-15, Under-17 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇന്നലെ നടന്ന Under-15 പെൺകുട്ടികളുടെ വിഭാഗം സെമിഫൈനൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ലോക പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രം അതിന്റെ പുനർനിർമ്മാണത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്നു. സോമനാഥ് അമൃത് പർവ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ ക്ഷേത്രമായി മാറുകയാണ് സോമനാഥ്. മിഷൻ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പൂക്കളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റായും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പേവർ ബ്ലോക്കുകളായും ഇവിടെ മാറ്റുന്നു. കൂടാതെ അത്യാധുനിക മലിനജല സംസ്കരണ പ്ലാന്റുകൾ, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, മിയാവാക്കി വനങ്ങൾ എന്നിവയിലൂടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ത്രിപുരയിലെ സബാഹിജല ജില്ലയിൽ

0: ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യാന്തര അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 3 ബംഗ്ലാദേശ് സ്വദേശികൾ കൊല്ലപ്പെട്ടു. 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രി പദാരിയാദർ അതിർത്തിയിലെ 101 നമ്പർ ഗേറ്റിന് സമീപമാണ് സംഭവം. മത്സ്യക്കുഞ്ഞുങ്ങളെ കടത്താനായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയ കള്ളക്കടത്ത് സംഘത്തെ BSF പെട്രോളിംഗ് സംഘം തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. കീഴടങ്ങാനുള്ള BSF നിർദ്ദേശം അവഗണിച്ച സംഘം സുരക്ഷാസേനയ്ക്ക് നേരെ കല്ലെറിയുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ സ്വയം BSF വേടിയെടുക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ആഴ്ചയും ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലെത്തുമ്പോൾ നിങ്ങളുമായി എന്ത് പുതിയ വിഷയമാണ് ചർച്ച ചെയ്യാനുള്ളത്, എന്ത് പുതിയ വിഭവമാണ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് എന്നൊക്കെ അറിയിക്കാനുള്ള ഉത്സാഹത്തിലാണ് ഞങ്ങൾ എത്താറുള്ളത്.
3: പതിവുപോലെ ഇക്കുറിയും വലിയൊരു വിശേഷം, വലിയൊരു സമ്മാനം ആകാശവാണി നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് അല്ലേ?
2: അതെ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ സ്വീകരണമുറിയിൽ ശബ്ദവസന്തം തീർത്ത റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത.
3: May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ ഭാഗമായി കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ വിവിധ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
2: സിനിമ സീരിയൽ നാടക രംഗത്തെ പ്രഗത്ഭരായ താരങ്ങളും അണിയറ പ്രവർത്തകരും ഒക്കെ ഒന്നിക്കുന്ന ഈ നാടകോത്സവം റേഡിയോ നാടക ചരിത്രത്തിലെ പുതിയൊരു അധ്യായമാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്.
3: പ്രത്യേകിച്ച് ആകാശവാണിയുടെ റേഡിയോ നാടകങ്ങൾക്ക് എക്കാലത്തും ഏറെ സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശ്രവ്യ വസന്തത്തിനായി നിങ്ങൾ ഏവരും കാതോർത്തിരിക്കും എന്നാണ് ആകാശവാണിയുടെ പ്രതീക്ഷ.
2: 1 May 10 തിരനോട്ടമാണ് റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന നാടകങ്ങളെക്കുറിച്ചുള്ള ഒരു ശ്രവ്യരൂപം.
3: തുടർന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും രാത്രി 9:30 വിവിധ ആകാശവാണി നിലയങ്ങളുടെ നാടകങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം.
2: ആകാശവാണി തൃശൂർ നിലയം 5 നാടകം അവതരിപ്പിക്കുന്നത്.
3: തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
2: കഥാനായകനായ ഹൃദയനാഥന്റെ ദുരൂഹമായ സ്വപ്നങ്ങളുടെ പുനർവ്യാഖ്യാനമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തം. വകുപ്പുതല പരിശീലനത്തിനിടയിൽ പരിചയപ്പെടുന്ന അനന്തരാമൻ സാറിന്റെ നഷ്ടജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക സാക്ഷ്യങ്ങളിലേക്കാണത് ഹൃദയനാഥനെ കൊണ്ടെത്തിക്കുന്നത്.
3: കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ വിടരുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
2: മോഹൻലാൽ അടക്കമുള്ള അഭിനയ പ്രതിഭകൾ ഈ റേഡിയോ നാടകോത്സവത്തിൽ നിങ്ങൾക്കൊപ്പം എത്തുന്നുണ്ട്. തൃശൂർ നിലയത്തിന്റെ നാടകത്തിൽ ശ്രീമൂല നഗരം പൊന്നൻ, MK കൃഷ്ണൻപൂറ്റി, മനീഷ KS, ജയലക്ഷ്മി സി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത്. ഈ നാടകങ്ങളുടെയൊക്കെ പുനഃപ്രക്ഷേപണം തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 ഉണ്ടാകും. തൃശൂർ നിലയത്തിന്റെ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം 2026 May 15 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 ഉണ്ടാവുക.
3: May 14 രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യുന്ന തൃശൂർ ആകാശവാണി നിലയത്തിന്റെ നാടകം ഉൾപ്പെടെയുള്ള മറ്റെല്ലാ നാടകങ്ങളും ഏവരും കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
2: ആദ്യ ദിവസം ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് തിരുവനന്തപുരം നിലയമാണ് അവതരിപ്പിക്കുന്നത്.
3: 3 May 12 ചൊവ്വാഴ്ച രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം എന്ന നാടകം.
2: 4 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം.
3: 5 നേരത്തെ പറഞ്ഞതുപോലെ തൃശൂർ നിലയത്തിന്റെ നാടകം. 6 May 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകമാണ് മൗനസാക്ഷി.
2: 7 May 16 ശനിയാഴ്ച രാത്രി 9:30 കാൺക കടലിനെ കൺതുറക്കാതെ കോഴിക്കോട് നിലയമാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്.

0: എട്ടാം ദിവസമായ മെയ് 17 ഞായറാഴ്ച രാത്രി 9:30 കൊച്ചി നിലയത്തിന്റെ നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ.
1: 9-ാം ദിനം റേഡിയോ നാടകോത്സവം 2026 കുറിച്ച് ഒരു അവലോകനമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്.
0: ഈ നാടകോത്സവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജുകളിൽ ലഭ്യമാണ്. മെയ് 10 മുതൽ 18 വരെയുള്ള എല്ലാ ദിവസങ്ങളിലും രാത്രി 9:30 പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഈ നാടകോത്സവം പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഒപ്പം ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ ശ്രവ്യ വിസ്മയത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാം.
0: ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കൂ.
1: പതിവിൻപടി കത്തുകളിലേക്ക് നമുക്ക് നീങ്ങാം. ഗുരുവായൂരിൽ നിന്ന് ഇന്ദിര ടീച്ചർ എഴുതിയ കത്ത് ആദ്യം വായിക്കാം. ഞാൻ ഈ വർഷം റിട്ടയറായി. എന്റെ കുട്ടിക്കാലം മുതലേ റേഡിയോ കേട്ട് വളർന്നതാണ്. അത് ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. ആദ്യമായാണ് ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലേക്ക് കത്തെഴുതുന്നത്. എന്റെ അധ്യാപന ജീവിതത്തിൽ റേഡിയോ വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. അടുക്കളയിലെ റേഡിയോ തന്നെയാണ് എന്റെ ക്ലോക്ക്. എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് എന്ന് അവർ എഴുതുന്നു. സുഭാഷിതം മുതൽ തുടങ്ങുന്നതെല്ലാം തന്നെ വളരെ നല്ല പരിപാടികളാണ്. പാട്ടുകളേറെ ഇഷ്ടമുള്ള എനിക്ക് എല്ലാ ചലച്ചിത്രഗാന പരിപാടികളും ഇഷ്ടമാണ്. 14-ാം തീയതി ഗ്രോത്ത് വേവിൽ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ SV സുബ്രഹ്മണ്യൻ സാർ അവതരിപ്പിച്ച എമ്പതിയെക്കുറിച്ചുള്ള പ്രഭാഷണം വളരെ ഉപകാരമുള്ളതായിരുന്നു. April 11-ാം തീയതി വിമർശനാത്മക ചിന്തകളെപ്പറ്റി അദ്ദേഹം ഉദാഹരണ സഹിതം പറഞ്ഞു തന്നതും വളരെ നല്ലതായിരുന്നു. ആകാശവാണിയിലെ എല്ലാ അവതാരകരെയും ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവർക്കും എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇന്ദിര ടീച്ചർ.
0: ടീച്ചർ എഴുതിയ കത്തിലെ ഭൂരിഭാഗം പരിപാടികളും കഴിഞ്ഞ മാസം പ്രക്ഷേപണം ചെയ്തവയാണ് അല്ലേ?
1: അതിനൊരു അടിക്കുറിപ്പും ടീച്ചർ അയച്ചിട്ടുണ്ട്. ഈ കത്ത് എഴുതി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ, ചില കാരണങ്ങൾ കൊണ്ട് എനിക്കിത് അയക്കുവാൻ സാധിച്ചില്ല. ഇന്നാണ് അയക്കുന്നത്. എങ്കിലും ഇത് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ടീച്ചർ 2-ാം തീയതി അടിക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്.
0: പരിപാടികളെ കുറിച്ച് വിശദമായി കത്തയച്ച ടീച്ചർക്ക് നന്ദി. മറ്റൊരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ, ഗാനസന്ദേശം പോലെയുള്ള പരിപാടികൾക്ക് കത്തുകൾ അയക്കുമ്പോൾ അല്പം നേരത്തെ അയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പലപ്പോഴും നിങ്ങൾ ആവശ്യപ്പെടുന്ന തീയതികളിലേക്കുള്ള പരിപാടികൾ കത്ത് കിട്ടാൻ വൈകുന്നത് കൊണ്ട് മാത്രം അവ ഉൾപ്പെടുത്താൻ കഴിയാറില്ല. അതുകൊണ്ട് പരമാവധി നേരത്തെ കത്തുകൾ അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കത്തുകൾ തീർച്ചയായും ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമല്ലോ.
1: അതോടൊപ്പം തന്നെ ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലേക്ക് അയക്കുന്ന കത്തുകൾ, അത് അല്പം വൈകിയാണെങ്കിലും ഞങ്ങൾ വായിക്കാറുണ്ട്. പരിപാടിയിൽ കഴിയുന്നത്ര ഉൾപ്പെടുത്താനും ശ്രമിക്കാറുണ്ട്. അടുത്ത കത്തും ഇതുപോലെ താരതമ്യേന പരിചിതമില്ലാത്ത ഒരാളുടെ കത്താണ്. കടവല്ലൂരിൽ നിന്ന് സിന്ധുദേവിയാണ് എഴുതിയിരിക്കുന്നത്.
0: ധാരാളം ശ്രോതാക്കൾ പരിപാടികൾ കേട്ട് കത്തയക്കാൻ തുടങ്ങുന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമായ കാര്യമാണ്. എപ്പോഴത്തെയും പോലെ ഈ വലിയ കുടുംബത്തിലേക്ക് സ്വാഗതം.
1: പ്രിയ ആകാശവാണി, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആകാശവാണിയിലേക്ക് കത്തെഴുതുന്നത്. എന്റെ 6-ാം വയസ്സിൽ ഞാൻ ആകാശവാണിയുടെ ശ്രോതാവായി മാറി. ഇപ്പോൾ എനിക്ക് 52 വയസ്സ്, അവിവാഹിതയാണ്. ആകാശവാണിയിലെ ഒട്ടുമിക്ക പരിപാടികളും എനിക്കിഷ്ടമാണ്. രാവിലെ ജോലി ചെയ്യുമ്പോഴെല്ലാം റേഡിയോ കേട്ടിട്ടാണ് പണി തുടങ്ങുന്നത്. ചലച്ചിത്ര ഗാനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. മലയാളവും ഹിന്ദി ഗാനങ്ങളും ഒക്കെ ഏറെ ഇഷ്ടമാണ്. എന്റെ അമ്മയും നല്ല ശ്രോതാവാണ്. ചെവി കേൾവിക്കുറവുണ്ട്, എന്നാലും ഉറക്കെ വെച്ച് കേൾക്കും. പ്രശസ്ത ഗായിക ആശാ ഭോസ്ലെയുടെ ഓർമ്മയ്ക്ക് അവർ പാടിയ ഗാനങ്ങൾ ചേർത്തുകൊണ്ടുള്ള പരിപാടി കേട്ടപ്പോൾ ഏറെ ഇഷ്ടപ്പെട്ടു. പിന്നെ രാവിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആകാശവാണിയിൽ കൂടി പറയാറില്ലേ, ആ അറിവുകളും വളരെ പ്രാധാന്യമർഹിക്കുന്നു. 90-ാം നിറവിലും ആകാശവാണിയുടെ പുതിയ പുതിയ കുറേ നല്ല പരിപാടികൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. ആകാശവാണിക്ക് അനുഗ്രഹാശംസകൾ ചൊരിഞ്ഞുകൊണ്ട് സിന്ധുദേവി KS. ആകാശവാണിയുടെ പരിപാടി തൃശൂർ വെച്ച് നടത്തിയതിൽ എന്നെയും വിളിച്ചിരുന്നു, വരാൻ സാധിച്ചില്ല.
0: ആകാശവാണിയുടെ പരിപാടി തൃശൂർ വെച്ച് നടത്തിയതിൽ എന്നെയും വിളിച്ചിരുന്നു, വരാൻ സാധിച്ചില്ല എന്നൊരു സങ്കടം കൂടി സിന്ധുദേവി ഈ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: ആകാശവാണി 90-ാം നിറവിൽ എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ ഒരുപാട് പരിപാടികളാണ് ശ്രോതാക്കൾക്കായി ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തൃശൂർ നിലയമോ കേരളത്തിലെ നിലയങ്ങളോ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരുപാട് പരിപാടികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ എപ്പോഴും ഞങ്ങളെ കാതോർത്തിരിക്കണം എന്ന് മാത്രം.
0: തീർച്ചയായും.
1: ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലേക്ക് MG ഗോപി ഇളന്തുരുത്തി ഒരു വിശദമായ കത്ത് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഓരോ പരിപാടിയുടെയും പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് ആ പരിപാടിയിലുണ്ടായിരുന്ന കണ്ടന്റിനെ കുറിച്ച് വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. പൂരത്തിന്റെ ഒരുക്കങ്ങളും പൂരപ്രേമികൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും വളരെ കാര്യഗൗരവത്തോടെ അപ്പപ്പോൾ അറിയിച്ചുകൊണ്ടിരുന്നതും ശ്രദ്ധേയമായി. മേളവും ആസ്വദിച്ചു. പൂരത്തിന്റെ വിജയത്തിൽ ആകാശവാണിയുടെ പങ്ക് വിസ്മരിക്കാനാവാത്തതാണ് എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട്. 90-ാം നിറവിൽ വ്യത്യസ്തങ്ങളായ ശ്രദ്ധേയങ്ങളായ പരിപാടികളുമായി നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിവേദനം. നൂറിലേക്ക് എത്തണമെങ്കിൽ 10 വർഷം കാത്തിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിവേദനം.

0: നൂറിന്റെ ഓർമ്മയ്ക്കായി ചെറിയൊരു മത്സരം സംഘടിപ്പിച്ചുകൂടെ? പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യമുണ്ടാക്കാം, ഉത്തരം ശ്രോതാക്കൾക്ക് വിട്ടുകൊടുക്കണം.
1: തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ കത്ത് ഒരു അഭിപ്രായം എന്നതിലുപരി ഒരു ഡോക്യുമെന്റേഷൻ ആണെന്ന് തോന്നുന്നു. ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ കത്ത്. കത്തിന്റെ അവസാനം സൂചിപ്പിച്ചതുപോലെ ഒരു മത്സരം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം.
0: അടുത്ത കത്ത് പാറക്കുഴിയിൽ സുബ്രഹ്മണ്യൻ കുളക്കാട് നിന്ന് എഴുതുന്നു. നവതി പിന്നിട്ട ആകാശവാണി തൃശൂർ നിലയം വിജ്ഞാനത്തിനും വിനോദത്തിനും അപ്പുറം പൊതുജനങ്ങൾക്കാവശ്യമായ വിവരങ്ങളെല്ലാം ജാഗ്രത തുടങ്ങിയ പരിപാടികളിലൂടെ ശ്രോതാക്കളിൽ എത്തിക്കുന്നു. അതിനു പുറമേ സമകാലിക വിഷയങ്ങളായ കാര്യങ്ങൾ, ഉഷ്ണതരംഗത്തിന്റെ മുന്നോടിയായ അറിയിപ്പുകൾ, പാമ്പുകടിയേൽക്കാതിരിക്കാനുള്ള അറിയിപ്പുകൾ, പൂരം കാണാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ ഇടയ്ക്കിടെ പ്രക്ഷേപണം ചെയ്തത് ശ്രോതാക്കൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന തീവണ്ടികളുടെ വിവരങ്ങൾ കൂടി പ്രക്ഷേപണം ചെയ്താൽ ശ്രോതാക്കൾക്കും ഉപകാരമായിരിക്കും എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: ആകാശവാണിയുടെ പരിപാടികളെക്കുറിച്ച് വിശദമായി കത്തയച്ച അദ്ദേഹത്തിന് നന്ദി. അദ്ദേഹത്തിന്റെ അഭിപ്രായം അടുത്ത പുനഃക്രമീകരണ വേളയിൽ പരിഗണിക്കാം.
0: അടുത്ത കത്ത് മന്നലാംകുന്നിൽ നിന്ന് അബ്ദുൾ ജലീൽ ടി കെ എഴുതിയിരിക്കുന്നു. വിഷുക്കാലത്തെ എല്ലാ പരിപാടികളും വളരെയധികം ഇഷ്ടപ്പെട്ടു. വിഷുവിന്റെ അന്ന് മൃദുല വാര്യർ പങ്കെടുത്ത പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയും ഇഷ്ടപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന ജയ സി ആറിന്റെ ചോദ്യങ്ങളും നന്നായി. ഏപ്രിൽ 19-ാം തീയതി അക്ഷര കേരളത്തിൽ ലാവണ്യ മുല്ലശ്ശേരി എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ച കത്തുകൾ മാഞ്ഞുപോകാത്ത സ്നേഹത്തിന്റെ കൈയക്ഷരങ്ങൾ, ഏറെ ഹൃദയസ്പർശിയായി എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പരിപാടികൾ ഒരുമിച്ച് അദ്ദേഹം ഈ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കത്തയച്ചതിന് നന്ദി.
0: തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പരിപാടികളെക്കുറിച്ചെല്ലാം ശ്രോതാക്കൾ ഒരുപാട് കത്തുകൾ അയച്ചിട്ടുണ്ട്. മോഹൻദാസ് ഒറ്റപ്പാലം ഇങ്ങനെ കുറിക്കുന്നു. തൃശൂർ പൂരം ആചാരപരമായാണ് നടത്തിയതെങ്കിലും മഠത്തിൽ വരവ് പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും തുടർന്ന് വനിതാവേദിയിൽ വനിതകളുടെ പൂരാവേശവും എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പൂരനഗരിയിൽ നിന്ന് പൂരം കണ്ടുകഴിഞ്ഞ് നിറഞ്ഞ മനസ്സോടെ വീട്ടിലെത്തിയ സംതൃപ്തിയായിരുന്നു. ഈ കൊടും ചൂടത്തും എല്ലാറ്റിനും മുൻനിരയിൽ നിന്ന് പൂരം ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ ആവേശം കാണിച്ച ആകാശവാണിക്കും ജയ സി ആറിനും വൈ എസ് പൗർണമിക്കും മെജോയ്ക്കും അഞ്ജുവിനും മറ്റ് കൂടെയുണ്ടായിരുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നിരിക്കുകയാണ് അദ്ദേഹം. ആചാരി തിരുവത്ര ഇങ്ങനെയാണ് എഴുതുന്നത്, ചില സാങ്കേതിക കാരണങ്ങളാൽ ഇപ്രാവശ്യത്തെ തൃശൂർ പൂരം കാണാൻ സാധിച്ചില്ല. എന്തായാലും തൃശൂർ പൂരത്തിനൊപ്പം ഉണ്ടായിരുന്ന ഇലഞ്ഞിത്തറമേളവും മറ്റുമൊക്കെ ആകാശവാണിയുടെ അയണോസ്ഫിയർ തരംഗത്തിലൂടെ കേട്ടപ്പോൾ വളരെയേറെ ചാരിതാർത്ഥ്യം തോന്നി. രാമചന്ദ്രൻ, ദേവി രാമചന്ദ്രൻ എന്നിവർ കോണത്തുകുന്നിൽ നിന്ന് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പരിപാടികളെക്കുറിച്ച് വിശദമായ വാട്സപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട്. ഉള്ളിൽ വേദനയോടെയാണെങ്കിലും പൂരം ആഘോഷിച്ചു. പ്രിയനിലയം പതിവ് തെറ്റിക്കാതെ മഠത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളവും ശ്രോതാക്കളിലേക്ക് എത്തിച്ചു. മേളം കൊണ്ട് വാദ്യപ്രേമികൾക്ക് വിരുന്ന് തീർത്ത് ആകാശവാണി ഒരുക്കിയ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെയും ഇലഞ്ഞിത്തറ മേളത്തിന്റെയും നേരിട്ടുള്ള പ്രക്ഷേപണം ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് കരിമ്പുള്ളി രാജൻ, ഭാര്യ അജിത, മക്കൾ ഷീബ, അനീത്, റിൻസി, അനൂപ്, കൊച്ചുമോൻ ആരുഷ് എന്നിവർ പട്ടാമ്പിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. തിക്കും തിരക്കും കൂടാതെ കഠിനമായ വെയിൽ കൊള്ളാതെ തൃശൂർ പൂരം ശ്രോതാക്കൾക്ക് വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് തന്നെ കേൾക്കാൻ അവസരം ഒരുക്കിയ തൃശൂർ നിലയത്തിന് ഭാവുകങ്ങൾ നേർന്നിരിക്കുകയാണ് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
1: തൃശൂർ പൂരത്തിന്റെ പ്രൗഢിയും ഗരിമയും എന്നും നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് ശ്രോതാക്കൾ അയക്കുന്ന ഈ കത്തുകൾ. തീർച്ചയായും പ്രക്ഷേപണത്തെ അഭിനന്ദിച്ചുകൊണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടും നിങ്ങൾ എഴുതിയ ഓരോ കത്തിനും നന്ദി.
0: പ്രിയപ്പെട്ട ആകാശവാണിക്ക് പ്രിയ സി ആർ അയച്ച വാട്സപ്പ് സന്ദേശം ഇങ്ങനെയാണ്. ഞങ്ങൾ ശ്രോതാക്കളെ എല്ലാവരെയും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുള്ളവരെ മുഴുവൻ ഓർമ്മയിൽ വെക്കാനും പറ്റില്ല. എന്നിട്ടും ഞങ്ങളെ മനസ്സിലാക്കി പ്രോഗ്രാം ചിട്ടപ്പെടുത്തുന്ന ആകാശവാണി ഒരു അതിശയവാണി തന്നെ. ഇപ്പോൾ എടുത്തു പറയാൻ കാരണമെന്തെന്നോ, കഴിഞ്ഞ 22-ാം തീയതി എന്റെ അമ്മയ്ക്ക് വേണ്ടി ബലിതർപ്പണം കഴിഞ്ഞ് മനസ്സ് വിതുമ്പിയിരിക്കുമ്പോൾ അന്ന് വെച്ചു തന്ന പാട്ടുകൾ ഭൂരിഭാഗവും സാന്ത്വനമായി ആശ്വാസമായി തോന്നി. വളരെ ഇഷ്ടവും നന്ദിയും അറിയിക്കുന്നു. അക്ഷര കേരളം നന്നായിട്ടുണ്ട്. കഥകളതിസാദരത്തിൽ കഥകൾ വായിച്ചു തരുന്നത് വളരെ നന്നായിട്ടുണ്ട് എന്നും അറിയിച്ചിരിക്കുന്നു. അടുത്ത കഥയ്ക്കായി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മൻ കി ബാത്തിനെ കുറിച്ചും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. മൻ കി ബാത്, വന്ദേ മാതരം എന്നിവ കേൾക്കുമ്പോൾ മനസ്സിൽ നമ്മുടെ നാട് എന്ന ഒരു വികാരം മാത്രം നിറയുകയാണ്. പാട്ടോർമ്മകൾ വളരെ ഇഷ്ടപ്പെട്ടു. നാട് ആര് ഭരിക്കും എന്ന പരിപാടിയെക്കുറിച്ചും അവർ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവതരണ മികവിന്റെ പേരിൽ അഭിനന്ദനങ്ങൾ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യം വേണ്ട, കേൾക്കണ്ട എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് പരിപാടിയുടെ ബാക്ക്ഗ്രൗണ്ട് ട്യൂണും അവതരണ രീതിയും ഒക്കെ കേട്ട് മനസ്സിൽ ഇഷ്ടം തോന്നിയത്. പിന്നെ അങ്ങോട്ട് ആകാംക്ഷയോടെ രസത്തോടെ കേട്ടു. പണ്ടുതൊട്ട് ഇലക്ഷൻ വാർത്തകൾ ആകാശവാണിയിലൂടെ കേൾക്കുന്നതും കേൾക്കുന്നവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട്.

0: ഇതാദ്യമായിട്ടാണ് അതിലൊരു തരിയായി ഞാനും ഉൾപ്പെട്ടത്. ആകാശവാണി ചിട്ടപ്പെടുത്തിയ അവതരണത്തിന് അഭിനന്ദനങ്ങൾ എന്നറിയിച്ചിട്ടുണ്ട് പ്രിയ സിയാർ.
1: പ്രിയ ശ്രോതാക്കളുടെ ഇംഗിതത്തിനനുസരിച്ച് കാലാനുവർത്തിയായി പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുക എന്ന മാധ്യമധർമ്മം പരമാവധി ആകാശവാണി പാലിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കത്തുകളയച്ചതിന് നന്ദി.
0: തെരഞ്ഞെടുപ്പ് വാർത്തകൾ യഥാസമയം ശ്രോതാക്കൾക്ക് എത്തിച്ചു തന്ന തൃശൂർ നിലയത്തിനും ഒപ്പം ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപനും ആശംസകൾ നേർന്നിട്ടുണ്ട് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ.
1: നാടുഭരിക്കുന്നതാര് എന്ന പരിപാടി തിരുവനന്തപുരം ആകാശവാണിയാണ് പ്രക്ഷേപണം ചെയ്തത്. ബാക്കിയുള്ള എല്ലാ കേരള നിലയങ്ങളും അത് റിലേ എടുക്കുകയായിരുന്നു. ഓരോ ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തൃശൂർ ആകാശവാണിയെ പ്രതിനിധീകരിച്ച് ശ്രീ മോഹൻദാസ് പാറപ്പുറത്തും ഭരിത പ്രതാപുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നന്നായി കോർഡിനേറ്റ് ചെയ്ത ഈ പരിപാടി എല്ലാ ശ്രോതാക്കൾക്കും ഏറെ ഇഷ്ടമായി, അറിവ് പകരുന്നതായി എന്ന് മനസ്സിലാക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
0: പ്രിയ സിയാറിന്റെ മകൾ ശിവാനിയും നമുക്ക് കത്തുകളും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ അയക്കാറുണ്ട്.
1: സ്ഥിരമായി ബാലലോകം കേട്ട് കത്തയക്കുന്ന കൊച്ചു മിടുക്കിയാണ് നമ്മുടെ ശിവാനിക്കുട്ടി.
0: ശിവാനിക്ക് ഇപ്രാവശ്യം ഒരു ആവശ്യമുണ്ട്. കഴിഞ്ഞ ബാലലോകം വളരെ ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഗ്രോത്ത് വേവ്സ് നന്നായി മനസ്സിലായി. ഡോക്ടർ സുബ്രഹ്മണ്യൻ സാറിനും ആകാശവാണിക്കും നന്ദിയോടെ അഭിനന്ദനങ്ങൾ. ആകാശവാണി, എനിക്കും എന്റെ സ്കൂളിലെ കൂട്ടുകാർക്കും ബാലലോകം പരിപാടിയിലേക്ക് വരുവാൻ അവസരം കിട്ടുമോ, എന്നെങ്കിലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും എന്ന പ്രതീക്ഷയോടെയാണ് ശിവാനി കുറിപ്പ് ചുരുക്കിയിരിക്കുന്നത്.
1: തീർച്ചയായും ശിവാനി ആകാശവാണിയുമായി ബന്ധപ്പെടുക.
0: ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലേക്ക് കാറളം രാമചന്ദ്രൻ നമ്പ്യാർ ഇങ്ങനെ കുറിക്കുന്നു. വേനൽ ചൂടിന്റെ ആധിക്യം കുറച്ചുകൊണ്ട് വേനൽ മഴയ്ക്കൊപ്പം എത്തിയ ആകാശവാണിയുടെ മെയ് 7-ാം തീയതിയിലെ സമകാലികം വാർത്താ ഡയറി വാർത്തകളുടെ വൈവിധ്യത്താൽ ശ്രദ്ധേയമായി. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ സംഗീതത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള ഒരു രാഗം പലഭാവം എന്ന പരിപാടി ആകർഷണീയമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഗാനസ്മൃതി എന്ന പരിപാടിയിൽ ശ്രുതിയിൽ നിന്നുയരും എന്ന ഗാനം കേട്ടപ്പോൾ മനസ്സിലെ ഓർമ്മച്ചെപ്പിൽ നിന്ന് ആ ഗാനത്തെ ഞാൻ പുറത്തെടുത്തു എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്.
1: ഒരാഴ്ചത്തെ വാർത്തകൾ കഴിയാവുന്നത്രയും വൈവിധ്യത്തോടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് വാർത്താ ഡയറി. വാർത്തകളുടെ വൈവിധ്യം കൊണ്ട് ഈ പരിപാടി ശ്രദ്ധേയമായി എന്നറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ആകാശവാണിയുടെ പരിപാടികളെക്കുറിച്ച് എഴുതി അറിയിച്ച അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ആരോഗ്യ പരിപാടികളെക്കുറിച്ച് നിരവധി കത്തുകൾ വരാറുണ്ട്. ഇക്കുറിയും പതിവ് തെറ്റിയിട്ടില്ല. ശങ്കർ മണ്ണാർക്കാട് ഇങ്ങനെ കുറിക്കുന്നു. ശ്രോതാക്കൾക്കൊപ്പം എന്ന പരിപാടി ഏറെ ഇഷ്ടപ്പെടുന്നു. അവതരിപ്പിക്കുന്നവരുടെ കൂട്ടായ്മ ഈ പരിപാടിയെ ശ്രവണ സുന്ദരമാക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. April 28-ാം തീയതി തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആനന്ദ കേശവനുമായി വാക്സിനേഷനെ കുറിച്ച് CR ജയ സംസാരിച്ചത് ഏറെ പ്രയോജനപ്രദമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരാവശ്യം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. പ്രഭാത പ്രക്ഷേപണം തുടങ്ങുന്ന സമയത്ത് അപ്പോൾ അവതരിപ്പിക്കുന്ന അനൗൺസർമാരുടെ പേരുകൂടി പറയാൻ പറ്റുമോ, അതുപോലെ തന്നെ ഉച്ചയ്ക്കും വൈകിട്ടും അവതരിപ്പിക്കുന്നവരുടെ പേരുകൾ പറയുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് ശങ്കർ മണ്ണാർക്കാട് ചോദിച്ചിരിക്കുന്നത്.
1: തീർച്ചയായും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരു നല്ല നിർദ്ദേശമായി കണക്കാക്കുന്നു.
0: ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് പതിവിൻപടി ഒരുപാട് പരിപാടികളെക്കുറിച്ച് കത്തുകൾ അയച്ചിട്ടുണ്ട്. കഥകളധിസാധനം എന്ന പരിപാടി കേട്ടു. പി പത്മരാജന്റെ സ്വാതന്ത്ര്യസമരം എന്ന കഥ മെജോ വായിച്ചത് വളരെ നന്നായി. പാട്ടോർമകളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്. ശങ്കർ മണ്ണാർക്കാട് പങ്കെടുത്ത പാട്ടോർമകൾ വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു. ശനിയാഴ്ചകളിലെ സ്വാസ്ഥ്യം പരിപാടിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു. വിജ്ഞാനപ്രദമായ ഒരു പരിപാടി തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അക്ഷരകേരളത്തെക്കുറിച്ചും ലളിത സംഗീത പാഠത്തെക്കുറിച്ചും ഒക്കെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം.
1: പാട്ടോർമയും കഥകളതിസാദരവും ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞ പരിപാടികളാണ്. ആകാശവാണിയുടെ പ്രക്ഷേപണത്തിൽ ഈ പരിപാടികൾക്ക് ഏറെ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു പ്രത്യേകത കൂടി ഇന്നുണ്ട്, ഓർമ്മയുണ്ടോ?
0: തീർച്ചയായും, ലോക മാതൃദിനമാണ് ഇന്ന്, മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ച.
1: നമ്മുടെ ആകാശവാണി ശ്രോതാക്കളിൽ നല്ലൊരു ശതമാനം അമ്മമാരാണ്.
0: ഭാവി തലമുറയെ കരുത്താർജിപ്പിക്കാൻ ആകാശവാണിയെപ്പോലെ തന്നെ അക്ഷീണയത്നം പ്രയത്നിക്കുന്ന അമ്മമാർക്ക് നമുക്ക് ഈ ദിനം സമർപ്പിക്കാം. അവരുടെ സന്തോഷങ്ങൾക്കായി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനാകും, അത് ചെയ്യാം.
1: ലോക മാതൃദിനത്തോടനുബന്ധിച്ച് ആകാശവാണി തൃശൂർ നിലയം എല്ലാ അമ്മമാരുടെയും നിസ്വാർത്ഥമായ സ്നേഹത്തിന് സമർപ്പണം എന്നോണം ഇന്നലെ 3 മണിക്ക് വനിതാ വേദിയിൽ ഒരു പരിപാടി പ്രക്ഷേപണം ചെയ്തിരുന്നു, അമ്മ എന്ന 2 അക്ഷരം. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് വൈകിട്ട് 4:30 കേൾക്കാം. പാട്ടോർമ എന്ന പരിപാടിയിലും ലോക മാതൃദിന ചിന്തകൾ ഉൾപ്പെടുത്തിയിരുന്നു. അമ്മ എന്ന നന്മയെ ഒരിക്കൽ കൂടി ഓർക്കാനായി വിശുദ്ധമായ ആ സ്നേഹത്തിന് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി മാതൃദിന ആശംസകൾ.

0: ശബ്ദ സന്ദേശങ്ങളിലേക്ക്.
1: ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം, എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം, ഏതൊക്കെ വ്യായാമം ചെയ്യണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ ജാഗ്രതയിൽ ആയുർവേദ ചികിത്സക ഡോക്ടർ ഉമ ഹൈവവതി നടത്തിയ പ്രഭാഷണം ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സഹായകരമായി. ജയ സിയാരനും പ്രഭാഷകർക്കും ആശംസകൾ. കുഞ്ഞിപ്പ, പന്താവൂർ.
2: എം ആർ രാജേഷ് ആലിക്കൽ, തൃപ്പശ്ശേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. എന്നും ആകാശവാണിയുടെ പ്രോഗ്രാം കേൾക്കാറുണ്ട്. വളരെ നല്ല, ജനങ്ങൾക്ക് ഹൃദയത്തിൽ സ്പർശിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ് ആകാശവാണി ഈ നടത്താറുള്ള പ്രോഗ്രാം. വ്യത്യസ്ത രീതിയിലുള്ള അവതാരകരാണ്. അവരുടെ അവതരണ ശൈലി വളരെ വ്യത്യസ്തമായിട്ടുള്ള അവതരണ ശൈലിയാണ്.
3: ഞാൻ അടാട്ടം നിന്നും ഷൈജ അരവിന്ദാണ്. വെള്ളിയാഴ്ചത്തെ ശങ്കർ മണ്ണാർക്കാട് എഴുതിയ പാട്ടോർമ്മ ഉഗ്രനായിരുന്നു.
4: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
0: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
5: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ സിയാർ, വൈ എസ് പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.
6: ദൃശ്യം കണ്ണാശുപത്രി, ആരോഗ്യ കുണാശുപത്രി, ആരോഗ്യ കുണാശുപത്രി, ആരോഗ്യ കുണാശുപത്രി, ആരോഗ്യ കുണാശുപത്രി, ആരോഗ്യ കുണാശുപത്രി, ആരോഗ്യ കുണാശുപത്രി, ആരോഗ്യ വെള്ളിവരെ രാവിലെ 7:50.
7: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
8: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
9: ദൃശ്യം കണ്ണാശുപത്രി.
10: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
11: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
12: മൃദുല ഫർണിച്ചർ വേൾഡ്.
13: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
14: ആകാശവാണി തൃശൂർ.
15: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം. പ്രായോജകർ
16: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
17: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
16: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
17: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
16: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
17: മെഡിസപ് ആനുകൂല്യങ്ങൾ.
16: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
17: ഫോൺ 8078788881.
14: ചോദ്യം ഇതായിരുന്നു: മലയാളത്തിലെ ഒരു പ്രശസ്ത കവിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് പോക്കുവെയിൽ മണ്ണിലെഴുതിയത്. ആരാണ് അദ്ദേഹം? ഉത്തരം: ഒ എൻ വി കുറുപ്പ്. ഒ എൻ വി കുറുപ്പ് ഈ കൃതിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇതൊരു ആത്മകഥയല്ല, അങ്ങനെയൊന്നും എഴുതാനുള്ള വലിപ്പവും എനിക്കില്ല. കാലത്തെ വന്ന് ഇരുണ്ട കരിയിലകളടിച്ചുവാരി കുഞ്ഞുപൂക്കളെ വിളിച്ചുണർത്തി ഇലകൾക്ക് ഇങ്ക് കുറുക്കി കൊടുത്ത് ഈറൻ വിരികളെല്ലാം ഉണക്കി ക്ഷീണിച്ച് പടിയിറങ്ങുന്ന പോക്കുവയിൽ മണ്ണിലെഴുതി പോകുന്ന സ്നേഹക്കുറിപ്പുകൾ മാത്രം. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: മലയാളത്തിലെ ഒരു പ്രശസ്ത കവിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് പോക്കുവയിൽ മണ്ണിലെഴുതിയത്. ആരാണ് അദ്ദേഹം? ഉത്തരം: ഒ എൻ വി കുറുപ്പ്. ഒ എൻ വി കുറുപ്പ് ഈ കൃതിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇതൊരു ആത്മകഥയല്ല, അങ്ങനെയൊന്നും എഴുതാനുള്ള വലിപ്പവും എനിക്കില്ല. കാലത്തെ വന്ന് ഇരുണ്ട കരിയിലകളടിച്ചുവാരി കുഞ്ഞുപൂക്കളെ വിളിച്ചുണർത്തി ഇലകൾക്ക് ഇങ്ക് കുറുക്കി കൊടുത്ത് ഈറൻ വിരികളെല്ലാം ഉണക്കി ക്ഷീണിച്ച് പടിയിറങ്ങി പോക്കുവയിൽ മണ്ണിലെഴുതി പോകുന്ന സ്നേഹക്കുറിപ്പുകൾ മാത്രം. ഇനി ചിന്താവിഷയം. അറിവിനേക്കാൾ പ്രധാനം ഭാവനയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. അറിവിനേക്കാൾ പ്രധാനം ഭാവനയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ.
15: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
16: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
17: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
13: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
17: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ.

0: And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi to visit Karnataka and Telangana today to launch multiple development projects worth around 9,400 crore rupees in Hyderabad and participate in 45th anniversary celebrations of the art of living in Bengaluru. TVK Chief C. Joseph Vijay to be sworn in as Chief Minister of Tamil Nadu this morning. President Draupadi Murmu appoints N. Rangasamy as Chief Minister of Puducherry. Centre operationalizes 4 labour codes with publication of rules. DRDO achieves major breakthrough in hypersonic missile development by conducting long-duration test of scramjet combustor. And 9 Indian boxers advance to finals of Asian Boxing Under-15 and Under-17 Championships in Tashkent. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി തൃശൂർ 90-ന്റെ നിറവിൽ ആകാശവാണി
2: 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്.
3: ദിസ് ഈസ് ആകാശവാണി.
1: ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി. സ്വരമാധുര്യമായി ആകാശവാണി ജനഹൃദയങ്ങളിലേക്കൊഴുകാൻ തുടങ്ങിയിട്ട് 90 വർഷങ്ങൾ. സംഗീതമായി, വാർത്തകളായി, വിജ്ഞാനമായി ശ്രവ്യ വിരുന്നൊരുക്കുന്നു ആകാശവാണി. കാതോടു കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ, പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി എന്നും ശ്രോതാക്കൾക്കൊപ്പം.
2: വിവിധ സംസ്ഥാനങ്ങൾ, നിരവധി ഭാഷകൾ, അനവധി മൊഴികൾ,
1: ഒപ്പം ശ്രോതാക്കളുടെയും പ്രഭാഷകരുടെയും പ്രക്ഷേപകരുടെയും ഹൃദയബന്ധവും വളർന്നു.
2: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി
1: തൊണ്ണൂറിന്റെ നിറവിൽ ആകാശവാണി.
2: ഈ പരിപാടിയിൽ തങ്ങളുടെ ജീവിത വിജയത്തിൽ ഒപ്പം നടന്ന ആകാശവാണിക്കാലം ഓർത്തെടുക്കുന്ന പ്രമുഖരുണ്ട്. പ്രക്ഷേപണമെന്ന കലയ്ക്കായി ജീവിതം സമർപ്പിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളുണ്ട്.
1: ഹൃദയസ്വരങ്ങൾ, പ്രശസ്തിയുടെ വെളിച്ചത്തിലേക്ക് ഒപ്പം നടന്ന ആകാശവാണിക്കാലം.
2: ഗായകനും ബാങ്ക് ഉദ്യോഗസ്ഥനുമായ മുരളീധര ഷേണായി.
4: ആകാശവാണിയുടെ സുവർണ കാലഘട്ടത്തിൽ ഒന്നായിരുന്നു 70-കളിലും 80-കളിലും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ആകാശവാണി എന്ന് പറയുമ്പോൾ ഒരു റേഡിയോ സ്റ്റേഷൻ മാത്രമായിരുന്നില്ല അത്. സംഗീത പ്രേമികൾക്ക് അതൊരു സർവകലാശാലയായിരുന്നു. എളുപ്പത്തിൽ ലഭ്യമായ പഠന മാധ്യമങ്ങളും അതുപോലെ ഇന്റർനെറ്റോ അല്ലെങ്കിൽ റെക്കോർഡിങ്ങുകളോ ഇല്ലാതിരുന്ന കാലത്ത് സിനിമാ ഗാനങ്ങൾ പഠിക്കാൻ റേഡിയോ ഒരു ജനകീയവും വിശ്വസനീയവുമായ ഒരു വേദിയായിരുന്നു. ക്രമബദ്ധമായ പരിപാടികൾ, ഭക്തിഗാനങ്ങൾ, ലഘുസംഗീതം, ശാസ്ത്രീയ സ്പർശമുള്ള സിനിമാ ഗാനങ്ങൾ, ഇങ്ങനെ ക്രമീകരിച്ച പരിപാടികൾ നല്ല ശ്രവണശീലത്തെ വളർത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ശുദ്ധമായ ഉച്ചാരണം, അവതാരകരുടെ വ്യക്തവും അതുപോലെ നിഷ്കളങ്കവുമായ മലയാളം ഭാഷാപ്രാവീണ്യം വർദ്ധിപ്പിക്കുവാനായിട്ട് ഏറെ നമ്മളെയൊക്കെ അത് സഹായിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അതുപോലെ സംഗീത സംവിധായകരെയും ഗായകരെയും പരിചയപ്പെടുത്തൽ, സലീൽ ചൗധരി, എം എസ് വിശ്വനാഥൻ, ദേവരാജൻ, അതുപോലെ എം എസ് ബാബുരാജ്, യൂസഫ് അലി കേച്ചേരി, വയലാർ, പി ഭാസ്കരൻ മാസ്റ്റർ, അതുപോലെ തന്നെ നമ്മൾ കേൾക്കാത്ത പല പാട്ടുകാരെക്കുറിച്ചും, അതുപോലെ ബ്രദർ ലക്ഷ്മണൻ, തിരുനയിനാർ കുറിച്ചി, മാധവൻ നായർ, ഇതുപോലുള്ള ആളുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും പറഞ്ഞു തരാനും ആകാശവാണി അല്ലാതെ വേറെ ഏത് മാർഗമുണ്ടായിരുന്നു നമുക്ക്? അതുപോലെ തന്നെ കെ ജെ യേശുദാസ്, എസ് ജാനകി, പി സുശീല, ഇവരെയൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ലെങ്കിലും ഈ ആകാശവാണിയിലൂടെ അവർ പരിചയപ്പെടുത്തി തരുമ്പോൾ അവരുടെ ഒരു രൂപം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉദിച്ചു വരാറുണ്ടായിരുന്നു. അതിന് ആകാശവാണിയെ നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. നമ്മൾ

0: ഈ പാട്ട് കേൾക്കണ സമയത്ത് നമ്മളൊരു പ്രത്യേക ഒരു ക്യൂരിയോസിറ്റിയാണ് ആ പാട്ടുകൾ കേൾക്കാനായിട്ട്. അത് ആകാശവാണിക്ക് മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ കൽപ്പനാശക്തിയുടെ വളർച്ച, ദൃശ്യങ്ങളില്ലാതെ പാട്ടുകൾ കേൾക്കുമ്പോൾ അവയുടെ ഭാവം മനസ്സിൽ ചിത്രീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു അല്ലേ. അത് സൃഷ്ടിപരമായ ചിന്തകളും വളർത്തി നമ്മുടെ. അതുപോലെ എല്ലാവരും ഒരുമിച്ച് റേഡിയോ കേൾക്കുന്ന ഒരു സ്വഭാവം കൂടി നമുക്ക് അന്ന് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഷേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ചേട്ടന്മാരോ ഒക്കെ ഷേവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ആകാശവാണി റേഡിയോ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കും. അതൊരു പ്രത്യേക ഒരു സുഖമുള്ള ഒരു അനുഭൂതിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സംഗീത യാത്രയുടെ അടിസ്ഥാനം എന്നെപ്പോലുള്ള പലർക്കും സിനിമാ ഗാനങ്ങളെ മനസ്സിലാക്കാനുള്ള ആദ്യ ഗുരു ആകാശവാണി എന്ന് തന്നെ പറയാം. എൻ്റെ ആകാശവാണിയുമായിട്ടുള്ള ഒരു പരിചയവും ഒരു ബന്ധവും തുടങ്ങുന്ന 50 വർഷം മുമ്പാണ്. ഇന്ന് ഈ ആകാശവാണി 90 നിറവിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ഒരു സന്തോഷം, എനിക്ക് ഒന്നും പറയാൻ എനിക്ക് വാക്കുകളില്ല. ഈ ഒരു 90 വർഷം തേക്കുന്ന ഈ സമയത്ത് 90 നിറവിൽ നിൽക്കുന്ന ആകാശവാണിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും, അതുപോലെ മുന്നോട്ടും ഇതുപോലെ നല്ല രീതിയിൽ ഈ പരിപാടികൾ അവതരിപ്പിച്ചിട്ട് ജനസഹസ്രങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് ഏതു രീതിയിൽ ആകാശവാണി സഹായിക്കുന്നു, അതുപോലെ തന്നെ മുന്നോട്ടും അതുപോലെ ആ ഒരു സപ്പോർട്ട് അത് ആകാശവാണിയിൽ നിന്നും ലഭിക്കുമാറാകട്ടെ. ആകാശവാണിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു.
1: പ്രക്ഷേപണത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ.
2: ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് ഗ്രേഡ് 2 അനൗൺസറായി വിരമിച്ച ഷീല രാജ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. നവതിയുടെ നിറവിൽ നിൽക്കുന്ന എൻ്റെ പ്രിയ ആകാശവാണിക്ക് ഹൃദ്യമായ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. എൻ്റെ ശബ്ദം ആകാശവാണി തൃശ്ശൂർ നിലയം ശ്രോതാക്കൾക്ക് അത്ര പരിചിതമാണോ എന്നറിയില്ല. 1986 December 1 ആകാശവാണി എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രക്ഷേപണ ശൃംഖലയിലെ ഒരു ചെറിയ കണ്ണിയായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ജൂനിയർ അനൗൺസർ തസ്തികയിൽ ജോയിൻ ചെയ്തു. സി പി രാമസ്വാമി അയ്യരുടെ ഔദ്യോഗിക വസതിയാണ് ഭക്തിവിലാസം. അവിടേക്ക് അന്ന് ആദ്യമായല്ല ഞാൻ എത്തുന്നത്. കുട്ടികളുടെ പരിപാടി ബാലലോകത്തിൽ കൊല്ലം ജവഹർ ബാലഭവനിലെ കുട്ടികളുടെ സംഘത്തിലെ ഒരു അംഗമായിട്ട് ആകാശവാണി തിരുവനന്തപുരം നിലയം എന്ന അത്ഭുത ലോകത്തിന്റെ ഗേറ്റ് കടന്ന് എത്തുമ്പോൾ സത്യത്തിൽ സ്വപ്നത്തിൽ പോലും ആകാശവാണിയിലെ പ്രക്ഷേപകരിൽ ഒരാളായി മാറുമെന്ന് കരുതിയതേയില്ല. അങ്ങനെ ബാലലോകത്തിലെ ലളിതഗാന ആലാപനത്തിലൂടെ എൻ്റെ ശബ്ദം ആദ്യമായി റേഡിയോയിലൂടെ കേട്ടു. പിന്നെ പ്രീഡിഗ്രി വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ വീണ്ടും വിദ്യാഭ്യാസ രംഗത്തിലെ ഒരു ചിത്രീകരണത്തിൽ പങ്കെടുക്കാനായി ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെത്തി. എൻ്റെ പ്രക്ഷേപണ ജീവിതത്തിലെ ആദ്യ ഗുരു RSIR ആയിട്ടാണ് കാണുന്നത്. പിന്നീട് പ്രശസ്ത കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായിരുന്ന ഡോക്ടർ കവിയൂർ CK രേവമ്മയോടൊപ്പം ചതേ ദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഗീത ശില്പത്തിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് 36 വർഷവും 7 മാസവും ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ തന്നെ ജോലി ചെയ്തു. അവിടെ നിന്ന് തന്നെയാണ് 2023 June 30 റിട്ടയർ ചെയ്യുന്നത്. വളരെ പ്രഗത്ഭനായിട്ടുള്ള അന്നത്തെ ബാലലോക അമ്മാവൻ ഗംഗാധരൻ നായർ, ശ്യാമൻകുട്ടി നായർ, അങ്ങനെ ഒത്തിരി അതുല്യ കലാകാരന്മാർ, ഞാൻ ചെല്ലുമ്പോൾ അവരെല്ലാം റിട്ടയർ ചെയ്തു. അതുപോലെ KG ദേവകി അമ്മ, ജഗതി NK ആചാര്യ, ഇങ്ങനെയൊക്കെ അവരൊക്കെ പ്രക്ഷേപണം വീണ്ടും വരുമായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഞാൻ ആകാശവാണി ചെല്ലുമ്പോൾ രാജകുമാരി ചേച്ചി, അലക്സ് വള്ളക്കാലിൽ, രാധ, ഷൺമുഖം, സുഷമ, ചന്ദ്രിക ഇവരൊക്കെ ആയിരുന്നു. ചാർലിയെയും അശോക് കുമാറിനെയും കൂടാതെ പിന്നെ രാജശേഖരൻ, ചന്ദ്രസേനൻ, കാഞ്ചിയോട് ജയൻ, ഗണേഷ്, കുരിപ്പുഴ സജീവ്, ഇപ്പോ ജോഷിലാൽ, ഇത്രയും പേരാണ് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഉണ്ടായിരുന്ന സ്ഥിരം അനൗൺസർമാർ. ലൈവ് സ്റ്റുഡിയോയിൽ ഞാൻ ആദ്യമായി ചലച്ചിത്ര ഗാനങ്ങൾ അവതരിപ്പിച്ചപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ അലക്സ് വള്ളക്കാലിൽ കർണാടക സംഗീത കച്ചേരിയുടെ അനൗൺസ്മെന്റ് എങ്ങനെയായിരിക്കണമെന്ന് എന്നെ പഠിപ്പിച്ച എപ്പോഴും സന്തോഷവതിയായിരിക്കുന്ന ശ്രീമതി രാധ ഷൺമുഖം, ഇങ്ങനെ എല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. മോർണിംഗ് ഡ്യൂട്ടിക്ക് എത്തിയില്ല എന്നും ആകാശവാണി സിഗ്നേച്ചർ ട്യൂൺ കൺട്രോൾ റൂമിലെ എഞ്ചിനീയേഴ്സ് പ്ലേ ചെയ്യുന്നതായും ഒക്കെ സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റിട്ടുള്ള ഇഷ്ടംപോലെ ദിവസങ്ങളുണ്ട്. 5:50 തുടങ്ങുന്ന മോർണിംഗ് ഡ്യൂട്ടിക്ക് പോകാൻ ഓഫീസ് വാഹനം ചിലപ്പോൾ 4 വീട്ടിൽ വരും. അവിടെ നിന്ന് നഗരം ചുറ്റി ഡ്യൂട്ടി ഓഫീസേഴ്സിനെ, എഞ്ചിനീയേഴ്സിനെയൊക്കെ, സ്റ്റാഫിനെയൊക്കെ കയറ്റി അവരുടെ തമാശയൊക്കെ കേട്ട് അങ്ങനെ പറഞ്ഞ് ജോളിയായി ഒരു 5:30 മുമ്പ് ആകാശവാണിയിലെത്തും. ആ കാലം വളരെ രസകരമായിരുന്നൊരു കാലമാണ്. ഏറ്റവും

0: ജാഗ്രതയോടെ ചെയ്യേണ്ട ജോലിയാണ് പ്ലേ ബാക്ക് സ്റ്റുഡിയോയിലെ അനൗൺസറിൻ്റേത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോലി ആയിരുന്നത് കൊണ്ടാകാം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ 36 വർഷത്തോളം തരക്കേടില്ലാത്ത എന്ന് ശ്രോതാക്കൾ പറഞ്ഞ ഒരു പ്രക്ഷേപകയായി ജോലി ചെയ്യാൻ സാധിച്ചത്. അനൗൺസറിൻ്റെ ജോലികളിൽ മറ്റൊന്ന് ലൈവ് OB പ്രോഗ്രാമുകളാണ്. ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെ വിശേഷ അവസരങ്ങളിൽ പ്രശസ്ത കലാകാരന്മാരുടെ സംഗീത പരിപാടികളും ഒക്കെ അവതരിപ്പിക്കാനുള്ള ഡ്യൂട്ടി, അതുപോലെ ലളിതഗാനമേള, നാടൻ കലാമേള, അങ്ങനെയൊക്കെ. ഇപ്പോൾ യേശുദാസ്, മാൻഡലിൻ വായിച്ച യു ശ്രീനിവാസ്, അങ്ങനെ പ്രഗത്ഭരുടെ സംഗീത കച്ചേരികൾക്ക് കോമ്പിയർ ചെയ്യാനുള്ളൊരു ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. യേശുദാസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ പ്രക്ഷേപണ ജീവിതത്തിൽ തന്നെ എനിക്കൊരു മറക്കാനാവാത്ത ഒരു ഓർമ്മ. സെനറ്റ് ഹാളിലായിരുന്നു ആകാശവാണി ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപാകെ യേശുദാസിൻ്റെ സംഗീത കച്ചേരി അവതരിപ്പിച്ചത്. അന്ന് കോമ്പിയറിംഗ് ഡ്യൂട്ടി എനിക്കായിരുന്നു. സംഗീത കച്ചേരി കഴിഞ്ഞതിന് ശേഷം ഒത്തിരി ആളുകൾ അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനും അദ്ദേഹത്തോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ചുറ്റും കൂടിയിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കണമെന്നോ ഓട്ടോഗ്രാഫ് വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒരു പേടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിന് തുനിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം സ്റ്റേജിൻ്റെ ബാക്കിലൂടെ വരുന്ന വഴിക്ക് അദ്ദേഹത്തെ ഒന്ന് അടുത്ത് കാണാം എന്നുള്ളൊരാഗ്രഹത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹവും കൂട്ടരും അതുവഴി വന്നു. ഞാൻ എന്നെ കണ്ട ഒരു സെക്കൻഡ് അദ്ദേഹം നിന്നിട്ട് പറഞ്ഞു, നന്നായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് പറയണമെന്നോ അങ്ങോട്ടൊരു നന്ദി പറയണമെന്നോ ഞാൻ തൊഴുതു, പക്ഷേ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ ഏതോ ഒരു ലോകത്തേക്ക് പോയി. കാരണം ശബ്ദവിസ്മയം എന്ന് പറയാവുന്ന ഗാനഗന്ധർവന്റെ വായിൽ നിന്ന് വന്ന നന്നായിരുന്നു എന്ന ആ ഒരു അഭിനന്ദന വാചകം, അത് മതി എന്നെ പോലെയുള്ള ഒരു ശബ്ദ കലാകാരിക്ക്. അതിൽ കൂടുതൽ വലിയൊരു അവാർഡൊന്നും എനിക്ക് വേണ്ട. ലൈവ് ഡ്യൂട്ടിക്ക് പുറമെ സാഹിത്യവും സംഗീതവും ശാസ്ത്രവും സ്പോർട്സും ഒക്കെ വിഷയമാക്കിയിട്ടുള്ള 100 കണക്കിന് ചിത്രീകരണങ്ങൾക്കും ഡോക്യുമെന്ററികൾക്കും ഒക്കെ ആഖ്യാനം നിർവഹിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി അറിയപ്പെടുന്ന പ്രക്ഷേപകനായ ചന്ദ്രസേനും ഞാനും ചേർന്ന് അവതരിപ്പിച്ച രഞ്ജിനി, അതുപോലെ എഴുത്തുപെട്ടി, ഇതൊക്കെ ഇന്നും ചില ശ്രോതാക്കളെങ്കിലും ഓർത്ത് പറയാറുണ്ട്. പ്രളയകാലത്ത് ആകാശവാണിയിൽ രാത്രിയിൽ ഉള്ള ഡ്യൂട്ടി അതൊരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്. ആകാശവാണിയിലൂടെ അറിയിപ്പുകൾ ഓരോ ശ്രോതാക്കൾക്കായിട്ട് കൊടുക്കുക, ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രക്ഷേപണം ചെയ്യുക, ഇങ്ങനെയുള്ളത് ആ പ്രളയകാലത്തെ ഡ്യൂട്ടിയും മറക്കാൻ പറ്റാത്ത ഒന്നാണ്. ആകാശവാണിയുടെ പ്രക്ഷേപണത്തിന് 90 വർഷം തികയുമ്പോൾ പ്രക്ഷേപണത്തിൽ കാതലായ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പുതുതലമുറയുടെ മാറി വരുന്ന അഭിരുചിയും അതിനനുസൃതമായി നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ അടിയുറച്ചുകൊണ്ട് തന്നെ നൂതന സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടുകൂടി നല്ല ഭാഷയുടെ, സംസ്കാരത്തിൻ്റെ, സംഗീത സാഹിത്യ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആരോഗ്യരംഗത്തെ നൂതന ആവിഷ്കാരങ്ങൾ ഇനിയും വർഷങ്ങളോളം ആകാശവാണി ശ്രോതാക്കൾക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
1: ഓർമ്മച്ചിപ്പ് ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളിലൂടെ.
2: ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള ശ്രോതാവായ ബാബു സന്നിധാനം.
3: ഞാൻ റേഡിയോയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ ഒരുപാട് റേഡിയോകളുണ്ട്, പഴയ പഴയ റേഡിയോകൾ ഇഷ്ടംപോലെ ഉണ്ട് എൻ്റെ. ഞാൻ ആലിസേജിക്ക് ഒരു റേഡിയോ കൊടുത്തിരുന്നു, ആലിസേജിയിൽ കേൾക്കാറുണ്ട്. പണ്ടേ മുതൽ ഞങ്ങൾ റേഡിയോ ഭയങ്കര നമുക്കൊരു ഇഷ്ടമാണ്. എൻ്റെ അച്ഛന് ടാക്സിക്കാരൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ കാറിൽ വെച്ചിട്ട് ഞങ്ങൾ പാട്ടുകളും പഴയ പാട്ടുകളും കേൾക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. പഴയതുപോലെ റേഡിയോ നമ്മുടെ ഉണ്ട്, ഇപ്പോഴും കുറെ കൊല്ലങ്ങൾക്ക് മുന്നിൽ റേഡിയോ എൻ്റെ ഉണ്ട്. അങ്ങനെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റേഡിയോ എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ആകാശവാണി നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. പഴയ നാടകങ്ങൾ, ചലച്ചിത്ര ഗാനങ്ങൾ എല്ലാം, പഴയ പാട്ടുകൾ എല്ലാം റേഡിയോ കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്. ആകാശവാണിയുടെ പ്രസക്തി ഇനിയും കുട്ടികളിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് പഴയ ആൾക്കാരോട് ചോദിച്ചറിയാം റേഡിയോ, ഇപ്പം എൻ്റെ ചേച്ചിയൊക്കെ ഇപ്പോഴും റേഡിയോ കേൾക്കുന്ന ഒരാളാണ്. ആകാശവാണിയൊക്കെ ഇപ്പോഴും കുട്ടികളിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
1: പ്രക്ഷേപണത്തിൻ്റെ 9 ദശകങ്ങൾ, 90-ൻ്റെ നിറവിൽ ആകാശവാണി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു M ജോസ് മച്ചാട്. സഹകരണം മെജോ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിന് വേണ്ടി സന്തോഷ് കേശവ് പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോവിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
1: അടുത്ത ഗാനം മധുര നൊമ്പരക്കാറ്റ്. ഈ ചിത്രത്തിനു വേണ്ടി ബിജു നാരായണനും സുജാതയും പാടിയത്. ഗാനശില്പികൾ യൂസഫ് അലി കേച്ചേരി, വിദ്യാസാഗർ.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
2: വല്ലതും ബാക്കിയുണ്ടോ?
3: 5000
2: ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
3: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
2: ഒന്നുകൂടി
3: വേണ്ട,
2: ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
3: അടിപൊളി.
2: എന്നാ വേഗം വിട്ടോ.
4: ആർബിഐ പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
6: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
6: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
5: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
5: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

പി ജയചന്ദ്രനും ഗായത്രിയും പാടിയതാണ്. ചിത്രം ഡ്രീംസ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
4: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
3: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
4: ഗാന്ധിമാർഗം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു.

0: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: മോളെ, ഇത് നിന്റെ പേരില് തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ? അതിനെന്താ മോളോ? ഇത് നിന്റെ പേരില്, ഇത് പൊന്നു മോളുടെ പേരില്.
3: പക്ഷേ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ
4: ഇതെല്ലാം? ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനി ആക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
2: അരുതാത്ത് പറയല്ലേ, എന്തത്?
5: ആർബിഐ പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
8: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
7: പ്രായോജകർ
8: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
7: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: യൂസഫലി കേച്ചേരി എഴുതി, മോഹൻ സിത്താര ഈടമിട്ട്, യേശുദാസ് പാടിയ ഗാനം. ചിത്രം ജോക്കർ.

ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഗായകൻ യേശുദാസ്. ഗാനരചന കൈതപ്രം. സംഗീതം അവസേപ്പച്ചൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ വിദ്യാസാഗറിൻ്റെ സംഗീതം. ചിത്രം മില്ലേനിയം സ്റ്റാർസ്. പാടിയവർ യേശുദാസ്, ഹരിഹരൻ, വിജയ് യേശുദാസ് എന്നിവർ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഒരുപാട് സമയം പഠിക്കുക എന്നതിനേക്കാൾ പഠിക്കുന്ന സമയം കൃത്യമായും ശ്രദ്ധയോടെയും വിനിയോഗിച്ച വിദ്യാർത്ഥിനി ദേശീയ തലത്തിൽ നടത്തുന്ന ഒരു മത്സര പരീക്ഷയിൽ ഉന്നത വിജയം നേടി എന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല അല്ലേ? എന്നാൽ വിജയപഥത്തിലെത്തിയ ആ വിദ്യാർത്ഥിനിക്ക് ആ വലിയ നേട്ടം കൈവരിക്കാനായത് ഒരൊറ്റ നിമിഷത്തിലൂടെയല്ല, നിരന്തരമായ പരിശീലനത്തിലൂടെയും അർപ്പണ മനോഭാവത്തിലൂടെയുമാണ്. ഇന്ന് യുവവാണിയിൽ നമുക്ക് അങ്ങനെയൊരു മിടുക്കിയെ പരിചയപ്പെടാം. വിശേഷങ്ങൾ അറിയാം. ഇന്ന് യുവവാണിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ ഓൾ ഇന്ത്യ ലെവൽ 133 റാങ്ക് നേടിയ ഡോക്ടർ ശ്രീലക്ഷ്മി വിസി ആണ്. ശ്രീലക്ഷ്മിക്ക് പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
1: ഒരുപാട് നന്ദി എന്നെ ക്ഷണിച്ചത്. ഏവർക്കും നമസ്കാരം.
0: എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ സിവിൽ സർവീസ് എന്ന് പറയുന്നത് വലിയൊരു മോഹമായിട്ട് കൊണ്ടു നടക്കുകയാണ് അല്ലെ? അങ്ങനെയുള്ളൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. എങ്ങനെയാണ് സിവിൽ സർവീസ് എന്നുള്ളൊരു മോഹം മനസ്സിലുണ്ടായത്?
1: എനിക്ക് ചെറുപ്പത്തിലെ ഒരു ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. അതിനുശേഷം 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ചില കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിൽ നിന്ന് എനിക്ക് ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായി ഇത് കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള ഒരു മേഖലയാണ്. നമുക്ക് സൊസൈറ്റിയെ സേവിക്കാനായിട്ട് ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഓപ്ഷൻസ് സിവിൽ സർവീസിൽ വരുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കൂടാതെ എൻ്റെ അച്ഛൻ്റെ കൂടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ എന്തായാലും MBBSന് ശേഷം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിരുന്നു.
0: ഇപ്പോൾ ശ്രീലക്ഷ്മി തൃശൂർ അശ്വിനി ഹോസ്പിറ്റലിലെ റെസിഡന്റ് മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലേ? എങ്ങനെ പോകുന്നു അവിടുത്തെ ജോലി? ഇപ്പോൾ
1: അവിടുത്തെ ജോലി നന്നായി തന്നെ പോകുന്നു. ഞാൻ കാഷ്വാലിറ്റി ആണ് മാനേജ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ആ ഒരു റഷ് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്, ആക്സിഡൻറ്റ്സ് അങ്ങനെയൊക്കെ. എന്നാലും വളരെ സുഖകരമായിട്ട് തന്നെ ജോലി ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ട്. അവിടുത്തെ സ്റ്റാഫും എല്ലാം വളരെ സപ്പോർട്ടീവ് ആണ്, അതുകൊണ്ട് തന്നെ നല്ല ഇതായി പോകുന്നു.
0: ഇപ്പൊ ഈ ഒരു റിസൾട്ട് വന്നപ്പോ അവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്?
1: അതെ.
0: അപ്പൊ അവരുടെ ഒരു പ്രതികരണം ഒക്കെ എങ്ങനെയായിരുന്നു?
1: അവര് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു വിജയമായിരുന്നു. ഇങ്ങനെ ഒരു വിജയം അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അവരുടെ ഒക്കെ സ്വീകരണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് അഭിനന്ദനങ്ങൾ അവിടെ നിന്നും പല ഭാഗത്തു നിന്നുമായിട്ട് എത്തി. ഒരുപാട് സന്തോഷം തോന്നുന്നു.
0: മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സേവനം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മേഖല തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു സിവിൽ സർവീസ് മേഖലയിലേക്ക് കയറണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ടോ?
1: ഓ, നമ്മൾ മെഡിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ മരുന്നുകൾ കൊടുത്ത് അവരുടെ സിംറ്റംസിനെയാണ് നമ്മൾ ഭേദമാക്കി അസുഖങ്ങൾ ട്രീറ്റ് ചെയ്ത് വിടുന്നത്. പക്ഷെ അവർ തിരിച്ചു പോകുന്നത് അവർക്ക് അസുഖം ഉണ്ടാക്കിയ അതേ സെയിം എൻവയോൺമെന്റിലേക്കാണ്. അപ്പം ഒരു അസുഖം അല്ലെങ്കിൽ ആരോഗ്യത്തിന് നിർണ്ണയിക്കുന്നത് ക്ലിനിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിൽ ഒരുപാട് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബേസിക് ആയിട്ടുള്ള വെള്ളം പോലും ഒരാളുടെ ആരോഗ്യത്തിനെ നിർണ്ണയിക്കാൻ കഴിവുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ നമുക്ക് ഈ മെഡിക്കൽ നോളജ് ഒരു സിസ്റ്റം ലെവലില് വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രിവെന്റീവ് കെയറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ മെഡിക്കൽ കരിയറിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഞാൻ സിവിൽ സർവീസിനെ കാണുന്നത്.
0: ഓക്കെ. 2025 സിവിൽ സർവീസ് പരീക്ഷയിൽ 133 റാങ്ക് നേടിയിരിക്കുകയാണല്ലോ. അപ്പൊ ഈ ഒരു റാങ്ക് പ്രതീക്ഷിച്ചിരുന്നോ ശരിക്കും?
1: ഞാൻ ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഈ ഒരു റാങ്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല.
0: വീട്ടുകാരുടെ ഒരു പിന്തുണയെ കുറിച്ച് കൂടെ പറയൂ.
1: ഞാൻ വീട്ടില് നിന്നിട്ട് തന്നെയാണ് പഠിച്ചിരുന്നത്. ഓൺലൈനായിട്ട് വർക്കിന്റെ കൂടെയും കുറച്ചുനാൾ അതിനുശേഷം വർക്ക് റിസൈൻ ചെയ്തിട്ടും പഠിച്ചിരുന്നു. അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്കിതൊന്നും നടക്കില്ലായിരുന്നു. കാരണം ഈ ഒരു മേഖലയിൽ നിന്ന് വേറൊരു UPSCയിലേക്ക്

0: കണക്ട് ചെയ്യുക എന്നുള്ളൊരു തോന്നലാണ് സാധാരണ എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോ സാധാരണ ആൾക്കാർ നിരുത്സാഹപ്പെടുത്താറാണ് ചെയ്യാറ്. പക്ഷെ എന്റെ അമ്മ പിന്നെ വീട്ടുകാരെല്ലാവരും തന്നെ ഒരുപാട് സപ്പോർട്ടീവായി നിന്നിരുന്നു. പഠിക്കുന്ന സമയത്താണെങ്കിലും കൂടെ നിന്ന് പഠിക്കാനും പിന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരും നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത്. ഇതുകൊണ്ട് എന്തെങ്കിലും ആവുമോ കിട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ ധൈര്യത്തോടെ നേരിടാനായിട്ടുള്ള ഒരു പിന്തുണ നൽകിയതും വീട്ടുകാർ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം കൂടുതൽ മധുരമേറിയത്.
1: MBBS കിട്ടി ജോലി ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെയായിരുന്നു ഈ ഒരു പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ്?
0: ആദ്യ മാസങ്ങളിൽ ഞാൻ ജോലിയോടൊപ്പം തന്നെയായിരുന്നു. ഞാനൊരു ഹെൽത്ത് സെന്ററിൽ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അതിനോടൊപ്പം തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. പിന്നീട് ഞാൻ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആസ്പിറന്റ് ആവുകയായിരുന്നു. അതിനുശേഷം ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ അശ്വിനിയുടെ വീണ്ടും RMO ആയിട്ട് കയറി.
1: പ്രത്യേകമായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള കോച്ചിങ്ങുകൾക്ക് പോയിട്ടുണ്ടായിരുന്നു?
0: ഞാൻ ഓൺലൈനായിട്ട് കോച്ചിങ് എടുത്തിരുന്നു. പിന്നെ ഡെയിലി പത്രം വായിക്കുക അങ്ങനെയുള്ളത് തന്നെയായിരുന്നു. ഓൺലൈനായിട്ടായിരുന്നു മുഴുവൻ പഠനവും. ഇന്റർവ്യൂവിന്റെ സമയത്ത് കുറച്ച് കേരളത്തിലെ അക്കാഡമികളുടെ സഹായവും തേടിയിരുന്നു.
1: ഇപ്പൊ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളോട് പത്രം എങ്ങനെ വായിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മറുപടി?
0: പത്രം ദിവസേന വായിക്കണം എന്നായിരിക്കും ഞാൻ പറയുക. കാരണം പത്രം എന്നുള്ളത് നമുക്ക് കേവലം ഒരു കറണ്ട് അഫയേഴ്സ് അറിയാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഭാഷ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കാനുമായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് എഡിറ്റോറിയലുകൾ വായിക്കുകയാണെങ്കിൽ നമുക്കൊരു വിഷയത്തിനെ പല കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിക്കാണാനും അതിലെ പ്രശ്നങ്ങൾ എന്താണ്, എന്ത് സൊല്യൂഷൻ ാണ് നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് എന്ന് തീരുമാനിക്കാനും വളരെ കൃത്യമായിട്ട് സഹായിക്കും. അപ്പം ഒരാളുടെ വ്യക്തിത്വ രൂപീകരണത്തിന് തന്നെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ദിവസേനയുള്ള പത്രവായന എന്ന് പറയാം. അതുപോലെ തന്നെ സിലബസിലെ പല പോയിന്റുകളും ഈ പത്രത്തിൽ വരുന്ന കാര്യങ്ങളുമായിട്ട് വളരെയധികം ബന്ധിച്ചിരിക്കുന്നതാണ്. UPSC പ്രിപ്പറേഷനിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കറണ്ട് അഫയേഴ്സ്. അപ്പം പത്രം ഒഴിവാക്കിക്കൊണ്ട് നമുക്കൊരു പ്രിപ്പറേഷൻ അസാധ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
1: ഇംഗ്ലീഷ് പത്രങ്ങളും ഒപ്പം വായിച്ചിരുന്നല്ലോ?
0: ഓ, ഞാനൊരു ഇംഗ്ലീഷ് പത്രവും ഒരു മലയാളം പത്രം.
1: പിന്നെ അതുപോലെ തന്നെ ഈ പത്രവായനയിലെ എഡിറ്റോറിയലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നു. അതിൽ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി നോട്ട് ചെയ്ത് വെച്ചിരുന്നു? എങ്ങനെയായിരുന്നു റഫറൻസ് ഒക്കെ എങ്ങനെയായിരുന്നു?
0: ഞാൻ അതിൽ നിന്ന് എക്സാമിന് എഴുതാൻ പറ്റുന്ന നല്ല ഉദാഹരണങ്ങൾ ഒരു പുസ്തകത്തിലാക്കി എഴുതി വെച്ചിരുന്നു. ഒപ്പം ഇതിന്റെ കമ്പൈലേഷൻസ് ആയിട്ടുള്ള മന്ത്ലി മാഗസിനുകളും ക്ലാസ്സുകളുടെയും PPTകളും നോക്കിയിട്ടാണ് പിന്നെ ഞാൻ റിവൈസ് ചെയ്തിരുന്നത്.
1: ഈ പഠനത്തിനുള്ള ടൈം ടേബിൾ എങ്ങനെയായിരുന്നു?
0: ഞാൻ ആഴ്ചകളിൽ ഞായറാഴ്ച റിവിഷന് വേണ്ടി മാറ്റിവെക്കുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ദിവസം ഒരു 1.5-2 മണിക്കൂർ പത്രവായനയ്ക്കും കറണ്ട് അഫയേഴ്സിനുമായിട്ട് ചെലവഴിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഓപ്ഷണൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഐച്ഛിക വിഷയമായിട്ടുള്ള എന്റെ ആന്ത്രപ്പോളജി ആയിരുന്നു. അതിനുവേണ്ടി ഒരു കൃത്യസമയം 2-3 മണിക്കൂർ ദിവസവും മാറ്റിവെച്ചിരുന്നു. അതുകൂടാതെ തന്നെ മറ്റ് വിഷയങ്ങൾക്ക് GS പോലെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയും സമയം മാറ്റിവെച്ചിരുന്നു. പിന്നീട് ഇത് കൂടുതൽ റിവൈസ് ചെയ്യുക, നേരത്തെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കൂടുതൽ തവണ റിവൈസ് ചെയ്യുക എന്നതായിരുന്നു ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി.
1: ആന്ത്രപ്പോളജി സെലക്ട് ചെയ്യാനായിട്ട് എന്താ കാരണം?
0: ആന്ത്രപ്പോളജി ഞാൻ പഠിച്ച വിഷയവുമായി മെഡിസിനുമായിട്ട് ചെറിയൊരു ഓവർലാപ്പ് വരുന്നുണ്ട്. കൂടാതെ തന്നെ ആന്ത്രപ്പോളജി പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ അവന്റെ സാംസ്കാരികവും സാമൂഹികവും അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക്കുമായിട്ടുള്ള എല്ലാ തലത്തിലും നിന്നാണ് കാണുന്നത്. അപ്പം ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് ഏറെ ആവശ്യമുള്ള ഒരു കാഴ്ചപ്പാടാണത്. ഒരു മനുഷ്യനെ അവന്റെ എല്ലാ തലത്തിലും ബയോളജിക്കലി മാത്രമല്ല അവന്റെ ബൗദ്ധികവും ആത്മീയവുമായ എല്ലാ തലത്തിലും നോക്കിക്കാണുന്ന ഒരാൾക്ക് മാത്രമേ ഒരു സൊസൈറ്റിയെ നന്നായി അറിയാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു അഡ്മിനിസ്ട്രേഷനിലും ഒരു മുതൽക്കൂട്ടാവും എന്ന നിലയ്ക്കാണ് ഞാൻ ആന്ത്രപ്പോളജി ചൂസ് ചെയ്തത്.
1: ഇപ്പോൾ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഒരു വകുപ്പിലെ നമുക്കൊരു ജോലി കിട്ടുമല്ലോ, അപ്പോൾ ഇന്ന വകുപ്പ് വേണമെന്ന് അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടായോ? അല്ലെങ്കിൽ അത്തരത്തിലെ എന്തെങ്കിലും മാറ്റങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരണം, ജോലിയിൽ കയറിയാൽ അങ്ങനെ ചെയ്യണം എന്നുള്ള മോഹങ്ങൾ?
0: ശ്രമിക്കുകയാണെങ്കിൽ ഏത് വകുപ്പിലും നമുക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും എൻ്റെ വിഷയമായ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു മേഖല കിട്ടുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസമുണ്ട്.
1: യുവാക്കൾ എപ്പോഴും ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് ഒരു അവിഭാജ്യ ഘടകമാണെന്ന് പറയുമല്ലോ. അപ്പൊ നമ്മളെ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ യുവാക്കൾ എത്രത്തോളം ഇനിയും കുതിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്?
0: തീർച്ചയായും വളരെ അനുയോജ്യമായൊരു വാക്കുകളാണ് പറഞ്ഞത്. യുവാക്കൾ ഇന്നിൻ്റെ ശക്തികളാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും യങ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത്. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം യുവാക്കളുള്ള ഒരു നാടായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഹ്യൂമൻ റിസോഴ്സ് പവർ തീർച്ചയായും ഉണ്ട്. എന്നാൽ നമ്മുടെ യുവാക്കളിലുള്ള പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്കില്ലുകളുടെ കുറവാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ളവരുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ കരിക്കുലങ്ങൾ ഇന്നിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറിയവയല്ല. പഴയ കാലത്തുള്ള കരിക്കുലങ്ങൾ ചേഞ്ച് ചെയ്യപ്പെടുകയും കൂടുതൽ സ്കില്ലുകൾ ആളുകളിൽ ഇൻസ്റ്റിൽ ചെയ്യപ്പെടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെയുടെ ആവശ്യങ്ങൾക്കായി, അതായത് ലോകം

0: മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അങ്ങനെ ഒരുപാട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ, നൂതന വിദ്യകൾ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്യാപ്പബിലിറ്റിയിലേക്ക് യുവാക്കളെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ലഹരി മരുന്നുകളിൽ നിന്നും മറ്റ് ഡിസ്ട്രാക്ഷൻസിൽ നിന്നും യുവാക്കളെ രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് പലപ്പോഴും ഫോണിൻ്റെ മുന്നിൽ കുത്തിയിരിക്കുന്ന ആളുകളായിട്ട് പലരും മാറുകയാണ്. ഡൂം സ്ക്രോളിംഗ്, അങ്ങനെ ബ്രെയിൻ റോട്ട്, പുതിയ വാക്കുകളൊക്കെ നമ്മുടെ ഡിക്ഷണറികളിൽ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം മാറ്റി കൂടുതൽ ഫോക്കസ്ഡായി നമുക്ക് എങ്ങനെ അവരുടെ വിഭവശേഷി, മാനവ വിഭവശേഷി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിക്കാം, അത് എങ്ങനെ അവർക്കും കൂടെ ആസ്വാദ്യകരമാക്കാം എന്നുള്ളത് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
1: അതുപോലെ തന്നെ തൊഴിലില്ലായ്മ നമ്മളുടെ രാജ്യം നേരിടുന്ന, അല്ലെങ്കിൽ യുവാക്കൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്, അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും?
0: കേരളത്തിൽ പ്രത്യേകിച്ചും തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു അവസ്ഥയെ നമുക്ക് മറികടക്കാനായിട്ട് കൂടുതൽ തൊഴിലുകൾ, മാർക്കറ്റിന്റെ ഡിമാൻഡിനനുസരിച്ചുള്ള തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനും ഈ പറഞ്ഞതുപോലെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല നമ്മുടെ സ്കില്ലുകൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോ. അപ്പോൾ മാറുന്ന കാലത്തിനനുസരിച്ച് കോപ്പപ്പ് ചെയ്യാനുള്ള സ്കില്ലുകൾ ആളുകളെ പഠിപ്പിക്കുക, അതുപോലെ തന്നെ കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ്. പിന്നെ കൂടുതൽ തൊഴിൽ മേഖലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെൽഫെയർ മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതൊരു ലോങ് ടേമിലാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് നമുക്ക് സാധിക്കുകയില്ലെങ്കിൽ കൂടി ഇന്ന് നമ്മൾ എടുക്കുന്ന മാറ്റങ്ങൾ, ഇന്ന് നമ്മൾ എടുക്കുന്ന ചുവടുകൾ നാളത്തേക്കുള്ള പുരോഗതിക്കും ഈ തൊഴിലില്ലായ്മ പ്രശ്നത്തിനുള്ള പരിഹാരത്തിനും കാരണമാകും.
1: ഇന്ത്യക്ക് പുറത്തോട്ട് പോകാനും അവിടെ പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെയാണ് ഇപ്പോൾ യുവാക്കൾക്ക് ഒരു കൂടുതൽ ഒരു താല്പര്യം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ടാവുക?
0: തൊഴിലില്ലായ്മയും ഇതിനൊരു ഫാക്ടറാണ്. ആസ്പിരേഷണൽ മിസ്മാച്ച് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഒരുപാട് അഭ്യസ്തവിദ്യരായിട്ടുള്ളവരുണ്ട്, പക്ഷെ അവരുടെ ക്വാളിഫിക്കേഷൻസിനനുസരിച്ചുള്ള ജോലി പലപ്പോഴും അവർക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ വരുമാനത്തിലുള്ള വ്യത്യാസവും നമ്മുടെ രൂപ മൂല്യം അതിനുള്ള വ്യത്യാസങ്ങളൊക്കെ കാരണം മറ്റ് രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ അവർക്ക് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സ് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ ജീവിത ശൈലികൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിട്ട് കരുതുന്ന ആളുകളുണ്ട്. നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല, കാരണം അവരുടെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വിദേശ നാണ്യങ്ങൾ നമുക്കൊരു നമ്മുടെ പുരോഗതിക്കും വളരെ മികച്ചതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും പല വീടുകളിലും ഇത്തരത്തിലുള്ള ആളുകൾ പുറത്തുപോയി സെറ്റിലാവുകയാണ് ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രവണത. വൃദ്ധരായ മാതാപിതാക്കളെ വീട്ടിലാക്കി അവർ പുറത്ത് പോയി മെച്ചപ്പെട്ട ജീവിത നിലവാരങ്ങൾ തേടി അവിടെ സെറ്റിലാവുന്നവരുണ്ട്. അപ്പോൾ നമ്മളുടെ വീടുകളിൽ, ഇപ്പോൾ കേരളത്തിലെ പല വീടുകൾ സന്ദർശിച്ചാൽ അറിയും, മാതാപിതാക്കൾ, വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ കേരളം കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് പഠനം, ആരോഗ്യം എന്നുള്ള കാര്യങ്ങളിലാണ്. പക്ഷേ അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് ുന്നു എന്നൊരു പ്രശ്നം അവിടെ ബാക്കിയാവുന്നുണ്ട്. പക്ഷെ അത് പരിഹരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അവർക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ ഈ വൃദ്ധരായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഒക്കെ 90s തന്നെ 2 താഴെ പോയതാണ്. അപ്പം അവർക്ക് വേണ്ടി കൂടുതൽ വെൽഫെയർ മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അവർക്ക് പുറം രാജ്യങ്ങളിൽ ലഭിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഇവിടെ നൽകാൻ സാധിക്കണം. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: 2025 സിവിൽ സർവീസ് പരീക്ഷ, അതിലെ എഴുത്തു പരീക്ഷയിൽ നന്നായിട്ട് എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ഏതായിരുന്നു, ഓർക്കുന്നുണ്ടോ?
0: കൂടുതലായിട്ട് എഴുതാൻ പറ്റിയത് ആരോഗ്യ മേഖലയിൽ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയ ഒരു ചോദ്യമുണ്ടായിരുന്നു. അതായത് ജീവിതശൈലി രോഗങ്ങളെ പറ്റിയും അവ വർദ്ധിക്കുന്നതിനെ പറ്റിയും സംബന്ധിച്ച ഒരു ചോദ്യമായിരുന്നു. അതിലെനിക്ക് ഒരുപാട് ഇന്ന് നടക്കുന്ന കാര്യങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാനും ഞാൻ എന്റെ മേഖലയിൽ ലഭിച്ച പ്രാക്ടിക്കൽ അറിവുകൾ പങ്കുവയ്ക്കാനും സാധിച്ചു. അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ നിന്നും ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പഠിച്ച് ചോദ്യങ്ങളും അറിയാത്തവയും ഉണ്ടായിരുന്നു. എന്നാലും എല്ലാത്തിനെയും കൺസെപ്ച്വൽ ക്ലാരിറ്റി വെച്ച് ടാക്കിൾ ചെയ്യാനായി.
1: അതുപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷയുടെ ഭാഗമായുള്ള ഇന്റർവ്യൂവിൽ 275 100 നേടാൻ കഴിഞ്ഞത് എന്നറിഞ്ഞു. അഭിമുഖത്തിൽ ഇന്റർവ്യൂ ബോർഡിൽ നിന്നുണ്ടായ വളരെ ശ്രദ്ധേയമായ ചോദ്യം ഓർക്കുന്നു.
0: അഭിമുഖത്തിൽ എന്നോട് എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. അതിൽ പ്രത്യേകമായി ചോദിച്ചത് നിക്കോളാസ് മദുരോനെ ട്രംപ് പിടിച്ചുകൊണ്ടുപോയ സമയമായിരുന്നു. അപ്പം ഇനിയൊരു ലോക യുദ്ധം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു എന്നോട് വന്ന ചോദ്യം. അതുപോലെ തന്നെ എന്റെ മേഖലയുമായി സംബന്ധിച്ച് മെഡിക്കൽ ടൂറിസം, ആയുർവേദ വേഴ്സസ് മോഡേൺ മെഡിസിൻ അങ്ങനെയുള്ള ചോദ്യങ്ങളും, പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഫാർമസി ഓഫ് ദ വേൾഡായി അറിയപ്പെടുന്നത് എന്നുള്ളതും ചോദിച്ചിരുന്നു. പിന്നെ കേരളത്തിനെ പറ്റി എടുത്ത് ചോദിച്ചത് നിങ്ങൾ വളരെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളാണ്, എന്നിരുന്നാൽ കൂടിയും എന്തുകൊണ്ടാണ് നിങ്ങളുടെ പല മേഖലകളിലും പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരുന്നത്? അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് അത് ചോദിച്ചത്. അതുപോലെ തന്നെ എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സൈറ്റിൽ നിങ്ങൾക്ക് വരുത്താൻ

0: ചെയ്യാനായി സാധിക്കുക സ്ത്രീകളെ സംബന്ധിച്ച് തുടങ്ങിയ ചോദ്യങ്ങളുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ രസകരമായ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഒരു ഭീകരാക്രമണം വന്നു കഴിഞ്ഞാൽ അത് കൊച്ചി പോർട്ടിനെ നേരിടാനുള്ള സ്ട്രെങ്ത് ഉണ്ടോ, എന്തൊക്കെയാണ് അതിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് മുതലായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ റിന്യൂവബിൾ എനർജി സെക്ടറിനെ പറ്റിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു.
1: അതിൽ മികച്ചതായിട്ട് പറയാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയാനായിട്ട് പറ്റിയെന്ന് തോന്നിയ കാര്യങ്ങളൊന്ന് പറയാമോ?
0: എന്നോടൊരു സിറ്റുവേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതായത് ഒരു ഓട്ടോറിക്ഷ പുള്ളർ മരിച്ചു, അവർക്കൊരു വിധവയുണ്ട്, രണ്ട് മക്കളുണ്ട്, അവരെ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ സമയത്ത് അവർക്ക് വേണ്ട അക്കോമഡേഷൻ, കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം, അവരുടെ ജോലി കാര്യങ്ങളെല്ലാം ശരിയാക്കും. പക്ഷേ ഇൻ ദ ലോങ് ടേം ഞാൻ അവരുടെ കപ്പാസിറ്റി ബിൽഡിംഗ് ആയിരിക്കും ശ്രദ്ധ ചെലുത്തുക. ഞാൻ ലാവോത്സുവിന്റെ ഒരു കോട്ട് പറയുകയുണ്ടായി, നിങ്ങൾ ഒരാൾക്ക് ഒരു മീൻ കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ അയാളുടെ വിശപ്പ് നിങ്ങൾ അടക്കും, പക്ഷെ മീൻ പിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത് അയാളുടെ ജീവിതകാലത്തേക്കുള്ള വിശപ്പ് നിങ്ങൾ അടക്കും. അപ്പോൾ ഇൻ ദ ഷോർട്ട് ടേം അവർക്ക് വേണ്ട ജീവിത നിലവാരങ്ങൾ മെച്ചപ്പെടുത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുക എന്നതും, ഇൻ ദ ലോങ് ടേം അവർക്ക് എങ്ങനെ അതിലേക്ക് എത്തിപ്പെടാം എന്നുള്ള പരിശീലനം കൊടുക്കുക എന്നുള്ളതുമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നാർക്കോട്ടിക്സിനെ പറ്റി ചോദ്യം ചോദിച്ചപ്പോഴും ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പറഞ്ഞിരുന്നു. പിന്നെ കൊച്ചി പോർട്ടിനെ പറ്റി ചോദിച്ചപ്പോൾ മൂന്ന് ടയറായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു.
1: മനുഷ്യ സ്നേഹം വളർത്തുന്നതിലെ കുട്ടിക്കാലം മുതൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ യുവാക്കളിലാണെങ്കിലും ഈ ഒരു സ്നേഹത്തെ പരസ്പരം മനസ്സിലാക്കുന്നതിനെ, മനുഷ്യനായിട്ട് തിരിച്ചറിയുന്നതിനെ ഒക്കെയുള്ള ഒരു പ്രാധാന്യം എങ്ങനെ വളർത്തണമെന്നാണ് കരുതുന്നത്?
0: അത് നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ വീടുകളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും അതിനുള്ള പരിശീലനം നൽകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യർക്ക് അതിരുകൾ സൃഷ്ടിക്കാതെ ജാതി മത ഭേദമന്യേ ഏവരെയും തുല്യരായി സമന്മാരായി കണക്കാക്കാൻ ഉള്ള മനസ്സ് കുട്ടികളിൽ ഉണ്ടാക്കണം. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ. ചെറുപ്പത്തിൽ നമ്മൾ ശീലിക്കുന്നത് മാത്രമേ ഭാവിയിൽ നമ്മൾ പ്രവർത്തനത്തിൽ വരുത്തുകയുള്ളൂ. എന്റെ സ്കൂളിലായിരുന്നാലും വീടിനടുത്തായിരുന്നാലും ഏതൊരു മതത്തിന്റെ ഉത്സവം വന്നാലും നമ്മളെല്ലാവരും ഒരുപോലെയാണ് അതിനെ കണ്ടിരുന്നത്. ഞാൻ പലപ്പോഴും, ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്, ഞാൻ അവിടെ ക്രിസ്ത്യൻ പ്രാർത്ഥനകൾക്ക് പോവുകയും കുർബാനയ്ക്ക് പങ്കെടുക്കുകയും എന്റെ വീടിന് അവിടെ വഴി പ്രാർത്ഥനയിൽ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ മുസ്ലിം ഉത്സവങ്ങൾക്കാണെങ്കിലും അവർ നമുക്ക് സമ്മാനങ്ങൾ തരിക, അത് പങ്കുവെക്കുന്നതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മൾ ഒരുപാട് അതിർവരമ്പുകൾ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുകയാണ്. അത് മാറണം. മറ്റൊരാളെ ഒരു ഐഡന്റിറ്റി, അതായത് മതത്തിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെയോ പേരിലല്ല നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്, അവർ മനുഷ്യരാണ് എന്നുള്ളതിന്റെ പേരിലാണ്. അത് നമുക്ക് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് പഠിപ്പിക്കേണ്ടി വരുന്നു എന്നത് തന്നെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ആ ഒരു സ്നേഹവും സൗഹാർദ്ദവും വളരെ അത്യാവശ്യമാണ്.
1: വിദ്യാഭ്യാസ നയത്തിലൊക്കെ നമുക്ക് അത്തരത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് ഏത് രീതിയിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? നമ്മുടെ പാഠ്യപദ്ധതികൾ ഒരുക്കുമ്പോഴാണെങ്കിലും ഒക്കെ
0: പാഠ്യപദ്ധതികളിൽ നമ്മൾ ഭരണഘടനയെ കുറിച്ച് കൂടുതലായി പഠിപ്പിക്കണം എന്നുള്ളതാണ് അതിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ നമുക്കൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. പണ്ട് തൊട്ടേ ഇന്ത്യയിൽ പല നാട്ടിൽ നിന്നുള്ള, പല സംസ്കാരങ്ങളിൽ നിന്നുള്ളവർ കൂടി പാർത്തിരുന്ന ഒരു ദേശമാണ് ഇന്ത്യ. നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ പരിശോധിച്ചാലും നമുക്ക് ആ സൗഹൃദവും സ്നേഹവും കാണാനായിട്ട് സാധിക്കും. അത് ഊട്ടി ഉറപ്പിക്കാനുള്ള പാഠങ്ങൾ നമ്മൾ പാഠപുസ്തകങ്ങളിൽ തന്നെ ചേർക്കേണ്ടതാണ്. ഇന്ന് പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്ന ചരിത്രങ്ങൾക്ക് വേണ്ടി പാഠപുസ്തകങ്ങൾ മാറ്റി എഴുതുന്ന ഒരു കാലമാണ്. അതിനെ ചെറുക്കാനുള്ള ചങ്കൂറ്റവും നമ്മൾ കുട്ടികളിലും മുതിർന്നവരിലും സൃഷ്ടിക്കേണ്ടതായിട്ട് വരുന്നു. പലപ്പോഴും സെക്യുലർ എന്നുള്ള പദം പോലും ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള ശ്രമങ്ങളും ഹർജികളും ഇന്ന് നമ്മുടെ ജുഡീഷ്യൽ വ്യവസ്ഥ പോലും നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു സമയത്ത് ഇത്തരം പ്രവണതകളെ എതിർത്ത് നിൽക്കാനുള്ള ഒരു കഴിവും അതിനുള്ള മാനസിക ഔന്നത്യവും കുട്ടികളിലും മുതിർന്നവരിലും എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് വിദ്യാഭ്യാസ മൂല്യങ്ങളിലൂടെയാണ് നമുക്ക് കഴിയുക.
1: സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നടത്തിയിരുന്നത്?
0: ഞാൻ കൂടുതലായിട്ടും എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ അതിൽ മാക്സിമം നമുക്ക് അറിയുന്നത് മാത്രം എഴുതുക, അറിയാത്തത് വിട്ടുകളയുക എന്നൊരു രീതിയായിരുന്നു ഞാൻ അവലംബിച്ചത്. അതിൽ ഓരോ ഓൾട്ടർനേറ്റ് ഡേയും ഞാൻ പരീക്ഷയായിട്ട് തന്നെ എഴുതിയിരുന്നു. പിന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവൈസ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ പത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളും മന്ത്ലി മാഗസിൻസിലൂടെ റിവിഷനും കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു ഞാൻ യൂസ് ചെയ്ത സ്ട്രാറ്റജി.
1: മെയിൻ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു?
0: മെയിൻ പരീക്ഷയ്ക്കും പരീക്ഷ എഴുതി പഠിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിനൊരു എക്സാം ആൻസർ എഴുതുമ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുക, കാര്യങ്ങളെ പല പേഴ്സ്പെക്റ്റീവിൽ നിന്ന് അനലൈസ് ചെയ്യുക, അങ്ങനെയുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ വെളിവാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അതോടൊപ്പം തന്നെ പേപ്പർ കറക്റ്റ് സമയത്തിനുള്ളിൽ, നമുക്ക് 3 മണിക്കൂറാണ് ഒരു പരീക്ഷ എഴുതാൻ കിട്ടുന്നത്, 250 മാർക്കിൻ്റെ പരീക്ഷയാണ്, അത് കറക്റ്റ് സമയത്തിനുള്ളിൽ തീർക്കാനായിട്ട് ഒരുപാട് തവണ പരീക്ഷ എഴുതി

0: പഠിക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു ഞാൻ തിരഞ്ഞെടുത്തത്.
1: അധ്യാപകരുടെ ഒരു പിന്തുണയും സഹായവും ഒക്കെ ഈ ഒരു വിജയത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ, അതേക്കുറിച്ച് കൂടെ ഒന്ന് പറയൂ.
0: തീർച്ചയായിട്ടും ഞാൻ ഓൺലൈനായിട്ട് കോച്ചിങ് എടുത്തിരുന്നു. അവിടെയുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കും, എന്നെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നൽകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം കൃത്യമായ ഗൈഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇത് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. അധ്യാപകരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും മാത്രമല്ല എന്റെ ഫാമിലിയും ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു.
1: ഈ മത്സര പരീക്ഷകളിലൊക്കെ വിജയം നേടുന്നതിന് ഒരു ടൈം മാനേജ്മെന്റ്, അതിനുള്ള ഒരു പ്രാധാന്യം എങ്ങനെയാണ്, അതേക്കുറിച്ച് പറയാമോ?
0: നമുക്ക് ടൈം എന്ന് പറയുന്നത് വളരെ ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫിനിറ്റ് ആണ്. അപ്പൊ ടൈം നമ്മൾ മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതും എത്ര അധികം സമയം പഠിക്കുന്നു എന്നതിനേക്കാൾ ഉപരി എങ്ങനെ പഠിക്കുന്ന സമയം നന്നായി വിനിയോഗിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്താണെങ്കിലും അതിനുശേഷമാണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ടൈം ടേബിൾ ഇട്ട് ഒരു ദിവസം ഇത്ര ഇത്ര ടാസ്കുകൾ ഞാൻ കംപ്ലീറ്റ് ആക്കും എന്നൊരു ബോധ്യത്തോടു കൂടിയാണ് ഓരോ ദിവസവും പഠിക്കാനിരിക്കുന്നത്. പക്ഷെ എല്ലാ ദിവസവും അത് നടക്കണമെന്നില്ല. എന്നിരുന്നാൽ കൂടിയും ഒരാഴ്ചയ്ക്കുള്ളിൽ അന്ന് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ തീർത്തിരിക്കും എന്നുള്ളൊരു ബോധ്യം കൂടെ നമുക്ക് ഉണ്ടാവണം. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കാനായിട്ട് ടൈം ടേബിളുകളും വ്യക്തമായ പ്ലാനിങ്ങും സാധിക്കും. അതോടൊപ്പം തന്നെ ആ നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു വിൽ പവറും കൂടെ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതായിട്ടും.
1: ശ്രീലക്ഷ്മിയുടെ നാടിനെ കുറിച്ച് പറഞ്ഞില്ല, എവിടെയാണ് താമസം?
0: ചീറ്റുപുഴയിലാണ് താമസം. തൃശ്ശൂർ കോർപ്പറേഷനിലെ തന്നെ വാർഡാണ് ചീറ്റുപുഴ. കോർപ്പറേഷനിൽ തന്നെയാണെങ്കിലും കുറച്ചൊരു ഗ്രാമത്തിന്റെ തനിമയൊക്കെയുള്ള ഒരു നല്ല സ്നേഹമുള്ള ഒരു നാടാണ്.
1: കുടുംബാംഗങ്ങളെ കുറിച്ച് കൂടെ.
0: കുടുംബാംഗങ്ങൾ, അച്ഛൻ റിട്ടയർഡ് PWD ഓവർസിയർ ആയിരുന്നു, 5 വർഷം മുൻപ് കോവിഡിൽ മരണപ്പെട്ടു. അമ്മ ഹോം മേക്കർ ആണ്. പിന്നെ ചേട്ടൻ MES എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ചീച്ചി എറണാകുളത്ത് പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവര് കുടുംബം, അവർക്ക് ഭാര്യ, ഭർത്താവ്, പിന്നെ കുട്ടികളും.
1: ശ്രീലക്ഷ്മിയുടെ പഠനം എങ്ങനെയായിരുന്നു? സ്കൂൾ വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
0: ഞാൻ പഠിച്ചിരുന്നത് സേക്രഡ് ആർട്സ് സ്കൂളിലായിരുന്നു. തൃശ്ശൂരിന്റെ ഒത്ത നടുക്കുള്ള വിദ്യാലയമാണ്. അവിടെ സ്റ്റേറ്റ് സിലബസിൽ മലയാളം മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അവിടെ എന്റെ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കാനും എന്റെ കഴിവുകളെ വളർത്തിയെടുക്കാനും ഒക്കെ ഒരുപാട് എന്നെ സഹായിച്ച ഒരു വിദ്യാലയമാണ്. അവിടെ നിന്നാണ് എന്റെ ഒരു രണ്ടാം വീട് പോലെ തന്നെയാണ് എന്ന് പറയാം. അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്, എല്ലാ സ്വപ്നങ്ങളും ഞാൻ തുടങ്ങുന്നത്. അതിനുശേഷം ഞാൻ MBBS പഠിച്ചത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. നമ്മളൊരു വ്യക്തിത്വ വികാസത്തിനും സഹായിക്കുന്ന, മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുപരി ടെക്സ്റ്റ് ബുക്കുകൾക്ക് അപ്പുറത്തേക്ക് ഒരുപാട് പാഠങ്ങൾ പകർന്നു തന്ന ഒരു കലാലയമാണ്. പിന്നീട് ഞാൻ ഓൺലൈനായിട്ട് ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു.
1: നമ്മുടെ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് യുവാക്കൾ, സിവിൽ സർവീസ് പരീക്ഷ എന്ന മോഹം നെഞ്ചിലേറ്റിക്കൊണ്ടുള്ള ഒരുപാട് കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവരോടായിട്ട് എന്താണ് ഉപദേശിക്കാനുള്ളത് നല്ലൊരു വിജയം കരസ്ഥമാക്കാനായിട്ട്?
0: അവരോട് എനിക്ക് പറയാനുള്ളത് കൺസിസ്റ്റന്റ് ആയി പരിശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു ജേണിയാണ്. 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുക: പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. അപ്പോൾ ഏകദേശം 1 വർഷക്കാലത്തിന്റെ തന്നെ ഒരു ഇടവേള ഇത് 3 കൂടെ വരുമ്പോൾ ഉണ്ട്. അപ്പൊ ആ ഒരു സമയം മുഴുവൻ നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കുക, സ്ഥിരാധ്വാനം ചെയ്യുക എന്നുള്ള ഒരു കാര്യം കുറച്ച് കഠിനമായിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് നമുക്ക് ഒരുപാട് സെൽഫ് ഡൗട്ടുകളുള്ള ദിവസങ്ങൾ ഉണ്ടാവും, നമുക്ക് നന്നായി പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാവും. എന്നാലും അടുത്ത ദിവസം വീണ്ടും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാലും പിന്നെയും പിന്നെയും അത് റിവൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ദിവസവും നമ്മൾ എഫേർട്ട് ഇടുക, ആ എഫേർട്ട് ഇടുന്ന ഒരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ മോട്ടിവേഷൻ ചിലപ്പോൾ കുറഞ്ഞു കുറഞ്ഞു പോവാം, പക്ഷെ നമ്മളതൊരു ശീലമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം ഇതിനെ നേരിടാനും സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ജേണിയും കൂടെയാണ്. എന്റെ കൂടെ തന്നെ പരീക്ഷ എഴുതി ഒരുപാട് നന്നായി പഠിച്ച കുട്ടികൾ ലിസ്റ്റിലില്ലാത്ത കുട്ടികളുണ്ട്. അവരൊന്നും നമ്മളെക്കാളും ഒട്ടും മോശക്കാരോ അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കം പോയവരോ ഒന്നുമല്ല. അത് ആ ഒരു പരീക്ഷയുടെ അൺപ്രഡിക്റ്റബിൾ രീതിയും അതുപോലെ തന്നെ ആ ഒരു സമയത്തിന്റെ ആ സമയത്ത് നമുക്ക് പഠിച്ചതെല്ലാം ഓർമ്മ വരിക എന്നുള്ള ഒരുപാട് എലമെന്റ്സ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ വീണു പോയാൽ പിന്നെയും വീണെടുത്തു നിന്ന് എഴുന്നേൽക്കാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതിനെ ഒരു പാഷനായിട്ട് കാണുന്നുണ്ടെങ്കിൽ തോറ്റുപോയാലും പിന്നെയും പിന്നെയും ശ്രമിക്കാനുള്ള ഒരു മനസ്സ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2024 സിവിൽ സർവീസ് പരീക്ഷ വിജയി, 1 റാങ്ക് നേടിയ ശക്തി ഡുബൈ, ആദ്യത്തെ 3 അറ്റംപ്റ്റിൽ പ്രിലിംസ് കടന്നില്ല, 4th അറ്റംപ്റ്റിൽ പ്രിലിംസ് കടന്നു, മെയിൻസ് കഴിഞ്ഞു, ഇന്റർവ്യൂ കഴിഞ്ഞു, ലിസ്റ്റിൽ വന്നില്ല. പിന്നെയും അവർ വീണ്ടും പരീക്ഷ എഴുതി 1 റാങ്കോടുകൂടിയാണ് പാസ്സായത്. ഈ ജേണിയിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് അവരിനി വേണ്ട, മതി, മടുത്തു എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ഈ ഒരു നേട്ടം അവർക്ക് ഒരിക്കലും ലഭിക്കില്ലായിരുന്നു. അപ്പൊ നമ്മൾ മടുപ്പ് തോന്നാതെ സ്ഥിരാധ്വാനം ചെയ്യുക, അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിക്കുക, നന്നായി പ്ലാൻ ചെയ്ത് അത് വ്യക്തമായി എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇതിന്റെ ആസ്പിരൻസിനോട് പറയാനുള്ള ഒരു അഡ്വൈസ്.

2025 സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ ശ്രീലക്ഷ്മി വി സിയുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം ഇവിടെ സമാപിക്കുകയാണ്. പരിപാടിയിൽ ഒപ്പമുണ്ടായിരുന്നത് ഞാൻ അഞ്ജു പി അർജുനൻ. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഈ മാസം 31 ഞായറാഴ്ച രാവിലെ 9:30 യുവവാണിയിൽ കേൾക്കാം. യുവവാണി സമാപിച്ചു. നിർവഹണം അഞ്ജു പി അർജുനൻ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
5: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
6: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
5: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
6: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
5: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
7: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

0: ആകാശവാണി തൃശൂർ ലളിത സംഗീത പാഠം നിറമാല ചാർത്തും എന്ന് തുടങ്ങുന്ന ഗാനം രചന സുനിൽകുമാർ പനമണ്ണ ഈണം നൽകി പഠിപ്പിക്കുന്നത് അരക്കൽ നന്ദകുമാർ പഠിക്കുന്നത് ദിവ്യ എസ്.
1: നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു പുതിയ ലളിതഗാനം പഠിക്കാൻ ആരംഭിച്ചു. അതിൻ്റെ ആ പല്ലവി ഞാൻ ഒന്നുകൂടെ പാടാം.

0: അതാണ്, അതായിരുന്നു പല്ലവി. നമുക്കിനി അനുപല്ലവിയിലേക്ക് പോവാം. എഴുതിക്കോളൂ. അമ്പിളി പൊയ്കയിൽ നിന്നൊരു തുള്ളി തീർത്ഥം.
1: അമ്പിളി പൊയ്കയിൽ
0: നിന്നൊരു തുള്ളി തീർത്ഥം. കൈക്കുമ്പിളിലാരോ
1: പകർന്നു തന്നു.
0: മൂന്നാമത്തെ വരി, സന്ധ്യാരാഗം
1: സന്ധ്യാരാഗം
0: പാടിയണഞ്ഞൊരു മന്ദാരപവനൻ പറന്നകന്നു. എൻ്റെ
1: നന്ദനവനിയിൽ കാത്തുനിന്നു.
0: എഴുതി കഴിഞ്ഞോ? ആ, ഒന്ന് വായിച്ചു നോക്കൂ.
1: അമ്പിളിപ്പൊയ്കയിൽ
0: നിന്നൊരു തുള്ളി തീർത്ഥം
1: കൈക്കുമ്പിളിലാരോ പകർന്നു തന്നു. സന്ധ്യാരാഗം പാടിയണഞ്ഞൊരു മന്ദാരപവനൻ പറന്നകന്നു. എന്റെ നന്ദനവനിയിൽ കാത്തുനിന്നു.
0: ശരി, നമുക്കൊന്ന് പാടി നോക്കാം.

പറഞ്ഞൊരു സന്ധ്യാരാഗം എന്ന് പാടുന്നു. സന്ധ്യാരാഗം പാടിയണഞ്ഞൊരു സന്ധ്യാരാഗം പാടിയണഞ്ഞൊരു, മനസ്സിലായോ?

0: നമുക്ക് ഈ ഗാനത്തിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.
1: ഇതുവരെ കേട്ടത് ലളിത സംഗീത പാഠം, രചന സുനിൽകുമാർ പനമണ്ണ, ഈണം നൽകി പഠിപ്പിച്ചത് അരക്കൽ നന്ദകുമാർ, പഠിച്ചത് ദിവ്യ എസ്.
2: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
2: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ.

0: 17-ന് കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവ വേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18-ന് നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ഗായത്രി പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ഇളയരാജ.

മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി. ഈ ചിത്രത്തിന് വേണ്ടി സുജാത പാടിയ ഗാനം. ഗാനരചന സുരേഷ് രാമന്തള്ളി. സംഗീതം രവി ബോംബെ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,995 രൂപയ്ക്കും പവന് 111,960 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
3: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
2: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
3: ഗാന്ധിമാർഗം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
0: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

രാത്രി 9:30 തിരനോട്ടം. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 1st. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ രാത്രി 9:30.

അമ്മയുടെ സ്നേഹം, കരുതൽ, ത്യാഗം എന്നിവയെ ഓർക്കാനും ആദരിക്കാനുമായി ഇതാ മറ്റൊരു മാതൃദിനം കൂടി നാം ആഘോഷിക്കാനൊരുങ്ങുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും മെയ് മാസത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച മാതൃദിനം ആചരിക്കുന്നു.

0: പ്രിയരെ, പാട്ടൂർമകളിൽ ഇന്ന് മലപ്പുറം ജില്ലയിലെ മുതുകുറിശ്ശിയിൽ നിന്നും ഡോക്ടർ കൃഷ്ണദാസ് ഇളയടത്ത് എഴുതിയ കത്താണ് പരിഗണിച്ചിരിക്കുന്നത്. ഡോക്ടർ കൃഷ്ണദാസ് തന്റെ അച്ഛനെക്കുറിച്ചും ചേച്ചിയെക്കുറിച്ചും ONV കുറിപ്പിനെക്കുറിച്ചുമെല്ലാം ഓർത്തുകൊണ്ട് പല ഓർമ്മകളും ഈ കത്തിൽ എഴുതിയിട്ടുണ്ട്. ഒപ്പം സ്നേഹനിധിയായ തന്റെ അമ്മയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. മാതൃദിനത്തെക്കുറിച്ചുള്ള ഈ പ്രത്യേക അധ്യായത്തിൽ അമ്മയെ ഓർത്ത് അദ്ദേഹം എഴുതിയ കത്തിന്റെ ഭാഗം ഞാൻ വായിക്കാം. അമ്മയുടെ ഇഷ്ടഗാനം ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമൂകമീ വേദിയിൽ എന്നു തുടങ്ങുന്ന പ്രതീക്ഷ എന്ന സിനിമയ്ക്കുവേണ്ടി ONV കുറിപ്പെഴുതി സലിൽ ചൗധരി ഈണമിട്ട് KJ യേശുദാസ് പാടിയ മനോഹരമായ ഗാനമാണ്. അമ്മ എപ്പോഴും ഈ പാട്ട് മൂളിനടക്കുമായിരുന്നു. എന്തെങ്കിലും സന്ദർഭങ്ങൾ വീട്ടിലോ മറ്റോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ആരോടെങ്കിലും ഈ പാട്ട് പാടാൻ അമ്മയും പറയും. ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞങ്ങളത് പാടാറുമുണ്ട്. വിശാലാക്ഷി ടീച്ചർ എന്ന എന്റെ അമ്മ 2001 ഒക്ടോബർ 23 മരിച്ചു. അമ്മയെക്കുറിച്ചുള്ള നല്ലൊരു ഗാനം ഈ പരിപാടിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കൃഷ്ണദാസ് ഇളയടത്ത്. പ്രിയ ശ്രോതാക്കളെ, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് അമ്മ. ജനനം മുതൽ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് വഴികാട്ടിയാകുന്ന അമ്മ കരുതലോടെ ഒപ്പം നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. കുഞ്ഞിന്റെ ചെറിയ ചിരിയിലും വലിയ സന്തോഷം കണ്ടെത്തുകയും കുഞ്ഞിന്റെ വേദനയിൽ തന്റെ ഹൃദയം നൊന്തുപോകുകയും ചെയ്യുന്നവളാണ് അമ്മ. അമ്മയുടെ നിസ്വാർത്ഥമായ സ്നേഹത്തെയോർത്ത് പാട്ടോർമകളിലേക്ക് കത്തെഴുതിയ ഡോക്ടർ കൃഷ്ണദാസ് ഇളയടത്തിനോട് നമുക്കിനി സംസാരിക്കാം.
1: ഹലോ,
0: നമസ്കാരം. ഇത് തൃശൂർ ആകാശവാണിന്നാണ്, പാട്ടോർമകളിൽ നിന്നാണ് വിളിക്കുന്നത്. നമുക്ക് പാട്ടോർമകളിലേക്ക് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. അതിലൊരുപാട് പാട്ടുകളെ ഓർമ്മകളെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. May 10 നമ്മൾ മാതൃദിനം ആഘോഷിക്കുകയാണല്ലോ. അമ്മയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഉള്ള ഒരു പാട്ട് പ്രക്ഷേപണം ചെയ്യണമെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പാട്ട് പാടുന്ന ആളായിരുന്നോ അമ്മ?
1: പാട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മ ടീച്ചർ ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിലെ. അപ്പൊ അമ്മക്ക് പ്രധാനപ്പെട്ട പരിപാടികൾ എന്ന് വെച്ചാൽ, അന്ന് ഈ കലോത്സവത്തിലൊക്കെ ഈ കോലാട്ടം എന്നൊരു പരിപാടി ഉണ്ട്, നമ്മളിപ്പോഴത്തെ കോൽക്കളിയുടെ വേറൊരു. അപ്പൊ അതില് അമ്മയ്ക്കായിരുന്നു അതിന്റെ ചാർജ് ഉണ്ടായിരുന്നു. ആ കളി ഇപ്പൊ യുവജനോത്സവത്തിനൊക്കെ എടുത്ത് പോയി. ഒരു 1st അല്ലെങ്കിൽ 2nd ഞങ്ങളുടെ സ്കൂളിന് കിട്ടുമായിരുന്നു. അമ്മ റിട്ടയർ ചെയ്യുന്നവരെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പാട്ടിനോടും ഡാൻസിനോടും അങ്ങനത്തെ കലകളോടൊക്കെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു.
0: ഈ കോൽക്കളിപ്പാട്ട് എന്ന് പറയുന്നത് എന്താ, അതിന്റെ പ്രത്യേകത ഒന്ന് പറയാമോ?
1: 4th കുട്ടികള് പിന്നെ 2 കോലൊക്കെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് അത് കളിക്കുക. കോലുണ്ട്, അടുത്ത കുട്ടിയുടെ കോലിലേക്ക് തട്ടിയിട്ട് അവർ പ്രത്യേക തന്നെ പാട്ടുകളാണ്. ആ പാട്ടുകളൊന്നും ഇപ്പൊ ഒന്നും എവിടെ നമ്മൾക്ക് കേൾക്കാൻ കഴിയും. കുറെയൊക്കെ അമ്മേനെ എഴുതി ഉണ്ടാക്കി അമ്മ തന്നെ സംഗീതം കൊടുത്തൊക്കെ പാടുന്നതായിരുന്നു. അത് ആ ഒരു കളിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന പാട്ടുകളാണ്. അതുപോലെ അച്ഛന് ഭയങ്കര കൈകുട്ടികളിയുടെ ആളായിരുന്നു അച്ഛൻ. ഇന്നത്തെ തിരുവാതിരക്കളി അന്ന് കൈകുട്ടികളി എന്നാ പറയും. അച്ഛന്റെ പേര് അച്ഛനായിരുന്നു, വിളിക്കുക അപ്പൂട്ടമാഷ എന്നാണ് വിളിക്കുക. അപ്പൊ അപ്പൂട്ടമാഷ കൈകുട്ടികളി എന്ന് പറഞ്ഞാൽ പെരുമണ്ണ സബ് ജില്ലയിലൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. അച്ഛൻ കൈകുട്ടികളി, അമ്മ ഇങ്ങനെ കോൽക്കളി, ഇത് രണ്ടുപേരും അങ്ങനെയായിരുന്നു. അവര് പറഞ്ഞ വിശാലാക്ഷി ടീച്ചറുടെ കോൽക്കളിയും മാഷയുടെ കൈകുട്ടികളിയും അവരൊക്കെ റിട്ടയർ ചെയ്യുന്നവരെയും യുവജനോത്സവം എടുത്തു പോകുന്നവരെയും അങ്ങനെ തന്നെയായിരുന്നു. അതിന് ഭയങ്കര പേരും പ്രശസ്തിയായിരുന്നു.
0: അമ്മ ഈ പാട്ട് പ്രതീക്ഷ എന്ന സിനിമയിലെ പാട്ടാണ് എപ്പോഴും നിങ്ങളെ കൊണ്ട് പാടിപ്പിക്കാറുണ്ടെന്നൊക്കെ കത്തിൽ എഴുതിയിട്ടുണ്ട്.
1: അമ്മ ഇങ്ങനെ ഇടയ്ക്കൊക്കെ മൂളുകയായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് പിന്നെ മാതൃദിനത്തിലൊക്കെ വരുമ്പോ നമ്മൾ അമ്മ എന്നുള്ള

0: ആ ഒരു വാക്കിൽ വരുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന പാട്ടുകൾ വേറെയാണ്. അമ്മയ്ക്ക് ഇഷ്ടമായിരുന്ന ഈ പാട്ടുകളൊക്കെ തന്നെയായിരുന്നു. അമ്മ അടുക്കള ജോലിയൊക്കെ ചെയ്യുമ്പോ അമ്മ അങ്ങനെ വെറുതെ മൂളിക്കൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് അമ്മ എന്നുള്ള പദം വരുമ്പോ അതൊരു രണ്ട് അക്ഷരം മാത്രമല്ല, അത് വലിയൊരു ലോകമാണ്. അമ്മ എന്നുള്ള വലിയൊരു ഒരു ലോകമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അമ്മയെ കുറിച്ച് എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന പാട്ട് വയലാർ രാമവർമ്മ എഴുതിയ ഒരു പാട്ടാണ്, ചായം നൽകുന്നതിനു വേണ്ടിയിട്ട്. ഐറു സദാശിവൻ പാടിയിട്ടുണ്ടല്ലോ, അമ്മേ അമ്മേ അവിടുത്തെ മുൻപിൽ ഞാനാര് ദൈവമാര് അമ്മേ. ആ ഒരു പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നിരുന്നത്. പക്ഷെ അമ്മ എന്നുള്ള പദത്തില് ഏറ്റവും കൂടുതൽ, അതായത് മകനെ നിനക്ക് വേണ്ടി എന്നുള്ള സിനിമയില് സുശീലാമ്മ പാടിയിട്ടുള്ള ഒരു പാട്ട്, മാലാഖമാർ വന്ന് പൂവിടർത്തുന്നതും മകനേണ്ടി. അതിന്റെ അനുപല്ലവിയും ചരണമൊക്കെ വളരെ അർത്ഥവത്തായ വരികളാണ് അതിൽ മുഴുവൻ ഉള്ളത്. പിന്നുള്ളത് നമ്മൾ താരാട്ടുപാട്ടൊക്കെ ആയിട്ട് പാടിയിരുന്ന കുറച്ച് പാട്ടുകളുണ്ടായിരുന്നു. അമ്മ എന്നുള്ള പദം വരുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന പാട്ടുകൾ അതൊക്കെയാണ്.
1: അമ്മ താരാട്ട് പാടി ഉറക്കിയിട്ടുള്ള പാട്ടുകൾ ഏതാ മനസ്സിലെ തങ്ങി?
0: അമ്മ താരാട്ട് പാടി ഉറക്കിയുന്ന സിനിമയിലത്തെ കണ്ണും കൂട്ടി ഉറങ്ങുക നീയൻ തണ്ണേ പുന്നാര പൊന്നു മകനെ. അതൊക്കെ അമ്മ അങ്ങനെ ഞങ്ങളൊക്കെ ഉറങ്ങണ നേരത്തൊക്കെ പാടാൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ ഉണർന്നിരിക്കുമ്പോഴും അമ്മ അതിങ്ങനെ പാടിയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോ ഒക്കെ അമ്മ അതിങ്ങനെ പാടിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ വീട് കറണ്ട് കിട്ടുന്ന 1980s. അപ്പൊ അതുവരെ ഞങ്ങൾ ഈ മണ്ണെണ്ണ വിളക്ക്, പെട്രോമാക്സ്, അതുപോലെ കമ്പ്രാന്തലൊക്കെ കത്തിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ പഠനവും കാര്യങ്ങളൊക്കെ എല്ലാം. ഈ സമയത്തൊക്കെ അടുക്കളയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയില്ല, അമ്മ വിളക്കിന്റെ ഷൂട്ടിങ്ങിന്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തിരുന്നു. അന്നൊന്നും നമുക്ക് ഇതിന്റെ മഹാത്മ്യം എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അത് ഞങ്ങൾക്ക് വളർന്നു വരുന്ന പ്രായമല്ലേ. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഈ പാട്ടിനോടൊക്കെ കൂടുതൽ കൂടുതൽ താല്പര്യം വന്നപ്പോഴാണ് ഞങ്ങൾ ഈ പാട്ടിന്റെ ആഴത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. അപ്പോഴാണ് ഞാനൊരു ഡോക്ടറായി തിരിച്ച്, ഞാൻ പ്രസവം എടുക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ആശുപത്രിയില് ഡ്യൂട്ടി സമയത്ത് ഡെലിവറി വന്നാൽ ഞങ്ങൾ എടുക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ആ ഒരു സ്ത്രീ ഗർഭിണിയായി അവര് ആന്റിനേറ്റൽ പീരീഡിൽ മുതൽ പിന്നെ അവർ ഈ പ്രസവം കഴിയുന്നവരെ ഞങ്ങളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. ഗൈനക്കോളജി ആന്റിനേറ്റലി കണ്ടാലും ഡെലിവറി എടുക്കുന്നത് ഞങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ അമ്മയും കുഞ്ഞും രണ്ടും രണ്ടായി, കുട്ടി പുറത്തു വന്ന് ലോകം കണ്ടു. പിന്നെ ആ കുട്ടീനെ വളർത്തി ഒരു വഴിയാക്കുന്നത് വരെ ഈ അമ്മയുടെ സാഹസങ്ങളും അമ്മയുടെ പ്രയത്നങ്ങളും ഒക്കെ നമ്മൾ അതിൽ വളരെ. അപ്പൊ ഞാനങ്ങനെ ഡെലിവറി എടുക്കുമ്പോൾ ഞാൻ സിസ്റ്റർമാർക്ക് പറയാറുണ്ട് ഇങ്ങനെ ഈ വക കാര്യങ്ങളൊക്കെ. അമ്മ എന്നുള്ളത് രണ്ട് അക്ഷരം മാത്രമല്ല, വലിയൊരു ലോകമാണത്. നമ്മൾ ഈ പറയില്ല അയാളൊരു പ്രസ്ഥാനാണെന്നൊക്കെ പറയില്ല, അതുപോലൊക്കെ തന്നെയാണ്. അതൊരു പ്രതിഭാസമാണെന്ന് പറയാം, പ്രസ്ഥാനാണെന്ന് പറയാം. പക്ഷെ അതേസമയം മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ മക്കളെ തള്ളിക്കളയുന്ന അമ്മമാരും ഇഷ്ടംപോലെയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. മക്കളെ വിറ്റ് കാശാക്കുന്ന അമ്മമാരും മക്കളെ തള്ളിക്കളയുന്ന അമ്മമാർ, അതേസമയം മക്കളെ ചേർത്ത് പിടിക്കുന്ന അമ്മമാർ, അവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ മാതൃദിനത്തിൽ മാത്രം അമ്മമാരെ കുറിച്ച് ഓർത്താ പോരാ. അതേസമയം നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ അമ്മേനെ അമ്മ എന്നല്ല, അമ്മ അച്ഛൻ അവരെയൊക്കെ നമ്മളെ ഹൃദയത്തോട് ചേർത്തി പിടിക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തിനാണ് ഞാൻ. ഇന്നലെ ഞാൻ എന്റെ ഡ്യൂട്ടി ടൈമിൽ അവിടെ വന്നു, മകൻ അടിച്ചു എന്നെ അമ്മേനെ. സാധാരണ ഇവര് വരിക കേസാക്കാനാണ് വരിക. അമ്മോട് ചോദിച്ചു കേസാക്കുന്നുണ്ടോ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു കേസാക്കുന്നില്ല ഡോക്ടറെ, അവൻ്റെ അതിന്റെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അത് നല്ല തല്ലി പരിക്കേൽപ്പിച്ചിരുന്നു. അപ്പൊ അമ്മ പറയുന്നത് അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, കള്ളു കുടിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് അവൻ ഈ സാമ്പത്തിക പ്രശ്നമൊക്കെ വന്നിട്ടാണ് ഇതൊക്കെ തല്ലുന്നത്. പക്ഷെ സ്വന്തം അമ്മയാണെന്നിപ്പോ അവനെ ഒപ്പം ഓർക്കുന്നില്ല. പോലീസിനെ അറിയിച്ചില്ല, അവരൊന്ന് വന്ന് വിറക്കിയാൽ ശരിയാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ അമ്മ കണ്ണിൽ വെള്ളം നിറച്ച് പോയി എനിക്ക് ഓർമ്മ. ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തു, പക്ഷെ കേസാക്കുന്നില്ല എന്ന് പറഞ്ഞ അമ്മ പോയി. അപ്പൊ അങ്ങനെ അമ്മമാരും മക്കൾക്കും ഒക്കെ ഇല്ലെന്ന് പറയാം. അതേസമയം അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു നീർദോഷം വരുമ്പോൾ, അല്ലെങ്കിൽ ജലദോഷം വരുമ്പോ, അല്ലെങ്കിൽ ചെറിയൊരു പനി വരുമ്പോഴേ ഓടി വന്നിട്ട് ഡോക്ടർ എങ്ങനെയാണെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്ന മക്കളെയും ഞാൻ എന്റെ ഇതിൽ കണ്ടിട്ടുണ്ട്. മാതാപിതാ ഗുരു എന്നുള്ള ആ ഒരു കാറ്റഗറി നമ്മൾ വരുന്നത് അങ്ങനെയാണ്.
1: ഡോക്ടർ എവിടെ വർക്ക് ചെയ്യുന്നത് ഇപ്പോ?
0: ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് മണ്ണാർക്കാട് ഗവൺമെന്റ് ആശുപത്രി.
1: ഡോക്ടറുടെ വീട്ടിലെ നിങ്ങൾ മക്കളെ എത്ര പേരാണ് ഉണ്ടായിരുന്നത്?
0: ഞങ്ങള് 5 പേരായിരുന്നു. മൂത്തത് ബ്രദറായിരുന്നു, അദ്ദേഹം സംഘടന ഇളയടത്തെന്ന് പറയും. അദ്ദേഹത്തിന്റെ താഴെ ഒരു ചേച്ചി, ആ ചേച്ചി ഇപ്പൊ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ താഴെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഉഷ എന്ന് പറയും, രണ്ടാമത്തെ ചേച്ചിട്ട്. അവള് ഒരു 86 ഒരു ലുക്കീമിയ വന്നിട്ട് വെച്ചുപോയി. പിന്നെ ഞാന്, പിന്നെ എന്റെ താഴെ അനിയൻ. അപ്പൊ ഞങ്ങൾ ഈ മാതൃദിനം ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കുമ്പോൾ എങ്ങനെയാണ് അയക്കുക? എന്റെ ഒരു ലേഡി സുഹൃത്താണെങ്കിൽ ഞാൻ അവർക്ക് പറയാം, നിങ്ങളൊരു നല്ല അമ്മയായിരുന്നു, താങ്കളുടെ അമ്മയും വളരെ നല്ല അമ്മയായിരുന്നു. താങ്കൾക്ക് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ, അവരും പെൺമക്കളുണ്ടെങ്കിൽ അവരും നല്ല അമ്മമാരാകട്ടെ. അങ്ങനെ ഒരു ഒരു മെസ്സേജാണ് ഞാൻ എല്ലാവർക്കും അയക്കുക. കാരണം എല്ലാ അമ്മമാരും നല്ല അമ്മമാരാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന പെൺകുട്ടികളും അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന പെൺകുട്ടികളും നല്ല അമ്മമാരായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവർക്കും ഒക്കെ മെസ്സേജ് അയക്കുന്നത് അങ്ങനെയാണ്. ഒരു പെൺകുട്ടി ചെറിയൊരു കുട്ടിയാവുന്നു, ഒരു കൗമാരപ്രായക്കാരിയാവുന്നു, പിന്നെ ഒരു യുവതിയാവുന്നു, പിന്നെ ഒരു അമ്മയാവുന്നു, പിന്നെ ഒരു അമ്മമ്മയാവുന്നു, നാലാം തലമുറ വരുമ്പോ വീണ്ടും ഒരു മുത്തശ്ശിയാവുന്നു. അപ്പൊ അവര് വിവിധ കാലഘട്ടങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവരുടെ ആ കാര്യങ്ങളെല്ലാം ചില ഘട്ടങ്ങളിൽ അവർക്ക് വളരെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചില ഘട്ടങ്ങളിൽ ആദ്യം മൂലക്കേ വളരെ സന്തോഷത്തോടെ ജീവൻ അവസാനമായപ്പോഴേക്കും നിരാശയിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ അവിടെ ഒരു അസംപ്ഷൻ ഹോസ്പിറ്റൽ ഉണ്ട് കാഞ്ഞിരപ്പുഴ എന്നുള്ള അവിടെ

0: ഏജ് ഉള്ള ആൾക്കാരാണ് അവര് കൂടുതലും ഇതാകുന്നത്. അതായത് മക്കളൊക്കെ കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലൊക്കെ ആയിട്ട് അവര് എല്ലാവിധ ചെലവുകളും ഇവർക്ക് കൊടുക്കുകയാണ്. ആശുപത്രിക്ക് അവർക്ക് കൊടുക്കുക, ആശുപത്രിക്ക് സമയാസമയങ്ങളിൽ ഫുഡ് കൊടുക്കുന്നു, ട്രീറ്റ്മെന്റ് ആവശ്യമെങ്കിൽ കൊടുക്കുന്നു, അങ്ങനെയാണ്. അപ്പൊ അത് ആ മക്കൾക്ക് അവര് നോക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അമ്മമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ ഇവിടെ കൊണ്ട് നാട്ടിൽ പോകുന്നത്. നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ആരും ഇല്ല അവിടെ, എല്ലാം അബ്നോർമൽ ആയിട്ടുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് മുഴുവൻ. ഇത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നും.
1: അപ്പൊ വിശാലാക്ഷി അമ്മയെയും അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ അമ്മമാരെയും നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. ഈ മാതൃദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് പാട്ടാണ് ഇന്ന് കേൾക്കാൻ
0: ആഗ്രഹിക്കുന്നത്? മകനെ നിനക്ക് വേണ്ടി നല്ല സിനിമയുടെ മാലാഖമാർ വന്ന് അതായിരിക്കും കുറച്ചും കൂടി സൂട്ടബിൾ ആവുമെന്ന് തോന്നും.
1: അപ്പൊ ഈ ഗാനം തന്നെ നമുക്ക് പാട്ടോർമകളിലൂടെ കേൾക്കാം. അമ്മയുടെ സ്നേഹം ലോകത്തിലെ ഏറ്റവും വിശുദ്ധവും ശക്തവുമായ ഒന്നാണ്. അമ്മയില്ലാത്ത ജീവിതം അപൂർണമാണ്. അതുകൊണ്ട് തന്നെ അമ്മ എന്ന മഹത്തായ സാന്നിധ്യത്തെ നമുക്ക് എന്നും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാം. ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് പാട്ടോർമകളിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനത്തിലേക്ക്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. പാറപ്പുറത്തിന്റെ തിരക്കഥയിൽ ഇ എൻ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് 1971 പുറത്തിറങ്ങിയ മകനെ നിനക്കുവേണ്ടി എന്ന ചിത്രത്തിൽ ഷീല, പ്രേംനസീർ, ഫിലോമിന, അടൂർ ഭാസി, തിക്കുറിശി തുടങ്ങി അനവധി പേർ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചു. താരാട്ടുപാട്ടിന്റെ കുളിർമയുള്ള ഈ ഗാനം ഷീലയുടെ ചിന്നമ്മ എന്ന കഥാപാത്രം തന്റെ കുഞ്ഞിനെ എടുത്തു പാടുന്ന പാട്ടാണ്. പി സുശീലയുടെ ആലാപന മാധുരിയിൽ നമുക്ക് ഈ ഗാനം ആസ്വദിക്കാം പാട്ടോർമകളിലൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806-3-1.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത്, നിർവഹണ സഹായം സ്മിത രാജേഷ്, നിർവഹണം അഞ്ജു പി.

0: in it. പാട്ടോർമ്മകൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഗസൽ.

ആകാശവാണി തൃശൂർ നവഗീതികൾ. നവഗീതികളിൽ ഇന്ന് ആദ്യം KGF Chapter 2 എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് അനന്യ ഭട്ട്.

ഭൂൽ ഭുലയ്യ എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാൽ പാടിയത്.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: മോളെ, ഇത് നിന്റെ പേരില് തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ? അതിനെന്താ മോളോ? ഇത് നിന്റെ പേരില്, ഇത് പൊന്നു മോളുടെ പേരില്.
4: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ
5: ഇതെല്ലാം? ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനി ആക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
3: അരുതാത്ത് പറയല്ലേ, എന്താ അത്?
6: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
9: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
8: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
9: ഗാന്ധിമാർഗം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾ, പദ്ധതികൾ എന്നിവയ്ക്ക് പൊതുജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് അടുത്തിടെയുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നൽകുന്ന ഒരു സർക്കാരിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. രാഷ്ട്രവികസനത്തിനായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി

0: മന്ത്രി യു എസ് ഇറാൻ യുദ്ധമടക്കമുള്ള വെല്ലുവിളികളെ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്നും അഭിപ്രായപ്പെട്ടു. കർണാടക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബെല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. പിഎം മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാറങ്കലിലെ കാക്കത്തിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കെ സി വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின் படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க அச்சமும் ஒருதலை சார்பும் இன்றி விருப்பு வெறுப்பை விலக்கி பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
0: തമിഴ്നാടിന്റെ 9-ാമത് മുഖ്യമന്ത്രിയാണ് വിജയ്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിനെത്തി. 234-അംഗ സഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്നാണ് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയെ ക്ഷണിച്ചത്. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനിരകുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLA യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേർന്നു. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമാധാനപരമായും വിജയകരമായും പൂർത്തിയാക്കാൻ സാധിച്ചതിൽ അദ്ദേഹം സംതൃപ്തി രേഖപ്പെടുത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായി തിരുപ്പതിയിലെത്തിയ ഗ്യാനേഷ് കുമാർ ഇന്ന് രാവിലെ തിരുമല ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ മന്നമൻ ചോലയിൽ സഞ്ചാരികൾക്കായി താമസ സൌകര്യമൊരുക്കി ആനമുടി ചോല ദേശീയോദ്യാനം. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 500-ലധികം വർഷം പഴക്കമുള്ള അപൂർവ മരങ്ങളാൽ സമ്പന്നമായ മന്നവൻ ചോലയുടെ ഹൃദയഭാഗത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണെങ്കിലും അതീവ സുരക്ഷിതമായാണ് ലോഗ് ഹൌസുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മറയൂർ, കാന്തല്ലൂർ, വട്ടവട മലനിരകളുടെ ആകാശ കാഴ്ചകൾ മെത്താപ്പിലെ ഈ താമസ സ്ഥലത്തു നിന്നും ദൃശ്യമാകും. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രയിൽ കുണ്ടല ഡാമിൽ നിന്നും 9 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മെത്താപ്പിലെത്താം. പ്രകൃതിയുമായി അടുത്തു നിന്നുള്ള വേറിട്ടൊരു യാത്രാനുഭവമാണ് വനംവകുപ്പ് ഇവിടെ സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്.
0: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമേരിക്കയിൽ അന്ന ജാർവിസ് എന്ന സമാധാന പ്രവർത്തക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:00 ഉണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യവിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൊതുജന ശ്രദ്ധ നേടി ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദസഞ്ചാര പാക്കേജ് കുട്ടനാട് സഫാരി. പ്രതിദിനം 50 പേരാണ് പാക്കേജിന് കീഴിൽ യാത്ര ചെയ്യുന്നത്. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആലപ്പുഴയിൽ നിന്നും പാതിരാമണ ദ്വീപിലേക്ക് കഴിഞ്ഞ 10 April ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദ സഞ്ചാര പാക്കേജായ കുട്ടനാട് സഫാരി തുടങ്ങിയത്. ദിവസവും രാവിലെ 10 ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് 5:30 തിരികെ എത്തുന്ന സർവീസിൽ പ്രതിദിനം 50 ആളുകളാണ് യാത്ര ചെയ്യുന്നത്. രാജ്യത്തെ ആദ്യ സൗരോർജ വിനോദ സഞ്ചാര ബോട്ടായ ഇന്ദ്രയിലാണ് യാത്ര.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ MS ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 77 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് വിജയം നേടി. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേനയുടെയും ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ മോഷണങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും തടയുന്നതിനുള്ള വിവിധ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കും പദ്ധതികൾക്കുമുള്ള ജനസ്വീകാര്യതയാണ് അടുത്തിടെയുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെയും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
1: അതിതീവ്രമായ വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് നമ്മുടെ സംസ്ഥാനം. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത്. സാധാരണ വേനൽക്കാലത്ത് വരുന്ന രോഗങ്ങൾക്ക് പുറമെ അതിതീവ്ര വേനൽ അനുഭവിക്കുന്ന ഇടങ്ങളിൽ കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ആയുർവേദത്തിൽ ഋതുചര്യ, ഗ്രീഷ്മചര്യ ഇവ ശീലിച്ചാൽ ഒരു പരിധിവരെ ചൂടുകൊണ്ട് ഉണ്ടാകുന്ന രോഗാവസ്ഥകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാവുന്നതാണ്. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. കുടിക്കുന്ന വെള്ളം ഔഷധയുക്തമാക്കുവാൻ ഷടങ്ക ചൂർണം ഉപയോഗിക്കാവുന്നതാണ്. മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേലി, പർപ്പടകപ്പുല്ല്, രാമച്ചം എന്നീ ഔഷധങ്ങളാണ് ഷടങ്ക ചൂർണത്തിൽ അടങ്ങിയിട്ടുള്ളത്. നറുനീണ്ടി കിഴികെട്ടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാൻ

ഉപയോഗിക്കാവുന്നതാണ്. ശതാവരിക്കിഴങ്ങ്, കൊത്തമല്ലി, തേറ്റാമ്പരൽ, കുടങ്ങൽ ഇവയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വേനൽ ചൂടിൽ നിന്ന് രക്ഷ നൽകുന്നു. കരിക്ക് വെള്ളവും മലരിട്ട് തിളപ്പിച്ച വെള്ളവും ദാഹശമനത്തിനും നല്ലതാണ്. അത് പോഷക സമൃദ്ധവുമാണ്. പുറത്തുനിന്നും വീട്ടിൽ വന്ന ഉടനെ ഫ്രിഡ്ജിനുള്ളിലെ തണുത്ത വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. യാത്രകൾ ശീലമാക്കിയവർ തെരുവോര പാനീയങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം മലിനജല ഉപയോഗ കാരണം വേനൽക്കാല ജലജന്യ രോഗസാധ്യത കൂടുന്നതാണ്. കഴിയുന്നത്രയും തിളപ്പിച്ചാറിയ വെള്ളം യാത്രയിൽ കരുതുക. ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഓരോ 25 കിലോ ശരീരഭാരത്തിനും 1 ലിറ്റർ എന്ന അളവിൽ വെള്ളം കുടിക്കണം. വൃക്ക രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വെള്ളത്തിന്റെ അളവ് ക്രമീകരിക്കുക. വേനൽ കൂടുന്നതോടുകൂടി സൂര്യാഘാതം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ നാട്ടിലും ഉണ്ടായി വരികയാണ്. അമിതമായി സൂര്യകിരണങ്ങൾ ഏൽക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിന്റെ താപനിയന്ത്രണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് സൂര്യാഘാതത്തിലേക്ക് നയിക്കുന്നത്. പകൽ സമയത്ത് 11 മണി മുതൽ 3 മണി വരെ പ്രത്യേകിച്ച് വയലിൽ ജോലി ചെയ്യുന്ന കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, റോഡ് പണിക്കാർ എന്നിങ്ങനെ സൂര്യതാപം കൂടുതലേ ഏൽക്കുന്ന ആളുകൾക്കാണ് ഇത് ഗുരുതരമാകുന്നത്. സൂര്യാഘാതം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തും മുൻപ് സൂര്യതാപത്തിൻ്റെതായ ലക്ഷണങ്ങൾ രോഗിയിൽ വന്നു തുടങ്ങും. ശരീര താപനില സാധാരണയിൽ കൂടുതൽ ഉയരുക, തൊലിക്ക് ചുവന്ന നിറം വരിക, തലചുറ്റൽ, ക്ഷീണം, മനം പുരട്ടൽ, തളർച്ച, ബോധം നഷ്ടമാവുക എന്നിവയൊക്കെ ഉണ്ടാകാം. ഈ അവസരത്തിൽ തന്നെ വെയിലത്ത് നിന്നും മാറ്റി ആവശ്യമായ ചികിത്സയും മരുന്നുകളും നൽകിയാൽ രോഗിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും. സൂര്യാഘാതത്തിൽ ശരീര താപനില വളരെ കൂടുതൽ ഉയരുന്നു, ശ്വാസോച്ഛ്വാസം കൂടുകയും തൊലി ചുവന്ന് പിന്നീട് വരണ്ടതാവുകയും ചെയ്യുന്നു. ശരീരം വിയർക്കുന്നത് നിൽക്കുകയും അപസ്മാര ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അമിതമായി വർദ്ധിച്ച താപനില ആന്തര അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ച് ബോധക്ഷയവും മരണവും ഉണ്ടാകാം. സൂര്യതാപം ഏറ്റ ചുറ്റുപാടിൽ നിന്ന് ഉടൻ തന്നെ രോഗിയെ തണലത്തേക്ക് മാറ്റുക, ശരീര താപനില ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ശരീരം നനഞ്ഞ തുണി കൊണ്ട് പൊതിയുക. തല, കഴുത്തിന്റെ പുറകുവശം, കക്ഷഭാഗങ്ങൾ, തുടയിടുക്കുകൾ എന്നിവിടങ്ങളിൽ നനഞ്ഞ തുണി സോക്ക് ചെയ്ത് വയ്ക്കുക. കുറച്ചു കുറച്ചായി വെള്ളം കുടിപ്പിക്കുക. കുടിക്കുവാൻ കോളകൾ, സോഡ ചേർത്ത പാനീയങ്ങൾ, മദ്യം എന്നിവ കൊടുക്കരുത്. അത് നിർജ്ജലീകരണം ഉണ്ടാക്കും. കുടിക്കുവാനായി മോരിൽ ഇഞ്ചിയും മല്ലിയിലയും ചേർത്ത് ഉപയോഗിക്കുക. നറുനീണ്ടി, രാമച്ചം എന്നിവയിട്ട വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർ വാഴയുടെ ഉള്ളിലുള്ള ഭാഗം തൊലിപ്പുറത്ത് പുരട്ടുന്നത് ഫലപ്രദമാണ്. വേനൽ നിർജ്ജലീകരണം വരാതിരിക്കാൻ വളരെ ശ്രദ്ധ വേണം. വെള്ളം കുടി അളവ് കുറയുന്നത് മൂലവും വിയർപ്പിലൂടെ ജലനഷ്ടം സംഭവിക്കുന്നതിനാലും മൂത്രത്തിന് കട്ടി കൂടി മൂത്രത്തിന്റെ അണുബാധ, മൂത്രത്തിൽ കല്ല് തുടങ്ങിയ രോഗങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെയും ത്വക്കിന്റെയും ആരോഗ്യ സംരക്ഷണത്തിനും വെള്ളം കുടിയുടെ അളവിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതാണ്. AC ജോലി ചെയ്യുന്നവർ ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ശീലം ഒഴിവാക്കണം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടതാണ്. വെയിലിൽ കോള, കോഫി, മദ്യം എന്നീ പാനീയങ്ങൾ ഒഴിവാക്കുക. ഇവ നിർജ്ജലീകരണത്തിന് സാധ്യത കൂടുന്നു. അധിക ദിവസവും ഫ്രിഡ്ജിൽ വച്ച് തണുപ്പിച്ച പാനീയങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. തൈരിൻ്റെ ഉപയോഗം ആരോഗ്യദായകമാണ്. പാലും തൈരും 1 ദിവസത്തിലധികം പഴകിയത് ഉപയോഗിക്കരുത്. ലസ്സി പോലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. വെയിലിൽ ജോലി ചെയ്യുന്നവർ, കൂടുതൽ അധ്വാനമുള്ള ജോലി ചെയ്യുന്നവരൊക്കെ ജോലി ആരംഭിക്കുന്നതിന് 1/2 മണിക്കൂർ മുൻപേ തന്നെ 500 മുതൽ 1.5 ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതാണ്. ഇപ്രകാരം വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിനും വേനൽക്കാല ജലജന്യ രോഗങ്ങൾ ഒഴിവാക്കുന്നതിനും ശുദ്ധജലത്തിലെ കൃത്യമായ അളവിലും ഉള്ള ഉപയോഗം അനിവാര്യമാണ്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് വസ്ത്രധാരണത്തിലും തീർച്ചയായും മാറ്റം ആവശ്യമാണ്. വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടുന്നതിന് മുൻകാലങ്ങളേക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആവശ്യമാണ്. സൂര്യകിരണങ്ങൾ തീവ്രത കൂടി അതുകൊണ്ട് തന്നെ അവയുടെ ആഘാതം നേരിട്ട് ശരീരത്തിലേക്ക് വരാതിരിക്കുവാൻ തീർച്ചയായും വസ്ത്രം ഒരു രക്ഷയാണ്. ശരീര താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിയർക്കുന്ന പ്രക്രിയയും വേനൽ കൂടുതലാണ്. ഈ 2 കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള വസ്ത്രധാരണമാണ് വേണ്ടത്. അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് ഏറ്റവും ഉത്തമം. സൂര്യപ്രകാശ കിരണങ്ങളെ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കുവാൻ വേണ്ടി ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. കറുപ്പ് നിറം ഒഴിവാക്കുക. വെയിലിൽ ജോലി ചെയ്യുന്നവർ തീർച്ചയായും
ഇളം നിറത്തിലുള്ള അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ അത്യാവശ്യമായി മാത്രം ധരിക്കുക. വിയർപ്പ് തങ്ങി നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു

0: മാറ്റുകയും വേണം. വിയർപ്പ് തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ശരീരഭാഗങ്ങളിൽ വളരെ അയഞ്ഞ വസ്ത്രം ഉപയോഗിക്കുക. അടിവസ്ത്രങ്ങൾ ഇറുകിയതും കട്ടി കൂടിയതും ആകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. AC ജോലി ചെയ്യുന്നവർക്കും അയഞ്ഞ പരുത്തി വസ്ത്രങ്ങളാണ് നല്ലത്. പകൽ ഇടുന്ന വസ്ത്രം രാത്രിയിൽ ഉപയോഗിക്കരുത്. 2 പ്രാവശ്യമെങ്കിലും കുളി ശീലമാക്കുക. 2-വീലർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഫുൾ സ്ലീവ് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. കോട്ടൺ കയ്യുറകൾ ഉപയോഗിക്കുക. വെയിലിൽ അധികം നിൽക്കേണ്ടി വരുമ്പോൾ ഇളം നിറത്തിലുള്ള തൊപ്പി ഉപയോഗിക്കുക. ഹെൽമെറ്റ് വച്ച് അധിക ദൂരം യാത്ര ചെയ്യേണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലയിലെ വിയർപ്പ് തുടച്ചു മാറ്റേണ്ടതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ വസ്ത്രധാരണത്തിലും അധികം ശ്രദ്ധ വേണം. അധിക സമയം ഒരു അവസരത്തിൽ ഇരിക്കേണ്ടതിനാൽ ഇറുകിയ വസ്ത്രം ഒഴിവാക്കണം. ഷൂസും സോക്സും കഴിവതും ഒഴിവാക്കാവുന്നതാണ്. വിയർപ്പ് തുടച്ചു മാറ്റുന്നതിന് കുട്ടികൾ ഒരു ടവൽ കയ്യിൽ കരുതേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീകൾ വേനൽക്കാലത്ത് ആർത്തവ ശുചിത്വത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തണം. കോട്ടൺ സാനിറ്ററി നാപ്കിൻ തന്നെ ഉപയോഗിക്കുക. 4 മണിക്കൂറിലൊരിക്കൽ മാറ്റുകയും വേണം. ഗർഭിണികളും വേനൽക്കാലത്ത് വസ്ത്രധാരണത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അധികം വിയർപ്പ് തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കുക. പ്രമേഹ രോഗികൾ, വൃക്ക രോഗികൾ, വൃദ്ധജനങ്ങൾ ഇവരുടെ വസ്ത്രധാരണത്തിലും ശ്രദ്ധ വേണ്ടതാണ്. ഇവർക്കൊക്കെ അധികം വേനലേൽക്കാതെ അമിതാധ്വാനം ഇല്ലാതെ തന്നെ സൂര്യാതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. വിയർപ്പ് തങ്ങി നിർജ്ജലീകരണം ഉണ്ടാകുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ഒഴിവാക്കേണ്ടതാണ്. വസ്ത്രധാരണത്തിലും വസ്ത്രത്തിൻ്റെ ശുചിത്വത്തിനും വേനൽക്കാലത്ത് അതീവ ശ്രദ്ധ ആരോഗ്യ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. ഈ വേനൽക്കാലത്ത് ആരോഗ്യകരമായ ഭക്ഷണം, വെള്ളം, കുടിയുടെ അളവിലുള്ള ശ്രദ്ധ, വസ്ത്രം, ശുചിത്വം, ഉറക്കം ക്രമീകരിക്കൽ ഇവ വഴി ഏവരും ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ്.
1: വേനൽക്കാല ആരോഗ്യം ആയുർവേദത്തിലൂടെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ADS ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: കൗമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു.
1: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 49:55. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ, പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹി ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികം രാജ്യം ആഘോഷിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ശൗര്യ ഓർ സാമർഥ്യ കീ വിരാസത് യേ ഹമാരി ബഹുത് ബഡി താഖത് ഹൈ. ഇസി പ്രേരണ സേ ഹംനെ 3 ദിൻ പഹലേ ഓപ്പറേഷൻ സിന്ദൂർ കീ പഹലി വർഷഗാഠ മനായി ഹൈ.
0: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലേക്ക് എത്തിയിരിക്കുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
2: சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
0: വിജയിയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ ജോസഫ് വിജയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. തമിഴ്നാടിന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേന്ദ്രം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. നിയമനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ കേന്ദ്രഭരണ പ്രദേശത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ശ്രീ രംഗസ്വാമിയെ ക്ഷണിച്ചു. മെയ് 13 എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5th തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടി MLA മാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ സമ്മതിദായകനും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ തിരുപ്പതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാൾ, അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടന്ന വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ ഗ്യാനേഷ് കുമാർ സംതൃപ്തി പ്രകടിപ്പിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ യോഗത്തിൽ വിലയിരുത്തും. സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ഹൈദരാബാദിൽ നടന്ന സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ ദീർഘദൂര പരീക്ഷണം DRDO വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ഇന്ധനമാണ് കമ്പസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസന പരിപാടിക്ക് ശക്തമായ അടിത്തറയാണ് ഇതെന്ന് വിശേഷിപ്പിച്ച രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തിൽ DRDOയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര

0: കാലാവസ്ഥ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിലും കേരള തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവെക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗർമിറ്റിയാസ് ആദ്യമായി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ഇരുവരും തുടക്കം കുറിച്ചു.
1: To join the launch of a quick impact project for the upgradation of cultural heritage on Nelson Island. India attaches a high importance to creating a database of the Girmitia community and conducting research on this legacy. On Prime Minister Narendra Modi's directions, we are working to create a dedicated Girmitia Studies Center. I'm hopeful that this would help many of the people here in tracing their ancestral roots.
0: IPL cricket in the Randa Malsarangal. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജിങ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിനത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ. പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രിക്കഴകവും അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി തൃശൂർ. ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. ഇന്ന് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത് അധ്യാപികയായ സ്വാതി.

പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാൻ സ്വാതി. ഇന്ന് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പാട്ടു വർത്തമാനങ്ങൾ നിങ്ങളോട് പറയാം. അതിൻ്റെ കൂടെ നമുക്കൊരുമിച്ച് കുറച്ച് പാട്ടുകൾ കേൾക്കാം. ആകാശവാണിയുമായി ചേർന്ന് നിൽക്കുന്ന എൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ അതെന്തായാലും എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ലെന്ന് ഉറപ്പുണ്ട്. കാരണം എൻ്റെയും എന്നോടൊപ്പം 90s ഞങ്ങൾക്ക് തൊട്ടു മുൻപേ 80s ഒഴുകിത്തുടങ്ങിയവരുടെയും ആകാശവാണി ഓർമ്മകൾക്ക് ഏറെക്കുറെ ഒരേ ഈണമായിരിക്കണം, ഒരേ ശബ്ദവും. ചെറുപ്പത്തിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്കും ചേച്ചിക്കും അമ്മ പാട്ട് പാടി തരാറുണ്ട്. ആ താരാട്ടു പാട്ടുകൾക്ക് തന്നെയാണ് എൻ്റെ പാട്ടോർമ്മകളിൽ തിളക്കം കൂടുതൽ. അമ്മയുടെ പാട്ടുകൾക്കൊപ്പം ആകാശവാണിയിലെ പാട്ടുകളും

0: കാതിൽ സ്ഥാനം പിടിക്കാൻ തുടങ്ങിയത് അതേ പ്രായത്തിൽ തന്നെയായിരിക്കണം. ആ പ്രായത്തിൽ കുട്ടികളുടെ പാട്ടുകളോടാണ് കൂടുതൽ എളുപ്പം തോന്നിയിരുന്നത്. ഈ സഹോദര ബന്ധങ്ങളിലെ ആഴത്തെ തൊട്ടുണർത്തുന്ന ഒരുപാട് സിനിമകളും പാട്ടുകളും നമ്മൾ മലയാളികൾക്ക് പരിചിതമാണല്ലോ. ഞാനല്ലാതെ പിന്നെ ആര് എന്ന ഹാഷ്ടാഗ് ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. തമ്മിൽ പിണങ്ങിപ്പോവല്ലേ എന്ന വരികളിൽ മലയാളികൾ അവരുടെ സഹോദര സ്നേഹം കെട്ടിയിട്ടിരിക്കുകയാണോ എന്ന് പോലും ചിലപ്പോൾ റീൽസ് കാണുമ്പോൾ തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ ജെൻസി എന്ന് വിളിക്കുന്ന ഈ പുതു തലമുറയിലുള്ളവരടക്കം ഇപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ട്രെൻഡിൻ്റെ ഒക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പാട്ട്. ആകാശവാണിയിൽ ചെറുപ്പം മുതലേ കേട്ടുകേട്ട് പ്രിയപ്പെട്ടതായി മാറിയ ആ പാട്ട്, ചിത്രചേച്ചി പാടിയ പോലെ,
1: നിന്നെ കൂടാതില്ലല്ലോ ഇന്നെ നിന്നുള്ളിൽ പൂക്കാലം.
0: കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയിലെ ആ ഗാനം നമുക്ക് കേൾക്കാം.

യാത്ര സിനിമയിലെ ഈ ഗാനം ആകാശവാണിയിൽ കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ഒരു ഈസോപ്പ് കഥ കേൾക്കുന്ന പോലെയായിരുന്നു. ഒരുമിച്ച് താമസിക്കാനായി ഒരു കൂടുണ്ടാക്കാൻ മോഹിച്ച രണ്ട് ഇണക്കിളികൾ, ഒടുവിൽ ഒരു വേടൻ വിരിച്ച വലയിൽ പെട്ടുപോകുന്ന ആൺകിളി. അതൊന്നും അറിയാതെ ആ ആൺകിളി തൻ്റെ ചിറകുകൊണ്ടളന്ന ആകാശ ദൂരങ്ങൾക്കിപ്പുറം തൻ്റെ ഇണയ്ക്കായി കാത്തിരിക്കുന്ന പെൺകിളി. പക്ഷേ ഇപ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ ആ വിരഹവേദനയല്ല

ആകാശവാണിക്കൊപ്പം കാസറ്റ് ഇട്ട് പാട്ടുകൾ കേൾക്കാനും റെക്കോർഡ് ചെയ്യാനും പറ്റിയ റേഡിയോ വീട്ടിൽ വന്ന സമയം. പിന്നീടങ്ങോട്ട് നിലയത്തിൽ നിന്നും കേൾക്കുന്ന പാട്ടുകളിൽ നിന്നും പ്രിയപ്പെട്ടത് റെക്കോർഡ് ചെയ്തെടുക്കലായിരുന്നു തിടുക്കം. ചിലപ്പോഴൊക്കെ പാട്ടുകളുടെ കൂടെ അവതാരകരുടെയും പരസ്യത്തിൻ്റെയും എല്ലാം ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്യുമായിരുന്നു. ഇഷ്ടപ്പെട്ട ആ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാൻ കാത്തിരിക്കേണ്ടി വന്നിരുന്നത് പലപ്പോഴും ദിവസങ്ങളും ആഴ്ചകളുമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, അതേ നമ്മൾ ഇന്ന് ഒരു പാട്ട് കേട്ടാലോ എന്ന് ആലോചിച്ച് തുടങ്ങുമ്പോഴേക്കും യൂട്യൂബിലോ അതുപോലുള്ള മ്യൂസിക് ബേസ്ഡ് ആപ്ലിക്കേഷൻസിലോ ഇഷ്ടാനുസരണം അത് കേട്ടു തുടങ്ങുന്നു. എന്തായാലും അന്നങ്ങനെ കാത്തിരുന്ന് റെക്കോർഡ് ചെയ്തതിലൊന്നായിരുന്നു വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ എന്ന ഗാനം. കൗമാരസങ്കല്പങ്ങൾക്ക് പ്രണയത്തിൻ്റെ നിറങ്ങൾ കൊടുക്കുവാൻ ആകാശവാണിയും കൂടെ.

തങ്ങിനിൽക്കുന്നു. ഇന്ന് ഈ ശീതീകരിച്ച റൂമിലിരുന്നു കൊണ്ട് എൻ്റെ ആകാശവാണിയുമായുള്ള ഓർമ്മകൾ ഓർത്തെടുക്കുമ്പോൾ കൂട്ടുകാരോടൊത്ത് നിലയത്തിൽ വന്ന ആ കാലവും ഓർത്തെടുക്കുകയാണ്. ഇന്നും ആ പാട്ടുകൾക്ക് സ്മൃതിതൻ ചിറകിലേറ്റി ആ പഴയ ഗ്രാമഭൂവിൽ നമ്മളെ കൊണ്ടുപോവാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു ഗ്രാമഭംഗിയുടെ ചാരുത വാക്കുകളിൽ ആവാഹിച്ച ഒരു ഗാനം നമുക്ക് കേൾക്കാം. പൂവേണം പൂപ്പട വേണം പൂവിൽ.

സ്കൂളിൽ പഠിക്കുമ്പോൾ പാട്ടുമത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയപ്പോഴാണ് ലളിതഗാനങ്ങൾ എന്ന ഇനം ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് ആകാശവാണിയിലെ ലളിത സംഗീത പാഠം പരിപാടിയിൽ നിന്നും കുറേ നല്ല ഗാനങ്ങൾ പഠിച്ചെടുത്തിരുന്നത് ഇന്നും ഓർക്കുന്നു. ഇന്നും ആ പാട്ടുകൾക്ക് സ്മൃതിതൻ ചിറകിലേറ്റി ആ പഴയ ഗ്രാമഭൂവിൽ നമ്മളെയൊക്കെ കൊണ്ടുപോവാനുള്ള കഴിവുണ്ടെന്ന് തോന്നാറുണ്ട്. വീട്ടിലുള്ളവർ വേറെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെയായിരിക്കും മിക്കവാറും നിലയത്തിലെ ഈ പരിപാടികൾക്ക് കാതോർക്കുന്നത്. അതിനിടയ്ക്ക് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ വീട്ടിലെ എല്ലാവരും, പ്രത്യേകിച്ച് മുതിർന്നവർ, കുറച്ചു നേരത്തേക്കൊന്ന് നിശബ്ദരായി പോകാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ആ പാട്ടുകളിലെ നിശബ്ദമായ ആഴങ്ങളിൽ

എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു എന്ന് തുടങ്ങുന്ന ഈ ഗാനം ഒരു താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലാണെങ്കിൽ കൂടെ തൻ്റെ മകനോടുള്ള സ്നേഹവും കരുതലും

എങ്ങനെ ഞാൻ ഉറക്കേണ്ടു, എങ്ങനെ ഞാൻ ഉണർത്തേണ്ടു എന്ന് തുടങ്ങുന്ന ഈ ഗാനം ഒരു താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലാണെങ്കിൽ കൂടെ തൻ്റെ മകനോടുള്ള സ്നേഹവും കരുതലും മകനു വേണ്ടിയുള്ള കാത്തിരിപ്പും എല്ലാം വരച്ചു കാട്ടുന്ന ഒരു ഗാനമാണ്. ഈ മാതൃദിനത്തിൽ ഈ ഗാനം എല്ലാ അമ്മമാർക്കുമായി നമുക്ക് സമർപ്പിക്കാം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
5: അക്കൗണ്ടൻസ് അക്കാദമി. ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
6: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി,
7: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ്, ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:50.
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം,
8: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ്, ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
9: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00.
10: അമിത വണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
12: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
13: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: റീഗൽ ജ്വല്ലേഴ്സ്, കാവ്യാഞ്ജലി.
15: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
14: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
15: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
16: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ, നടത്തറ, തൃശൂർ.
7: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
17: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
18: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
19: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
20: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
21: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും തുടരുന്നു.
22: പാട്ടിന്റെ ഈണത്തിൽ നിന്നും അതിന്റെ വരികളിലേക്ക് ശ്രദ്ധ ചേക്കേറിയ സമയമായിരുന്നു പിന്നീട്. നിലയത്തിലെ അവതാരകയുടെ ചലച്ചിത്രഗാനങ്ങൾ എന്ന ആമുഖം കേട്ടാൽ ആ ചെറിയ പുസ്തകമെടുത്ത് അടുത്തുപോയിരിക്കും അതിലെ വരികൾ എഴുതിയെടുക്കാൻ. ഓരോ പാട്ടിനും 2 പേജുകൾ വീതം, അതാണ് കണക്ക്. ഓരോ തവണ കേൾക്കുമ്പോഴും വിട്ടുപോയ വരികൾ പൂരിപ്പിച്ചെടുക്കും. ഗൂഗിളിൽ പാട്ടിൻ്റെയോ സിനിമയുടെയോ പേര് സെർച്ച് ചെയ്ത് ഒറ്റ ക്ലിക്കിൽ ലിറിക്സ് വിരൽത്തുമ്പിൽ കിട്ടുന്ന ഈ കാലത്തിൽ ഇരുന്നു കൊണ്ട് അതോർക്കുമ്പോൾ ചിരി വരുന്നത് സ്വാഭാവികമായിരിക്കും, അല്ലേ? ആകാശവാണിയുടെ ഓർമ്മകളിൽ നിന്നും അടുത്ത പാട്ട് വടക്കു നോക്കി യന്ത്രം എന്ന ചിത്രത്തിലെ മായാമയൂരം പീലി നിർത്തിയോ എന്ന്

നല്ല കലാസൃഷ്ടികൾ എപ്പോഴും കാലത്തിന് അതീതമായിരിക്കുമല്ലോ. എനിക്കും മുൻപേ ജനിച്ച പാട്ടുകൾ ഇപ്പോഴും എൻ്റെ പ്ലേലിസ്റ്റിൽ ഇടം പിടിക്കാനുള്ള ഒരു പ്രധാന കാരണം ആകാശവാണി തന്നെയാണ്. ആ പാട്ടുകൾക്കൊപ്പം വാണിയമ്മയും ജാനകിയമ്മയും പ്രിയപ്പെട്ടവരാകാനും കാരണം ആകാശവാണി തന്നെ. കാലം തെറ്റി കൂടെ കൂടിയ ആ പാട്ടുകളിൽ ഒന്നാണ്.

ഒരേ പാട്ടുകൾ പല കാലങ്ങളിൽ നമ്മളിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ പോലെ തന്നെയാണ് ചില സിനിമകളും എന്ന് തോന്നാറുണ്ട്. ഞാൻ ഗന്ധർവൻ സിനിമ ചെറുപ്പത്തിൽ ആദ്യം കാണുമ്പോൾ ചെറിയൊരു പേടിയും അതിൽ കൂടുതൽ അത്ഭുതവുമായിരുന്നു മനസ്സിൽ. പിന്നീട് അതിലെ പാട്ടുകൾ ആകാശവാണിയിൽ കേൾക്കാൻ തുടങ്ങി. പോകെ പോകെ പേടിയുടെ അളവ് കുറഞ്ഞു തുടങ്ങി. സിനിമയിലെ പോലെ തന്നെ ഒരു മായാലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പാട്ടുകൾ, സംഗീതത്തിന്റെ ലോകത്തിൽ നിന്നും മേഘപാളികൾക്കിടയിലൂടെ ഒഴുകിവരുന്ന ആ ഗാനം കാത്തുകാത്തിരുന്ന് റേഡിയോയിലൂടെ കേൾക്കുന്നതും ഒരു അനുഭവമായിരുന്നു.

കുറച്ചുകൂടി വലുതായപ്പോൾ പഠനവും മറ്റു കാര്യങ്ങളിലേക്കും സമയം കൂടുതൽ വേണ്ടി വന്നപ്പോൾ പലപ്പോഴും ഞായറാഴ്ചകളിലെ ഒരു മണിക്കുള്ള ചലച്ചിത്ര ഗാന പരിപാടികളിൽ മാത്രം

ഒതുങ്ങിപ്പോയിരുന്നു ആകാശവാണിയുമായുള്ള എൻ്റെ ശബ്ദസൗഹാർദ്ദം. വളരെ ഇഷ്ടമുള്ള ഒരു ഗാനം, കത്തിലൂടെ അറിയിച്ച് സ്വന്തം പേരിനോടൊപ്പം ആ ഗാനം കേൾക്കാനുള്ള കാത്തിരിപ്പ്. ദൂരെ മറ്റെവിടെയോ ഇരുന്നൊരാൾ അതേ ഗാനം ആവശ്യപ്പെടുന്നു.

വേനലിൻ്റെ നട്ടുച്ച വെയിലിൽ വിയർത്തിരുന്ന് ഈ കഥകൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും മഴയെ ഓർക്കാതെ ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടതായ ഗാനങ്ങളുടെ ലിസ്റ്റ് അവസാനിപ്പിക്കാൻ സാധിക്കുകയില്ല. ചില പാട്ടുകളും ചിലർക്കൊപ്പമുള്ള ഓർമ്മകളും വേനലിൽ പെയ്യുന്ന മഴ പോലെയാണ്. വരണ്ടിരിക്കുന്ന മണ്ണിനും മനസ്സിനും പുതുജീവൻ നൽകുന്ന ഒരു വേനൽ മഴ. കാറ്റു വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയിലെ പൂമകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പോലെ എന്നു തുടങ്ങുന്ന ഗാനം.

ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിച്ചത് അധ്യാപികയായ സ്വാതി. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി തൃശൂർ നിലയത്തിലേക്ക് എഴുതുക. അയക്കേണ്ട വിലാസം: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം PO, പിൻകോഡ് 6806331.

0: നാടകഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ, കഥകളിപ്പദങ്ങൾ, കലാമണ്ഡലം സി വി സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്.
1: മമക ചരിതമഖ.

0: ഇതുവരെ കേട്ടത് കഥകളിപ്പദങ്ങൾ, അവതരിപ്പിച്ചത് കലാമണ്ഡലം സി വി സുകുമാരനും സംഘവും.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
0: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
1: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
0: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
1: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
0: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
1: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
0: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
1: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
0: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം തെനാലി എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം, സാധന സർഗം എന്നിവർ പാടിയത്.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ
2: ഏവൂർ പ്രീത വാര്യർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. പേരൂർ ജയപ്രകാശ് വയലിൻ, പാലക്കാട് ഗണേഷ് വർമ്മ മൃദംഗം. ആദ്യം വന്ദേഹം എന്നാരംഭിക്കുന്ന അന്നമാചാര്യകൃതി, ഹംസധ്വനി രാഗം, ഖണ്ഡചാപ്പ്.

ദാവാരർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. പേരൂർ ജയപ്രകാശ് വയലിൻ, പാലക്കാട് ഗണേഷ് വർമ്മ മൃദംഗം. പ്രണമാമ്യഹം എന്നാരംഭിക്കുന്ന മൈസൂർ വാസുദേവാചാര്യകൃതി ഗൗളരാഗം ആദിതാളം.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഏവൂർ പ്രീത വാര്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി, പേരൂർ ജയപ്രകാശ് വയലിൻ, പാലക്കാട് ഗണേഷ് വർമ്മ മൃദംഗം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 68063.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ വനിതാവേദി.
1: എല്ലാ വനിതാവേദി ശ്രോതാക്കൾക്കും മറ്റൊരു വനിതാവേദിയിലേക്ക് സ്വാഗതം.
2: കൈ വളരെ തങ്ക പൂങ്കാൽ വളരെ
3: പറഞ്ഞോ.
4: ഞാനാ
3: ആ കുഞ്ഞുമണി. അമ്മ ജോലി ചെയ്തോണ്ടിരിക്കുക കേട്ടോ, അമ്മ വരാൻ വൈകും. ഉറങ്ങിക്കോ കുഞ്ഞുമണി, ഉറങ്ങിക്കോ കേട്ടോ, അമ്മ എത്താൻ വൈകും. പാട്ട് പാടി തന്നെ ഉറങ്ങോ.

വീണ്ടുമൊരു മാതൃദിനം കൂടെ. 1908 അമേരിക്കയിൽ അന്ന ജാർവിസിന്റെ ആശയത്തിൽ ലോകമെമ്പാടുമുള്ള അമ്മമാർക്ക് ആദരവും സ്നേഹവും അർപ്പിക്കുന്നതിനായി ആരംഭിച്ച മാതൃദിനം ഇന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു. അമ്മയുടെ സ്നേഹത്തെ ഓർക്കാനും ആദരിക്കാനും ഒരു പ്രത്യേക ദിനം ആവശ്യമില്ലെങ്കിലും ആ സ്നേഹത്തെയും കരുതലിനെയും ത്യാഗത്തെയും ആദരിക്കാം നമുക്കീ ദിനത്തിൽ. ലോകക്രമം മാറി മറയവേ ബന്ധങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ സമയമില്ലാതെയാകുന്നുവോ? ആദ്യ ചുവടുകൾ വെക്കാൻ സഹായിച്ച, ആദ്യാക്ഷരം ഓതാൻ പ്രേരിപ്പിച്ച അമ്മയ്ക്കായി ഒരൽപസമയം നീക്കിവെക്കാനാവുന്നില്ല എന്നുണ്ടോ? പതിവ് രീതിയിൽ പൂക്കളും ഉപഹാരങ്ങളും എന്നതിൽ കവിഞ്ഞ് ഇന്നത്തെ അമ്മമാർ അനുഭവിക്കുന്ന ഭാരങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക എന്ന ആശയം ഈ പശ്ചാത്തലത്തിലാണ് ഏറെ പ്രസക്തമാകുന്നത്. ലെസ് മാനേജ്മെന്റ് മോർ മാജിക് എന്ന ആശയത്തിന് 2026 മാതൃദിനം ഊന്നൽ നൽകുന്നു. ശാരീരികവും മാനസികവും വൈകാരികവുമായ ഏറെ പ്രതിസന്ധികളാണ് ഇന്നത്തെ അമ്മമാർ അനുഭവിക്കുന്നത് എന്നിരിക്കെ അവരുടെ ശാരീരിക ആരോഗ്യം, മാനസികോല്ലാസം, പ്രതിരോധ പരിചരണം എന്നിവയിലാണ് ഈ വർഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മുൻകാലങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അമ്മമാരിൽ നിന്ന് വിഭിന്നമായി വീടും ഉദ്യോഗവും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുവാൻ പാടുപെടുന്ന അമ്മമാരെ നമുക്കിന്ന് കാണാനാവുന്നില്ലേ? ദ ഗ്രേറ്റ് അൺബേർഡനിങ് എന്ന ആഡംബരമാണോ ഇന്നത്തെ അമ്മമാർ കൊതിക്കുന്നത്? നമുക്കൊന്ന് അന്വേഷിക്കാം. കുടുംബ ഭാരങ്ങൾ, ഓഫീസ് കാര്യങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ എന്നിവയിലൂടെ ഓടുന്നവർക്ക് സ്ലോ മോർണിംഗ്, സാവധാനമുള്ള ഒരു പ്രഭാതം, ഡിസിഷൻ ഫ്രീ ഡേ, തീരുമാനങ്ങളൊന്നും എടുക്കാത്ത ഒരു ദിനം എന്നിവയ്ക്കൊക്കെ ഏറെ സന്തോഷം നൽകാനാവും. ഉണരുമ്പോൾ തന്നെ തനിക്കരികിലേക്കെത്തുന്ന ഒരു കപ്പ് കാപ്പിയോ, ഉണരും മുന്നേ വൃത്തിയാക്കിയ അടുക്കളയോ വീടോ, ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരിടത്തിലേക്കുള്ള യാത്രയോ ഒക്കെ പകരുന്ന സംതൃപ്തി ചില്ലറയാകില്ല. സ്റ്റുവേർഡ്ഷിപ്പ് ദാറ്റ് ഷേപ്സ് ജനറേഷൻ, തലമുറകളെ രൂപപ്പെടുത്തുന്ന ശക്തിയാണ് മാതൃത്വം. രാഷ്ട്രത്തിന്റെ നിശബ്ദ ശില്പികളായി അമ്മമാർ മാറുന്നത് ആന്തരിക ശക്തിയിലൂടെ.

0: ൂടെയും ത്യാഗനിർഭരമായ സ്നേഹത്തിലൂടെയും കനിവോടെയുള്ള കരുതലിലൂടെയും ഒക്കെയാണ്. സ്വപ്നങ്ങൾ, ഇഷ്ടങ്ങൾ, മോഹങ്ങൾ ഇവയൊക്കെയുള്ള ഒരു വ്യക്തിയായി അമ്മയെ കണക്കാക്കാൻ കുടുംബാംഗങ്ങൾക്കാകുമ്പോൾ മാത്രമേ ഈ ദിനം സാർത്ഥകമാകൂ. സ്വന്തമായി വ്യക്തിത്വമുള്ള, അഭിരുചികളുള്ള അമ്മമാർക്ക് അതിനായി കുറച്ച് സമയം മാറ്റിവെക്കാൻ അവസരമൊരുക്കുമ്പോഴേ ഈ ദിനം പൂർണ്ണമാകൂ. പുഷ്പങ്ങൾ, ഉപഹാരങ്ങൾ എന്നീ പ്രകടനാത്മകതയിൽ നിന്ന് മാറി ആഴമേറിയ ചിന്തകളിൽ നിന്നുയരുന്ന അംഗീകാരമാവട്ടെ അമ്മമാരെ ഈ മാതൃദിനത്തിൽ കാത്തിരിക്കുന്നത്. ആകാശവാണി തൃശൂർ നിലയത്തിലെ പ്രോഗ്രാം മേധാവി ജയ സി ആർ.
1: ഈ ലോകമാതൃദിനത്തിൽ അമ്മ എന്ന വിശുദ്ധിയെക്കുറിച്ചും നന്മയെക്കുറിച്ചും കൂടുതൽ ഓർക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയാണ് അമ്മ എന്ന് നമ്മളൊക്കെ പറയാറുണ്ട്, പറഞ്ഞു കേൾക്കാറുമുണ്ട്. നല്ലൊരു സുഹൃത്ത്, ഏറ്റവും അധികം വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ, നമ്മുടെ ആദ്യത്തെ ഗുരുനാഥ, സുരക്ഷിതത്വമുള്ള, നിബന്ധനകളില്ലാത്ത സ്നേഹം എന്നിങ്ങനെ നമ്മുടെ ഓരോ കാര്യത്തിനും കൂടെ നിൽക്കുന്ന നിശബ്ദമായ കരുതൽ, സമർപ്പണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എത്ര പറഞ്ഞാലാണ് അമ്മ എന്ന വാക്കിന്റെ വ്യാപ്തിയും അർത്ഥവും വിശദീകരിക്കാനാകുക. ഗർഭധാരണത്തിന് മുൻപേ തുടങ്ങുന്ന, നാം ജനിക്കുന്നതിന് മുൻപ് നമ്മെ നിസ്വാർത്ഥമായി ഉപാധികളില്ലാതെ ഉൾക്കൊണ്ട ഒരു ശക്തി, ആദ്യം നുകർന്ന മുലപ്പാലിനേക്കാളും വിശുദ്ധി. പക്ഷേ ആ അമ്മയെ ഇപ്പോൾ നാം എല്ലാം എത്രത്തോളം കരുതുന്നുണ്ട്? ആ അമ്മയ്ക്ക് വേണ്ടി എത്രമാത്രം സമയം നൽകുന്നുണ്ട്? ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം സമയമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാന്ത്രികമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനുമപ്പുറം അമ്മയോടൊപ്പം ഒരഞ്ചു മിനിറ്റെങ്കിലും ചിലവിടാൻ നാം എത്ര പേർ ബോധപൂർവം ശ്രമിക്കാറുണ്ട്? നമ്മുടെ ജീവിതത്തിന്റെയും ശരീരത്തിന്റെയും ഭാഗമാണ് എപ്പോഴും നമ്മുടെ എല്ലാം അമ്മമാർ. ഇപ്രാവശ്യത്തെ ലോകമാതൃദിനത്തിന്റെ പ്രമേയം അൺബർഡനിങ് ഇന്റൻഷണൽ സ്ട്രെസ് ഫ്രീ സെലിബ്രേഷൻ, ഷിഫ്റ്റിംഗ് എവേ ഫ്രം മിയർലി മെറ്റീരിയലിസ്റ്റിക് ഗിഫ്റ്റ് ടുവേർഡ് അക്നോളജിങ് ദ മെന്റൽ ലോഡ് ഓഫ് മദേഴ്സ് എന്നതാണ്. രണ്ട് കൈകളും രണ്ട് കാലുകളും ഉള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത്? കുട്ടികളെ ഒരുക്കി, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, കുടുംബത്തെ നോക്കി സംരക്ഷിച്ച്, ഉപ്പ് മുതൽ കർപ്പൂരം വരെ വാങ്ങാനുള്ള കാര്യങ്ങൾ ഓർമ്മിച്ച്, സ്വന്തം കാര്യവും നോക്കി, ജോലിയുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ ചെയ്തു തീർക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും അമ്മ എന്ന വ്യക്തി കോംപ്രമൈസ് ചെയ്യുന്നത് സ്വന്തം കാര്യങ്ങൾ തന്നെയായിരിക്കും. സമയത്ത് ബാത്റൂമിൽ പോകാൻ പോലും സാധിക്കാറില്ല എന്ന് ഒരമ്മ എന്നോടൊരിക്കൽ പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. മൾട്ടി ടാസ്കിംഗ് എന്നതിൽ നിന്ന് സ്മാർട്ട് വർക്ക് എന്നതിലേക്ക് നാം നമ്മെ തന്നെ ഓർഗനൈസ് ചെയ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. 40-45 വയസ്സാകുമ്പോഴേക്കും ഭക്ഷണവും ആരോഗ്യവുമെല്ലാം ശ്രദ്ധിക്കാതെ പിന്നീട് ആശുപത്രി വാസവുമായി കഴിയുന്ന ഒരുപാട് അമ്മമാരെ എനിക്കറിയാം. അതുകൊണ്ട് ഒരു ദിവസം നൽകുന്ന സമ്മാനങ്ങൾക്കും അപ്പുറം എന്നും നൽകേണ്ട സാമീപ്യം അഥവാ കരുതൽ, സമയം ഇവയൊക്കെ നൽകാൻ നമുക്കേവർക്കും ശ്രദ്ധിക്കാം. കേവലം ഒരു പ്രസന്റ് ഗിഫ്റ്റിനുമപ്പുറം എന്നും നൽകേണ്ട പ്രസൻസ്, സാമീപ്യത്തിലേക്കാവട്ടെ നമ്മുടെയെല്ലാം യാത്ര. യുവതലമുറയിലെ അമ്മമാരുടെ പ്രതിനിധി എന്ന നിലയിൽ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയും ഉത്തരവാദിത്തങ്ങളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയും എല്ലാം കടന്നുപോകുമ്പോഴും മാതൃത്വം നൽകുന്ന മധുരം ആവോളം ആസ്വദിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു ദിനമായാലും കിട്ടുന്ന അംഗീകാരം, അത് വിലപ്പെട്ടു തന്നെ. ഏവർക്കും നല്ലൊരു മാതൃദിനം ആശംസിക്കുന്നു.
0: അവനൂർ ശാന്ത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായി മായ വി വി.
2: അമ്മ, അമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ വൃദ്ധനായാൽ പോലും ഒരു നിമിഷം ഉള്ളിലുള്ള കൊച്ചു കുഞ്ഞുണരുന്നു. മൂടി വെച്ചിരുന്നാൽ തന്നെയും മൂടി തുറന്ന് നിർമ്മല സ്നേഹത്തിന്റെ കുളിർക്കാറ്റ് വീശുന്നു. അമ്മയും മക്കളുമായുള്ള ബന്ധം ജനിക്കുന്നതിന് മുൻപേ ഉള്ളതാണല്ലോ. 10 മാസം ചുമന്നതിന്റെയും വളർത്തിയതിന്റെയും കണക്ക് പറയുന്ന അമ്മമാർ ഇന്ന് തുലം കുറവാണെന്ന് തോന്നുന്നു. പണ്ടൊരു കുഞ്ഞു ജനിച്ചാൽ ഒരുപാട് പേർ ചേർന്ന് കുഞ്ഞിനെ വളർത്തുകയായിരുന്നു. അമ്മ വീട്ടിലെ മറ്റൊരുപാട് ഉത്തരവാദിത്തങ്ങൾ കുറ്റമറ്റ രീതിയിൽ ചെയ്തു തീർക്കുമ്പോൾ മക്കൾ കൂട്ടത്തിൽ വളരുകയായിരുന്നു. ഇന്നതല്ല. കാലം മാറിയപ്പോൾ അമ്മമാർ സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നവരും സ്വാതന്ത്ര്യമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ജോലിയുള്ളവരും ഒക്കെയായി. കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളായി. കുട്ടികളെ നോക്കി വളർത്തേണ്ട ഉത്തരവാദിത്തം അച്ഛനും അമ്മയ്ക്കും തന്നെയായി. ഒരു കുട്ടിയെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഒരു പളുങ്കുപാത്രം കൈകാര്യം ചെയ്യുന്ന ശ്രദ്ധയോടെയാകണം. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണല്ലോ മക്കളെ വളർത്തി വലുതാക്കുന്ന കാലഘട്ടം. വളരെ സന്തോഷത്തോടെ തന്നെയാകണം ഈ ഘട്ടവും കടന്നു പോകേണ്ടത്.

0: വലിയ ഒരു ബാധ്യത ചെയ്തു തീർക്കലല്ല മക്കളെ വളർത്തൽ എന്ന് നാം മനസ്സിലാക്കണം. യാഥാർത്ഥ്യ ബോധത്തോടെ മക്കളെ വളർത്തിയെടുക്കാൻ നാം ശ്രദ്ധിക്കണം. മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് ഏറ്റവും വലുതാണല്ലോ. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മക്കളാവണമെങ്കിൽ നാം തന്നെ അതിനുള്ള മാതൃകകളാകണമെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. തീരെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തന്നെ അരുതാത്തവ അരുതെന്നും എന്തുകൊണ്ടരുതെന്നും നല്ല രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കുട്ടികളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ നല്ല രീതിയിൽ വളരാൻ എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളെ മറ്റൊരു വ്യക്തിയായി കണ്ടുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനവും നൽകണം. ചുറ്റുമുള്ള ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അവബോധമുണ്ടാക്കണം. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചാൽ തന്നെ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതെയാകും. അമ്മമാർ പണ്ടത്തെ അമ്മമാരെക്കാൾ ഭാഗ്യവതികളാണ്. കുട്ടികളുടെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ അവർക്ക് അവസരമുണ്ട്. ഇന്നത്തെ അമ്മമാർ മിക്കവാറും മക്കളുടെ കൂട്ടുകാരെ പോലെയാണല്ലോ. മക്കൾക്ക് എന്തും തുറന്നു സംസാരിക്കാൻ അവസരവും പ്രശ്ന പരിഹാരത്തിനുള്ള അവസരവും ഇങ്ങനെ കുട്ടികൾക്ക് ലഭിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കി പരിഹരിച്ചു കൊടുക്കാനും മാനസിക സമ്മർദ്ദത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കാനും ഇതുവഴി അമ്മയ്ക്ക് അവസരമൊരുങ്ങുന്നു. മക്കളുമായി ചർച്ച ചെയ്ത് വരും വരായികകൾ പറഞ്ഞുകൊടുത്ത് മക്കളെ തിരുത്തേണ്ട ഉത്തരവാദിത്തം അമ്മമാർക്കുണ്ട്. അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി മറ്റൊരു വ്യക്തിയായി കണ്ടുകൊണ്ട് തന്നെ അവരുടെ നന്മയ്ക്കുതകുന്ന രീതിയിൽ തീരുമാനമെടുക്കാൻ പ്രാപ്തരാക്കണം. തുടക്കം മുതലേ അമ്മ മക്കൾ ബന്ധം സുതാര്യതയോടെ കൊണ്ടുപോകാൻ സാധിച്ചാൽ നല്ല രീതിയിൽ മക്കളെ വളർത്താൻ സാധിക്കും എന്ന് മാത്രമല്ല കുടുംബജീവിതം ഉല്ലാസത്തോടെ നയിക്കാനും സാധിക്കുമെന്നതിൽ സംശയമില്ല. എല്ലാവർക്കും മാതൃദിന ആശംസകൾ നേരുന്നു. എല്ലാ അമ്മമാർക്കും നല്ല മക്കളുണ്ടാവട്ടെ. എല്ലാ മക്കൾക്കും നല്ല അമ്മമാരുണ്ടാവട്ടെ.
1: ആകാശവാണി തൃശൂർ നിലയത്തിലെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് നീതി എലിസബത്ത് ജോസഫ്.
2: മാതൃഭാവം എന്നേക്കും ഒന്നാണ്. എന്നാൽ മാതൃത്വത്തിന്റെ ആവിഷ്കാരം ഓരോ കാലത്തും ഓരോ ദേശത്തും വ്യത്യസ്തമായി കാണുന്നു. ഇന്നത്തെ കാലത്ത്, ഇന്നിന്റെ കാലത്ത്, ഈ ആധുനിക കാലത്ത് മാതാവും പിതാവും ഒരേപോലെ മക്കൾക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിരുന്നാൽ തന്നെയും സമൂഹത്തിന് മാതാവിൽ നിന്ന് ഉള്ള ഒരു എക്സ്പെക്ടേഷൻ, ഓരോ മാതാവും വ്യത്യസ്തയാണ്. എന്നാൽ അത് അംഗീകരിക്കാൻ പലപ്പോഴും സമൂഹത്തിന് സാധിക്കുന്നില്ല. ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വേറൊരമ്മയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതൊരു ഒരു തരം സ്ട്രെസ് കൊടുക്കുകയാണ്. ഇന്നത്തെ കാലത്ത് കൂടുതലും സ്ത്രീകൾ ജോലിക്ക് പോകുന്നു. അപ്പോൾ കുടുംബ ഭാരത്തോടൊപ്പം ജോലിയും ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിലേക്ക് വരാൻ വേണ്ടി ഉള്ള ഒരു സ്ട്രെസ്, അത് ശരിക്കും ഒരു സമൂഹം മാറേണ്ടതാണ്. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല അമ്മമാരെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ സമൂഹത്തിന്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് സമൂഹത്തിലും ആ മാറ്റങ്ങൾ വരേണ്ടതാണ്. മാതാക്കൾക്കായുള്ള ഒരു ദിവസം, ഒരു മാതൃദിനം വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസം അവർക്ക് ശരിക്കും ഒരു മീ ടൈം ഉണ്ടാവുക, അവരുടേതായിട്ടുള്ള ഒരു സമയം ഉണ്ടാവുക, അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക, അന്നൊരു ദിവസം അവരുടെ ഉത്തരവാദിത്തങ്ങൾ ബാക്കിയുള്ളവർ ഷെയർ ചെയ്യുക, അവരെ സ്വതന്ത്രരാക്കുക, അത് ശരിക്കും ഒരു സ്ട്രെസ് ബസ്റ്റർ പോലെയാണ്. അപ്പോൾ ഓരോ മാതാവിനും ആ ഒരു അവസരം, ഇപ്പോൾ ഈ മാതൃദിനത്തെക്കുറിച്ച് അറിയാത്തവർ തന്നെ ഉണ്ടാവും. അതിനെപ്പറ്റി എൻ്റെ ഒരു അവകാശമാണ്, ആ ഒരു അവകാശത്തിന് വേണ്ടി പോരാടാനൊന്നും സാധിക്കാത്ത മാതാക്കളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാം. എന്നിരുന്നാലും എല്ലാവർക്കും അങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ, അവരുടെ കുടുംബങ്ങൾ, ഈ സമൂഹം അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
3: പൂജ, ഈ മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും ഞാൻ മാതൃദിനാശംസകൾ നേരുന്നു. മാതാപിതാ ഗുരു ദൈവം, അങ്ങനെയാണല്ലോ അല്ലെ നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കുന്നത്? അത് സത്യമാണ് അല്ലെ. മാതാവാണ് നമ്മളെല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരാം അല്ലെ. അമ്മ എന്ന് പറഞ്ഞ ഒരാളില്ലെങ്കിൽ നമുക്ക് അത് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അമ്മയാണ് നമ്മുടെ എല്ലാ സന്തോഷവും സങ്കടവും എല്ലാത്തിനും നമ്മുടെ കൂടെ ആദ്യമേ നിൽക്കുന്നത് നമ്മുടെ അമ്മ തന്നെയായിരിക്കും. അതൊരിക്കലും റീപ്ലേസബിളും അല്ല അല്ലെ ആ ഒരു പൊസിഷൻ. ഞാനിപ്പോ ഒരു അമ്മയായപ്പോഴാണ് എൻ്റെ അമ്മ ഫേസ് ചെയ്ത പല ചലഞ്ചസും ഞാൻ ഗോത്രൂ ചെയ്യുന്ന കേട്ടോ. അപ്പം ഇപ്പൊ ഞാനൊരു ഹൗസ് വൈഫാണ്, എനിക്ക് രണ്ട് കുഞ്ഞു മക്കളുണ്ട്, 6 വയസ്സും 4 വയസ്സും. വീട്ടിലുള്ള അമ്മയായതുകൊണ്ട് ഞാൻ 24/7 അവരുടെ കൂടെ തന്നെയാണല്ലോ. ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ചലഞ്ചസാണ് എന്റെ ലൈഫിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് ഇത് വേണ്ടെങ്കിൽ അടുത്ത ആൾക്ക് അത് വേണ്ട, ഒരാൾ ഇടിപിടിക്കണമെങ്കിൽ അടുത്ത ആൾക്ക് അത്, അങ്ങനെ ഒരാൾക്ക് അസുഖമാണെങ്കിൽ അടുത്ത ആൾക്ക് അസുഖം, ഒരാൾ കരയാണെങ്കിൽ അടുത്ത ആൾ കരയ. അപ്പൊ അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് പോകേണ്ട ഒരു വലിയൊരു ചലഞ്ചിൽ കൂടെ ഞാനിപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പണ്ട് എന്റെ അമ്മ തന്ന ഓരോ അഡ്വൈസാണ് ഇപ്പൊ ഞാൻ എന്റെ മക്കളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷേ പണ്ട് നമ്മൾ വളർന്ന

0: രീതിയിലല്ല ഇപ്പത്തെ മക്കൾ വളർന്നുകൊണ്ടിരിക്കണം അല്ലെ. ആസ് എ ന്യൂ ജനറേഷൻ മദർ, നമ്മള് നമ്മുടെ മക്കളെ കൂടുതൽ ചീത്ത പറയാതെയും ഓവർ പാമ്പറിങ് ആയിട്ടൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട് അല്ലെ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതെല്ലാം നമുക്ക് ചെയ്യാം അല്ലെ, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ന്യൂക്ലിയർ ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നത്, അപ്പൊ പണ്ടത്തെ പോലെ ജോയിന്റ് ഫാമിലി ഇപ്പൊ കാണുന്നില്ല. അപ്പൊ എല്ലാം ന്യൂക്ലിയർ ആയതുകൊണ്ട് നമ്മൾ കൂടുതലും പിള്ളേർക്ക് ഫെസിലിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അല്ലെ, അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ എൻഗേജ്ഡ് ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ചെയ്യിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾക്ക്, അവർക്കൊരു ഡിസിപ്ലിൻ പോലത്തെ. ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാര് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ചെയ്യും, അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറ്റുക, ഈ സ്ഥലത്ത് വെക്കുക, ആ സ്ഥലത്ത് വെക്കുക, ടിഫിൻ ബോക്സ് വെക്കുക, ഈ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളും നമ്മൾ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുക. എന്താന്ന് വെച്ചാൽ ഓവർ ഫ്രീഡം ആയാലും പ്രശ്നമാണ്, ഫ്രീഡം ഇല്ലെങ്കിലും പ്രശ്നമാണ്, ഇപ്പത്തെ അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ അമ്മമാരോടും എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ വെക്കുക, നല്ല ഫ്രീഡം കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുക, കൊടുക്കാത്ത സ്ഥലത്ത് കൊടുക്കാതിരിക്കുക. എന്നാലേ നമുക്ക് നമ്മുടെ അമ്മമാര് ചെയ്ത പോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുള്ളൂ. ഇപ്പൊ പല ന്യൂസസ് കാണുന്നത് കൊണ്ട് നമുക്കിപ്പോ എവിടെ ഒറ്റയ്ക്ക് വിട്ടാലും ഭയമാണ്. അപ്പൊ ആ ഒരു സൊസൈറ്റി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതും നമ്മുടെ മക്കളെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്തിരിക്കണം. നമ്മുടെ ഈ ലോകത്തിന് നമ്മുടെ മക്കളെ അടിപൊളിയാക്കി കൊടുക്കണം അല്ലെ, നമ്മളെ നല്ല മക്കളായിട്ട് വളർത്തി കൊടുക്കണം. അപ്പം എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ.
1: എറണാകുളത്ത് നിന്നുള്ള മാജിദ റഷീദ്.
2: ആദ്യം തന്നെ എല്ലാവർക്കും മാതൃദിനാശംസകൾ. എന്റെ മോൾക്ക് 9 years ആയി, ഞാനെന്ന മദറിനും 9 years ആയിട്ടുള്ളൂ. അപ്പോ സമപ്രായക്കാരായിട്ടുള്ള രണ്ടു പേര് തമ്മിലുള്ള തർക്കങ്ങളും വഴക്കും വാശിയും കുറുമ്പൊക്കെ നടക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് അവരുടേത് എന്ന് പറയുന്നത് 9-10 പോകുന്ന ഏജ്, ജെൻ ആൽഫ. ഒരു ജെൻ ആൽഫേനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളുടെയും ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാലം അങ്ങനെയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, ചോയ്സ് ഉണ്ട്, എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ട്. നമ്മളുടെ ചൈൽഡ്ഹുഡ് പോലെയല്ല. നമ്മൾ ഒരുപാട് പുറത്തിറങ്ങി കളിക്കുന്ന അവരിപ്പോൾ ഒരുപാട് ബുക്സ് വായിക്കുന്നു, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയുന്നു. അതിൻ്റെ എല്ലാം ഇൻഫ്ലുവൻസ് അവരുടെ സ്വഭാവത്തിലും സംസാരത്തിലും ചിന്തകളിലും കാഴ്ചപ്പാടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 9 years ആയ കുട്ടി എന്ന് പറഞ്ഞ് നമുക്ക് അവരെ തള്ളിക്കളയാൻ പറ്റില്ല. അവരെന്ത് ചെയ്യണം, അവരെന്ത് ധരിക്കണം, അവരെന്ത് പറയണം, എല്ലാത്തിനെ കുറിച്ചും ധാരണയുണ്ട്. അവരുടെ മുന്നിൽ നമ്മൾക്കാണ് ഒന്നും അറിയാത്തവർ എന്നുള്ളതൊരു ചിന്തയാണ്. നമ്മൾ എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും സൊസൈറ്റിയിൽ നമ്മൾ ഏത് ലെവലിലാണെങ്കിലും നമ്മുടെ മക്കളുടെ മുന്നിൽ നമുക്കൊന്നും അറിയില്ല. ചില സമയത്ത് അവർ വന്ന് ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതെന്താന്ന് അറിയോ? കാരണം അതിന്റെ ആൻസർ അവർക്കറിയാം, എന്നാലും ചോദിക്കും, ഇതെന്താന്ന് അറിയാമോ? ഇപ്പൊ നമ്മൾ വല്ല തിരക്കിലാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അതൊന്നും അറിയില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ നമ്മുടെ ഈഗോ ഹേർട്ടാവും, കാരണം നമുക്കും സെയിം ഏജ് ആണല്ലോ. ഞാനെന്നുള്ള മദർ ജനിച്ചിട്ടും 9 years ആയിട്ടുള്ളൂ. അപ്പൊ നമ്മളെ ഈഗോനെ ഹേർട്ട് ചെയ്യും. അപ്പൊ പിന്നെ അതൊരു വഴക്കാവും, വാശിയാവും, ചീത്ത പറച്ചിലാവും. അപ്പൊ ചില സമയത്ത് തോന്നും നമ്മൾ ഭയങ്കര ടോക്സിക് ആയതുകൊണ്ടാണോ എന്ന്. പക്ഷെ നമ്മൾ ടോക്സിക് ആയതുകൊണ്ടല്ല, നമ്മളും ആ ഒരു ജനറേഷൻ മില്ലേനിയത്തിൽ നിന്ന് കഴിഞ്ഞു, എന്നാൽ ജെൻസിയിൽ എത്തിയിട്ടും ഇല്ല എന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കുന്ന പേരൻസ് ആണല്ലോ ഈ സമയത്തുള്ളത്. അപ്പൊ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ഒരു കാര്യം അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ഭയങ്കര പാടാണ്. അവർക്ക് അതിന്റെ സയന്റിഫിക് വശങ്ങൾ വരെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവരതിന് അത് ഓക്കെ എന്ന് പറയുള്ളൂ. പിന്നെ നമ്മുടെ പേരൻസ് നമ്മളെ വളർത്തിയ ആ ഒരു കാലഘട്ടമല്ല ഒന്നും. നമ്മുടെ പേരൻസ് നമ്മളോട് പറയാണ് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, അമ്മ പറഞ്ഞത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങുന്നില്ല, ബാക്കി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷെ ഇവരങ്ങനെയല്ല. പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അത് ഈ സമയത്തിന്റെ പ്രശ്നമാണോ, അതല്ല ഇൻ കേസ് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇതിനൊക്കെ നമ്മൾ വ്യക്തമായ ഉത്തരം കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ ആ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നേ ഉള്ളൂ. ചില സമയത്ത് തോന്നും എങ്ങനെ ഈ 7, 8, 9 വയസ്സിലെ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ ഒട്ടും ചേരാത്ത രണ്ടുപേരായി പോകുമെന്ന് തോന്നും. കാരണം വീട്ടിൽ നിൽക്കുന്നവർക്കാണല്ലോ, പാരന്റ്സ് മദറിനാണല്ലോ കൂടുതലായിട്ട് അറിയാവുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടും തോന്നും. അവരിപ്പൊ തന്നെ എല്ലാത്തിനെ കുറിച്ച് അറിവുള്ളവരാണല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ പാരന്റ്സിന് നമുക്ക് പറഞ്ഞു തരാനൊന്നും കഴിയില്ലായിരുന്നു. കഴിയില്ല മീൻസ് ഇന്നത്തെ പാരന്റ്സിനെ പോലെ അപ്ഡേറ്റഡ് അല്ലായിരുന്നു. അവരത്ര എഡ്യൂക്കേഷൻ ഉള്ളു, അവർ അങ്ങനത്തെ ഒരു സറൗണ്ടിങ്സിൽ ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. ചുറ്റുപാടിലെ ആളുകൾ എന്ത് ചെയ്യുന്നു അത് തന്നെ ഫോളോ ചെയ്യുന്നു, മറ്റവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു അത് തന്നെ നിങ്ങൾ ചെയ്യൂ എന്നുള്ള പോലെയാണ്. ഇപ്പോഴത്തെ പാരന്റ്സ് അങ്ങനെയല്ല, കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ ഇമോഷണലിയും ഫിസിക്കലിയും മെന്റലിയും ഒക്കെ അവർ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പൊ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്ന് പറയുമ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ട്, ക്ലാസ്സിൽ വന്ന് ആ ഒരു ബോയ് എന്നെ ബാഡായിട്ട് വിളിച്ചു, അപ്പൊ നമുക്ക് പറയാം നമ്മൾ ആ സാധനമാണോ, മോളാ സാധനമാണോ? അല്ലല്ലോ.

0: അപ്പോൾ പിന്നെ നമുക്കത് ഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമുക്ക് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതവരെ ഒരുപാട് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ കാലത്തിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, എപ്പോഴും പുറത്തിറക്കാൻ പറ്റില്ല. അത് ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും ഏത് ഏജ് ആണെങ്കിലും നമ്മൾ കുറച്ചും കൂടെ കുട്ടികളങ്ങനെ പ്രൊട്ടക്റ്റീവായിട്ട് പിടിച്ച് വളർത്തുന്ന ഒരു ഫീലിങ്ങിലാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ നമുക്ക് അത്രക്ക് പ്രശ്നമില്ലായിരുന്നു. കുട്ടികൾ വൈകുന്നേരം കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഓക്കെ, ഒരു സമയമാകുമ്പോൾ തിരിച്ചു വരും. ഇത് നമ്മുടെ ബാൽക്കണിയിൽ അല്ലെങ്കിൽ കോറിഡോറിൽ കളിക്കുമ്പോൾ വരെ നമ്മൾ 10 വട്ടമാണ് നമ്മൾ പോയി നോക്കുന്നത്, അവിടെ തന്നെ ഇല്ലേ, അവിടെ തന്നെ ഇല്ലേ എന്നുള്ളത്. കുട്ടികളും ചില സമയത്ത് അവരെന്താ ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഒരുപാട് കേസുകൾ കാണുമ്പോൾ നമുക്കൊന്ന് സ്ട്രോങ് ആയിട്ട് വഴക്ക് പറയാൻ പറ്റുന്നില്ല. കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റാണ്. ചിലവർ കരയുമായിരിക്കും, ചിലവർ കുറച്ചു നേരം പിണങ്ങി നിൽക്കുമായിരിക്കും, ചില കുട്ടികൾ അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യും, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഇങ്ങനത്തെയൊക്കെ ന്യൂസ് കാണുമ്പോൾ നമുക്ക് പേടിയാ, വഴക്ക് പറയാൻ പേടി, പഠിക്കാൻ പറയാൻ പേടി, എല്ലാം പേടിയാണിപ്പോൾ. ശരിക്കും ഇപ്പോഴത്തെ പാരൻസ് ആണ് ഒരു ട്രബിളിലായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാം. എന്തെങ്കിലും നമ്മളൊരു പ്രഷറിൽ നിൽക്കുമ്പോൾ ഇവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് ശരിക്കും, ഞാൻ ചിന്തിക്കാറുണ്ട് എനിക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് പിന്നെ ചെയ്യാമെന്നോ ഓക്കെ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇഷ്യൂ തീർന്നു. പക്ഷേ നമ്മളുടെ ഇപ്പോഴത്തെ ഈ പ്രഷറിൽ നമ്മൾ എന്ത് ചെയ്യും, പറ്റില്ല എന്നങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ ഭാഷയാണ് അവർക്ക്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് ഒരു മിക്സ്ഡ് ഇമോഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്ന് വരുന്ന ഭാവിയിൽ എങ്ങനെയാണെന്നറിയില്ല. എല്ലാ പാരന്റും ഡിഫറെൻ്റ് ആണ്, കുട്ടികളും. പക്ഷെ ഒരു ആൽഫ ജെൻ ആൽഫയിൽ ഉള്ള ഒരു കുട്ടികൾ കോമൺ ആയിട്ടുള്ള ടി വി, ഫോണ്, അതിൽ നിന്നൊക്കെ മാക്സിമം എൻ്റെ മോളെ ഞാൻ അതിൽ നിന്നൊക്കെ അഡിക്ഷൻ ഇല്ലാതെ കൊണ്ടുവരുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ എൻ്റെ തോട്ട് ഇതാണ്, ഇന്ന് എങ്ങനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നു. കാരണം മാക്സിമം ടി വി ഒഴിവാക്കണം, ഫോണ് കൊടുക്കാറില്ല, മാക്സിമം ടി വി ഒഴിവാക്കണം. ഇപ്പം രാവിലെ എണീക്കുമ്പോഴേ എന്തിലാണ് ഞാൻ ഇന്ന് സ്റ്റെക്ക് ചെയ്യിപ്പിക്കുക, 10 മിനിറ്റ് കഴിഞ്ഞാൽ തുടങ്ങും ബോറടിക്കുന്നു, ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും. വെക്കേഷൻ ആയിക്കഴിഞ്ഞാലും ഭയങ്കര സ്ട്രെസ്സാണ്. എങ്ങനെ ഇവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും, ഇവരെങ്ങനെ അടക്കിയിരുത്തും, ഇവരെങ്ങനെ നല്ല നല്ല രീതിയിലേക്ക് കുറച്ച് നേരം ബുക്സ് വായിക്കാൻ പറയും, അത് വായിക്കും. ഓരോ ലൈൻ ബൈ ലൈൻ അവർക്ക് കൺഫ്യൂഷനാണ്. ഇതെന്താണ്, ഇതെന്താണ്, അതെന്തുകൊണ്ട് വന്നു. അപ്പം അതിന് കൂടെ അത് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ ഇരിക്കണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു മാതൃത്വ ദിനങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് തോന്നും ബ്ലെസ്സിങ് ആണ്, കുട്ടികളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരുന്നുണ്ടല്ലോ. നമുക്ക് നമ്മളുടെ പാരൻസ് നമ്മളോട് പോലും ചോദിക്കാതെ നമ്മളെ കൊണ്ടുപോയി കോഴ്സിന് ചേർക്കുന്നു, നമുക്ക് വേണ്ട ഡ്രസ്സ് എടുക്കുന്നു, ചെയ്യുന്നു. ഇത് അതുപോലും പറ്റില്ല. സ്കൂളിലെ സി സി എക്ക് ഏത് സബ്ജക്ട് ചൂസ് ചെയ്യണം എന്ന് വരെ നമുക്ക് അതിൽ സജഷൻ പറയാൻ പറ്റുന്നില്ല. അവർ പറയും, തിരിച്ചു ചോദിക്കുന്നതാ, ഞാനല്ലേ പഠിക്കേണ്ടത്, അപ്പം ഞാനല്ലേ ചൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ആണെങ്കിൽ പോലും ഞാനല്ലേ വെയർ ചെയ്യേണ്ടത്, അപ്പം ഞാനല്ലേ ചൂസ് ചെയ്യേണ്ടത്. അതൊരാളുടെ ചോയ്സ് ഇല്ലേ എന്ന് മക്കൾ നമ്മളോട് പറയുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില സമയത്ത് ബ്ലെസ്സിങ് ആണെങ്കിലും ചില സമയത്ത് നമുക്കും തോന്നും നമ്മളുടെ റോൾ എന്താണെന്നുള്ളത്. ഇങ്ങനെ നമ്മൾ സ്ട്രെസ് ഇങ്ങനെ പ്രഷർ കുക്കർ പോലെ സ്ട്രെസ് കൂടുന്നു എന്നല്ലാതെ അവർക്ക് മാറ്റമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇമോഷണലി വീക്ക് ആയി കഴിഞ്ഞാലും ചില സമയത്ത് നമുക്ക് തോന്നും നമ്മൾ ഭയങ്കരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന കിഡ്സ് ആണെന്ന്. കാരണം നമ്മുടെ ഫേസ് മാറുമ്പോഴേക്കും എന്ത് പറ്റി, നമ്മളെ കൂടെ ഇരിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ചില സമയത്തൊക്കെ അവരുടെ ആ ഒരു സ്റ്റബൺ ഫേസ് അവർ മാറുന്നേ ഇല്ല. ഇങ്ങനെയൊക്കെ മദേഴ്സ് ഡേ പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും തലമുറ ഇനിയുള്ള കുട്ടികളൊക്കെ കുറച്ചും കൂടെ ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജനറേഷനാണ് ഇനി വരാൻ പോണത്. അതിനനുസരിച്ച് പാരൻസും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. എല്ലാവരും നല്ല രീതിയിൽ, കുട്ടികളൊക്കെ ഭയങ്കര സേഫ് ആയിട്ട് നല്ല നല്ല മനുഷ്യത്വമുള്ള, നല്ല പെരുമാറാൻ അറിയുന്ന, എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ അറിയുന്ന, സ്വന്തം കാര്യങ്ങൾ നന്നായി ചെയ്യാൻ അറിയുന്ന, നന്നായി പഠിക്കാൻ കഴിയുന്ന നല്ലൊരു ജനറേഷൻ, വ്യക്തമായ ധാരണയുള്ള നല്ലൊരു ജനറേഷൻ വരട്ടെ എന്നുള്ളൊരു ആശംസ എല്ലാവർക്കും നൽകിക്കൊണ്ട്.
1: തൃശൂർ കെ എസ് ഡി സിയിലെ അക്കൗണ്ടന്റ് ഐശ്വര്യ എം എസ്.
2: ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു അമ്മയും കൂടി ജനിക്കുന്നു എന്നാണല്ലോ. എന്നാൽ കുട്ടിക്ക് കിട്ടുന്ന അതേ പരിഗണന അമ്മയ്ക്കും കൂടി കിട്ടിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എന്നാൽ ഇന്നത്തെ അമ്മമാർക്ക് ആ ഒരു പരിഗണന കിട്ടാനുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായും എല്ലാവർക്കും കിട്ടണം എന്നില്ല, എന്നാലും ആ ഒരു പരിഗണന നമ്മുടെ ഒരു റൈറ്റ് ആണ് എന്നുള്ള ഒരു അവയർനെസ് അമ്മമാരിലും ഉണ്ട്, ഫാമിലിയിലും ഉണ്ട് എന്നുള്ളതൊരു വലിയ മാറ്റമായി തോന്നുന്നു. പിന്നെ പണ്ടത്തെ അമ്മമാർക്ക് ഈ കുട്ടിയുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാനായി ഒരു സമയം ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയമാണ്. അതായത് ഇപ്പോൾ ഒരു ജോയിൻറ്റ് ഫാമിലി ഒക്കെ ആണെങ്കിൽ പല പല കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടി അമ്മയുടെ ലോകം കുട്ടിയിലേക്ക് ഒതുങ്ങാനായിട്ട് പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഒരു കുട്ടീനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും

0: വന്നിട്ടുണ്ട്. പണ്ടൊന്നും ഇതുണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളത്. ഇതെന്തായിരുന്നു എന്ന് വെച്ചാൽ, പണ്ടും ഇതുണ്ടായിരുന്നു, ഇന്നും ഇതുണ്ട്. പണ്ട് ഇത് തുറന്നു പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല, അതിനെ പറ്റിയിട്ടുള്ള അറിവുണ്ടായിരുന്നില്ല, അത് പറയാനുള്ള ബോൾഡായിട്ടുള്ള അമ്മമാരുണ്ടായിരുന്നു എന്നുള്ളതും സംശയമാണ്. പക്ഷേ ഇന്നതെല്ലാം തുറന്നു പറയാനുള്ളൊരു സാഹചര്യമുണ്ട്, അത് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സമൂഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ എംബ്രേസ് ചെയ്യണ, അതുപോലെ തന്നെ ഒരു അമ്മയും കൂടി എംബ്രേസ് ചെയ്യണ ഒരു സൊസൈറ്റിയാണ് ഇന്നുള്ളത് എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് അമ്മ എന്നുള്ളത് ഒരു ഇമോഷൻ, അത് അന്നും ഇന്നും ഒരുപോലെയാണ്. മറ്റൊരു കാര്യം, പണ്ടത്തെ അമ്മമാരെ ഇന്നത്തെ അമ്മമാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ ഒരു പേഴ്സണൽ സ്പേസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല പണ്ട്. പക്ഷേ ഇന്നത്തെ അമ്മമാര് ആ ഒരു പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ മീ ടൈം എന്ന് പറയുന്നത് കുറച്ചുകൂടിയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് വളരെയധികം മനസ്സിലാക്കുന്നതാണ്. അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഗോൾസും അതെല്ലാം അവർ കൊണ്ടുപോകാനായിട്ട് കുട്ടിയുടെ ഒപ്പം തന്നെ അതിനും കൂടിയും ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് അമ്മമാർ ഒരു ടൈം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
1: പ്രായോഗികതയാണ് യുവതലമുറയിലെ അമ്മമാരെ നയിക്കുന്നത്. യുവതലമുറയിലെ അമ്മമാരുടെ പ്രതിനിധി ശീതൾ മേനോൻ.
2: ഒരു അമ്മ ആവുക എന്നത് ഐ തിങ്ക് എല്ലാ കാലത്തും വളരെ ചാലഞ്ചിങ് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ മദർഹുഡിന് പല പുതിയ ഡൈമെൻഷൻസ് ഉണ്ട്. ബേസിക്കലി ഇന്നത്തെ പേരൻറ്റിങ് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് നമ്മുടെ പേരൻസിൻ്റെ ജനറേഷൻസിൽ പേരൻറ്റിങ്ങിന് മെയിൻ ഫോക്കസ് വാസ് ഡിസിപ്ലിൻ, പ്രൊട്ടക്ഷൻ, അതൊക്കെയായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ പേരൻറ്റിങ്ങിൽ കുട്ടികളുടെ ഇമോഷണൽ വെൽബീയിങ്ങിന് വളരെയധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓപ്പൺ കോൺവെർസേഷൻസ് ആയാലും പിന്നെ അവരുടെ ഇമോഷൻസിന് നല്ലോണം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ വാല്യൂ കൊടുക്കുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതിനെപ്പറ്റി വളരെയധികം ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ചെയ്യുക, അതൊക്കെ ഇപ്പോൾ എല്ലാ പേരൻസും അവരുടെ പേരൻറ്റിങ് സ്റ്റൈലാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, അഫ്കോഴ്സ് ജെൻറ്റിൽ പേരൻറ്റിങ് ഉണ്ട്. നമ്മളിപ്പോൾ കുട്ടികളെ വളർത്തുന്നത് ഫിയർ ഇല്ലാണ്ട് യുനോ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ആണ് കുട്ടികളെ വളർത്താൻ ട്രൈ ചെയ്യണത്. ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിൽ മദേഴ്സ് എങ്ങനെയാണ് വെച്ചാൽ, പണ്ട് അങ്ങനെയാണ് ചെയ്തു വന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു മദേഴ്സ് ഇപ്പോൾ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ബിക്കോസ് ഇപ്പോഴത്തെ മദേഴ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നുണ്ട്, പേരൻറ്റിങ്ങിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ അവർക്ക് വളരെയധികം അവയർനെസ് ഉണ്ട് ഇൻ ദർ പേരൻറ്റിങ് സ്റ്റൈൽ. സോ എല്ലാവരും അവരുടെ ഒരു യുണീക്ക് പേരൻറ്റിങ് സ്റ്റൈൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ഐ ഫീൽ ദാറ്റ് ഈസ് എ വെരി പോസിറ്റീവ് ചേഞ്ച്. പക്ഷേ നമ്മൾ നമ്മുടേതായ ഒരു പേരൻറ്റിങ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക, റിസർച്ച് ഒക്കെ ചെയ്ത് വായിച്ച് നല്ല അവയർനെസ്സോട് കൂടി ഒരു പേരൻറ്റിങ് സ്റ്റൈൽ റിസർച്ച് ചെയ്തെടുക്കുക, നമുക്ക് വാട്ട് വർക്ക്സ് ബെസ്റ്റ് ഫോർ അസ് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, അതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു പുതിയ ഡയമെൻഷനാണ്. ബിക്കോസ് പണ്ടൊന്നും അങ്ങനെ ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ബിക്കോസ് നമ്മുടെ അമ്മമാരും അമ്മമ്മമാരും എന്ത് ചെയ്തു വന്നു അത് തന്നെ നമ്മളും ചെയ്യും, അതിനെ ആരും ക്വസ്റ്റ്യൻ ചെയ്യേ എന്തുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യണു അങ്ങനെ ആരും ചോദിച്ചിട്ടും ഇല്ല. ആൻഡ് അത്രയ്ക്ക് ഇൻഫർമേഷൻ അന്ന് ഉണ്ടായിരുന്നില്ല. സോ ഐ തിങ്ക് ആ ഒരു ചേഞ്ച് ഇന്നത്തെ കാലത്ത് ഇറ്റ്സ് എ ബിഗ് ബ്ലെസ്സിങ് ഫോർ ഓൾ ഓഫ് അസ്. പിന്നെ വേറൊരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഇപ്പോഴത്തെ മദേഴ്സ് അവർക്ക് മനസ്സിലായി തുടങ്ങി ദറ്റ് നമ്മൾ ഹെൽത്തി ആയാൽ അമ്മമാർ ഇപ്പോൾ അവനവനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രീവിയസ് ജനറേഷൻ എങ്ങനെയായിരുന്നു വെച്ചാൽ, ഫാമിലിക്ക് വേണ്ടി തൻ്റെ നീഡ്സൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി വെച്ചൊരു ജനറേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ മദേഴ്സും മനസ്സിലാക്കി, ലൈക്ക് മെൻ്റലി ഹാപ്പിയും ഹെൽത്തിയും ആയ മാത്രമേ ഒരു അമ്മയ്ക്ക് കുട്ടിയെ നന്നായിട്ട് നർച്ചർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരവരവരുടെ ഹാപ്പിനെസ്സിനും കുറച്ച് പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങി. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അറ്റ്ലീസ്റ്റ് മെജോറിറ്റി കുറേ വീടുകളിൽ, എനിക്കറിയില്ല എല്ലാ വീടുകളിലും അങ്ങനെ ഉണ്ടാവുമെന്ന്, ബട്ട് പല വീടുകളിലും ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആയാലും ഫാമിലി ആയാലും ഈ ഒരു പുതിയ പേരൻറ്റിങ് സ്റ്റൈലിനെ സപ്പോർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ജനറേഷൻസായിട്ട് അവർ ചെയ്തു വരുന്ന പല കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അവരോട് മാറ്റി ചെയ്യാനും മാറ്റി ചിന്തിക്കാനും പറയണത്. പക്ഷേ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുമ്പോൾ, ആ ഒരു സപ്പോർട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മുടെ ഈ ജേർണി കുറച്ചും കൂടിയും ബ്യൂട്ടിഫുൾ ആവുമെന്ന് ഐ ഫീൽ. അഫ്കോഴ്സ് മദർഹുഡ് ഒരു പെർഫെക്റ്റ് ആവാനുള്ള ഒരു പ്രഷറല്ല, ബിക്കോസ് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ ആയാല് നമുക്കൊരു പെർഫെക്റ്റ് മദർ ആവാനുള്ള ഒരു പ്രഷറുണ്ട്. പക്ഷേ നമ്മളെ എന്നും ഓരോന്ന് പഠിച്ച് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ജേർണിയാണ് ഇസ് വാട്ട് ഐ ഫീൽ. ആൻഡ്

0: എല്ലാ അമ്മമാരും അവരവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ബെസ്റ്റ് ചെയ്യുള്ളൂ. വിഷിംഗ് എവ്രി വൺ വെരി വെരി ഹാപ്പി മദേഴ്സ് ഡേ.
1: നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.

0: ആകാശവാണി തൃശൂർ.
1: ഗാന്ധിമാർഗം.
2: പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
3: ഇന്ന് ഗാന്ധിമാർഗത്തിൽ ഗാന്ധിയനും എഴുത്തുകാരനുമായിരുന്ന ശ്രീ പി ഐ ശങ്കരനാരായണനുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പുനഃപ്രക്ഷേപണം രണ്ടാം ഭാഗം കേൾക്കാം.
4: ഇനി സാറിന്റെ തൊഴിൽ മേഖലയെ കുറിച്ച് നമുക്കറിയാൻ താല്പര്യമുണ്ട്.
5: പഠനം കഴിഞ്ഞിട്ട് ഞാൻ പത്രപ്രവർത്തകനായിരുന്നു കുറച്ചു കാലം. അത് കഴിഞ്ഞ് എറണാകുളത്ത് ഏലം ബോർഡിൽ ജോലി വന്നു. അതിപ്പോൾ സ്പൈസസ് ബോർഡാണ്. അവിടെ ജോലി മുഴുവൻ പുറത്താക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അവിടുന്ന് പിരിഞ്ഞതിന് ശേഷം മുഴുവൻ സമീപം സാഹിത്യ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകുകയാണ് ചെയ്തത്. ഏതാണ്ട് നൂറിലധികം പുസ്തകങ്ങൾ, അതും പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ലക്ഷ്യമാക്കുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസം നമുക്ക് അവിടെയാണ് വേണ്ടത്. അതിനുവേണ്ടി നൂറിലധികം പുസ്തകങ്ങളുണ്ട്. പിന്നെ കുറേ ആധ്യാത്മിക പുസ്തകങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ പെട്ടതാണ് ഗീതയെ പറ്റിയിട്ടും രാമായണത്തെക്കുറിച്ചും ഒക്കെ 10-12 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഗാന്ധിജി പറയുന്ന ആ കവിത നമ്മൾ ശ്രദ്ധിച്ചില്ലേ? അത് കേട്ടിട്ട് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ പാടാനൊക്കെ കൊള്ളാം, പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. വലിയ വലിയ ആദർശങ്ങളൊക്കെ പറയാൻ പറ്റും, ആ ആദർശങ്ങൾ നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു, എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ അങ്ങനെയാണ് കഴിയുന്നത്. അതിനെ പറ്റിയിട്ട് സംശയം അവർക്ക് തോന്നാം, പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. കാരണം എനിക്ക് വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യമായിരുന്നു. ജീവിതത്തിനോട് വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത്. ഇപ്പോൾ ആദർശമില്ലാത്ത രാഷ്ട്രീയമാണ് ഗാന്ധിജി പറയുന്നത് 7 പാപങ്ങളെ പറ്റി. എനിക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ വെച്ചാൽ ഉണ്ട്. ഞാൻ രാഷ്ട്രീയത്തിൽ ഒന്നിലുമില്ല. കക്ഷി രാഷ്ട്രീയം പറയുന്നത് ഈ രാഷ്ട്രീയത്തിൽ ഞാനില്ല. എനിക്ക് രാഷ്ട്രീയമുണ്ട്, അതെൻ്റെ രാഷ്ട്രം എന്ന നിലയിലാണ്. ആ രാഷ്ട്രം നന്നായിരിക്കണം, അതിലെ ജനങ്ങളെല്ലാം ക്ഷേമം അനുഭവിക്കണം, ആ സങ്കല്പമാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയമാണ്. പക്ഷേ ഇന്ന് കാണുന്ന കക്ഷി രാഷ്ട്രീയം എൻ്റെ അല്ല, അതുകൊണ്ട് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം വരുന്നത് ജോലി ചെയ്യാതെ നേടുന്ന സമ്പാദ്യം. എനിക്കങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ പോകുന്നില്ല. എനിക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടും ഞാൻ പിന്നെ മിതമായ രീതിയിൽ, ലളിതമായ രീതിയിൽ ജീവിച്ചു പോകും. പിന്നെ പരിപൂർണ സസ്യാഹാരിയാണ്. ചെറുപ്പം കാലം മുതൽ ഇന്ന് വരെ മത്സ്യമാംസാദികളൊന്നും കഴിക്കുന്നില്ല. പിന്നെ മദ്യപാനത്തിൻ്റെ കാര്യം പറയാനില്ല, മദ്യപാനം ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം ഞാൻ മദ്യപാനം നടത്തിയിട്ട് മറ്റൊരാളോട് മദ്യം കുടിക്കരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ. മാതൃകയൊക്കെ അച്ഛനും അമ്മയും കുടിക്കാതിരുന്നല്ലേ പിന്നെ കുട്ടികൾ കുടിക്കാതിരിക്കുള്ളൂ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട്. ജോലിയില്ലാത്തതുകൊണ്ട് എനിക്ക് വേറൊരു രീതിയിൽ പോകാം. മോഷണം നടത്താം, കൊള്ള നടത്താം, തട്ടിപ്പുകൾ നടത്താം, എന്തെങ്കിലും ചെയ്യാം. ധാർമ്മികമല്ലാത്ത വ്യാപാരങ്ങൾ പലതും ചെയ്യാം. ഞാൻ ആദർശങ്ങളെ മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ധർമ്മബോധം വളർത്തുന്ന കാര്യങ്ങൾ അത് ഇങ്ങനെ പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ശുദ്ധ സ്വഭാവം വളർത്തുന്ന വിദ്യയാണ് ഗാന്ധിജി പറഞ്ഞത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കഥയിലൂടെ ആയാലും കവിതയിലൂടെ ആയാലും എല്ലാ മാതൃകയിലും ഞാൻ കൊടുക്കുന്നത്. ജോലി പോയിട്ട് എനിക്ക് എൻ്റെ വീട് നഷ്ടപ്പെട്ടു. ഇപ്പോഴും ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായൊരു വാഹനം പോലുമില്ല, സ്വന്തമായ വീടില്ല, ഒരു ഇഞ്ച് സ്ഥലം പോലും സ്വന്തമാക്കിയിട്ടില്ല. ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇതില്ല, ഇനി എൻ്റെ ആവശ്യമില്ല എന്നുള്ളതില്ല. അപ്പോൾ അങ്ങനെ ജീവിക്കാൻ എൻ്റെ മനസ്സിനോട് എനിക്ക് കമാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ മനസ്സിൻ്റെ ദാർഢ്യതയെ പറ്റിയിട്ടാണ് ഗാന്ധിജിയും പഠിപ്പിച്ചു തന്നത്. അദ്ദേഹം നിരാഹാരം അനുഭവിച്ചിട്ട് ആ മനസ്സിൻ്റെ ദാർഢ്യതയാണ്. അതുപോലെ തന്നെ ഗീതയിൽ പറയുന്ന സ്ഥിതപ്രജ്ഞ സ്വഭാവത്തെ പറ്റി പറയുന്നുണ്ട്, മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയെയും കടന്നു പോകാൻ പറ്റും. ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സാണ് ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുക. കിട്ടും വകയിൽ തൃപ്തിയേഴാതെ, കിട്ടാത്തതിനായി കൈനീട്ടാതെ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്ന ഒരു പഴയ പാട്ടുണ്ട്. അതൊക്കെ വാസ്തവത്തിലെ ജ്ഞാനപ്പാനയുടെയൊക്കെ ഉൾക്കൊള്ളലാണ്. ഈ സംസ്കാരം ജ്ഞാനപ്പാനയും അല്ലെങ്കിൽ ഇതിങ്ങനെയുള്ളതായ ഗീതയും അതിൽ നിന്ന് കിട്ടുന്നതായ ആ അറിവാണ് എൻ്റെ ബലമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 7 പാപങ്ങളെ പറ്റി വേറൊരു അനുഭവമുണ്ട്. 7 പാപങ്ങളെ ഞാനിത് കത്തയക്കും എന്ന് പറഞ്ഞാലും അത് ഇംഗ്ലീഷിലും ഞാൻ അയച്ചു കൊണ്ടിരുന്നു. അവോയ്ഡ് 7 സെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാർഡ്. അത് കിട്ടിയവരിലൊരാൾ ഉത്തരേന്ത്യയിലുള്ളതായ ഒരു ഹിന്ദി എഴുത്തുകാരനാണ്, എൻ്റെ സുഹൃത്താണ്. ഞാൻ ഓൾ ഇന്ത്യ റൈറ്റേഴ്സ് കോൺഫറൻസിലൊക്കെ പോകാൻ അദ്ദേഹം തൻ്റെ മേശപ്പുറത്തുള്ളതായ ഒരു കണ്ണാടിച്ചില്ലുണ്ട്. ആ കണ്ണാടിച്ചില്ലിൻ്റെ അടിയിൽ ഈ കാർഡ് സൂക്ഷിച്ചു അത്രേ, എന്നും അദ്ദേഹത്തിന് കാണുമ്പോൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഈ 7 അവോയ്ഡ് 7 സെൻസ് അത് അദ്ദേഹം എഴുതി വെച്ചു. 16 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം എനിക്കത് ഒരു കവറിങ് ലെറ്ററോട് കൂടിയിട്ട് തിരിച്ചയച്ചു തന്നു. സർ, ഞാൻ ഇത് കത്ത് തിരിച്ചയക്കുകയാണ്, കാരണം 7 പാപങ്ങൾ അല്ല 700 പാപങ്ങളായിട്ട് നാട് വർദ്ധിച്ചിരിക്കുകയാണ്.

0: ഇതിനെ തടുക്കാൻ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ കത്ത് അങ്ങ് തന്നെ സൂക്ഷിച്ചാലും, ഞാൻ ഇത്രയും കാലം സൂക്ഷിച്ചിട്ട് എനിക്കത് എന്നെ അത് നോവിക്കുന്നു, കാരണം എൻ്റെ സമൂഹം അങ്ങനെ അല്ലാത്തതുകൊണ്ട്. അതേ വർഷമാണ് അദ്ദേഹം എന്നെ കൽക്കട്ടയ്ക്ക് വിളിപ്പിച്ചു. ഗാന്ധി കാവ്യധാര, ഗാന്ധിവാദി കാവ്യധാര പുരസ്കാരം എന്ന് പറഞ്ഞിട്ടൊരു പുരസ്കാരം അദ്ദേഹം അവിടെ, അവിടെ വാക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഗാന്ധിയുടെ 7 പാപങ്ങൾ വർജിക്കാൻ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഫലം, ഇതൊരു തരത്തിലുള്ള വേറൊരു ഒരു ഗിഫ്റ്റാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ പാപങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞ എൻ്റെ ആ വാക്കുകൾ തന്നെ എനിക്കൊരു ഗിഫ്റ്റായിട്ട് വരികയാണ്. അദ്ദേഹം എന്നെ ക്ഷണിച്ചു, കൽക്കത്തയിൽ പോയി. അവിടെ ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പുസ്തകശാല അവിടെ കണ്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നെ അവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയും മഹാനായ വിവേകാനന്ദൻ്റെയും ആത്മീയ ശക്തി കേന്ദ്രമായിരുന്ന ബേലൂർ മഠവും ആ പരിസരവുമൊക്കെ പോയി ചെന്ന് കണ്ട്, അതൊക്കെ ഒരു ഒരു അസുലഭമായ സന്ദർശനം. അതേ വർഷം തന്നെ എനിക്ക് വേറൊരു ഇതുണ്ടായി. കോഴിക്കോട് സർവകലാശാലയുടെ ഒരു ഗാന്ധി ചെയറുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗാന്ധി ചെയറിൽ നിന്നും ഏറ്റവും നല്ല ഗാന്ധി സാഹിത്യ അല്ലെങ്കിൽ ഗാന്ധി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിർവഹിച്ച നിസ്തുലമായ പങ്കിനെ കരുതിയിട്ട് അവരും എന്നെ ഒന്ന് പുരസ്കാരം ചെയ്തിട്ടുണ്ട്. അത് തന്നതും മഹാനായ ജ്ഞാനപീഠം നേടിയ സാക്ഷാൽ ശ്രീ അക്കിത്തതുമായിരുന്നു. അക്കിത്തത്തിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പുരസ്കാരം സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നതും മറ്റൊരു സൗഭാഗ്യമാണ്. ഇതൊക്കെയാണ് നമുക്ക് പണം കൂട്ടിവെക്കുന്നതിലല്ല, നമ്മുടെ ജീവിതം സഫലമായി തീരുന്നു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് അതിനെ അംഗീകരിക്കപ്പെടുന്നു. ചിലർ പലതും അംഗീകരിക്കപ്പെടാതെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ കിട്ടുന്നത് നമുക്കൊരു വലിയ നിധിയായിട്ട് കരുതുകയാണ് ചെയ്യുന്നത്.
1: ഗാന്ധിജിയോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ കൊണ്ട് നടത്തിയിട്ടുള്ള മറ്റു യാത്രകളെ കുറിച്ച് കൂടെ ഒന്ന് പറയാമോ?
0: 1986 ഓൾ ഇന്ത്യ കോൺഫറൻസ് ഉണ്ടായിരുന്നു എഴുത്തുകാരുടെ, അതിന് അഹമ്മദാബാദിൽ പോയി ഗാന്ധിജിയുടെ സ്ഥലം സബർമതി സന്ദർശിക്കാനിടയായിരുന്നു. ഗാന്ധിജി തന്നെ ഒരു സൗഭാഗ്യമാണ് എനിക്ക് തരുന്നത്. കാവ്യധാര പുരസ്കാരമായാലും ഇങ്ങനെ ഒരു സന്ദർഭം അവിടെ എത്തിയത്, അദ്ദേഹം നടന്നതും അദ്ദേഹം ജീവിച്ചതുമായ ആ കുടലും ആ കാര്യങ്ങളും ഒക്കെ കാണാനും ഒരു ഒരു അന്തരീക്ഷമുണ്ടല്ലോ, ആ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുക എന്ന് തന്നെ ഒരു സൗഭാഗ്യമാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു പുസ്തകശാലയിൽ നിന്ന് ഞാൻ ഏതാനും പുസ്തകങ്ങൾ വാങ്ങിച്ചു. അത് വിനോബയുടെയാണ്, ഗാന്ധിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുയായികളിൽ ഒരാളായിരുന്നു വിനോബ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ട് ഞാനിവിടെ കൊണ്ടുവന്നതിന് ശേഷം അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു, ചില സെലക്ട് ചെയ്തിട്ടുള്ള കഥകൾ, എന്നിട്ട് വിനോബ പറഞ്ഞ പുരാണ കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. അത് പൂർണോദയ ബുക്സ് എറണാകുളത്ത് അവരാണ് പബ്ലിഷ് ചെയ്തത്. ഗാന്ധിജിയെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ ജനിച്ചത് 45 ഗാന്ധിജി ജീവിച്ചിരിക്കുക ജനിച്ചു എന്നുള്ളത് എൻ്റെ ഒരു സൗഭാഗ്യമായിട്ട് കണക്കാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഗാന്ധിജിയെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുയായിയെ എനിക്ക് കാണാൻ പറ്റി. വിനോബ അദ്ദേഹത്തിൻ്റെ പദയാത്രയിൽ ഭൂദാന പ്രസ്ഥാനം എന്നുള്ള പേരിൽ നടന്നു വരികയാണ്, കേരള പദയാത്രയാണ്. അന്ന് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി, അദ്ദേഹത്തെ കണ്ടു. അന്ന് എൻ്റെ കയ്യിലുള്ള 1 രൂപ കൊടുത്തിട്ട് അദ്ദേഹത്തിൽ നിന്ന് പുസ്തകം വാങ്ങിച്ചു. അത് ഗീതാപ്രവചനം എന്നുള്ള പുസ്തകമായിരുന്നു, അതെൻ്റെ കയ്യിൽ സൂക്ഷിപ്പില്ല. പക്ഷെ ഗാന്ധിജിയെക്കുറിച്ചുള്ള പുസ്തകം ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, 70 വർഷമായിട്ട്. എനിക്ക് 5-ാം ക്ലാസ്സിൽ കിട്ടിയ പുസ്തകം അഹമ്മദാബാദിലെത്തി അവിടെ കാണാൻ ഒക്കെ സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വലിയ സൗഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗാന്ധിജിയെക്കുറിച്ച് ഞാൻ പുസ്തകം എഴുതി. അത് പ്രസിദ്ധപ്പെടുത്തിയത് മഹാനായ ഒരു ഉമർ അഴീക്കോടാണ് പ്രകാശം ചെയ്തത്. പിന്നീട് പൂർണോദയം എന്നെ പബ്ലിഷ് ചെയ്തു, 3 ഗാന്ധിജിയെ അറിയുമെന്ന് പറഞ്ഞു. അത് ഞാൻ സമ്മാനിച്ചത് ഗാന്ധിജിയുടെ പേരക്കുട്ടിയായ തുഷാർ ഗാന്ധി എന്ന് പറഞ്ഞു, അദ്ദേഹം ഇവിടെ എറണാകുളത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന് ഞാൻ ആ പുസ്തകം സമ്മാനിക്കുകയുണ്ടായി. അപ്പോൾ ആ രക്തബന്ധമുള്ള ഗാന്ധിജിയുടെ ആളുകളുമായിട്ട് പോലും എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു. 2022 ഞാൻ ജനുവരി 26 ഒരു പുസ്തകം പ്രകാശനം ചെയ്തു. അത് ഗാന്ധിജിയെക്കുറിച്ച് അങ്ങാണ് പ്രചോദനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. അതായത് ഗാന്ധിജിയാണ് എൻ്റെ പ്രചോദനം എന്ന് പറഞ്ഞിട്ട് അത് എൻ്റെ ഈ അനുഭവങ്ങളെയൊക്കെ വിശദീകരിച്ചുകൊണ്ടും കുറച്ച് കവിതകളൊക്കെ ചേർത്തിട്ടുള്ള പുസ്തകമാണ്. അന്ന് അത് ജനുവരി 26 അത് പ്രകാശനം ചെയ്തതിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ആർക്ക് കൊടുത്ത് പ്രകാശനം ചെയ്യും എന്നുള്ളതാണ്. ഞാൻ അന്ന് ഒന്നും മടിച്ചില്ല. എറണാകുളത്ത് ഗാന്ധി ഭവൻ്റെ മുന്നിൽ ഒരു ഗാന്ധിയുടെ പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ കയ്യിലെ ചമ്രം പടഞ്ഞിരിക്കുന്ന ഗാന്ധിജിയുടെ കൈകളിൽ ഈ പുസ്തകം സമർപ്പിച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ പുസ്തകം പ്രകാശനം ചെയ്തത്. കാരണം വേറെ ഏത് വ്യക്തിയുടെ കയ്യിലാണ് ഞാൻ കൊടുക്കുക? ആദർശമുള്ള രാഷ്ട്രീയം വേണം, അങ്ങനെ ഒരു പവിത്രമായ ഒരു കരങ്ങൾ എന്ന് പറയുന്നത് ഗാന്ധിജിയെ തന്നെ കാണാനുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് ഞാനത് സമർപ്പിച്ചത് എന്നുള്ളതും കൂടിയാണ്.
2: ഗാന്ധിയനും എഴുത്തുകാരനുമായ ശ്രീ PI ശങ്കരനാരായണനുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ 2-ാം ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ അവസാന ഭാഗം അടുത്തയാഴ്ച ഗാന്ധിമാർഗത്തിൽ കേൾക്കും.

0: ഗാന്ധി മാർഗം സമാപിച്ചു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാന്ധിയനും എഴുത്തുകാരനുമായിരുന്ന ശ്രീ പി ഐ ശങ്കര നാരായണനുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പുനഃപ്രക്ഷേപണം രണ്ടാം ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ അവസാന ഭാഗം അടുത്തയാഴ്ച ഗാന്ധിമാർഗത്തിൽ കേൾക്കാം.
2: ഗാന്ധിമാർഗം
3: ആകാശവാണി തൃശൂർ.
4: സ്വാസ്ഥ്യം
5: ഗ്രോത്ത് വേവ്സ് ജീവിത നൈപുണ്യപാതയിൽ മുന്നേറാൻ
4: ഫലപ്രദമായ ആശയവിനിമയം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ.
6: നമസ്കാരം, ഗ്രോത്ത് വേവ്സിലേക്ക് സ്വാഗതം. ജനുവരി മുതൽ ഇതുവരെ നാം ഒരുപാട് സഞ്ചരിച്ചു, പുതിയ പല കാര്യങ്ങളും മനസ്സിലാക്കി. സഹാനുഭൂതിയെക്കുറിച്ച്, സ്വയംബോധത്തെക്കുറിച്ച്, വിമർശനാത്മക ചിന്തയെക്കുറിച്ച്, ഓരോ മാസവും ഓരോ ജീവിത നൈപുണ്യം. ഇന്ന് ആ യാത്രയിലെ ഒരു പുതിയ പ്രധാന അധ്യായത്തിലേക്ക് കടക്കാം, ഫലപ്രദമായ ആശയവിനിമയം. നമുക്ക് വാക്കുകൾ കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ മനസ്സിലേക്ക് പാലങ്ങൾ പണിയാൻ സാധിക്കും, അതേ വാക്കുകൾ കൊണ്ട് മതിലുകളും പണിയാം. ആ വ്യത്യാസം എന്തെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നാളെ വരുന്നില്ല, ശരി. മീര ഫോൺ അടച്ച് മേശവലിപ്പിൽ വച്ചു. ആ ഒരൊറ്റ വാക്ക് ശരി ഉള്ളിലൊരു കല്ലുപോലെ ഇരുന്നു. നിത്യയ്ക്ക് എന്താ എന്നോട് ദേഷ്യമാണോ, അതോ എന്നെ മടുത്തോ, അതോ ശരിക്കും ഒരു കാര്യവുമില്ലാതെ വെറുതെ ശരി എന്ന് പറഞ്ഞതാണോ? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല, കാരണം മീര തിരിച്ചൊന്നും ചോദിച്ചില്ല, നിത്യ വിശദീകരിച്ചതുമില്ല. രണ്ടുപേരും കാത്തിരുന്നു, ആരെങ്കിലും ആദ്യം മിണ്ടട്ടെ എന്ന് വിചാരിച്ച്. ആരും മിണ്ടിയില്ല. ആ നിശബ്ദത ദിവസങ്ങളോളം നീണ്ടു. ഇതേ സാഹചര്യം വ്യത്യസ്തമായി സങ്കല്പിക്കൂ. നാളെ വരുന്നില്ല, അമ്മയ്ക്ക് സുഖമില്ല, ആശുപത്രിയിൽ പോകണം. അയ്യോ സാരല്ല, ഞാൻ വല്ലത് ചെയ്യണോ, എന്തെങ്കിലും സഹായം വേണ്ടടി, താങ്ക്സ്. ആ ഒരു മെസ്സേജ്, അമ്മയ്ക്ക് സുഖമില്ല, അത്രമാത്രം. ആ ഒരു വാക്യമുണ്ടായിരുന്നെങ്കിൽ ആ നിശബ്ദത ദിവസങ്ങളോളം നീളുമായിരുന്നില്ല. ആശയവിനിമയം എന്നത് വലിയ പ്രസംഗങ്ങളല്ല, ചിലപ്പോൾ ഒരൊറ്റ സത്യസന്ധമായ വാക്യം, അതുമാത്രം മതിയാകും. ആശയവിനിമയം എന്നത് നമ്മുടെ മനസ്സിലുള്ളത്, നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, ആവശ്യങ്ങൾ, അത് മറ്റൊരാളിലേക്ക് വ്യക്തമായി എത്തിക്കുക എന്നതാണ്. അതേസമയം അവരുടേതും ശ്രദ്ധയോടെ സ്വീകരിക്കുക എന്ന്, ഇതാണ് യഥാർത്ഥ ആശയവിനിമയം. ഇതൊരു വൺ വേ പ്രവൃത്തിയല്ല, രണ്ടു ദിശകളിലെയും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റോഡ് പോലെ. പറയുന്നതും കേൾക്കുന്നതും ഒരുപോലെ പ്രധാനം. ഒരു കാര്യം കൂടി, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന്, മറ്റൊരാൾക്ക് കിട്ടുന്നത് മറ്റൊന്ന്. ഈ വിടവാണ് മിക്ക തെറ്റിദ്ധാരണകളുടെയും മൂലകാരണം. ആ വിടവ് അടയ്ക്കുക എന്നത് ഫലപ്രദമായ ആശയവിനിമയത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. ആശയവിനിമയത്തിൻ്റെ പല ഘടകങ്ങൾ പരിശോധിക്കാം. ഫലപ്രദമായ ആശയവിനിമയത്തിന് 7 അടിസ്ഥാന തത്വങ്ങളുണ്ട് എന്നാണ് പഠിപ്പിക്കാറ്. ഇവയെ 7 സികൾ എന്ന് അറിയപ്പെടുന്നു. ആദ്യത്തെ മൂന്നും നാം എന്തു പറയുന്നു എന്നതിനെക്കുറിച്ചാണ്. ഒന്ന്, വ്യക്തത, ക്ലാരിറ്റി. സന്ദേശം ലളിതവും നേരിട്ടുള്ളതുമാകണം, കേൾക്കുന്നയാൾക്കൊരു സംശയവും ഉണ്ടാകരുത്. 2, സംക്ഷിപ്തത, കൺസൈസ്നെസ്. ആവശ്യമുള്ളത് മാത്രം പറയുക, അനാവശ്യ വിശദീകരണങ്ങൾ സന്ദേശത്തിൻ്റെ കാതൽ നഷ്ടപ്പെടുത്തും എന്ന് തിരിച്ചറിയുക. 3, സ്പഷ്ടത, കോൺക്രീറ്റ്നെസ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വാക്കുകൾ വേണ്ട, ഉദാഹരണങ്ങളും വസ്തുതകളും ഉപയോഗിച്ച് കാര്യം വ്യക്തമാക്കുക. അടുത്ത മൂന്നും നാം എങ്ങനെ പറയുന്നു എന്നതിനെക്കുറിച്ചാണ്. പരിഗണന, കൺസിഡറേഷൻ. കേൾക്കുന്നയാളുടെ വികാരങ്ങളും ആവശ്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുക. പൂർണ്ണത, കംപ്ലീറ്റ്നെസ്. പറയേണ്ട കാര്യം മുഴുവനും പറയുക, ഒരു പ്രധാന വിവരം വിട്ടുപോയാൽ ആ സന്ദേശം അപൂർണമാകും. മര്യാദ, കേർട്ടസി. ഏതു സാഹചര്യത്തിലും ബഹുമാനത്തോടെയും സൗഹൃദത്തോടെയും സംസാരിക്കുക. ഭാഷ മൃദുവായിരിക്കുമ്പോൾ സന്ദേശം കൂടുതൽ ദൂരം സഞ്ചരിക്കും. 7, കൃത്യത, കറക്റ്റ്നെസ്. ഒരു ഗുണനിലവാര പരിശോധന പോലെ പറഞ്ഞത് ശരിയാണോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്ന് ഉറപ്പുവരുത്തുക. ഈ 7 തത്വങ്ങളും ഔപചാരിക സന്ദർഭങ്ങളിൽ മാത്രമല്ല, അനൗപചാരിക സംഭാഷണങ്ങളിലും ഒരു കൂട്ടുകാരനോടോ അച്ഛനോടോ ടീച്ചറോടോ ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാന ഘടകം ശ്രദ്ധയോടെ കേൾക്കുക എന്നതാണ്. കേൾക്കുക എന്നതിൻ്റെ അർത്ഥം മറുപടി ആലോചിച്ചുകൊണ്ട് കാത്തിരിക്കുക എന്നല്ല, മറ്റൊരാൾ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ്. നേരിൽ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നയാളുടെ മുഖത്തു നോക്കുക, ഇടയ്ക്ക് തലയാട്ടുക, ഞാൻ കേൾക്കുന്നുണ്ട്.

എന്നൊരു ഭാവം നൽകുക. മറ്റൊരാൾക്ക് തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടാൻ അതുമാത്രം മതി. അവർ പറഞ്ഞു തീർന്ന ശേഷം അത് നിങ്ങളുടെ സ്വന്തം വാക്കുകളിലൊന്ന് ആവർത്തിച്ചു നോക്കൂ. അതായത്, നിനക്ക് ഇങ്ങനെ തോന്നിയല്ലേ, ആ ഒരു വാക്യം മറ്റൊരാൾക്ക് താൻ ശരിക്കും മനസ്സിലാക്കപ്പെട്ടു എന്ന തോന്നൽ നൽകുന്നു. മറ്റൊരു ഘടകം ശരീരഭാഷയാണ്. നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ ശക്തമായി ചിലപ്പോൾ നമ്മുടെ മുഖഭാവവും ശരീരചലനങ്ങളും സന്ദേശം നൽകും. കണ്ണുകളിൽ നോക്കി സംസാരിക്കുക, ശ്രദ്ധയോടെ അഭിമുഖീകരിക്കുക. സ്വരഭേദം സംഭാഷണങ്ങളിൽ ഒരു പ്രധാന പങ്കു വഹിക്കുന്നു എന്നെടുത്തു പറയേണ്ടതില്ലല്ലോ. ഒരു വാക്ക് വ്യത്യസ്ത ഭാവത്തിൽ പറഞ്ഞാൽ വ്യത്യസ്ത അർത്ഥങ്ങൾ ലഭിക്കും. ശരി എന്ന് സ്നേഹത്തോടെ പറഞ്ഞാൽ ഒന്ന്, ദേഷ്യത്തോടെ പറഞ്ഞാൽ മറ്റൊന്ന്. സാധാരണയായി ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന തെറ്റുകളും പരിഹാരങ്ങളും നോക്കാം. ഒന്ന്, മറ്റൊരാളെല്ലാം മനസ്സിലാക്കി എന്നു കരുതുക. ഞാനെല്ലാം പറഞ്ഞല്ലോ, അവർക്ക് മനസ്സിലായി കാണും എന്ന ധാരണ, ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനുള്ള പരിഹാരം എന്താണ്? നമ്മൾ ഉറപ്പ് വരുത്തുക, ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ, നിനക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടോ? ഈ ഒരു ചോദ്യം ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കും. രണ്ട്, കേൾക്കുന്നതിന് മുൻപ് പ്രതികരിക്കുക. മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു തീരുന്നതിനു മുൻപേ നാം മറുപടി ആലോചിക്കാൻ തുടങ്ങും. ആ നിമിഷം നാം കേൾക്കുന്നത്, ശ്രദ്ധിക്കുന്നത് നിർത്തുകയാണ്. അതിനുള്ള പരിഹാരം ക്ഷമയോടെ കേട്ട് ശീലിക്കുക എന്നതാണ്. അവർ പറഞ്ഞു തീർന്ന ശേഷം ഒരു നിമിഷം നിർത്തി ആലോചിച്ച ശേഷം മാത്രം പ്രതികരിക്കുക. ആ ഒരു നിർത്തൽ, ആ ഒരു പോസ് ബന്ധങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവരും. നിശബ്ദത ഒരു ഉത്തരമാണെന്ന് കരുതുക. ഒരു സാധാരണ പ്രശ്നമാണിത്. ഞാനൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന വലിയ തെറ്റിദ്ധാരണ. നിശബ്ദതയ്ക്ക് ഓരോ ആൾക്കും ഓരോ അർത്ഥം കൊടുക്കാൻ സാധിക്കും. അത് ദേഷ്യമാകാം, നിരാശയാകാം, അനാസ്ഥയാകാം, ബഹുമാനമില്ലായ്മയാകാം, അങ്ങനെ അങ്ങനെ തുടരും. ഇതിനെന്താ പരിഹാരം? ആവശ്യമുള്ളപ്പോൾ വ്യക്തമായി പറയുക. ഒരു കാര്യം സംസാരിക്കാൻ താല്പര്യമില്ല എങ്കിൽ, ഇപ്പോൾ ഇക്കാര്യം ചർച്ച ചെയ്യാൻ എൻ്റെ മനസ്സ് ഒരുങ്ങിയിട്ടില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം, ഇത്രമാത്രം പറഞ്ഞാൽ മതി. നിശബ്ദതയേക്കാൾ ആ ഒരു വാക്യം എത്രയോ ഭേദം. 4, ഡിജിറ്റൽ സന്ദേശങ്ങൾ മതി എന്ന് കരുതുക. ഇന്ന് നാം ജീവിക്കുന്ന കാലത്ത് ഒരു വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങൾ, സന്ദേശ സേവനങ്ങൾ, ഓഡിയോ കുറിപ്പുകൾ, വീഡിയോ സന്ദേശങ്ങൾ, ഇവയൊക്കെ ആശയവിനിമയത്തെ എളുപ്പമാക്കി എന്ന് നാം കരുതുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവ ആ കഴിവിനെ ദുർബലപ്പെടുത്തുകയും കൂടി ചെയ്യുന്നു. ഒരു ശബ്ദ സന്ദേശത്തിന് ഒരു മുഖഭാവമില്ല, ഒരു വീഡിയോ കുറിപ്പിന് നേരിട്ടുള്ള സാന്നിധ്യമില്ല. ഒരു ചിരി, ഒരു നോട്ടം, ഒരു നിമിഷത്തെ നിശബ്ദത, ഇവ ഒരു സ്ക്രീനിലൂടെ കൈമാറ്റം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ നൽകുന്ന ആശയവിനിമയം പലപ്പോഴും അപൂർണമാണ്. ചിലപ്പോൾ അത് ബന്ധങ്ങളെ ഉറപ്പിക്കുന്നതിനു പകരം ദുർബലപ്പെടുത്തും. പരിഹാരം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് പറയാൻ ശീലിക്കുക. ഒരു സന്ദേശം അയക്കുന്നതിനു മുൻപ് ഒരു നിമിഷം ആലോചിക്കൂ, ഇത് നേരിട്ട് പറയാൻ കഴിയുമോ. ആ ഒരു ശ്രമം ഒരു ബന്ധത്തിൻ്റെ ഗുണനിലവാരം മാറ്റിമറിക്കും. നല്ല ആശയവിനിമയം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും കൂടി നമുക്ക് പരിശോധിക്കാം. ഫലപ്രദമായ ആശയവിനിമയം ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നമ്മെ സഹായിക്കും. സൗഹൃദത്തിൽ വ്യക്തമായി സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ കുറയും, ബന്ധങ്ങൾ ആഴമേറിയതാകും. കുടുംബത്തിൽ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും തുറന്നു പറയുമ്പോൾ വീട് സുരക്ഷിതമായ പരസ്പര ധാരണയുള്ള ഇടമാകും. വിദ്യാഭ്യാസത്തിൽ ടീച്ചർമാരോട് സംശയം ചോദിക്കാനും ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷി കൈവരുമ്പോൾ ഇത് പഠനത്തെ ആഴത്തിൽ സ്വാധീനിക്കും. ഭാവിയിൽ ഗ്രൂപ്പ് ടാസ്കുകളിലും അഭിമുഖങ്ങളിലുമൊക്കെ ഉയർന്ന യോഗ്യതകളുണ്ടെങ്കിൽ പോലും ആശയവിനിമയ ശേഷി കുറഞ്ഞ ഒരാൾ നന്നായി ആശയവിനിമയം ചെയ്യുന്ന മറ്റൊരാളെക്കാളും പലപ്പോഴും പിന്നിൽ പോകും. ഇത് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കടുത്ത യാഥാർത്ഥ്യമാണ്. അറിവുണ്ടാകുന്നത് കൊണ്ട് മാത്രം പോരാ, അത് പ്രകടിപ്പിക്കാൻ കൂടി കഴിയണം. ആ കഴിവ് ആർജിക്കുന്നവർ അവർ സമൂഹ ശില്പികളാകുന്നു. തങ്ങളുടെ ചുറ്റുപാടിനെ, ബന്ധങ്ങളെ, അവസരങ്ങളെ എല്ലാം തന്നെ വാക്കുകൾ കൊണ്ട് രൂപപ്പെടുത്തുന്നവർ. ഇതെല്ലാം കേട്ടു, ഇനി എന്തു ചെയ്യും എന്ന് ചിന്തിക്കുന്നവർക്ക് ഇനിയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കാം. അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് വരുത്താനാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. കുട്ടികൾക്കായി ഈ ആഴ്ച ക്ലാസ്സിൽ ടീച്ചറോട് ഒരു സംശയം ചോദിക്കാൻ ശ്രമിക്കാം. മെസ്സേജ് ആയിട്ടല്ല, നേരിൽ. ചെറിയൊരു കാര്യം, പക്ഷേ ആ ശീലമുണ്ടാക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ദിവസങ്ങളായി മൗനം പാലിക്കുകയാണെങ്കിൽ കാരണങ്ങൾ ഊഹിക്കാതെ ഒന്ന് നേരിട്ട് ചോദിക്കൂ, എന്താ പറ്റിയേ? ആ ഒരൊറ്റ ചോദ്യം മതി നിങ്ങളെ സ്നേഹബന്ധം ഊഷ്മളമാക്കാൻ. യുവാക്കൾക്കായി ആരോടെങ്കിലും ഒരു പ്രധാന കാര്യം പറയേണ്ടി വരുമ്പോൾ സന്ദേശമായി അയക്കുന്നതിനു മുൻപ് ആ കാര്യം നേരിട്ട് പറയാൻ കഴിയുമോ എന്ന് ആലോചിക്കൂ. ഒരു സംഭാഷണത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നത് വെറും വാക്കുകൾ മാത്രമല്ല, ഭാവം, ശബ്ദം, ആ സാന്നിധ്യം ഇതൊക്കെ കൂടിയാണ്. കൂടാതെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഫോൺ മാറ്റിവെച്ച് ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കൂ. ആ ഒരു ചെറിയ മാറ്റം, ആ ഒരൊറ്റ ശീലം ഒരുപാട് ബന്ധങ്ങളിൽ വ്യത്യാസമുണ്ടാക്കും. മീരയും നിത്യയും ഒടുവിൽ സംസാരിച്ചു കേട്ടോ.
ഒരാൾ

0: ഒരാഴ്ചയ്ക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ നിത്യ ചോദിച്ചു, നിനക്ക് ദേഷ്യമുണ്ടോ? മീര പറഞ്ഞു, ഇല്ല. പക്ഷെ എന്തു പറ്റി എന്നറിയില്ല. ആ ഒരൊറ്റ ചോദ്യം മാത്രം ഒരാഴ്ചത്തെ നിശബ്ദത അവസാനിപ്പിച്ചു. ആശയവിനിമയം ഒരൊറ്റ ദിവസം കൊണ്ട് പഠിക്കാവുന്ന കാര്യമല്ല. ഇത് ദിവസവും ഓരോ സംഭാഷണത്തിലും ഓരോ ബന്ധത്തിലും ശ്രദ്ധയോടെ പരിശ്രമിക്കേണ്ട ഒരു നൈപുണ്യമാണ്. ആ പരിശ്രമം ചെറുതല്ല, പക്ഷേ ആ പരിശ്രമത്തിന്റെ ഫലവും ചെറുതല്ല. നിങ്ങളുടെ വാക്കുകൾ പാലങ്ങളാകട്ടെ.
1: ഗ്രോത്ത് വേവ്സ്, ജീവിത നൈപുണ്യപാതയിൽ മുന്നേറാൻ
2: ഫലപ്രദമായ ആശയവിനിമയത്തെക്കുറിച്ച് സംസാരിച്ചത് തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. പി പത്മരാജന്റെ കഥ സ്വാതന്ത്ര്യസമരം. അവതരണം മെജോ.
3: പുലർച്ചെ മുറ്റമടിച്ചുകൊണ്ടിരുന്നപ്പോ അന്തോണിയുടെ മൂക്കിനുള്ളിൽ നിന്ന് ഒരു വിര വീണു. ഒരു ചെറിയ നീർക്കോലി വിരയുടെ തല പുറത്തേക്ക് നീളുന്നതുവരെ അന്തോണി വിവരം അറിഞ്ഞില്ല. പിന്നെ ഒരു ഞെട്ടലോടെ ചൂൽ വലിച്ചെറിഞ്ഞ് അവൻ നിവർന്നു നിന്നു. ഞെട്ടലമർത്തി ചൂലിന്റെ മുന്നിൽ കൂടിക്കിടന്ന കരിയിലകളിലൊന്ന് നുള്ളിയെടുത്ത് യാതൊരു ധൃതിയും പരിഭ്രമവും കാണിക്കാതെ പൊതിഞ്ഞു വലിച്ചു. നീളുന്ന റബ്ബർ നൂല് മുഴുവനും പുറത്തായപ്പോൾ അറപ്പോടും ഇളപ്പോടും കൂടി ദൂരത്തേക്ക് വീശിയെറിഞ്ഞു. എല്ലാം കണ്ടുനിന്ന ഞാൻ ഉച്ചത്തിൽ നിലവിളിക്കുകയും ശബ്ദം കേട്ടുണർന്ന് കൊച്ചമ്മ ഓടി വരികയും ചെയ്തു. മനോഹര, അവർ വിളിച്ചു. അവർ വിരയെ കണ്ടിരുന്നു. എന്നിട്ടും ആ ധൃതിക്കിടയിലും മനോഹരൻ എന്ന അന്തോണി കാൽകൊണ്ട് മണ്ണ് തോണ്ടിയിട്ട് അതിനെ മൂടി. ഇവിടെ വാടാ, കൊച്ചമ്മ വിളിച്ചു. അടിയുടെ വേദന മാറിയപ്പോൾ അന്തോണി എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം ശബ്ദമുണ്ടാക്കി കൊച്ചമ്മയെ വരുത്തിയതാണെന്ന് അവൻ ആരോപിച്ചു. അങ്ങനെയല്ലെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും അവൻ അത് സമ്മതിച്ചു തന്നില്ല. ജീവനുള്ള ഒരു മനുഷ്യന്റെ മൂക്കിൽ നിന്ന് ജീവനുള്ള ഒരു വിര പുറത്തേക്ക് ഇഴഞ്ഞു വന്നാൽ അത് കണ്ടുകൊണ്ട് എങ്ങനെ നിലവിളിക്കാതിരിക്കും? അതൊന്നുമല്ല, അവൻ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ രാത്രിയിൽ കള്ളുകുടിച്ചെന്ന് കൊച്ചമ്മയെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നീ കിടന്ന് അലറിയത്. ഞാൻ ചോദിച്ചു, നീ എന്തിനാ അത് ഏൽക്കാൻ പോയത്? കൊച്ചമ്മ വിര വന്ന കാര്യം ചോദിച്ചപ്പം രാത്രിയിൽ കള്ളു കുടിച്ചത് നീ എന്തിനാ പറഞ്ഞത്? അതല്ലയോ അടി കിട്ടിയത്? ശരീരത്തിനടിയിൽ നിന്ന് തൊഴുവത്തിൻ്റെ തറയിൽ നിന്ന് കിളിർത്തു പൊന്തിയതുപോലെ വാക്കുകൾ ഉയർന്നു. എനിക്ക് വയ്യ, ഞാൻ ചത്തുകളെ. അവൻ്റെ കഷ്ടപ്പെട്ടുള്ള ജീവിതത്തെക്കുറിച്ചോർത്ത് എനിക്ക് സങ്കടം വന്നു. കുറേ അങ്ങ് പുലർന്ന് ഞാൻ കഞ്ഞിയും കുടിച്ച് പശുക്കളെയും അഴിച്ചു കെട്ടി വരുമ്പോൾ ക്ഷൗരക്കാരൻ ചെല്ലപ്പൻ്റെ മകൾ ഇന്ദുമതി കശുമാവിൻ്റെ ചോട്ടിലിരിക്കുന്നു. അവൾ എന്നെ കണ്ടയുടൻ എഴുന്നേറ്റ് നിന്നു. എന്താടി ഇന്ദുമതി? ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, മനോഹരം കൊച്ചനോടെ തലമുടി വെട്ടിച്ചതിൻ്റെ കാശ് തന്നയക്കാൻ അച്ഛൻ പറഞ്ഞു. ഞാൻ ഞെട്ടി. അല്പം മുമ്പ് അന്തോണി വളരെ ധൃതിയിൽ പാടത്തോടെ ഇറങ്ങിയോടുന്നത് ഞാൻ കണ്ടിരുന്നു. അതെന്തിനാണെന്ന് അപ്പോഴറിഞ്ഞില്ല. എത്ര കാശ് തരാനുണ്ട്? ഞാൻ സ്നേഹത്തിൽ അന്വേഷിച്ചു. തലമുടിയും വെട്ടിച്ചു, മുഖവും വടിച്ചു, അവൾ പറഞ്ഞു. എനിക്ക് അന്തോണിയോട് അരിശം തോന്നി. അവനിപ്പോൾ മുഖം വടിപ്പിക്കേണ്ടതിൻ്റെ യാതൊരാവശ്യം ഉണ്ടായിരുന്നില്ല. അവനേക്കാൾ ഒരു വയസ്സിന് മൂത്ത ഞാൻ പോലും ഇതേവരെ മുഖം വടിച്ചിട്ടില്ല. അപ്പോഴാണ് മുടി വെട്ടിക്കാൻ കൂടി കടം പറയുന്ന അവൻ. ഒക്കെ കൂടെ 50 പൈസ, ഇന്ദുമതി പറഞ്ഞു. മനോഹരൻ ഇപ്പോഴെവിടെ ഇല്ല, ഞാനൊരു കള്ളം പറഞ്ഞു. വരട്ടെ, ഞാൻ പറയാം, നീ പോയിക്കോ. അവൾ അനങ്ങിയില്ല. ഞാൻ പറഞ്ഞത് കേട്ടത് കൂടിയില്ലെന്ന് തോന്നി. മുഷിഞ്ഞു പിന്നിയ പെറ്റിക്കോട്ടിൻ്റെ പിൻഭാഗം ഉയർത്തി നിലത്തേക്ക് തന്നെ ചടഞ്ഞിരുന്നു. നീ പോവുന്നില്ലയോടി? ഞാൻ ചോദിച്ചു. ഇല്ല, കാശ് വാങ്ങിച്ചിട്ടേ അങ്ങോട്ട് ചെല്ലാവൂ എന്ന് അച്ഛൻ പറഞ്ഞു. ഇല്ലെങ്കിൽ എൻ്റെ മുട്ട് തല്ലിയൊടിക്കും. എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. പണം വാങ്ങാതെ മടങ്ങിച്ചെന്നാൽ അവൾക്ക് അടി കിട്ടും. മനോഹരനെ കാണാൻ പോവാതെ മാവുകളുടെയും പറങ്കിമാവുകളുടെയും ചുവട്ടിൽ തെണ്ടി നടക്കുകയായിരുന്നു എന്നേ അവളുടെ അച്ഛൻ പറയുകയുള്ളൂ. അവന് എത്ര നേരം ഒളിച്ചിരിക്കാൻ പറ്റും? കൊച്ചമ്മ വിളിക്കുമ്പോൾ എവിടെയായിരുന്നാലും പുറത്തേക്ക് വന്നേ പറ്റൂ. ഇതിനിടയിലെങ്ങാനും ഇന്ദുമതിയെ അവർ കണ്ടാ മതി. എങ്കിൽ അന്തോണിക്ക് ഇന്ന് വീണ്ടും അടി കിട്ടും. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ പിറകിൽ നിന്ന് കടുവയുടെയും കൂട്ടുകാരുടെയും ശബ്ദം കിട്ടും. ഇപ്പോൾ എന്നെ കണ്ട കടുവ ചോദ്യം ചെയ്യും, ഇവളാര്, എന്തിനിവിടെ വന്നു, മനോഹരൻ എവിടെ, അവൻ എന്തിനാണിങ്ങനെ കാണുന്നവരുടെയൊക്കെ അടുത്തുനിന്ന് കടം വാങ്ങുന്നത്. ഞാൻ മെല്ലെ മാവിൻ്റെ പുറകിലേക്ക് മറഞ്ഞു. കടുവയോടൊപ്പം രണ്ടു പേരുണ്ടായിരുന്നു. കാറിനടുത്തെത്തിയപ്പോൾ അവരിലൊരാൾ ഗൗരവത്തിൽ പറഞ്ഞു, ഇനി ഞാൻ ക്ഷമിക്കുകയില്ല ശിവരാമൻപിള്ളെ. കടുവ ക്ഷമാപണ സ്വരത്തിൽ അഭ്യർത്ഥിച്ചു, ഇത്തവണ കൂടി ഒന്ന് ക്ഷമിച്ചാട്ടെ, ഇനിയും വീഴ്ച വരുത്തില്ല. മറ്റേയാൾ കാറിൻ്റെ ഡോർ തുറന്ന് ഡ്രൈവറുടെ സീറ്റിലിരുന്നു. കാണുമ്പോൾ ചേട്ടാ അനിയാന്നൊക്കെ അങ്ങ് പഞ്ചാര വിളമ്പി വിളിച്ചേച്ചാ മതിയല്ലോ. 5 അവധിയാ കഴിയുന്നത്, പലിശ സഹിതം വാങ്ങിക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. ഈച്ചപ്പൻ കാറിലേക്ക് കയറി. അയാൾ മൃദുത്വമുള്ള ഒരു ശബ്ദത്തിൽ പറഞ്ഞു, നമ്മളൊക്കെ

ഒരുമിച്ച് കഴിഞ്ഞവരാ വളരെ കാലം. താനായതുകൊണ്ടാ കേട്ടോ ശിവരാമൻപിള്ളെ, വേറെ ആരെങ്കിലും ആയിരുന്നേൽ ഇതിനോടകം വസ്തു ജപ്തി ചെയ്തെടുത്തേനെ. കടുവയുടെ മുഖം വിളറിയിരുന്നു. അയാൾ പറഞ്ഞു, ഒരു മാസം കൂടെ, അതിനോടകം 5000-6000 ഞാൻ തന്നേക്കാം ഇതിൻ്റെയൊക്കെ പേരിൽ. കാർ പെട്ടെന്നുണർന്ന് ഓടാൻ തുടങ്ങി. കടുവ ഞെട്ടിത്തെറിച്ച് വിയർപ്പോടെ ഭയത്തോടെ അതിനെ നോക്കി നിന്നു. എൻ്റെ ഉണ്ണി, ഗോപാലൻ്റെ ചായക്കടയിൽ 2 രൂപ, തയ്യക്കടയിൽ ഒരു ഉടുപ്പ് തയ്ച്ചതിൻ്റെ 1 രൂപ, ബീഡി വാങ്ങിച്ച വകയിൽ രാഘവന് 70 പൈസ, പിന്നെ ടോർച്ച് ലൈറ്റ് ഇസ്മയിലിൻ്റെ കയ്യിൽ പണയത്തിലാണ്, അതെടുക്കണേൽ 1.5 രൂപ. അപ്പോഴാകെക്കൂടെ എത്ര വേണം? 5-6 രൂപ വേണം. എനിക്ക് ക്ലേശം തോന്നി. എവിടുന്നാ? അന്തോണി തന്നോട് തന്നെ ചോദിച്ചു. കിട്ടുന്നതെല്ലാം അപ്പോഴപ്പോഴും കള്ളുഷാപ്പിയെ കൊണ്ടുകൊട്, ഞാൻ പറഞ്ഞു. എന്നിട്ട് രാവിലെ മുതൽ ഓരോരുത്തരായിട്ട് നിന്നെ അന്വേഷിച്ച് നടക്കട്ടെ. ഷാപ്പിലും കുറച്ച് കൊടുക്കാനുണ്ട്. എത്ര? പൊട്ടിക്കരയുന്നത് പോലെ അവൻ പറഞ്ഞു. 3-3.5 രൂപയുണ്ട്. ആ ചെല്ലപ്പൻ്റെ ചെരുപ്പുകൂലിയെങ്കിലും കൊടുത്തൊഴിക്കേ. നാണക്കേട്. അങ്ങനെ 1 രൂപ ഈ

ഈ ഗോപാലന്റെ ചായക്കടയിൽ 2 രൂപ, തയ്യക്കടയിൽ ഒരു ഉടുപ്പ് തയ്ച്ചതിന് 1 രൂപ, ബീഡി വാങ്ങിച്ച വകയിൽ രാഘവന് 70 പൈസ, പിന്നെ ടോർച്ച് ലൈറ്റ് ഇസ്മയിലിന്റെ കയ്യിൽ പണയത്തിലാണ്, അതെടുക്കണേൽ 1.5 രൂപ. അപ്പോഴാകെക്കൂടെ എത്ര വേണം? 5-6 രൂപ വേണം. എനിക്ക് ക്ലേശം തോന്നി. എവിടുന്നാ? അന്തോണി തന്നോട് തന്നെ ചോദിച്ചു. കിട്ടുന്നതെല്ലാം അപ്പോഴപ്പോഴ് കള്ളുഷാപ്പി കൊണ്ടുകൊടു, ഞാൻ പറഞ്ഞു. എന്നിട്ട് രാവിലെ മുതൽ ഓരോരുത്തരായിട്ട് നിന്നെ അന്വേഷിച്ച് നടക്കട്ടെ. ഷാപ്പിലും കുറച്ച് കൊടുക്കാനുണ്ട്. എത്ര? പൊട്ടിക്കരയുന്നത് പോലെ അവൻ പറഞ്ഞു. 3-3.5 രൂപയുണ്ട്. ആ ചെല്ലപ്പന്റെ ചെരുപ്പുകൂലിയെങ്കിലും കൊടുത്തൊഴിക്ക്. നാണക്കേട്. അങ്ങനെ 1 രൂപയിൽ താഴെ വേറെയും കൊടുക്കാനുണ്ട്. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മുട്ടുമടക്കി അസഹ്യമായ കോപത്തോടെ അവനെ തൊഴിച്ചു. അല്പം കഴിഞ്ഞ് വടക്ക് കിഴക്കേ ചെരുവിൽ ഒരു നക്ഷത്രം ഇഴഞ്ഞു തുടങ്ങിയപ്പോൾ അവൻ കരയുന്നത് കേട്ടു. ഞാൻ അത്ര ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നിയിട്ടാവണം. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ ചാവും. ഈയിടെയായി പലപ്പോഴും കേൾക്കാറുള്ളതുകൊണ്ട് ഞാനതത്ര ഗൗരവത്തിലെടുത്തില്ല. എന്റെ അലംഭാവം അറിഞ്ഞപ്പോൾ അവൻ ആവർത്തിച്ചു, കൂടിയ 2 ദിവസവും കൂടെ, പിന്നെ നീ എന്റെ ശവം കണ്ടാൽ മതി. എങ്ങനെയാ ചാവാൻ പോകുന്നേ? ഞാൻ തിരക്കി. വിഷം കുടിക്കും, അവൻ പറഞ്ഞു. പോഴത്തരം പറയാതരാ. എൻട്രിയും കഴിക്കും, അവൻ പ്രഖ്യാപിച്ചു. പെട്ടെന്ന് ഞാൻ മിണ്ടാതെയായി. മരിക്കുന്നതിനെപ്പറ്റി അവൻ കാര്യമായി ആലോചിച്ചിരിക്കുന്നു. എന്ത് വിഷം കഴിക്കണം എന്നുകൂടി തീരുമാനിച്ചുറച്ചിരിക്കുന്നു. കടം ഒരു നാണം കെട്ട ഇടപാടാണെന്ന് എനിക്ക് തോന്നി. റോഡേ നടക്കാൻ പോലും സാധിക്കുകയില്ല. വെളുപ്പിന് പതിവിലും നേരത്തെ അന്തോണി ഉണരുന്നതും മുറ്റമടിക്കുന്നതും കേട്ടു. പരപരാ വെളുക്കുന്നതിന് മുൻപ് അവൻ എന്നെ തട്ടിയുണർത്തി പറഞ്ഞു, ഞാൻ മുണ്ടകത്തിൽ പോവുക, വൈകുന്നേരമേ വരത്തുള്ളൂ. ഞാനൊന്നും മിണ്ടിയില്ല. കൊച്ചമ്മയോ കടുവയോ അറിയാതിരിക്കില്ല. വരുമ്പോൾ അവന് തല്ലുകിട്ടിയെന്നും വരും, അത് സാരമില്ല. മുണ്ടകത്തിൽ വെള്ളം വറ്റിക്കുന്ന സമയമാണ്. ചക്രം ചവിട്ടിക്കൊടുത്ത നല്ല കൂലി കിട്ടും. അതുകൊണ്ട് പകുതി കടം തീർത്തുവിടാം. നല്ല ബുദ്ധി. കൊച്ചമ്മ കഞ്ഞി വിളമ്പി വെക്കുമ്പോൾ അവനെന്തിയെന്ന് തിരക്കി. ഞാൻ ആ എന്ന് പറഞ്ഞു. അവർ അവനെ കുറേ ചീത്ത പറഞ്ഞു. മനുഷ്യൻ കാളകളേക്കാ കഷ്ടമായിപ്പോയാൽ എന്തോ ചെയ്യും? അവർ ചോദിച്ചു. ഉച്ചയ്ക്ക് ശേഷം ആരോ 2 പേർ കടുവയെ കാണാൻ വന്നു. അവർ താഴ്ന്ന സ്വരത്തിൽ വളരെയധികം സംസാരിച്ചു. അതിഥികൾ പോയി കഴിഞ്ഞപ്പോൾ കടുവയുടെ മുഖം തലേനാളത്തെ പോലെ വിളറി വെളുത്തിരുന്നു. കൊച്ചമ്മ കരയുന്നത് കേട്ടു. ഞാൻ അടുത്ത മുറിയിൽ ചെന്നു നിന്ന് ചെവിയോർത്തു. കുടുക്കി, എഴുതി വിട്ട് കുടുക്കി. എല്ലാം കൂടെ വല്ലോരും വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോട്ടെ, കൊച്ചമ്മ പറഞ്ഞു. ഞാനും പ്രായമായ 3 പിള്ളേരും കൂടെ റോഡിലിറങ്ങാം. കടുവ പറഞ്ഞു, നീയൊന്ന് അടങ്ങ് നാരായണി, ഞാൻ എല്ലാറ്റിനും വഴി കണ്ടിട്ടുണ്ട്. എന്തോന്ന് വഴിയാ? കൊച്ചമ്മ ചോദിച്ചു. ഒരെണ്ണത്തിനെയെ കെട്ടിച്ചായച്ചുള്ളൂ. അപ്പോഴേക്ക് ഉള്ളത് മുച്ചൂടും കടത്തിലായി. ഇനി നിൽക്കുന്ന മല പോലെ 3 എണ്ണം. നിങ്ങളിത് എന്തോന്ന് കണ്ട ഇങ്ങനെ കുടിച്ച് നശിപ്പിക്കുന്നത്? ഞാൻ ജനാലയുടെ വിടവിലൂടെ ഒളിഞ്ഞു നോക്കി. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ കടുവ നഖവും ചെത്തിയിരിക്കുന്നു. രാത്രിയിൽ കള്ളിന്റെ മണവും പരത്തി അന്തോണി മടങ്ങി വന്നു. കാശ് വല്ലതും കിട്ടിയോടാ? ഞാൻ തിരക്കി. അവനൊന്നും പറയാതെ മുട്ടും കെട്ടിയിരുന്ന് കരഞ്ഞു. ഷാപ്പിലെ കടമെങ്കിലും തീർത്തോടാ? ഞാൻ ചോദിച്ചു. ഇന്ന് കിട്ടിയത് മുഴുവൻ അവിടെ കൊടുത്തു. എന്നിട്ടും 1-2 രൂപ കടം പറയേണ്ടി വന്നു. ഞാൻ വഴക്കു പറഞ്ഞില്ല. വെളുപ്പിന് അവൻ മുറ്റമടിക്കാൻ പോയപ്പോൾ ഞാൻ വിഷം കണ്ടു. അവന്റെ തലയിണയുടെ ചുവട്ടിൽ അവൺസ് കുപ്പി നിറയെ. എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് കിടന്നു. അവനെന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പു തോന്നിയിരുന്നു. കുറെ കൂടി പുലർന്നപ്പോൾ വീട്ടിനുള്ളിൽ നിന്നും ഉച്ചത്തിൽ നിലവിളി ഉയർന്നു. ഓടിച്ചെന്നപ്പോൾ നീലനിറമോടിയ ശരീരം, പിളർന്ന വായി, ബീഭത്സമായി തുറിച്ചു കൂടിയ കണ്ണുകൾ, മുറിയിൽ നിന്നും പുറത്തേക്ക് വീശിയ കാറ്റിൽ എൻട്രിന്റെ ദുർഗന്ധം. 10 മണിയോടെ പോലീസ് വന്നു, കടക്കാർ വന്നു. നിലവിളി പതുക്കെ നേർത്തില്ലാതെയായി. കൊച്ചമ്മ കിണറ്റിൻകരയിൽ ചെന്ന് നിന്ന് മുഖം കഴുകുന്നതും ചുവന്ന് വീർത്ത കണ്ണുകൾ ഒരു കോടി തോർത്തുകൊണ്ട് തുടച്ചു നടന്നു പോകുന്നതും കണ്ടു. അവരുടെ നേരെ നിസ്സഹായരായി കോപവും അമർഷവും കടിച്ചൊതുക്കി കടക്കാർ നോക്കി നിൽക്കുന്നത് ഞാനും അന്തോണിയും കണ്ടു. കടക്കാരുടെ മുഖത്തും വാക്കുകളിലും ചതിവ് പറ്റിയതിൻ്റെ ചളിയും ജാളിതയും പുരണ്ടിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശവം കൊണ്ടുപോയതോടെ വീട് സാധാരണ മട്ടിലായി. ദുഃഖത്തേക്കാളധികം ആശ്വാസം കണ്ടു. എനിക്കാദ്യമായി കടുവയോട് ബഹുമാനം തോന്നി. മിടുക്കൻ. ഉള്ള കാലം അത്രയും സുഖിച്ചു. ഭാര്യയ്ക്കും മക്കൾക്കും ഒരു ഉപദ്രവമായതുമില്ല. ദുഃഖത്തിൻ്റെ മഞ്ഞ് പെട്ടെന്നകന്നു. 2 ദിവസം കഴിഞ്ഞതോടെ അങ്ങനെയൊരു സംഭവമേ അവിടെ നടന്നിട്ടില്ലെന്ന മട്ടായി. ഇടയ്ക്കിടെ വിയർത്തു ക്ഷീണിച്ച കടക്കാർ പാഞ്ഞുവന്ന് വിവരങ്ങളെല്ലാം തിരക്കി. താഴ്ന്ന സ്വരത്തിൽ കുശുകുശുത്ത് മടങ്ങിപ്പോയി. എന്റെ ചിന്തകൾ മുഴുവൻ അന്തോണിയുടെ മരണത്തെക്കുറിച്ചായിരുന്നു. അവൻ ഇതെല്ലാം കണ്ടിരിക്കുന്നു. വല്ലാത്ത ഒരു തരം ഉത്കണ്ഠയും പരിഭ്രമവും എന്റെ ഉറക്കം കെടുത്തി. 3-ാം ദിവസം ഉച്ചയ്ക്ക് എള്ളിൻ പാടങ്ങളുടെ കരയിൽ ആടുകളെ അഴിച്ചുവിട്ട് കിടക്കുമ്പോൾ ഭയത്തോടെ ഞാൻ അന്വേഷിച്ചു, ഇനി നീ ചാകുന്നത് എപ്പോഴാടാ? ഞാൻ ചത്തിട്ട് ആർക്ക് എന്ത് കിട്ടാൻ? അവൻ ദുഃഖത്തോടെ പറഞ്ഞു, ഭാര്യയും മക്കളും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് ചത്തുകളയായിരുന്നു. ഇപ്പോൾ ഇവൻ ചത്താൽ കടക്കാരുടെ മുഖത്തെ പരിഭ്രാന്തി കണ്ട് ഉള്ളിൽ ചിരിക്കാൻ ആളില്ല. അവന്റെ മരണം കൊണ്ട് ആർക്കും ആശ്വാസമുണ്ടാകുന്നില്ല. ചത്തൊഴിഞ്ഞു കൊടുത്താൽ കൂടി
ആർക്കും

0: അവനോട് കൃതജ്ഞത തോന്നുകയില്ല. പിന്നെന്തിനു വെറുതെ? എനിക്ക് കടുവയേക്കാൾ അന്തോണിയോട് മതിപ്പ് തോന്നി.
1: സ്വാതന്ത്ര്യ സമരം പി പത്മരാജന്റെ കഥയാണ് കേട്ടത്. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
2: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. 2026-27 വർഷത്തെ ട്രോൾ ബാൻ കാലയളവിൽ ജില്ലയിൽ കടൽ രക്ഷാ പ്രവർത്തനത്തിനും പെട്രോളിംഗിനുമായി ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക ലൈഫ് ഗാർഡ് അഥവാ റെസ്ക്യൂ ഗാർഡുമാരെ നിയമിക്കുന്നു. ഈ മാസം വ്യാഴാഴ്ച രാവിലെ 10:30 ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫിഷറീസ് സ്റ്റേഷൻ അഴീക്കോട് ഓഫീസിൽ വെച്ച് വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളികളായ 20-60 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർക്ക് നീന്തൽ അറിഞ്ഞിരിക്കണം. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ പരിശീലനം പൂർത്തിയാക്കിയവർ, ലൈഫ് ഗാർഡ്, സീ റെസ്ക്യൂ സ്ക്വാഡിൽ പ്രവൃത്തി പരിചയമുള്ളവർ, 2018 പ്രളയരക്ഷാ പ്രവർത്തനത്തിൽ പങ്കെടുത്തവർ എന്നിവർക്ക് മുൻഗണന ലഭിക്കും. സ്വന്തം ജില്ലയിലെ താമസക്കാർക്കും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ആധുനിക കടൽ രക്ഷാ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാവീണ്യമുള്ളവർക്കും പരിഗണന നൽകും. അപേക്ഷകർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, മറ്റു യോഗ്യതകൾ, മുൻഗണനാ മാനദണ്ഡങ്ങൾ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഈ മാസം 14 ഇന്റർവ്യൂവിന് ഹാജരാകുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0480299609090. നാഷണൽ ആയുഷ് മിഷൻ വഴി ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്കും വിവിധ പദ്ധതികളിലേക്കുമായി തെറാപ്പിസ്റ്റ് ഫീമെയിൽ, തെറാപ്പിസ്റ്റ് മെയിൽ, തെറാപ്പിസ്റ്റ് അസിസ്റ്റന്റ്, മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ എന്നീ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തും. ഇതിനായി വാക്ക് ഇൻ ഇന്റർവ്യൂവും സർട്ടിഫിക്കറ്റുകളുടെ വെരിഫിക്കേഷനും തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജരുടെ ഓഫീസിൽ ഈ മാസം 14 രാവിലെ 9:30 നടക്കും. ഉദ്യോഗാർത്ഥികൾ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം, ബയോഡാറ്റ, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ എന്നിവയും ഇവയുടെയെല്ലാം സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികളും സഹിതം നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ 0487-293-9190 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. NAM.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന, ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഈ കഥ ഒരു ഗ്രഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ? വേണ്ട, കഴിഞ്ഞ മാസമല്ലൊന്ന് വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട. ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ. അടിപൊളി. എന്നാ വേഗം വിട്ടോ.
6: RBI പറയുന്നു,
5: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
8: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ.

0: ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको।
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
4: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.

മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത. സി സുരേഷ് വർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ട്. 9:30 തിരനോട്ടം. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിനം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ. 10:15 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ലതാ മുരളീധരൻ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, ശിവസ്തുതികൾ, മധു ബാലകൃഷ്ണൻ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, സൈമ ദ വ്യുമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ഹരിതം, പാമ്പുകളും ശരീര പ്രത്യേകതകളും, രാജ്കുമാർ കെ പിയുടെ പ്രഭാഷണം. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ് തൃശൂർ, ജാഗ്രത. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി. കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക, ആലാപനം സ്മിത പി മേനോൻ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ്, കാഞ്ഞാണി, സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ് തൃശൂർ, ഗാനസന്ദേശം. 7:40 കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ് തൃശൂർ, കാഴ്ച, പ്രമേഹവും കണ്ണുകളുടെ ആരോഗ്യവും. ഡോക്ടർ മിനി ദത്തുമായി YS പൗർണമി സംസാരിക്കുന്നു, രണ്ടാം ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പോറാട്ടു നാടകം, സി ചാമുണ്ണിയും സംഘവും അവതരിപ്പിക്കുന്നത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കൌമാരക്കാരിലെ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം, കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 തിരനോട്ടം. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിനം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ പുനഃപ്രക്ഷേപണം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, ദസ്തോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിന്റെ ശബ്ദരൂപം, നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:00 ദേശീയ സംഗീത പരിപാടി. 5:00 അക്ഷരശ്ലോകം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:30 അഖില കേരള റേഡിയോ

0: നാടകോത്സവം രണ്ടാം ദിനം. തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിൻ മനമാരു കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾ ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ തുടങ്ങിയവർ. 11 മണിക്ക് സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചതിരിഞ്ഞ് 3 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ സമാപിച്ചു. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്.
1: ആകാശവാണി തൃശൂർ. സമകാലികം.
2: നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് ജീവിതശൈലി രോഗങ്ങൾ അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. പ്രമേഹം, രക്താതിമർദ്ദം, ഹൃദ്രോഗം, ഫാറ്റി ലിവർ, അമിതവണ്ണം, അമിത കൊളസ്ട്രോൾ തുടങ്ങി നിരവധി രോഗങ്ങൾ ഈ ഗണത്തിൽപ്പെടുന്നു. ഇവയിൽ പലതും നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാണെന്നതിനാൽ ഇവയെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. അനാരോഗ്യകരമായ ആഹാര രീതി ഒഴിവാക്കുക എന്നത് ഇതിൽ ഏറെ പ്രാധാന്യമേറിയ ഒന്നാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഒരു മാർഗമൊരുക്കി പൊതുജനങ്ങൾക്ക് മാതൃകയാവുകയാണ് തൃശൂരിലെ വേളൂക്കര കുടുംബാരോഗ്യ കേന്ദ്രം. വേളൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ എല്ലാ പരിപാടികളിലും ആരോഗ്യകരമായ ഭക്ഷണപാനീയങ്ങൾ മാത്രമേ നൽകൂ എന്നൊരു നയം തന്നെ ഈ കേന്ദ്രം സ്വീകരിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഊർജിതമായ ശ്രമങ്ങളിലേക്ക് കടക്കുന്നതിന് ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വേളൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസാദ്.
3: തൃശൂർ ജില്ലയിലെ വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ഔദ്യോഗിക പരിപാടികൾക്കും ആരോഗ്യകരമായ ഭക്ഷണ പാനീയങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുകയും അതിനനുസരിച്ച് ഒരു ഓഫീസ് പോളിസി തയ്യാറാക്കുകയും ചെയ്തു. ഇത് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് പ്രൊമോഷൻ ഇനീഷ്യേറ്റീവ് എന്ന പേരിലാണ് ഞങ്ങൾ നടപ്പാക്കാനായിട്ട് ശ്രമിച്ചത്. അത് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഊർജിതമായ ഈ ശ്രമങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. അത് കേവലമായൊരു കൗതുകമോ അല്ലെങ്കിൽ റൊമാൻറ്റിക് സങ്കല്പമോ ആയല്ല ഞങ്ങൾ ഇതിനെ കാണും. അതില് ഞങ്ങൾ ശേഖരിച്ച ഡാറ്റയുടെ ഒരു പിൻബലം, അത് ഞങ്ങൾ എത്തിച്ച ഒരു പ്രവർത്തനമാണ് ഈ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് പ്രൊമോഷൻ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഞങ്ങൾ പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ 34,225. ഞങ്ങൾക്ക് ലഭ്യമായ കണക്കുകൾ പ്രകാരം ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും ബാധിച്ചവരുടെ എണ്ണം 6,500 വരും. ഇത് ആകെ ജനസംഖ്യയുടെ ഒരു 19% വരുന്നുണ്ട്. അതായത് 5-ൽ 1 ഈ രണ്ട് രോഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉള്ളവരാണ്. 30 വയസ്സിന് മുകളിലുള്ള 30% പേരും ഇതിൽ ഏതെങ്കിലും ഒരു രോഗം ബാധിച്ച ഒരവസ്ഥയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. പഞ്ചായത്തില് 60 വയസ്സിന് മുകളിലുള്ളവരുടെ ജനസംഖ്യ, അതായത് മുതിർന്ന ആൾക്കാർ, അതൊരു 23% മേലെ വരും. അത് നമ്മുടെ കേരളത്തിന്റെ ശരാശരിയേക്കാളും ഉയർന്നു നിൽക്കുകയാണ്. കേരളത്തിലെ ശരാശരി ഒരു 16-18% എന്നുള്ളതാണ് നമ്മളുടെ അറിവ്. അപ്പോൾ വേളൂക്കര പഞ്ചായത്തിന് പ്രായം കൂടി വരുന്നു എന്നും കൂടി പറയേണ്ടി വരും. ഇവരുടെ പകുതിയിലധികം പേരും ഈ ജീവിതശൈലി രോഗങ്ങൾ ഏതെങ്കിലും ഉള്ളവരാണ് എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. ഈ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് പക്ഷാഘാതം, വൃക്കരോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ സങ്കീർണതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ പക്ഷാഘാതം ബാധിച്ച 160 പേരാണ് ഇപ്പോൾ നിലവിലുള്ളത്. വൃക്കരോഗങ്ങൾക്ക് ചികിത്സ തേടുന്ന ഒരു 55 പേരുണ്ട്. അതില് 25 പേർക്ക് ഡയാലിസിസ് ചെയ്യുന്നവരുമാണ്. അത് ഈ ജീവിതശൈലി രോഗങ്ങളും അതിന്റെ സങ്കീർണതകളും കൊണ്ടുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, അത് വലിയ സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് രോഗ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന വലിയ ചെലവ്, രോഗം സങ്കീർണമാകുമ്പോൾ അതിന്റെ ഭാരിച്ച ചെലവുകൾ, ഈ രോഗികളായ ആളുകളുടെയും അവരുടെ വീട്ടുകാരുടെയൊക്കെ തൊഴിലും വരുമാനവും ഒക്കെ നഷ്ടപ്പെട്ടാൽ അതിന്റെ ചെലവുകൾ, ഇതെല്ലാം ചേർന്ന് ഓരോ വ്യക്തിയുടെയും ആ കുടുംബങ്ങളുടെയും ജീവിതം താളം തെറ്റിക്കുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ളത്. മരുന്ന്, പരിശോധനാ സംവിധാനങ്ങൾ, രോഗസങ്കീർണതകളെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ചികിത്സാ സഹായങ്ങൾ, പെൻഷൻ, പാലിയേറ്റീവ് സംവിധാനം തുടങ്ങിയ മേഖലകളിൽ ഇങ്ങനെ ചെലവ് കുത്തനെ ഉയരുന്നത് പഞ്ചായത്ത് ഉൾപ്പെടെ, പ്രാദേശിക ഭരണകൂടമായ പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും ബാധിക്കും എന്നുള്ള ഒരവസ്ഥ കൂടിയുണ്ട്. ഇതാണ് ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങി വെക്കുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്.
2: ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ ജീവിതശൈലി രോഗങ്ങൾ

0: നിയന്ത്രിക്കാനുള്ള പരിശ്രമങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് നഴ്സ് ജെസ്സി.
1: മേലുക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പൊതുജനാരോഗ്യ പ്രവർത്തകരായ ഞങ്ങൾ എല്ലാവരും ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാനുള്ള ഇടപെടലുകൾ, അതിന്റെ സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് നേരത്തെ സൂചിപ്പിച്ച കണക്കുകളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. പ്രവർത്തകർ പ്രധാനമായും മൂന്ന് മേഖലകളാക്കി തിരിച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഒന്നാമതായി നേരത്തെ രോഗനിർണയം നടത്തുക. അതിനുവേണ്ടി 18 വയസ്സിന് മുകളില് പ്രായമുള്ള എല്ലാവരെയും വർഷത്തിലൊരിക്കലെങ്കിലും സ്ക്രീനിങ്ങിന് വിധേയരാക്കുക. രണ്ടാമതായി രോഗം കണ്ടെത്തിയവർക്ക് ശാസ്ത്രീയമായ ചികിത്സയും തുടർ പരിശോധനകളും ഉറപ്പാക്കി രോഗസങ്കീർണത ഒഴിവാക്കുന്നു. മൂന്നാമതായി ഫിസിക്കൽ ആക്ടിവിറ്റി, വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ തുടങ്ങിയ ജീവിതശൈലി മാറ്റങ്ങളുടെ പ്രതിരോധം. ഇതിൽ മൂന്നാമതായി പറഞ്ഞ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും വഴിയുള്ള പ്രതിരോധം പറയാൻ വളരെ എളുപ്പമുള്ളതും എന്നാൽ പ്രവർത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുമാണ്. അതിനാൽ കുറച്ചിലുകൾക്കപ്പുറത്ത് പ്രവർത്തനത്തിലൂടെ ഒരു മാറ്റത്തിലേക്ക് എങ്ങനെ പോകാമെന്ന് കൂട്ടായി ആലോചനകളുടെ ഭാഗമായി മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്ലാസുകൾ, പരിശീലനങ്ങൾ, യോഗങ്ങൾ തുടങ്ങിയ ഔദ്യോഗിക പരിപാടികളിലും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പോളിസി തയ്യാറാക്കി. ഔദ്യോഗിക പരിപാടികളിൽ സാധാരണയായി നൽകി വരുന്ന ഭക്ഷണ പാനീയങ്ങളെ ലിസ്റ്റ് ചെയ്തു അവയുടെ കലോറി, പോഷക മൂല്യം എന്നിവ പരിശോധിച്ച് നിയന്ത്രിക്കേണ്ടതും ഒഴിവാക്കേണ്ടതും ആയവ രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് പകരമായി എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നതിനെ കുറിച്ച് ആലോചിച്ചു. പാനീയങ്ങളിൽ ഉയർന്ന അളവിൽ പഞ്ചസാര ഉള്ളതും ഉയർന്ന കലോറി ഉള്ളതുമായ പാനീയങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അതിനു പകരമായി ശുദ്ധജലം, നാരങ്ങാവെള്ളം, സംഭാരം, കരിക്കുന്ന ഉപ്പ് എന്നിവ ഉൾപ്പെടുത്തി. സ്നാക്സ് അഥവാ ലഘുപലഹാരമായി വറുത്തതും പൊരിച്ചതും ഉയർന്ന മധുരമുള്ളതുമായ ബിസ്ക്കറ്റ്, കേക്ക്, ഐസ്ക്രീം, വട, പഴംപൊരി എന്നിവയ്ക്ക് പകരം പ്രാദേശികമായി ലഭ്യമാകുന്ന പഴങ്ങളും പ്രോട്ടീൻ ചേർത്ത സാലഡുകളും നിയന്ത്രിത അളവിൽ കപ്പലിന്റെ അതാം കശുവണ്ടി തുടങ്ങിയ നട്സും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. അത്തരത്തിൽ ഒരു ഓഫീസ് പോളിസി ഉണ്ടാക്കി. ആരോഗ്യ കേന്ദ്രത്തിനകത്ത് നടന്ന പരിപാടികളിൽ പലതവണ പരീക്ഷണാർത്ഥത്തിൽ അത് നടപ്പിലാക്കി. തുടർന്ന് പഞ്ചായത്ത് തല ആരോഗ്യ ശില്പശാലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പോളിസി ആധികമായി പ്രഖ്യാപിച്ചു. ശില്പശാലയിൽ പങ്കെടുത്തവർക്ക് ആരോഗ്യ പ്രവർത്തകർ തന്നെ തയ്യാറാക്കിയ സംഭാരവും പ്രോട്ടീൻ സമൃദ്ധമായ കടം നൽകി. പേരക്ക, കാരറ്റ്, കുക്കുംബർ, വേവിച്ച ചിക്കൻ, വേവിച്ച് ചെറുതായി അരിഞ്ഞെടുത്ത സോയ ചങ്ക്സ് എന്നിവ ചേർത്തിളക്കി അതിൽ സാലഡ് ഡ്രസ്സിംഗായി തൈര്, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവയുടെ മിശ്രിതം ചേർത്തു. രുചികരവും ആരോഗ്യകരവുമായ ഒരു തുടക്കം അങ്ങനെയാണ് ഞങ്ങൾ നടത്തിയത്.
0: അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ ഒഴിവാക്കുകയും ഒപ്പം ഭക്ഷണം രുചികരമായും ആരോഗ്യകരമായും തയ്യാറാക്കി കഴിക്കുന്നതിന്റെ പുതിയ സാധ്യതകളാണ് ഈ പദ്ധതി ലക്ഷ്യമാക്കുന്നത്. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ദീപ.
1: നമ്മൾ ഈ പദ്ധതി തുടരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വേളൂക്കരയിൽ നടത്തിയ രണ്ട് പഠനങ്ങളിൽ പങ്കാളികളായവരിൽ 43% പേരും പൊണ്ണത്തടി ഉള്ളവരാണ്. അതിൽ 20% അമിതഭാരമുള്ളവരാണ്. 60% പേരും കുടവയറുള്ളവരാണ്. രോഗമില്ലാത്തവരിൽ രോഗം പുതുതായി വരാനും രോഗമുള്ളവരിൽ രോഗനിയന്ത്രണ നിരക്ക് കുറയ്ക്കാനും കാരണമാകുന്ന ഘടകങ്ങളാണ് അമിതഭാരവും കുടവയറും. 24% പേർ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം ചെയ്യുന്നത് എന്ന് ഈ പഠനത്തിൽ ഉത്തരം നൽകിയത്. ഇത് സ്ഥിതിയെ ഭയങ്കര ഗൗരവമാക്കുന്ന കാര്യമാണ്. ചായ, വട തുടങ്ങിയ വർഷങ്ങളായി നമ്മുടെ ഭക്ഷണശീലമായി മാറിയ എല്ലാവർക്കും ഇഷ്ടമുള്ള ഭക്ഷണ വസ്തുക്കളോട് നമ്മൾക്കും പ്രത്യേകിച്ച് വിയോജിപ്പുകളൊന്നുമില്ല. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇഷ്ടം കൂടുമ്പോൾ കൂടിയ അളവിൽ നമ്മൾ കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇഷ്ടമുള്ള ഇത്തരം ഭക്ഷ്യവസ്തുക്കളുടെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? മിക്കതിലും ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് എന്നീ ഘടകങ്ങൾ ഏതെങ്കിലും കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. ഇവ അമിതമാകുന്നത് അനാരോഗ്യത്തിന് കാരണമാകും എന്നത് തീർച്ചയാണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാ ഭക്ഷണശാലകളിലും അൺലിമിറ്റഡ് ഫുഡ് എന്ന ബോർഡുകളാണ് എല്ലായിടത്തും വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ എല്ലാവരും അവിടേക്ക് അറിയാതെ തന്നെ ചെന്നുകൊണ്ടിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് ചായ. ഈ ചായ എപ്പോ കിട്ടിയാലും എത്ര കിട്ടിയാലും കഴിക്കുന്നവരാണ് കൂടുതൽ പേരും. മധുരവും പാലും ചേർത്ത് ചായ ഏകദേശം 100 കലോറി വരെ വരാമെന്നാണ് തെളിയുന്നത്. സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന

0: ആ ഭക്ഷണ പാനീയങ്ങൾക്ക് പുറമെ കൂടുതലായി ഒരു ചായ എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് 4 കിലോ ഭാരം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ അതിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാവും. വേവിച്ചതും പൊരിച്ചതുമായ, അതായത് പഞ്ചസാര അഥവാ കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും ആവശ്യത്തിലധികം നമ്മുടെ ഭക്ഷണത്തിൽ ഉള്ളപ്പോൾ ഏറ്റവും ആവശ്യം വേണ്ടതായ പ്രോട്ടീൻ എന്ന പോഷക ഘടകം നമ്മൾക്ക് ആവശ്യത്തിന് ലഭ്യമാകുന്നില്ല. എല്ലാ രുചികളും വേണ്ടെന്ന് വെക്കുക എന്നുള്ളതല്ല, മറിച്ച് അളവിൽ നിയന്ത്രിക്കുക എന്നതിലേക്ക് നമ്മൾ എത്തിയേ പറ്റൂ. ഒപ്പം ഭക്ഷണം രുചികരമായും ആരോഗ്യകരമായും തയ്യാറാക്കി കഴിക്കുന്നതിന്റെ പുതിയ സാധ്യതകൾ തേടുകയും വേണം. ഇതിലേക്ക് വഴിതുറക്കലാണ് വേളൂക്കര കുടുംബാരോഗ്യ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. ചെറിയൊരു മാറ്റം വലിയ ആരോഗ്യ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയാണ്.
1: ജീവിതശൈലി രോഗങ്ങൾ ബാധിച്ചവർക്കുള്ള പദ്ധതി വിഹിതം രോഗികളുടെ എണ്ണം വർദ്ധിച്ചത് മൂലം കഴിഞ്ഞ 2 വർഷത്തിനിടെ തന്നെ കാര്യമായി വർദ്ധിപ്പിക്കേണ്ടി വന്നു. അതോടൊപ്പം രോഗികൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവിടേണ്ടി വന്ന തുകയും. ഇതാണ് ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരണയായത്. വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമിത സുധീന്ദ്രൻ.
2: 2 വർഷം മുന്നേ വേളൂക്കര പഞ്ചായത്തില് ഡയാലിസിസ് രോഗികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നതിനുള്ള ഒരു പദ്ധതി വിഹിതമായി മാറ്റിവെച്ചിരിക്കുന്നത്. 4 ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പോൾ അതിൽ 6 ലക്ഷമായിട്ട് നമുക്ക് ഉയർത്തേണ്ടി വന്നിരിക്കുന്നു. പക്ഷാഘാതം ബാധിച്ച സ്ഥിര വൈകല്യവും സംഭവിക്കുകയും പെൻഷൻ നൽകേണ്ടി വരികയും ചെയ്യുന്നവരുടെ എണ്ണവും കൂടി വരുന്ന സാഹചര്യത്തിലാണ് നിത്യവും കിടപ്പ് രോഗികളും പാലിയേറ്റീവ് ചികിത്സ വേണ്ടുന്നവരുടെ എണ്ണവും കൂടി വരുന്നു. പഞ്ചായത്ത് സർക്കാർ സംവിധാനങ്ങളുടെ ചിലവ് മാത്രമല്ല ഓരോരുത്തരും സ്വന്തം പോക്കറ്റിൽ നിന്ന് ചികിത്സയ്ക്കായി ചെലവഴിക്കേണ്ടി വരുന്ന തുക വർദ്ധിച്ചു വരികയാണ്. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് മാത്രമല്ല വേളൂക്കരയിലെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പ്രസിന് ഒരു എസ്റ്റിമേറ്റ് പ്രകാരം 1 വർഷം 8.5 കോടി രൂപ വരെ വേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. പ്രായമായവരുടെ സംഖ്യയും അനുപാതവും കൂടുന്നതും കൂടി പരിഗണിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ എല്ലാ ആരോഗ്യ നേട്ടങ്ങളെയും ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ്. അവിടെയാണ് നല്ല ഭക്ഷണങ്ങൾക്കായുള്ള ചെറുതെങ്കിലും നിർണായകമായ ഒരു ശ്രമത്തിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. ഇത് നമ്മൾ കൊണ്ടുപോയ പറ്റി ആരോഗ്യ കേന്ദ്രത്തിൽ തുടങ്ങി പതുക്കെ പതുക്കെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കുറഞ്ഞ എണ്ണം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ അവരുടെ തന്നെ പങ്കാളിത്തത്തോടെ ആരോഗ്യപരമായ സാലഡും പാനീയങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന രീതിയിൽ പരീക്ഷിക്കും. ആരോഗ്യ വളണ്ടിയർമാരിൽ നിന്നും കുടുംബശ്രീയിൽ നിന്നും ഒരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്ത് ആരോഗ്യപരമായ ബദൽ ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കുന്നതിന് പരിശീലനവും നൽകും. കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ഓർഡറുകൾ അനുസരിച്ച് അവ എത്തിക്കുന്നതിന് ഈ ഗ്രൂപ്പിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിപാടികളുടെ നടത്തിപ്പ് ചെലവിനെ ആരോഗ്യപരമായ ഭക്ഷണത്തിലേക്കുള്ള മാറ്റം എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിച്ചു വരികയാണ് ഇതുവരെയുള്ള പരിപാടികളിൽ നിന്നുള്ള സൂചനകൾ. ഇതുവരെയുള്ള ആരോഗ്യ പരിപാടികളിൽ നിന്നുള്ള സൂചനകൾ ശുഭകരമാണ്. ആരോഗ്യ പ്രവർത്തകർ തന്നെ ഉണ്ടാക്കി ആരോഗ്യ ആണ് പതിറ്റാണ്ടുകളായി ആർജിച്ച രുചികളെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വെല്ലുവിളി. പക്ഷേ ബദൽ രൂപങ്ങൾ വളർത്തിക്കൊണ്ടു വന്നേ പറ്റൂ. ഭക്ഷണ വ്യായാമ ശീലങ്ങളിൽ പുതിയ മാറ്റത്തിന് ആണ് വേളൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ ശ്രമം. അതിന് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമങ്ങളുടെ പിന്തുണ വളരെ നിർണായകമാണ്. ഞങ്ങൾ 10,000 തവണ പറയുന്നതിനേക്കാൾ ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ മാധ്യമങ്ങളുടെ ഒരൊറ്റ ഇടപെടലുകൾ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് തന്നെ പിന്തുണ നൽകി നന്ദി പറയുകയും തുടർന്ന് കൂടെയുണ്ടാകണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.
1: ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗം അതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതാ ഘടകങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. ഇതിൽ പ്രധാനമാണ് നമ്മുടെ ഭക്ഷണശീലങ്ങൾ. വേളൂക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പദ്ധതി മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾക്കെല്ലാം മാതൃകയാകട്ടെ എന്നും അതുവഴി നമ്മുടെ സമൂഹത്തെ ആരോഗ്യകരമായ ഒരു ഭക്ഷണ ശൈലിയിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കട്ടെ എന്നും സമകാലികം പ്രത്യാശിക്കുന്നു.
3: സമകാലികം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സതീശൻ PG. നിർവഹണം YS പൗർണമി.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: when reports last came in. Earlier put into bat, Lucknow posted 203 runs for the loss of 8 wickets in their allotted 20 overs. And with that, we end this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക. അവതരണം സുനീഷ് വിതുര. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. LDF സിറ്റിംഗ് സീറ്റുകളടക്കം UDF പിടിച്ചെടുത്തു. പുതുപ്പള്ളി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ സീറ്റ് നിലനിർത്തിയത്. എന്നാൽ LDF സിറ്റിംഗ് സീറ്റായ ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവനെ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് തോൽപ്പിച്ചു. LDF കോട്ടയായിരുന്ന വൈക്കം നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കെ ബിനിമോന്റെ അട്ടിമറി വിജയം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. കോട്ടയം നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സീറ്റ് നിലനിർത്തി. പാലാ നിയോജകമണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ വിജയിച്ചു. UDF സ്ഥാനാർത്ഥികളായ വിനു ജോബ് കുഴിമണ്ണിൽ ചങ്ങനാശ്ശേരിയിലും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ പൂഞ്ഞാറിലും റോണി കെ ബേബി കാഞ്ഞിരപ്പള്ളിയിലും വിജയിച്ചു. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ സീറ്റ് നിലനിർത്തി UDF സ്ഥാനാർത്ഥി മോൻസ് ജോസഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. തൃക്കൊടിത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും CPIM സ്ഥാനാർത്ഥിയുമായ മഞ്ജു സുജിത്തിനെ പരാജയപ്പെടുത്തിയാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വിനു ജോബ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിൽ അംഗമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിനു ജോബിന്റെ തിളക്കമാർന്ന വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. കോട്ടയം ജില്ലയിൽ മിന്നാമിന്നി ക്യാമ്പിന് തുടക്കം കുറിച്ചു. ഭിന്നശേഷിയുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കിയാണ് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സമൂഹാധിഷ്ഠിത പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായാണ് ദ്വിദിന മിന്നാമിന്നി ക്യാമ്പ് സംഘടിപ്പിച്ചത്. തെള്ളകം ചൈതന്യയിൽ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി ഒയെ നിർവഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSSS പ്രോഗ്രാം ഓഫീസർ ഷൈല തോമസ്, കോർഡിനേറ്റർ മേരി ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്ലാസുകളും കലാപരിപാടികളും മത്സരങ്ങളും ഉല്ലാസ പഠനയാത്രയും ചൈതന്യ പാർക്ക് സന്ദർശനവും മാതാപിതാക്കളുടെ സംഗമവും ക്രമീകരിച്ചിട്ടുണ്ട്. വരൾച്ച മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പ്രാദേശിക തലത്തിലുള്ള താപപ്രതിരോധ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകി. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. വരൾച്ച നേരിടുന്നതിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പങ്ക് പ്രധാനമാണെന്നും 30 വർഷമെങ്കിലും മുൻകൂട്ടി കണ്ടുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ലിറ്റി ജോസഫ്, LSGD ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ്, ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ജൂനിയർ സൂപ്രണ്ട് റാണി പി ജോയ് എന്നിവർ പ്രസംഗിച്ചു. പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ May 17 LBS സെന്റർ ഫോർ സയൻസസ് ആൻഡ് ടെക്നോളജി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. കോട്ടയം ജില്ലയിലെ യോഗ്യത നേടിയ എല്ലാ ഉദ്യോഗാർത്ഥികളും ഹാൾ ടിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിശ്ചിത സമയത്ത് എത്തണമെന്ന് അക്ഷയ പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്റർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ മുനിസിപ്പാലിറ്റി ബിൽഡിംഗിൽ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേനയാണ് ത്രിവേണി സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ പഠന ഉപകരണങ്ങൾക്കും 30 മുതൽ 60% വരെ വിലക്കുറവുണ്ട്. ജൂൺ 15

0: 5 വരെ സ്കൂൾ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മലയാളത്തിലെ ഒരു പ്രശസ്ത കവിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് പോക്കുവേയിൽ മണ്ണിലെഴുതിയത്, ആരാണ് അദ്ദേഹം? ഉത്തരം: ONV കുറുപ്പ്. ONV കുറുപ്പ് ഈ കൃതിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇതൊരു ആത്മകഥയല്ല, ഇങ്ങനെയൊന്നെഴുതാനുള്ള വലിപ്പവും എനിക്കില്ല. കാലത്തെ വന്ന് ഇരുണ്ട കരിയിലകളടിച്ചുവാരി കുഞ്ഞുപൂക്കളെ വിളിച്ചുണർത്തി ഇലകൾക്ക് ഇങ്ക് കുറുക്കിക്കൊടുത്ത് ഈറൻ വരികളെല്ലാം ഉണക്കി ക്ഷീണിച്ചു പടിയിറങ്ങുന്ന പോക്കുവയിൽ മണ്ണിലെഴുതിപ്പോകുന്ന സ്നേഹക്കുറിപ്പുകൾ മാത്രം. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മലയാളത്തിലെ ഒരു പ്രശസ്ത കവിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് പോക്കുവയിൽ മണ്ണിലെഴുതിയത്, ആരാണ് അദ്ദേഹം? ഉത്തരം: ONV കുറുപ്പ്. ONV കുറുപ്പ് ഈ കൃതിയെക്കുറിച്ച് പറയുന്നതിങ്ങനെയാണ്: ഇതൊരു ആത്മകഥയല്ല, ഇങ്ങനെയൊന്നെഴുതാനുള്ള വലിപ്പവും എനിക്കില്ല. കാലത്തെ വന്ന് ഇരുണ്ട കരിയിലകളടിച്ചുവാരി കുഞ്ഞുപൂക്കളെ വിളിച്ചുണർത്തി ഇലകൾക്ക് ഇങ്ക് കുറുക്കിക്കൊടുത്ത് ഈറൻ വരികളെല്ലാം ഉണക്കി ക്ഷീണിച്ചു പടിയിറങ്ങുന്ന പോക്കുവയിൽ മണ്ണിലെഴുതിപ്പോകുന്ന സ്നേഹക്കുറിപ്പുകൾ മാത്രം. ഇനി ചിന്താവിഷയം. അറിവിനേക്കാൾ പ്രധാനം ഭാവനയാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: അറിവിനേക്കാൾ പ്രധാനം ഭാവനയാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം സമാപിച്ചു.
2: ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
5: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
4: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
5: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
4: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
5: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
5: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
4: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
5: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
4: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
6: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
7: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
8: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: ആകാശവാണി തൃശൂർ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരം റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ലളിത് മോഹനഃ തിവാരി. ആദൌ മുഖ്യാ വാർത്താഃ. അദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന രാജ്യേ പ്രായ 94,00,000,000,000 ആധാർഭൂത സംരചന ഔദ്യോഗിക പരിയോജനാനാം ച ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. ഉത്തർപ്രദേശ് രാജ്യ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്യ സ്വമന്ത്രിമണ്ഡലസ്യ വിസ്താരം കൃതവാൻ. ഭാജപാദലസ്യ ഷട് നേതാരഃ മന്ത്രിരൂപേണ ശപഥം ഗൃഹീതവന്തഃ. തമിഴ്നാടുരാജ്യ ടി വി കെ ദളസ്യ സംസ്ഥാപകഃ ശ്രീ സി ജോസഫ് വിജയ അദ്യ പ്രാതകാലെ മുഖ്യമന്ത്രി പദസ്യ ശപഥം ഗൃഹീത്വാൻ. തേന സഹൈവ നവമന്ത്രിണഃ അപി ശപഥം ഗൃഹീതവന്തഃ. ഭാരതീയ ജനതാ പാർട്ടി ഇതി ദളസ്യ വരിഷ്ഠ നേതാ ഡോക്ടർ ഹിമന്ത ബിസ്വ ശർമ്മ വിധായക ദളസ്യ നേതാരൂപേണ നിർവാചിതഃ. അപി ച ഷംഘായി നഗരെ ആയോജിതേ ധനുഷ്ക്രീഡായാഃ വിശ്വചസക് സ്പർദ്ധായാം ഭാരതീയ മഹിളാ റിക്കർവ് ദലേന ചീനദേശം പരാജിത്യ സ്വർണപ്പതകം പ്രാപ്തം. അഥ വാർത്താഃ വിസ്തരേണ. അദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന രാജ്യേ പ്രായ 94,00,000,000,000 ആധാർഭൂത സംരചന ഔദ്യോഗിക പരിയോജനാനാം ച ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. ഏതാസാം പരിയോജനാനാം ഉദ്ദേശ്യ സമ്പർക്ക സുദൃഢീകരണം കാര്യക്ഷമതായാഃ ഉന്നയനം സുരക്ഷാവർദ്ധനം തഥാ ജനാനാം കൃതെ ഉത്തമ യാത്രാനുഭവസ്യ പ്രദാനേന സഹ സംബദ്ധ അസ്തി. ഹൈദരാബാദ് അന്താരാഷ്ട്രീയ സമ്മേളന കേന്ദ്രെ ആയോജിതേ അസ്മിൻ കാര്യക്രമേ തെലങ്കാന രാജ്യസ്യ രാജ്യപാല ശിവപ്രതാപ് ശുക്ല മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി കേന്ദ്രീയമന്ത്രി ജി കിസൻ റെഡ്ഡി തഥാ അന്യേ വരിഷ്ഠ നേതാരഃ ഉപസ്ഥിതാ ആസന്. സഭാം സംബോധയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്തവാന്യത് കേന്ദ്രസർവകാരേണ ഗൃഹീതാനാം ഉപായാനാം കാരണാത് ഭാരതദേശഃ പശ്ചിമേഷ്യ സംഘർഷജനിതം ഊർജാസങ്കടം പ്രഭാവിരീത്യാ നിയന്ത്രയതി. സഹ അവദത്യത് ആയാതിത പെട്രോളിയം ഉത്പാദാനാം ഉപയോഗഃ കേവലം ആവശ്യകതാനുസാരമേവ കരണീയഃ യേന വിദേശിമുദ്രായാ സംരക്ഷണം ഭവിഷ്യതി തഥാ വർത്തമാന സംഘർഷസ്യ പ്രതികൂലഭാവനാം പ്രഭാവാനാം ന്യൂനീകരണേ സഹായത ഭവിഷ്യതി. നരേന്ദ്രമോദി ഉക്തവാൻ യത് പശ്ചിമബംഗ അസമ പുദുച്ചേരി ചേത്യതേഷു ത്രിഷു രാജ്യേഷു ഭാരതീയ ജനതാ പാർട്ടി ഇതി ദളസ്യ വിജയ കേന്ദ്രപ്രശാസനസ്യ രാഷ്ട്രീയനീതിം പ്രതി ജനസമർത്ഥനസ്യ പ്രമാണം അസ്തി. തേൻ ഉക്തം യത് നിർവാചന പരിണാമൈഃ ദേശസ്യ ഭാവന ജ്ഞായതേ. അദ്യ ബംഗളൂരുനഗരെ ഭാജപാ കാര്യകർത്തൃഭ്യ സംബോധയൻ പ്രധാനമന്ത്രി മോദി ഉക്തവാന് യത് അദ്യ താദൃശ്യാ പ്രശാസനസ്യ ആവശ്യകത അസ്തി യഃ ശീഘ്രം കാര്യം കർത്തും ശക്നുയാത്. സുശാസനം ദാതും സമർത്ഥാ ഭവേത്. സമസ്യായാ സമാധാനം കൃത്വാ ദേശ പ്രഗതിപഥേ നേതും ച സമർത്ഥാ ഭവേത്. തേന ഏതദപി ഉക്തം യത് ഭാജപാ ദളസ്യ ശാസനം അധുനാ ഏകവിംശതി രാജ്യേഷു വർത്തതെ യത്ര ലോകകല്യാണായ ദേശസ്യ സമൃദ്ധേ ച കാര്യം ക്രിയതെ. പ്രധാനമന്ത്രി കോൺഗ്രസ് ദലോപരി സ്ത്രീണാം പ്രതി അവിശ്വാസസ്യ ആരോപം പ്രഖ്യാപിതവാൻ. സഹ അവദത്യത് കോൺഗ്രസ് ദലേന സംസദി നാരീവന്ദന സംശോധന വിധേയകസ്യ വിരോധേ മതദാനം കൃതം. യസ്മിൻ സംസദി മഹിളാനാം കൃതി ത്രയസ്ത്രിംശത് പ്രതിശത് ആരക്ഷണസ്യ വ്യവസ്ഥ കൃത ആസീത്. പ്രധാനമന്ത്രി രാഷ്ട്രവികാസായ കാര്യം കർത്തും തഥാ ച അമേരിക്ക ഇറാൻ യുദ്ധജനിതാനാം സമാവാനാനാം സമ്മുഖീകർത്തും ജനേഭ്യ ഏകതായാ ആവാനഹം അപി അകരോത്. ഉത്തർപ്രദേശ് രാജ്യേ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്യ സ്വമന്ത്രിമണ്ഡലസ്യ വിസ്താരം കൃതവാൻ. ഭാജപാ ദളസ്യ ഷഡ് നേതാരഃ മന്ത്രിരൂപേണ ശപഥം ഗൃഹീതവന്തഃ. രാജ്യപാലയ ആനന്ദിബേൻ പട്ടേൽ വര്യയ ലഖ്നൌ നഗരെ ജനഭവനെ ആയോജിതേ കാര്യക്രമേ ഏതേഭ്യ മന്ത്രിഭ്യ പദസ്യ ഗോപനീയതായാശ്ച ശപഥം പ്രദത്ത. ഭാജപാ ദളസ്യ പൂർവ പ്രദേശാധ്യക്ഷ ഭൂപേന്ദ്ര ചൌധരി തഥാ ഭാജപാ നേതാ മനോജ് പാണ്ഡേയ മന്ത്രിമണ്ഡലേ മന്ത്രിണോ നിയുക്തൌ. രാജ്യമന്ത്രി അജിത് പാലസിംഗ തഥാ സോമേന്ദ്ര തോമര ച സ്വതന്ത്ര പ്രഭാര യുക്ത മന്ത്രിണോ അഭവതാം. അസ്മിന്നേവ കാലെ കൃഷ്ണ പാസ്വാന സുരേന്ദ്ര ദിലേര ഹംസരാജ് വിശ്വകർമ്മ തഥാ കൈലാസ് രാജ്പൂത ച രാജ്യമന്ത്രിരൂപേണ മന്ത്രിമണ്ഡലേ സമാവേശിതാഃ. അനേന വിസ്താരേണ ഉത്തർപ്രദേശ വിധാനസഭായാഃ 3,40,000 സദസ്യേഷു മന്ത്രിപരിഷദി സംഖ്യാ ഷഷ്ടി ജാതാ. യാ സ്വീകൃത മന്ത്രിണാം അധികാ സംഖ്യാ അസ്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പര്യാവരണം പ്രതി ഉത്തര

0: പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
1: ഓ ഐ നോ.
0: ആർബിഐ പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
4: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
3: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
5: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല, എന്നിട്ടും ഫ്രോഡ് നടന്നുടാൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. ആർബിഐ പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിന് ഉടനടി വിവരമറിയിക്കും. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. ആർബിഐ പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
7: ऐसे युवाओं से ही होगा, जो युवा मानसिक रूप से शांत हो, जो सामाजिक रूप से जिम्मेदार हो और जो समाज के प्रति संवेदनशील हो. इसलिए स्पिरिचुअल वेलबींग, मेंटल हेल्थ, योग, मेडिटेशन, इस पर काम करने वाली आपकी ये महत्वपूर्ण.
6: തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി ഏകദേശം 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസ വോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകുന്ന വിധി വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. 102 MLAമാരുടെ പിന്തുണയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ലോക്ഭവനിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിലെ കേന്ദ്ര ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികളുടെ പുരോഗതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത്

0: മൂന്ന് വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിമരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണിവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു.
2: അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: 10 ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൗകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു.
0: IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ടുബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അക്കരപ്പച്ച എന്ന ചിത്രത്തിന് വേണ്ടി പി മാധുരി പാടിയതാണ് ഈ ഗാനം. വയലാർ

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. വരികൾ ഒ എൻ ഡി കുറുപ്പ്. സംഗീതം ഇളയരാജ. യേശുദാസ്, എം ജി ശ്രീകുമാർ, വിധു പ്രതാപ് എന്നിവർ പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ഒരു ശ്രോതാവാകാം, എന്നാൽ സ്വന്തം അഭിപ്രായം അതിൽ മുങ്ങിപ്പോകരുത്. ഈ സച്ചിന്തയോടെ ഇന്നത്തെ വയലുംവീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. പശുക്കളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് അകിട് വീക്കം. പശുക്കളുടെ അകിടിനുണ്ടാകുന്ന വീക്കമാണിത്. ശുചിത്വമില്ലായ്മ, അണുബാധ തുടങ്ങിയ കാരണങ്ങൾ ഈ രോഗത്തിലേക്ക് നയിച്ചേക്കാം. ഇത് പാലുൽപാദനത്തെയും പാലിന്റെ ഗുണമേന്മയെയും പ്രതികൂലമായി ബാധിക്കുന്നു. മാത്രവുമല്ല, ഇത് ഒരു പശുവിൽ നിന്നും മറ്റൊരു പശുവിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ക്ഷീരകർഷകർക്ക് കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. ഇന്ന് നമുക്ക് കന്നുകാലികളിലെ അകിട് വീക്കത്തെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് പറഞ്ഞു തരാനായി പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ നമ്മോടൊപ്പമുണ്ട്. ഷിബു ജോർജ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിക്കുന്നു. ഡോക്ടർ പ്രിയ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഒരു അകിട് വീക്കം രോഗം പശുക്കളിൽ കാണാറുണ്ടല്ലോ, ഈ രോഗത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാം.
1: തീർച്ചയായിട്ടും, പശുക്കളിൽ കാണുന്ന രോഗങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അകിട് വീക്കം. അതിന് കാരണം അത് കർഷകനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം തന്നെയാണ്. ലോകമെമ്പാടും ഇത്തരത്തിൽ കർഷകർക്ക് ഏറ്റവും അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന, അതുകൊണ്ട് തന്നെ പാലുൽപാദനത്തിൽ കുറവുണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ് അകിട് വീക്കം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമെമ്പാടുമാണെന്ന് ഞാൻ പറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ, ആലപ്പുഴ KVK നടന്ന ഒരു പഠനം, അവര് 3 മാസം കറവ തൊട്ട് 6 മാസം കറവ, ഏറ്റവും അധികം പാല് കിട്ടുന്ന സമയമാണത്, ആ സമയത്ത് കറവയിൽ നിൽക്കുന്ന പശുക്കളിൽ ഒരു പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയത് 90% പശുക്കൾക്കും എപ്പോഴെങ്കിലും അകിട് വീക്കം വന്നിട്ടുണ്ട്. അതിൽ തന്നെ 75% പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും പുറമെ കാണിക്കാത്ത അകിട് വീക്കമാണ് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. അപ്പൊ അങ്ങനെ കർഷകർക്ക് അവരറിയാതെ പോലും വലിയ പാലുൽപാദനത്തിൽ ഒരു കുറവ് മാത്രമേ ഒരു പക്ഷേ കർഷകൻ മനസ്സിലാക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ കർഷകന് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് അകിട് വീക്കം. അതുകൊണ്ട് അത്രയും പ്രാധാന്യം അതിന് നൽകിയാൽ തന്നെയേ ഉള്ളൂ ക്ഷീരമേഖലയിൽ നമുക്കൊരു പുരോഗതി കൈവരിക്കാൻ കഴിയും.
2: ഇതുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
1: പ്രധാനമായിട്ടും രോഗാണുബാധ തന്നെയാണ്. അതൊരു ബാക്ടീരിയ മൂലമാകാം, വൈറസ് മൂലമാകാം, ഫംഗസ് മൂലമാകാം, മൈക്രോപ്ലാസ്മ മൂലവുമാകാം. പിന്നെ ലെപ്റ്റോസ്പൈറ പോലെ ചില രോഗങ്ങൾക്ക് അനുബന്ധമായിട്ട് ലെപ്റ്റോസ്പൈറൽ മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അകിട് വീക്കം, അങ്ങനെയും രോഗം വരാം. പിന്നെ അകിടിലെ മുറിവുകൾ, അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇപ്പൊ കറവ രീതി തെറ്റായി പോകുക, അല്ലെങ്കിൽ പശുക്കള് ചിലപ്പോൾ മേയാൻ വിടുന്ന സ്ഥലത്ത് നിന്ന് മുള്ളുകുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു മുറിവിൽ നിന്ന് അണുബാധ കൊണ്ടും അകിട് വീക്കം വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അകിട് വീക്കം വരാം. ഇത് പറയുന്നതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി കർഷകരുടെ അറിവിലേക്ക്, പശുക്കളെ സ്ഥിരമായി വളർത്തുന്നവർക്ക് പരിചയമുണ്ടാകും, പ്രസവിച്ച ഉടനെ ചിലപ്പോൾ അകിടിനൊരു വീക്കം ഉണ്ടാകും. അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ എഡിമ എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ഒരു രോഗം അല്ല. പെട്ടെന്ന് പാലുൽപാദനം കൂടുമ്പോൾ പശുവിന്റെ അടിഭാഗത്ത് ഒരു പാൽ ഞരമ്പ് പോകുന്ന നമുക്ക് കാണാം. ഈ പാൽ ഞരമ്പ് തടിച്ച് എൻഗോർജ് ചെയ്ത് അതിലൂടെ രക്തപ്രവാഹം കൂടുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന അകിടിന് ഒരു വീക്കം സംഭവിക്കുന്ന ഒരു ഫിസിയോളജിക്കൽ എഡിമയാണ്. അത് പാലുൽപാദനം ശരിയാകുമ്പോൾ തന്നെ കറവ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിപ്പോകും. അല്ലെങ്കിൽ നമ്മുടെ വെറ്റിനറി ആശുപത്രികളിൽ ലഭിക്കുന്ന മാക്സൽഫ് എന്ന് പറയുന്ന പൊടി, അത് വീക്കം കുറയാൻ വേണ്ടി നമ്മൾ മനുഷ്യരായാലും മാക്സൽഫ് ഓയിൻമെന്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ ആ പൊടി ചൂടാക്കി പൊടിച്ച് വെളിച്ചെണ്ണ ചാലിച്ച് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു വീക്കമാണ്. ഇനി രോഗകാരണങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ സ്റ്റഫൈലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, എസ്ചെറിഷ്യ കോളി, ഇത്തരത്തിൽ പലതരം ബാക്ടീരിയകൾ ഈ രോഗം ഉണ്ടാക്കുന്നുണ്ട്.
2: അപ്പം ഇത് ഏതൊക്കെ തരത്തിലുള്ള അകിട് വീക്കങ്ങളാണ് നമ്മൾ ഈ പശുക്കളിൽ കണ്ടുവരുന്നത്?
1: തുടക്കത്തിൽ തന്നെ പറഞ്ഞ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, രോഗലക്ഷണങ്ങൾ ഇല്ലാതെയും ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് ലക്ഷണങ്ങളോടുകൂടിയും മാസ്റ്റൈറ്റിസ് കാണാം. അതുപോലെ ക്രോണിക് മാസ്റ്റൈറ്റിസ്, കുറെ വീണ്ടും വീണ്ടും വീണ്ടും അകിട് വീക്കം വരിക, ഒരുപാട് കാലയളവിലേക്ക് അകിട് വീക്കം നിന്ന് പോവുക, അങ്ങനെയും അകിട് വീക്കം വരാം. ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് തന്നെ, മാസ്റ്റൈറ്റിസ് ഏറ്റവും കൂടുതലായിട്ട് നല്ല രോഗലക്ഷണങ്ങളോടുകൂടി കാണുമ്പോൾ അതിനെ നമ്മൾ പെറക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പനി ഉണ്ടാകും, ക്ഷീണം ഉണ്ടാകും, അകിടിന് വീക്കമുണ്ടാകും, അകിടിൽ തൊട്ടാൽ നല്ല ചൂടായിരിക്കും, പിന്നെ അത് ചുമന്ന് വരും, പാല് കറന്നാൽ പാലിനും വ്യത്യാസം ഉണ്ടാവും, പാല് ചിലപ്പോൾ തരിതരിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വെള്ളം പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടെ പുരോഗമിക്കുമ്പോൾ അത് അക്യൂട്ട് മാസ്റ്റർ

0: ഈ ലക്ഷണങ്ങളൊക്കെ തീവ്രത ലേശം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് സബ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ പനിയും വിശപ്പില്ലായ്മയും ഒക്കെ മാറി തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അകിടിനപ്പോഴും കേട് തന്നെയാണ്, പാല് കേടായിട്ടുണ്ടാവും. അത് നമ്മൾ ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ പലപ്പോഴും എന്റെ ഫീൽഡ് എക്സ്പീരിയൻസിൽ അകിടിന്റെ ഒരു ഭാഗം പറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ സമയത്തിന് ചികിത്സ നൽകാതിരുന്ന് സംഭവിക്കാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാസ്റ്റൈറ്റിസ് ആണ് കർഷകർ അറിയാതെ പോകുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ലക്ഷണമില്ലാതെ അകിട് വീക്കമുണ്ടാവും. പാലിന് പുറമേക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പശുവിന് രോഗ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ രോഗാണു അകിടിന്റെ ഉള്ളിലുണ്ടാവും, പാൽ ഉൽപാദനം കുറയുന്നുണ്ടാവും, പാലിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ക്ഷീരകർഷക സൊസൈറ്റിയിൽ നിന്ന് പാലിന് പൈസ കൊടുക്കുന്നത്. എല്ലാ പാലിനും ഒരേ പൈസയല്ല കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ബാധിക്കുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ഈ രോഗം കാണാൻ കഴിയും.
1: ഈ പശുക്കൾ നിൽക്കുന്ന പരിസരം, ഇതിനെന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ ഈ മാസ്റ്റൈറ്റിസ്?
0: അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള്. ഈ അകിട് വീക്കം എന്ന് പറയുന്ന രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കർഷകന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് പരിസര ശുചിത്വവും പശുവിന്റെ ശുചിത്വവും കറവക്കാരന്റെ ശുചിത്വവും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ പരിസരത്തിന്റെ ശുചിത്വമാണ് താങ്കൾ ചോദിച്ചത്. തൊഴുത്ത് എപ്പോഴും കഴുകി വൃത്തിയായിരിക്കുക, ഡ്രൈ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അകിട്, പശുവിന്റെ ഈ അകിടിന്റെ ശുചിത്വം കൂടി ഇതിനോടൊപ്പം തന്നെ പറയാം. കറക്കുന്നതിന് മുമ്പും കറക്കുന്നതിന് ശേഷവും അകിട് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിന് നിയന്ത്രണ മാർഗങ്ങളിൽ തന്നെ ശുചിത്വമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുക. പിന്നെ തൊഴുത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയമെങ്കിലും വെയിലടിയേറ്റ് തൊഴുത്ത് തുടങ്ങാനുള്ള ഒരു അവസരം നൽകി കഴിഞ്ഞാൽ തന്നെ അണുബാധ വളരെയധികം കുറയും.
1: എപ്പോഴും നനവുണ്ടായിരിക്കുന്ന
0: ഈർപ്പം കൂടുതലല്ല. അത് പറയുമ്പോൾ നമുക്കറിയാം വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഫംഗസ് കൊണ്ടുള്ള മാസ്റ്റൈറ്റിസ് അകിട് വീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: ഇപ്പൊ ഈ രോഗം ഒരു പശുവിൽ നിന്ന് മറ്റേ പശുവിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ടോ?
0: ഡയറക്റ്റ് കോണ്ടാക്ട് വഴി പകരുന്നതിനേക്കാൾ ഒരു കറവക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ അകിട് വീക്കമുള്ള ഒരു പശുവിനെ കറന്ന കൈ കൊണ്ട് അകിട് വീക്കം ഇല്ലാത്ത പശുവിനെ കറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അകിട് വീക്കം വരാം. മറ്റൊന്ന്, പാല് മുലക്കാമ്പുകളാണല്ലോ ഒരു പശുവിനുണ്ടാവുക. എല്ലാ കാമ്പുകളിലും രോഗാണുബാധ ഉണ്ടാകണമെന്നില്ല. അപ്പൊ രോഗാണുബാധ കണ്ട മുലക്കാമ്പ് കറന്നതിന് ശേഷം മറ്റു കാമ്പുകളിലേക്ക് കറന്നാൽ അങ്ങനെ രോഗാണുബാധ ഉണ്ടാകാം. പിന്നെ അപൂർവമായിട്ടെങ്കിലും പഠനങ്ങൾ കാണിക്കുന്ന സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ, ആ ബാക്ടീരിയ എയറോസോൾ ആയിട്ട് പകരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അത് പ്രത്യേകിച്ചും ഈ സ്പേസിംഗ് ശരിയല്ലാതെ വളരെ തിങ്ങിക്കൂടി പശുക്കളെ വളർത്തുന്ന ഫാമുകളിലൊക്കെ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ പശുക്കളിൽ നിന്ന് പശുക്കളിലേക്ക് പകരാനുള്ള സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ്.
1: അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് മാഡം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, എന്നാലും ഒന്ന് വിശദീകരിക്കാവും?
0: ആ തീർച്ചയായിട്ടും. തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ പനിയും വിശപ്പില്ലായ്മയും ഉണ്ടാകും, പിന്നീട് അകിടിന് വീക്കം ഉണ്ടാകും, ചുമന്നിരിക്കും, തൊട്ടു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പൊ നമ്മൾ കർഷകരോട് പറയുക ഐസ് പാക്ക് വെച്ചു കൊടുക്കുക, അത് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പശുവിന് നല്ല ആശ്വാസമായിരിക്കും. നമ്മൾ കറക്കാൻ ചെന്നാൽ തൊഴി കിട്ടിയാൽ തന്നെ പെട്ടെന്ന് കർഷകന് മനസ്സിലാവും ഇന്ന് അകിട് വീക്കമാണ്. പിന്നെ നമ്മൾ കറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാമിലൊക്കെ, നല്ല ഫാമുകളിലൊക്കെ ചെയ്യുക സ്ട്രിപ്പ് കപ്പ് ടെസ്റ്റ് എന്ന് പറയും. നേരിട്ട് അങ്ങ് കറക്കുന്നതിന് പകരം ഒരു കറുത്ത പ്രതലത്തിലേക്ക് പാല് ഒന്ന് രണ്ടോ മൂന്നോ തുള്ളി കറന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പാലിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നല്ല കർഷകന് പെട്ടെന്ന് മനസ്സിലാവും തരി കെട്ടുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഉടനെ നമുക്ക് അതവിടെ നിർത്തി ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നല്ലോണം എക്സാമിൻ ചെയ്യാം. പനിയുണ്ടോ, വേറെ ക്ഷീണമുണ്ടോ, ഇന്നിട്ട തീറ്റ മുഴുവൻ അല്ലെങ്കിൽ തലേദിവസം കൊടുത്ത തീറ്റ മുഴുവൻ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ കഴിയും. അപ്പൊ അത്രയും ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ പാല് പരിശോധിക്കുക. പാല് പരിശോധിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വെറ്റിനറി ഡിസ്പെൻസറിയിൽ ഒരു കർഷകൻ കൊണ്ടുപോയാൽ അവിടെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പാല് പരിശോധിക്കാനുള്ള കിറ്റുകൾ ഇന്ന് ലഭ്യമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് ഞങ്ങളൊരു മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറഞ്ഞ സൗജന്യ നിരക്കിൽ കർഷകർക്ക് നൽകുന്ന ഏറ്റവും അകിടുവീക്ക നിയന്ത്രണത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഒരു കർഷകന് ഉപയോഗിക്കാവുന്ന, ഇതിനെപ്പറ്റി അറിവുള്ള കർഷകർ എപ്പോഴും വെറ്റിനറി ആശുപത്രിയിൽ വന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറയുന്നത്.
1: രോഗനിർണയത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന,
0: പ്രത്യേകിച്ചും സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ഞാൻ നേരത്തെ പറഞ്ഞു രോഗലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ കിറ്റില് നമ്മൾ കൊടുക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ രോഗനിർണയത്തിനുള്ള ഒരു CMT റിയേജന്റ്, കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് റിയേജന്റ്. അത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ പരിജ്ഞാനമൊന്നും വേണ്ട, നല്ല കർഷകർക്കൊക്കെ അറിയാം. അത് നാല് കള്ളങ്ങളുള്ള ഒരു മിൽക്ക് ടെസ്റ്റിംഗ്, ഒരു പെയിൽ പോലെ ഒരു സംഭവം കൊടുക്കും. അതോടൊപ്പം കറക്കുന്നതിന് മുമ്പ് അകിട് കഴുകാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, ലായനി ഉണ്ടാക്കാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, കറന്നതിന് ശേഷം അകിട് അല്ലെങ്കിൽ മുലക്കാമ്പുകൾ അണുവിമുക്തമാക്കാനുള്ള പൊവിഡോൺ അയഡിൻ ലായനി, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തൊഴുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകാനുള്ള ബ്ലീച്ചിങ് പൗഡർ, അതുപോലെ അകിടിൽ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പുരട്ടാനായിട്ടുള്ള ആന്റിസെപ്റ്റിക് അതായത് ബോറിക് ആസിഡ് പൊടി, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിറ്റാണ്. അപ്പോൾ ഈ അകിട് വീക്കത്തിന് CMT റീഏജന്റ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നാല് കള്ളങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കള്ളങ്ങളിലേക്ക് 2 മില്ലി പാല് ഓരോ മുലക്കാമ്പിൽ നിന്നും നമ്മൾ കറന്നെടുത്തിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ ഈ റിയേജന്റ് ഒഴിച്ചു നോക്കുക. എന്നിട്ട് ഒന്ന് കറക്കുമ്പോൾ അതൊരു ജെൽ രൂപത്തിലാവുന്നുണ്ടെങ്കിൽ

0: ആ പശുവിന് വീക്കമുണ്ട് എന്ന് കർഷകന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതല്ല വെള്ളം പോലെ തന്നെയാണ്, ഈ റീജിയനും വെള്ളം പോലെ തന്നെയാണ്, പാലും വെള്ളം പോലെ തന്നെയാണല്ലോ. അപ്പൊ അതേ കൺസിസ്റ്റൻസി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അസുഖമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് രോഗനിയന്ത്രണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു മാസ്റ്റേജസ് കിറ്റിന്റെ സഹായവും രോഗനിർണയത്തിൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിന് നമ്മളെ
1: സഹായിക്കും. ചികിത്സ എങ്ങനെയാണ് ചെയ്യേണ്ടത്?
0: പലപ്പോഴും കർഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് ചികിത്സിച്ചാൽ എന്റെ പശുവിന്റെ പാല് കുറയുമോ? അപ്പോ സത്യത്തിൽ ആന്റിബയോട്ടിക് ചികിത്സ വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ചികിത്സ കൊണ്ടൊന്നും പാല് കുറയില്ല. പാല് കുറയുന്നത് ഈ അകിടിലെ അകിടിവീക്കം എന്ന രോഗം അകിടിലെ കോശങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചികിത്സ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കുക, ലക്ഷണങ്ങൾ കണ്ടാൽ രോഗം നിർണയം പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അകിടിൽ ഈ മോശപ്പെട്ട പാല് കാണുമ്പോൾ ഉടനെ കർഷകർ ഇനി പശു തൊഴിക്കുകയും ചെയ്യുന്നു, നമുക്ക് കറക്കാതെ പാൽ അവിടെ വെച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അകിടിവീക്കം വന്ന മുലക്കാമ്പ് 3-4 മണിക്കൂർ ഇടവിട്ട് പൂർണ്ണമായിട്ടും അതിലുള്ള പാല് കറന്നൊഴിവാക്കിയെങ്കിൽ, കറക്കുന്ന സമയത്ത് പശു ഒന്ന് തൊഴിക്കുകയൊക്കെ ചെയ്യും, മെല്ലെ മുക്കേറി പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി പിടിച്ചു വെച്ച് അത് പൂർണ്ണമായിട്ടും കറന്നൊഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മുലക്കാമ്പിനുള്ളിലേക്ക് അടയ്ക്കാൻ പറ്റുന്ന മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. പരിചയമുള്ള കർഷകന് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മരുന്നും അടയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്ടറെ സമീപിച്ച് അതിന് കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് ചികിത്സ നൽകുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ ആന്റിബയോട്ടിക് ചികിത്സയുടെ കാര്യം പറയുമ്പോഴാണ് IHNVB ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പല പല അണുക്കൾ കാരണമാണ് അകിടിവീക്കം ഉണ്ടാകുന്നത്. പല ബാക്ടീരിയകൾ കാരണവും പലതരം ഫംഗസ് കാരണവും ഒക്കെ ഈ രോഗം വരാം. അപ്പൊ ഏത് ആന്റിബയോട്ടിക് ആണ് ഇതിന് ഏറ്റവും നല്ലത്, അനുയോജ്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് നിർണയിച്ചിട്ട് ആന്റിബയോട്ടിക് ചികിത്സ നൽകുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമുക്കറിയാം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ആന്റിബയോട്ടിക്കിനെതിരെയുള്ള പ്രതിരോധം മനുഷ്യരിലായാലും അത് പല രോഗചികിത്സയിലും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ മൃഗങ്ങളിൽ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആയാലും അതും കൃത്യമായിട്ട് ആവശ്യത്തിലധികം ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ആന്റിബയോട്ടിക് ചികിത്സ നൽകാനായിട്ട് ആന്റിബയോട്ടിക് സെൻസിറ്റീവ് കിറ്റ് അവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് ഫീൽഡിലെ ഡോക്ടർമാർക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കിറ്റ് ഉപയോഗിച്ച് അത് പക്ഷെ കർഷകന് ചെയ്യാൻ കഴിയില്ല, പാല് ആശുപത്രിയിൽ എത്തിച്ചാൽ ഡോക്ടർക്കേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ആ കിറ്റ് ഉപയോഗിച്ച് കൃത്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് വെച്ചാൽ അത് കോഴ്സ് തെറ്റിക്കാതെ. പലപ്പോഴും കർഷകർ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ്, ആദ്യത്തെ ദിവസം ആന്റിബയോട്ടിക് നൽകും, ഡോക്ടർ പറയും നാളെ നിങ്ങൾ വരണം കേട്ടോ, ശരിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വരണം എന്ന് പറയും. കർഷകൻ എന്ത് ചെയ്യും? ഈ ഒരു ദിവസത്തെ ആന്റിബയോട്ടിക് കൊണ്ട് തന്നെ പശുവിന് നല്ല ആശ്വാസം ഉണ്ടാവും, ഇനിയും എന്റെ പശുവിനെ കുത്തിവെക്കണ്ട എന്ന് വെച്ച് പിന്നെ ആന്റിബയോട്ടിക് ചികിത്സ അവിടെ നിർത്തിവെക്കും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ സഹായിക്കും. അതുപോലെ പൂർണ്ണമായിട്ട് ഈ രോഗ ചികിത്സ നടന്നിട്ടും ഉണ്ടാവില്ല, വീണ്ടും അകിടിവീക്കം വരാനുള്ള സാധ്യത കൂട്ടുമ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം 3 ദിവസമോ 5 ദിവസമോ കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് കംപ്ലീറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ കുത്തിവെക്കണം എന്നുണ്ടാവില്ല, അതിന്റെ തന്നെ ഓറൽ മരുന്നുകൾ കിട്ടും, വായിലേക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ. എന്തായാലും ആ ചികിത്സ പൂർണ്ണമായിട്ട് നോക്കുകയാണെങ്കിൽ അകിടിവീക്കം രോഗത്തിൽ നിന്നും മുക്തി നേടാം, പൂർണ്ണമായിട്ടും അകിടിലെ കോശങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ അത് സഹായകമാണ്. ഇനി ചികിത്സയ്ക്ക് ശേഷം സപ്പോർട്ടീവ് തെറാപ്പി എന്നുള്ള രീതിയിൽ പശുവിന് ആരോഗ്യം ഉണ്ടാകാനായിട്ട് തീറ്റയൊക്കെ കുറച്ച് ദിവസം എടുക്കാതിരുന്നല്ലോ, അപ്പൊ അതിന് ബദലായിട്ട് നല്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബയോട്ടിൻ അടങ്ങിയ സപ്ലിമെന്റ്സ് ഒക്കെ നൽകുന്നത് അകിടിനെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പൂർണ്ണമായിട്ടല്ലെങ്കിലും 90-95% പാലുൽപാദനം വീണ്ടെടുക്കാനും സഹായകമാണ്.
1: ഡോക്ടർ പ്രിയ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് പശുക്കളിൽ കണ്ടുവരുന്ന അകിടുവീക്കം രോഗത്തെ കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: കന്നുകാലികളിലെ അകിടുവീക്കത്തെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ. ഷിബു ജോർജാണ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: പൂവരശ് പ്രകൃതിയിലെ അത്ഭുത മരുന്നുകളുടെ പട്ടികയിൽ മുൻനിരയിൽ ഉണ്ടായിട്ടും പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്ന ഒന്നാണ് പൂവരശ്. പേരിൽ അരശു ഉണ്ടെങ്കിലും വലിപ്പത്തിൽ കുഞ്ഞനായ ഈ മരം അടിമുടി ഔഷധ സമൃദ്ധമാണ്. വേരുമുതൽ കായവരെ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്നതാണ് ഈ സസ്യത്തിന്റെ പ്രത്യേകത. ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള വേരിന്മേൽ തൊലി പൂവരശിന്റെ വേരിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. പ്രധാനമായും ചർമ്മരോഗങ്ങൾക്കുള്ള ചികിത്സയിലാണ് പൂവരശ് അദ്വിതീയമായ സ്ഥാനം അലങ്കരിക്കുന്നത്. ചൊറി, ചിരങ്ങ്, സോറിയാസിസ്, പുഴുക്കടി, വെള്ളപ്പാണ്ട്, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ

ചേരുവകളിൽ ഇതിന്റെ ഭാഗങ്ങൾ പ്രധാന ചേരുവയാണ്. രക്തശുദ്ധി വരുത്താനും രക്തസ്രാവം തടയാനുമുള്ള ഇതിന്റെ ശേഷി ശ്രദ്ധേയമാണ്. മുറിവുകൾ ഉണക്കുന്നതിനും പ്രമേഹം, കരൾ രോഗങ്ങൾ, വയറിളക്കം തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾക്കും പൂവരശ് ഫലപ്രദമായ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ തൊലി കഷായം വെച്ചും എണ്ണ കാച്ചിയും ഉപയോഗിക്കുന്ന രീതിയും നിലവിലുണ്ട്. ഇഡ്ഡലി പുഴുങ്ങുന്നതിനായി പൂവരശിലകൾ ഉപയോഗിക്കുന്നത് മുൻ തലമുറകൾക്കിടയിൽ പതിവായിരുന്നു. ചിതൽ ശല്യത്തെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക കഴിവ് പൂവരശ് തടികൾക്കുണ്ട്. അതിനാൽ തന്നെ ചിതൽ ബാധിക്കാത്ത ഇതിന്റെ തടി ഏറെ ഗുണപ്രദമാണ്. ഏതു കാലാവസ്ഥയിലും പൂക്കൾ വിരിയുന്ന ഈ മരം കമ്പുകൾ മുറിച്ചു നട്ടും വിത്തുകൾ വഴിയും വംശവർദ്ധന നടത്തുന്നു.

കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ ഒന്നാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 ആഴ്ച മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കള നിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അടി അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 ആഴ്ച കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൗകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4 ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തു തേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യമുള്ള നീളത്തിൽ തവാരണകളുണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തിരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങ് വെച്ച് കെട്ടണം. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൗത്ത് കാനറ, സൈഗോൺ എന്നിവ. മുറിക്കുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. ഇതിന്റെ പ്രതിരോധത്തിനായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതിനാൽ പച്ചക്കറികളിൽ വെള്ളീച്ച, മീലിമുട്ട, പച്ചത്തുള്ളൻ മുതലായ പ്രാണികൾ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി ആഴ്ചയിലൊരിക്കൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ള മിശ്രിതം തളിക്കുക.

സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ പി എച്ച് നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.

ഇന്നത്തെ വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: ഒരു പശുവിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിൽ ഒരൊറ്റ തീറ്റയിലൂടെ നൽകുക എന്നതാണ് TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി പശുക്കൾക്ക് കാലിത്തീറ്റയും പരുഷാഹാരവും വെവ്വേറെ കൊടുക്കാതെ ഒരൊറ്റ തീറ്റയായി നൽകുവാൻ സാധിക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
1: വയലും വേടും സമാപിക്കുന്നു.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. KAU റൈസ് 2026 റിയലൈസിംഗ് ആൻഡ് അഗ്മെന്റിംഗ് ഇന്നവേഷൻസ് ഫോർ സ്റ്റാർട്ടപ്പ് എന്റർപ്രൈസസ് എന്ന അഗ്രിപ്രനർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമും KAU പേ

0: 2026 പ്രമോഷൻ ഓഫ് അഗ്രികൾച്ചർ ത്രൂ കൊമേഴ്ഷ്യലൈസേഷൻ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമുമാണ് നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളായി വികസിപ്പിക്കാനും സംരംഭങ്ങളാക്കി മാറ്റാനും ഈ പദ്ധതികൾ വഴി അവസരം ലഭിക്കും. റൈസ് 2026 പദ്ധതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കുന്നതിനായി 5 ലക്ഷം വരെ ഗ്രാന്റും വിദ്യാർത്ഥികൾക്ക് 4 ലക്ഷം വരെ ധനസഹായവും ലഭിക്കും. വിള സംരക്ഷണം, ഭക്ഷ്യസംസ്കരണ മേഖല, കാർഷിക വിതരണ ശൃംഖല വികസനം, കൃത്യതാ കൃഷി, ജൈവകൃഷി, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ കൃത്രിമ ബുദ്ധിയുടെ പ്രയോഗങ്ങൾ, നൈസർഗിക വിഭവ സംരക്ഷണം എന്നിവയുൾപ്പെടുന്ന വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾക്ക് പദ്ധതിയിൽ മുൻഗണന നൽകും. പേസ് 2026 പദ്ധതിയിൽ ഇതിനകം പ്രോട്ടോടൈപ്പ് ഘട്ടത്തിൽ എത്തിയ സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിലേക്ക് എത്തുന്നതിനും വ്യാപാരവൽക്കരണത്തിനുമായി 25 ലക്ഷം വരെ ധനസഹായം ലഭ്യമാക്കുന്നു. അപേക്ഷകൾ ഈ മാസം 16 വൈകുന്നേരം 4 മണി വരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ rabi@kau.in എന്ന ഇമെയിലിലേക്കോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9778463625 0487243832 നമ്പറുകൾ ആവർത്തിക്കാം. 9778463625 മറ്റൊരു നമ്പർ 0487243832 മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പച്ചക്കറികളായ മുളക്, വെണ്ട, വഴുതന, പാവയ്ക്ക, കുമ്പളം, പടവലം, പയർ, ചീര, മത്തൻ എന്നിവയുടെ വിത്തുകളും ജൈവ നിയന്ത്രണോപാധികളായ സ്യൂഡോമോണാസ്, ട്രൈക്കോഡെർമ, അയർ, പച്ചക്കറിയിലും നെല്ലിലും ഉപയോഗിക്കുന്ന സമ്പൂർണ്ണ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകവളം, ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ആട്ടിൻ കാഷ്ടം, സമ്പുഷ്ടീകരിച്ച ചകിരിച്ചോറ് കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, പച്ചക്കറി തൈകൾ ആയ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, മുളക്, വഴുതന, തക്കാളി എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487237726 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇന്നത്തെ സ്വർണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ആകാശവാണി തൃശൂർ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി.

പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ ടിവികെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SC ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം.

0: അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. സൌരോർജ്ജ ഉൽപ്പാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കണമെന്നും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതികൂല ആഘാതം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: बीते सालों में सोलर पावर के मामले में भारत दुनिया के टॉप देशों में पहुंच गया है. CNG आधारित व्यवस्था को प्रमोट कर रहे हैं. ऐसे तमाम प्रयासों के कारण भारत इस बहुत बड़े वैश्विक ऊर्जा संकट का सामना कर रहा है. लेकिन अब आज समय की ये भी मांग है, पेट्रोल डीजल गैस ऐसी चीजों का बहुत संयम से इस्तेमाल करें.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കിപ്പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തമിഴക വെച്ചക്കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. പുതിയ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കളത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. ഷോളവന്തൻ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കറുപ്പയ്യയെ പ്രോടേം സ്പീക്കറായി നിയമിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ വിജയ്ക്ക് ആശംസകൾ നേർന്നു. ചരിത്രം, സംസ്കാരം, സംരംഭകത്വം, തലമുറകളിലൂടെ നിലനിൽക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയിലൂടെ ശ്രീലങ്കയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് ശ്രീ ദിസനായകെ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനപാര വെറ്ററിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിപുലീകരിച്ചു. BJPയിൽ നിന്നുള്ള 6 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 2 സഹമന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റവും സ്വതന്ത്ര ചുമതലയും നൽകി. ഇതോടെ 403 അംഗ UP നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 60 ആയി. അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ യുക്രൈൻ ലംഘിച്ചതായി റഷ്യ. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കെർസൺ മേഖലയിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യൻ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈനും അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ മിയാമിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12-ന് ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി.

0: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാതെ രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. 2025 ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരത്തിലെ സംശുദ്ധ ഹരിത പഞ്ചായത്ത് വിഭാഗത്തിൽ മിസോറാമിലെ കവൃത്ത നോർത്ത് വില്ലേജ് കൌൺസിൽ ദേശീയതലത്തിൽ ഒന്നാം സ്ഥാനം നേടി. സുസ്ഥിര ഗ്രാമവികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. രാജ്യത്താകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ നിരണവും പുരസ്കാരത്തിന് അർഹമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് നിരണം പഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3 സ്ഥാനത്താണ് നിരണമെത്തിയത്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്തിനെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തുകളിൽ 3 സ്ഥാനത്തായും അടിസ്ഥാന സൗകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പഞ്ചായത്തിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് 50 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെയാണ് ലഭിക്കുക.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. മുഹമ്മദൻ SCA 1-3 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി നാളെ കുനോ ദേശീയ ഉദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നബീബിയയിൽ നിന്ന് കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെയും ഈ വർഷം ഫെബ്രുവരിയിൽ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെയും എത്തിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗുരുഗ്രാമിലെ പ്രത്യേക PMLA കോടതിയാണ് റിമാൻഡ് അനുവദിച്ചത്. GST ഇടപാടുകളിൽ 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ചണ്ഡിഗഡിൽ ഇന്നലെയാണ് സഞ്ജീവ് അറോറയെ അറസ്റ്റ് ചെയ്തത്. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും വേനലവധി കാലത്ത് ഭാരതീയ ഭാഷാ സമ്മാൻ ക്യാമ്പ് സംഘടിപ്പിക്കും. 1 ആഴ്ച നീളുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് സ്വയം പരിചയപ്പെടുത്തൽ, പദാവലി നിർമ്മാണം, ദൈനംദിന സംഭാഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന ആശയവിനിമയ കഴിവുകൾ പഠിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സൗരോർജ്ജ ഉൽപ്പാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ ആഴ്ചയും ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ എത്തുമ്പോൾ നിങ്ങളുമായി എന്ത് പുതിയ വിഷയമാണ് ചർച്ച ചെയ്യാനുള്ളത്, എന്ത് പുതിയ വിഭവമാണ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് എന്നൊക്കെ അറിയിക്കാനുള്ള ഉത്സാഹത്തിലാണ് ഞങ്ങൾ എത്താറുള്ളത്.
4: പതിവ് പോലെ ഇക്കുറിയും വലിയൊരു വിശേഷം, വലിയൊരു സമ്മാനം ആകാശവാണി നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് അല്ലേ?
3: അതെ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളുടെ സ്വീകരണമുറിയിൽ ശബ്ദ വസന്തം തീർത്ത റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത.
4: മെയ് 10-ാം തീയതി മുതൽ

0: പതിനെട്ടാം തീയതി വരെ എല്ലാ ദിവസവും രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ ഭാഗമായി കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ വിവിധ നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു.
1: സിനിമ സീരിയൽ നാടക രംഗത്തെ പ്രഗത്ഭരായ താരങ്ങളും അണിയറ പ്രവർത്തകരും ഒക്കെ ഒന്നിക്കുന്ന ഈ നാടകോത്സവം റേഡിയോ നാടക ചരിത്രത്തിലെ പുതിയൊരു അധ്യായമാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്.
0: പ്രത്യേകിച്ച് ആകാശവാണിയുടെ റേഡിയോ നാടകങ്ങൾക്ക് എക്കാലത്തും ഏറെ സ്വീകാര്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശ്രവ്യ വസന്തത്തിനായി നിങ്ങൾ ഏവരും കാതോർത്തിരിക്കും എന്നാണ് ആകാശവാണിയുടെ പ്രതീക്ഷ.
1: 1-ാം ദിവസമായ May 10 തിരനോട്ടമാണ് റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന നാടകങ്ങളെക്കുറിച്ചുള്ള ഒരു ശ്രവ്യരൂപം.
0: തുടർന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും രാത്രി 9:30 വിവിധ ആകാശവാണി നിലയങ്ങളുടെ നാടകങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം.
1: ആകാശവാണി തൃശൂർ നിലയം 5-ാം ദിവസത്തിലാണ് നാടകം അവതരിപ്പിക്കുന്നത്.
0: തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: കഥാനായകനായ ഹൃദയനാഥന്റെ ദുരൂഹമായ സ്വപ്നങ്ങളുടെ പുനർവ്യാഖ്യാനമാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തം. വകുപ്പുതല പരിശീലനത്തിനിടയിൽ പരിചയപ്പെടുന്ന അനന്തരാമൻ സാറിന്റെ നഷ്ടജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക സാക്ഷ്യങ്ങളിലേക്കാണത് ഹൃദയനാഥനെ കൊണ്ടെത്തിക്കുന്നത്.
0: കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ വിടരുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: മോഹൻലാൽ അടക്കമുള്ള അഭിനയ പ്രതിഭകൾ ഈ റേഡിയോ നാടകോത്സവത്തിൽ നിങ്ങൾക്കൊപ്പം എത്തുന്നുണ്ട്. തൃശൂർ നിലയത്തിന്റെ നാടകത്തിൽ ശ്രീമൂലനഗരം പൊന്നൻ, M.K. കൃഷ്ണൻ പൊറ്റി, മനീഷ KS, ജയലക്ഷ്മി സി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത്. ഈ നാടകങ്ങളുടെയൊക്കെ പുനഃപ്രക്ഷേപണം തൊട്ടടുത്ത ദിവസം 1:00 ഉണ്ടാകും. തൃശൂർ നിലയത്തിന്റെ നാടകത്തിന്റെ പുനഃപ്രക്ഷേപണം 2026 May 15 വെള്ളിയാഴ്ച 1:00 ഉണ്ടാവുക.
0: May 14 രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യുന്ന തൃശൂർ ആകാശവാണി നിലയത്തിന്റെ നാടകം ഉൾപ്പെടെയുള്ള മറ്റെല്ലാ നാടകങ്ങളും ഏവരും കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
1: ആദ്യ ദിവസം ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് തിരുവനന്തപുരം നിലയമാണ് അവതരിപ്പിക്കുന്നത്.
0: 3-ാം ദിനമായ May 12 ചൊവ്വാഴ്ച രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു മടക്കം എന്ന നാടകം.
1: 4-ാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം.
0: 5-ാം ദിവസം നേരത്തെ പറഞ്ഞതുപോലെ തൃശൂർ നിലയത്തിന്റെ നാടകം. 6-ാം ദിവസമായ May 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകമാണ് മൗനസാക്ഷി.
1: 7-ാം ദിനം May 16 ശനിയാഴ്ച രാത്രി 9:30 കാൺക കടലിനെ കൺതുറക്കാതെ കോഴിക്കോട് നിലയമാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്.
0: 8-ാം ദിവസമായ May 17 ഞായറാഴ്ച രാത്രി 9:30 കൊച്ചി നിലയത്തിന്റെ നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ.
1: 9-ാം ദിനം റേഡിയോ നാടകോത്സവം 2026 കുറിച്ച് ഒരു അവലോകനമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്.
0: ഈ നാടകോത്സവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജുകളിൽ ലഭ്യമാണ്. May 10 മുതൽ 18 വരെയുള്ള എല്ലാ ദിവസങ്ങളിലും രാത്രി 9:30 പിറ്റേ ദിവസം 1:00 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഈ നാടകോത്സവം പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഒപ്പം ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ ശ്രവ്യ വിസ്മയത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാം.
0: ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കൂ.
1: പതിവിൻപടി കത്തുകളിലേക്ക് നമുക്ക് നീങ്ങാം. ഗുരുവായൂരിൽ നിന്ന് ഇന്ദിര ടീച്ചർ എഴുതിയ കത്ത് ആദ്യം വായിക്കാം. ഞാൻ ഈ വർഷം റിട്ടയറായി. എന്റെ കുട്ടിക്കാലം മുതലേ റേഡിയോ കേട്ട് വളർന്നതാണ്. അത് ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. ആദ്യമായാണ് ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലേക്ക് കത്തെഴുതുന്നത്. എന്റെ അധ്യാപന ജീവിതത്തിൽ റേഡിയോ വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. അടുക്കളയിലെ റേഡിയോ തന്നെയാണ് എന്റെ ക്ലോക്ക്. എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് എന്ന് അവർ എഴുതുന്നു. സുഭാഷിതം മുതൽ തുടങ്ങുന്നതെല്ലാം തന്നെ വളരെ നല്ല പരിപാടികളാണ്. പാട്ടുകൾ ഏറെ ഇഷ്ടമുള്ള എനിക്ക് എല്ലാ ചലച്ചിത്രഗാന പരിപാടികളും ഇഷ്ടമാണ്. 14-ാം തീയതി ഗ്രോത്ത് വേവിൽ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ SV സുബ്രഹ്മണ്യൻ സാർ അവതരിപ്പിച്ച എമ്പതിയെക്കുറിച്ചുള്ള പ്രഭാഷണം വളരെ ഉപകാരമുള്ളതായിരുന്നു. April 11 വിമർശനാത്മക ചിന്തകളെപ്പറ്റി അദ്ദേഹം ഉദാഹരണ സഹിതം പറഞ്ഞു തന്നതും വളരെ നല്ലതായിരുന്നു. ആകാശവാണിയിലെ എല്ലാ അവതാരകരെയും ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവർക്കും എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇന്ദിര ടീച്ചർ.
0: ടീച്ചർ എഴുതിയ കത്തിലെ ഭൂരിഭാഗം പരിപാടികളും കഴിഞ്ഞ മാസം പ്രക്ഷേപണം ചെയ്തവയാണ് അല്ലേ?
1: അതിനൊരു അടിക്കുറിപ്പും ടീച്ചർ അയച്ചിട്ടുണ്ട്. ഈ കത്ത് എഴുതി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ, ചില കാരണങ്ങൾ കൊണ്ട് എനിക്കിത് അയക്കുവാൻ സാധിച്ചില്ല. ഇന്നാണ് അയക്കുന്നത്. എങ്കിലും ഇത് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ടീച്ചർ 2-ാം തീയതി അടിക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്.
0: പരിപാടികളെ കുറിച്ച് വിശദമായി കത്തയച്ച ടീച്ചർക്ക് നന്ദി. മറ്റൊരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ, ഗാനസന്ദേശം പോലെയുള്ള പരിപാടികൾക്ക് കത്തുകൾ അയക്കുമ്പോൾ അല്പം നേരത്തെ അയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പലപ്പോഴും നിങ്ങൾ ആവശ്യപ്പെടുന്ന തീയതികളിലേക്കുള്ള പരിപാടികൾ കത്ത് കിട്ടാൻ വൈകുന്നതുകൊണ്ട് മാത്രം അവ ഉൾപ്പെടുത്താൻ കഴിയാറില്ല. അതുകൊണ്ട് പരമാവധി നേരത്തെ കത്തുകൾ അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ

0: ലേറിയ കത്തുകൾ തീർച്ചയായും ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമല്ലോ.
1: അതോടൊപ്പം തന്നെ ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലേക്ക് അയക്കുന്ന കത്തുകൾ, അത് അല്പം വൈകിയാണെങ്കിലും ഞങ്ങൾ വായിക്കാറുണ്ട്, പരിപാടിയിൽ കഴിയുന്നത്ര ഉൾപ്പെടുത്താനും ശ്രമിക്കാറുണ്ട്. അടുത്ത കത്തും ഇതുപോലെ താരതമ്യേന പരിചിതമില്ലാത്ത ഒരാളുടെ കത്താണ്. കടവല്ലൂരിൽ നിന്ന് സിന്ധുദേവിയാണ് എഴുതിയിരിക്കുന്നത്.
0: ധാരാളം ശ്രോതാക്കൾ പരിപാടികൾ കേട്ട് കത്തയക്കാൻ തുടങ്ങുന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമായ കാര്യമാണ്. എപ്പോഴത്തെയും പോലെ ഈ വലിയ കുടുംബത്തിലേക്ക് സ്വാഗതം.
1: പ്രിയ ആകാശവാണി, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആകാശവാണിയിലേക്ക് കത്തെഴുതുന്നത്. എന്റെ 6 വയസ്സിൽ ഞാൻ ആകാശവാണിയുടെ ശ്രോതാവായി മാറി. ഇപ്പോൾ എനിക്ക് 52 വയസ്സ്, അവിവാഹിതയാണ്. ആകാശവാണിയിലെ ഒട്ടുമിക്ക പരിപാടികളും എനിക്കിഷ്ടമാണ്. രാവിലെ ജോലി ചെയ്യുമ്പോഴെല്ലാം റേഡിയോ കേട്ടിട്ടാണ് പണി തുടങ്ങുന്നത്. ചലച്ചിത്ര ഗാനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. മലയാളവും ഹിന്ദി ഗാനങ്ങളും ഒക്കെ ഏറെ ഇഷ്ടമാണ്. എന്റെ അമ്മയും നല്ല ശ്രോതാവാണ്. ചെവി കേൾവിക്കുറവുണ്ട്, എന്നാലും ഉറക്കെ വെച്ച് കേൾക്കും. പ്രശസ്ത ഗായിക ആശാ ഭോസ്ലെയുടെ ഓർമ്മയ്ക്ക് അവർ പാടിയ ഗാനങ്ങൾ ചേർത്തുകൊണ്ടുള്ള പരിപാടി കേട്ടപ്പോൾ ഏറെ ഇഷ്ടപ്പെട്ടു. പിന്നെ രാവിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആകാശവാണിയിൽ കൂടി പറയാറില്ലേ, ആ അറിവുകളും വളരെ പ്രാധാന്യമർഹിക്കുന്നു. 90-ാം നിറവിലും ആകാശവാണിയുടെ പുതിയ പുതിയ കുറേ നല്ല പരിപാടികൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. ആകാശവാണിക്ക് അനുഗ്രഹാശംസകൾ ചൊരിഞ്ഞുകൊണ്ട് സിന്ധുദേവി KS. ആകാശവാണിയുടെ പരിപാടി തൃശൂർ വെച്ച് നടത്തിയതിൽ എന്നെയും വിളിച്ചിരുന്നു, വരാൻ സാധിച്ചില്ല.
0: ആകാശവാണിയുടെ പരിപാടി തൃശൂർ വെച്ച് നടത്തിയതിൽ എന്നെയും വിളിച്ചിരുന്നു, വരാൻ സാധിച്ചില്ല എന്നൊരു സങ്കടം കൂടി സിന്ധുദേവി ഈ കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: ആകാശവാണി 90-ാം നിറവിൽ എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ ഒരുപാട് പരിപാടികളാണ് ശ്രോതാക്കൾക്കായി ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തൃശൂർ നിലയമോ കേരളത്തിലെ നിലയങ്ങളോ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരുപാട് പരിപാടികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ എപ്പോഴും ഞങ്ങളെ കാതോർത്തിരിക്കണം എന്ന് മാത്രം.
0: തീർച്ചയായും.
1: ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലേക്ക് MG ഗോപി ഇളന്തുരുത്തി ഒരു വിശദമായ കത്ത് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഓരോ പരിപാടിയുടെയും പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് ആ പരിപാടിയിലുണ്ടായിരുന്ന കണ്ടന്റിനെ കുറിച്ച് വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. പൂരത്തിന്റെ ഒരുക്കങ്ങളും പൂരപ്രേമികൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും വളരെ കാര്യഗൗരവത്തോടെ അപ്പപ്പോൾ അറിയിച്ചുകൊണ്ടിരുന്നതും ശ്രദ്ധേയമായി. മേളവും ആസ്വദിച്ചു. പൂരത്തിന്റെ വിജയത്തിൽ ആകാശവാണിയുടെ പങ്ക് വിസ്മരിക്കാനാവാത്തതാണ് എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട്. 90-ാം നിറവിൽ വ്യത്യസ്തങ്ങളായ ശ്രദ്ധേയങ്ങളായ പരിപാടികളുമായി നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിവേദനം. 100-ലേക്ക് എത്തണമെങ്കിൽ 10 വർഷം കാത്തിരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിവേദനം. 90-ാം നിറവിന്റെ ഓർമ്മയ്ക്കായി ചെറിയൊരു മത്സരം സംഘടിപ്പിച്ചുകൂടെ? പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യമുണ്ടാക്കാം, ഉത്തരം ശ്രോതാക്കൾക്ക് വിട്ടുകൊടുക്കണം.
0: തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ കത്ത് ഒരു അഭിപ്രായം എന്നതിലുപരി ഒരു ഡോക്യുമെന്റേഷൻ ആണെന്ന് തോന്നുന്നു. ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ കത്ത്. കത്തിന്റെ അവസാനം സൂചിപ്പിച്ചതുപോലെ ഒരു മത്സരം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം.
1: അടുത്ത കത്ത് പാറക്കുഴിയിൽ സുബ്രഹ്മണ്യൻ കുളക്കാട് നിന്ന് എഴുതുന്നു. നവതി പിന്നിട്ട ആകാശവാണി തൃശൂർ നിലയം വിജ്ഞാനത്തിനും വിനോദത്തിനും അപ്പുറം പൊതുജനങ്ങൾക്കാവശ്യമായ വിവരങ്ങളെല്ലാം ജാഗ്രത തുടങ്ങിയ പരിപാടികളിലൂടെ ശ്രോതാക്കളിൽ എത്തിക്കുന്നു. അതിനു പുറമെ സമകാലിക വിഷയങ്ങളായ കാര്യങ്ങൾ, ഉഷ്ണതരംഗത്തിന്റെ മുന്നോടിയായ അറിയിപ്പുകൾ, പാമ്പ് കടിയേൽക്കാതിരിക്കാനുള്ള അറിയിപ്പുകൾ, പൂരം കാണാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവ ഇടയ്ക്കിടെ പ്രക്ഷേപണം ചെയ്തത് ശ്രോതാക്കൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന തീവണ്ടികളുടെ വിവരങ്ങൾ കൂടി പ്രക്ഷേപണം ചെയ്താൽ ശ്രോതാക്കൾക്കും ഉപകാരമായിരിക്കും എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
0: ആകാശവാണിയുടെ പരിപാടികളെ കുറിച്ച് വിശദമായി കത്തയച്ച അദ്ദേഹത്തിന് നന്ദി. അദ്ദേഹത്തിന്റെ അഭിപ്രായം അടുത്ത പുനഃക്രമീകരണ വേളയിൽ പരിഗണിക്കാം.
1: അടുത്ത കത്ത് മന്നലാംകുന്നിൽ നിന്ന് അബ്ദുൾ ജലീൽ TK എഴുതിയിരിക്കുന്നു. വിഷുക്കാലത്തെ എല്ലാ പരിപാടികളും വളരെയധികം ഇഷ്ടപ്പെട്ടു. വിഷുവിന്റെ അന്ന് മൃദുല വാര്യർ പങ്കെടുത്ത പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയും ഇഷ്ടപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന ജയ CR ചോദ്യങ്ങളും നന്നായി. April 19 അക്ഷര കേരളത്തിൽ ലാവണ്യ മുല്ലശ്ശേരി എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ച കത്തുകൾ മാഞ്ഞുപോകാത്ത സ്നേഹത്തിന്റെ കൈയക്ഷരങ്ങൾ, ഏറെ ഹൃദയസ്പർശിയായി എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പരിപാടികൾ ഒരുമിച്ച് അദ്ദേഹം ഈ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കത്തയച്ചതിന് നന്ദി.
1: തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പരിപാടികളെക്കുറിച്ചെല്ലാം ശ്രോതാക്കൾ ഒരുപാട് കത്തുകൾ അയച്ചിട്ടുണ്ട്. മോഹൻദാസ് ഒറ്റപ്പാലം ഇങ്ങനെ കുറിക്കുന്നു. തൃശൂർ പൂരം ആചാരപരമായാണ് നടത്തിയതെങ്കിലും മഠത്തിൽ വരവ് പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും തുടർന്ന് വനിതാവേദിയിൽ വനിതകളുടെ പൂരാവേശവും എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പൂരനഗരിയിൽ നിന്ന് പൂരം കണ്ടുകഴിഞ്ഞ് നിറഞ്ഞ മനസ്സോടെ വീട്ടിലെത്തിയ സംതൃപ്തിയായിരുന്നു. ഈ കൊടും ചൂടത്തും എല്ലാറ്റിനും മുൻനിരയിൽ നിന്ന് പൂരം ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ ആവേശം കാണിച്ച ആകാശവാണിക്കും ജയ സി ആറിനും വൈ എസ് പൗർണമിക്കും മെജോയ്ക്കും അഞ്ജുവിനും മറ്റ് കൂടെയുണ്ട്.

0: ആയിരുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നിരിക്കുകയാണ് അദ്ദേഹം. ആചാര്യ തിരുവത്ര ഇങ്ങനെയാണ് എഴുതുന്നത്, ചില സാങ്കേതിക കാരണങ്ങളാൽ ഇപ്രാവശ്യത്തെ തൃശൂർ പൂരം കാണാൻ സാധിച്ചില്ല. എന്തായാലും തൃശൂർ പൂരത്തിനൊപ്പം ഉണ്ടായിരുന്ന ഇലഞ്ഞിത്തറമേളവും മറ്റുമൊക്കെ ആകാശവാണിയുടെ അയണോസ്ഫിയർ തരംഗത്തിലൂടെ കേട്ടപ്പോൾ വളരെയേറെ ചാരിതാർത്ഥ്യം തോന്നി. രാമചന്ദ്രൻ, ദേവി രാമചന്ദ്രൻ എന്നിവർ കോണത്തുകുന്നിൽ നിന്ന് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പരിപാടികളെക്കുറിച്ച് വിശദമായ വാട്സപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട്. ഉള്ളിൽ വേദനയോടെയാണെങ്കിലും പൂരം ആഘോഷിച്ചു. പ്രിയനിലയം പതിവ് തെറ്റിക്കാതെ മഠത്തിൽ വരവും ഇലഞ്ഞിത്തറമേളവും ശ്രോതാക്കളിലേക്ക് എത്തിച്ചു. മേളം കൊണ്ട് വാദ്യപ്രേമികൾക്ക് വിരുന്ന് തീർത്ത് ആകാശവാണി ഒരുക്കിയ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന്റെയും ഇലഞ്ഞിത്തറ മേളത്തിന്റെയും നേരിട്ടുള്ള പ്രക്ഷേപണം ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് കരിമ്പുള്ളി രാജൻ, ഭാര്യ അജിത, മക്കൾ ഷീബ, അനീത്, റിൻസി, അനൂപ്, കൊച്ചുമോൻ ആരുഷ് എന്നിവർ പട്ടാമ്പിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. തിക്കും തിരക്കും കൂടാതെ കഠിനമായ വെയിൽ കൊള്ളാതെ തൃശൂർ പൂരം ശ്രോതാക്കൾക്ക് വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് തന്നെ കേൾക്കാൻ അവസരം ഒരുക്കിയ തൃശൂർ നിലയത്തിന് ഭാവുകങ്ങൾ നേർന്നിരിക്കുകയാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ.
1: തൃശൂർ പൂരത്തിന്റെ പ്രൗഢിയും ഗരിമയും എന്നും നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് ശ്രോതാക്കൾ അയക്കുന്ന ഈ കത്തുകൾ. തീർച്ചയായും പ്രക്ഷേപണത്തെ അഭിനന്ദിച്ചുകൊണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടും നിങ്ങൾ എഴുതിയ ഓരോ കത്തിനും നന്ദി.
0: പ്രിയപ്പെട്ട ആകാശവാണിക്ക് പ്രിയ സി ആർ അയച്ച വാട്സപ്പ് സന്ദേശം ഇങ്ങനെയാണ്. ഞങ്ങൾ ശ്രോതാക്കളെ എല്ലാവരെയും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുള്ളവരെ മുഴുവൻ ഓർമ്മയിൽ വെക്കാനും പറ്റില്ല. എന്നിട്ടും ഞങ്ങളെ മനസ്സിലാക്കി പ്രോഗ്രാം ചിട്ടപ്പെടുത്തുന്ന ആകാശവാണി ഒരു അതിശയവാണി തന്നെ. ഇപ്പോൾ എടുത്തു പറയാൻ കാരണമെന്തെന്നോ, കഴിഞ്ഞ 22-ാം തീയതി എന്റെ അമ്മയ്ക്ക് വേണ്ടി ബലിതർപ്പണം കഴിഞ്ഞ് മനസ്സ് വിതുമ്പിയിരിക്കുമ്പോൾ അന്ന് വെച്ചു തന്ന പാട്ടുകൾ ഭൂരിഭാഗവും സാന്ത്വനമായി ആശ്വാസമായി തോന്നി. വളരെ ഇഷ്ടവും നന്ദിയും അറിയിക്കുന്നു. അക്ഷരകേരളം നന്നായിട്ടുണ്ട്, കഥകളതിസാദരത്തിൽ കഥകൾ വായിച്ചു തരുന്നത് വളരെ നന്നായിട്ടുണ്ട് എന്നും അറിയിച്ചിരിക്കുന്നു. അടുത്ത കഥയ്ക്കായി കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മൻ കി ബാത്തിനെ കുറിച്ചും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. മൻ കി ബാത്, വന്ദേ മാതരം എന്നിവ കേൾക്കുമ്പോൾ മനസ്സിൽ നമ്മുടെ നാട് എന്ന ഒരു വികാരം മാത്രം നിറയുകയാണ്. പാട്ടോർമ്മകൾ വളരെ ഇഷ്ടപ്പെട്ടു. നാട് ആര് ഭരിക്കും എന്ന പരിപാടിയെക്കുറിച്ചും അവർ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവതരണ മികവിന്റെ പേരിൽ അഭിനന്ദനങ്ങൾ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആദ്യം വേണ്ട, കേൾക്കണ്ട എന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴാണ് പരിപാടിയുടെ ബാക്ക്ഗ്രൗണ്ട് ട്യൂണും അവതരണ രീതിയും ഒക്കെ കേട്ട് മനസ്സിൽ ഇഷ്ടം തോന്നിയത്. പിന്നെ അങ്ങോട്ട് ആകാംക്ഷയോടെ രസത്തോടെ കേട്ടു. പണ്ടുതൊട്ട് ഇലക്ഷൻ വാർത്തകൾ ആകാശവാണിയിലൂടെ കേൾക്കുന്നതും കേൾക്കുന്നവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് അതിലൊരു തരിയായി ഞാനും ഉൾപ്പെട്ടത്. ആകാശവാണി ചിട്ടപ്പെടുത്തിയ അവതരണത്തിന് അഭിനന്ദനങ്ങൾ എന്നറിയിച്ചിട്ടുണ്ട് പ്രിയ സി ആർ.
1: പ്രിയ ശ്രോതാക്കളുടെ ഇംഗിതത്തിനനുസരിച്ച് കാലാനുവർത്തിയായി പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുക എന്ന മാധ്യമധർമ്മം പരമാവധി ആകാശവാണി പാലിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കത്തുകൾ അയച്ചതിന് നന്ദി.
0: തെരഞ്ഞെടുപ്പ് വാർത്തകൾ യഥാസമയം ശ്രോതാക്കൾക്ക് എത്തിച്ചു തന്ന തൃശൂർ നിലയത്തിനും ഒപ്പം ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപനും ആശംസകൾ നേർന്നിട്ടുണ്ട് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ.
1: നാടു ഭരിക്കുന്നതാര് എന്ന പരിപാടി തിരുവനന്തപുരം ആകാശവാണിയാണ് പ്രക്ഷേപണം ചെയ്തത്. ബാക്കിയുള്ള എല്ലാ കേരള നിലയങ്ങളും അത് റിലേ എടുക്കുകയായിരുന്നു. ഓരോ ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തൃശൂർ ആകാശവാണിയെ പ്രതിനിധീകരിച്ച് ശ്രീ മോഹൻദാസ് പാറപ്പുറത്തും ഭരിത പ്രതാപുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നന്നായി കോർഡിനേറ്റ് ചെയ്ത ഈ പരിപാടി എല്ലാ ശ്രോതാക്കൾക്കും ഏറെ ഇഷ്ടമായി, അറിവ് പകരുന്നതായി എന്ന് മനസ്സിലാക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
0: പ്രിയ സി ആറിന്റെ മകൾ ശിവാനിയും നമുക്ക് കത്തുകളും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ അയക്കാറുണ്ട്.
1: സ്ഥിരമായി ബാലലോകം കേട്ട് കത്തയക്കുന്ന കൊച്ചു മിടുക്കിയാണ് നമ്മുടെ ശിവാനിക്കുട്ടി.
0: ശിവാനിക്ക് ഇപ്രാവശ്യം ഒരു ആവശ്യമുണ്ട്. കഴിഞ്ഞ ബാലലോകം വളരെ ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ഗ്രോത്ത് വേവ്സ് നന്നായി മനസ്സിലായി. ഡോക്ടർ സുബ്രഹ്മണ്യൻ സാറിനും ആകാശവാണിക്കും നന്ദിയോടെ അഭിനന്ദനങ്ങൾ. ആകാശവാണി, എനിക്കും എന്റെ സ്കൂളിലെ കൂട്ടുകാർക്കും ബാലലോകം പരിപാടിയിലേക്ക് വരുവാൻ അവസരം കിട്ടുമോ? എന്തെങ്കിലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും എന്ന പ്രതീക്ഷയോടെയാണ് ശിവാനി കുറിപ്പ് ചുരുക്കിയിരിക്കുന്നത്.
1: തീർച്ചയായും ശിവാനി ആകാശവാണിയുമായി ബന്ധപ്പെടുക.
0: ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലേക്ക് കാറളം രാമചന്ദ്രൻ നമ്പ്യാർ ഇങ്ങനെ കുറിക്കുന്നു. വേനൽ ചൂടിന്റെ ആധിക്യം കുറച്ചുകൊണ്ട് വേനൽ മഴയ്ക്കൊപ്പം എത്തിയ ആകാശവാണിയുടെ മെയ് 7-ാം തീയതിയിലെ സമകാലികം വാർത്താ ഡയറി വാർത്തകളുടെ വൈവിധ്യത്താൽ ശ്രദ്ധേയമായി. അതോടൊപ്പം തന്നെ ശാസ്ത്രീയ സംഗീതത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ടുള്ള ഒരു രാഗം പലഭാവം എന്ന പരിപാടി ആകർഷണീയമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഗാനസ്മൃതി എന്ന പരിപാടിയിൽ ശ്രുതിയിൽ നിന്നുയരും എന്ന ഗാനം കേട്ടപ്പോൾ മനസ്സിലെ ഓർമ്മച്ചെപ്പിൽ നിന്ന് ആ ഗാനത്തെ ഞാൻ പുറത്തെടുത്തു എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്.
1: ഒരാഴ്ചത്തെ വാർത്തകൾ കഴിയാവുന്നത്രയും വൈവിധ്യത്തോടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് വാർത്താ ഡയറി. വാർത്തകളുടെ

0: വൈവിധ്യം കൊണ്ട് ഈ പരിപാടി ശ്രദ്ധേയമായി എന്നറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ആകാശവാണിയുടെ പരിപാടികളെക്കുറിച്ച് എഴുതി അറിയിച്ച അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: ആരോഗ്യ പരിപാടികളെക്കുറിച്ച് നിരവധി കത്തുകൾ വരാറുണ്ട്. ഇക്കുറിയും പതിവ് തെറ്റിയിട്ടില്ല. ശങ്കർ മണ്ണാർക്കാട് ഇങ്ങനെ കുറിക്കുന്നു, ശ്രോതാക്കൾക്കൊപ്പം എന്ന പരിപാടി ഏറെ ഇഷ്ടപ്പെടുന്നു. അവതരിപ്പിക്കുന്നവരുടെ കൂട്ടായ്മ ഈ പരിപാടിയെ ശ്രവണ സുന്ദരമാക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. April 28 തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആനന്ദ കേശവനുമായി വാക്സിനേഷനെ കുറിച്ച് CR ജയ സംസാരിച്ചത് ഏറെ പ്രയോജനപ്രദമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരാവശ്യം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. പ്രഭാത പ്രക്ഷേപണം തുടങ്ങുന്ന സമയത്ത് അപ്പോൾ അവതരിപ്പിക്കുന്ന അനൗൺസർമാരുടെ പേരുകൂടി പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ഉച്ചയ്ക്കും വൈകിട്ടും അവതരിപ്പിക്കുന്നവരുടെ പേരുകൾ പറയുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് ശങ്കർ മണ്ണാർക്കാട് ചോദിച്ചിരിക്കുന്നത്.
0: തീർച്ചയായും അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒരു നല്ല നിർദ്ദേശമായി കണക്കാക്കുന്നു.
1: ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത് പതിവിൻപടി ഒരുപാട് പരിപാടികളെക്കുറിച്ച് കത്തുകൾ അയച്ചിട്ടുണ്ട്. കഥകളധിസാധനം എന്ന പരിപാടി കേട്ടു. P. പത്മരാജന്റെ സ്വാതന്ത്ര്യസമരം എന്ന കഥ മെജോ വായിച്ചത് വളരെ നന്നായി. പാട്ടോർമകളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെയാണ്, ശങ്കർ മണ്ണാർക്കാട് പങ്കെടുത്ത പാട്ടോർമകൾ വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു. ശനിയാഴ്ചകളിലെ സ്വാസ്ഥ്യം പരിപാടിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു, വിജ്ഞാനപ്രദമായ ഒരു പരിപാടി തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അക്ഷരകേരളത്തെക്കുറിച്ചും ലളിത സംഗീത പാഠത്തെക്കുറിച്ചും ഒക്കെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം.
0: പാട്ടോർമയും കഥകളതിസാദരവും ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞ പരിപാടികളാണ്. ആകാശവാണിയുടെ പ്രക്ഷേപണത്തിൽ ഈ പരിപാടികൾക്ക് ഏറെ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്നും പരിപാടികൾ കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു പ്രത്യേകത കൂടി ഇന്നുണ്ട്, ഓർമ്മയുണ്ടോ?
1: തീർച്ചയായും, ലോക മാതൃദിനമാണ് ഇന്ന്, മെയ് മാസത്തിലെ 2 ഞായറാഴ്ച.
0: നമ്മുടെ ആകാശവാണി ശ്രോതാക്കളിൽ നല്ലൊരു ശതമാനം അമ്മമാരാണ്.
1: ഭാവി തലമുറയെ കരുത്താർജിപ്പിക്കാൻ ആകാശവാണിയെ പോലെ തന്നെ അക്ഷീണയത്നം പ്രയത്നിക്കുന്ന അമ്മമാർക്ക് നമുക്ക് ഈ ദിനം സമർപ്പിക്കാം. അവരുടെ സന്തോഷങ്ങൾക്കായി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനാകും, അത് ചെയ്യാം.
0: ലോക മാതൃദിനത്തോടനുബന്ധിച്ച് ആകാശവാണി തൃശൂർ നിലയം എല്ലാ അമ്മമാരുടെയും നിസ്വാർത്ഥമായ സ്നേഹത്തിന് സമർപ്പണം എന്നോണം ഇന്നലെ 3 വനിതാ വേദിയിൽ ഒരു പരിപാടി പ്രക്ഷേപണം ചെയ്തിരുന്നു, അമ്മ എന്ന 2. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് വൈകിട്ട് 4:30 കേൾക്കാം. പാട്ടോർമ എന്ന പരിപാടിയിലും ലോക മാതൃദിന ചിന്തകൾ ഉൾപ്പെടുത്തിയിരുന്നു. അമ്മ എന്ന നന്മയെ ഒരിക്കൽ കൂടി ഓർക്കാനായി വിശുദ്ധമായ ആ സ്നേഹത്തിന് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി മാതൃദിന ആശംസകൾ.
1: ശബ്ദ സന്ദേശങ്ങളിലേക്ക്.
2: ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം, എന്തെല്ലാം മുൻകരുതുകൾ സ്വീകരിക്കണം, ഏതൊക്കെ വ്യായാമം ചെയ്യണം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ ജാഗ്രതയിൽ ആയുർവേദ ചികിത്സക ഡോക്ടർ ഹുമ ഐവവതി നടത്തിയ പ്രഭാഷണം ഒട്ടേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സഹായകരമായി. ജയ സിയാരനും പ്രഭാഷകർക്കും ആശംസകൾ. കുഞ്ഞിപ്പ, പന്താവൂർ.
3: MR രാജേഷ് ആലിക്കൽ, തലപ്പുഴശ്ശേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. എന്നും ആകാശവാണിയുടെ പ്രോഗ്രാം കേൾക്കാറുണ്ട്. വളരെ നല്ല, ജനങ്ങൾക്ക് ഹൃദയത്തിൽ സ്പർശിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമാണ് ആകാശവാണി ഈ നടത്താറുള്ള പ്രോഗ്രാം. വ്യത്യസ്ത രീതിയിലുള്ള അവതാരകരാണ്. അവരുടെ അവതരണ ശൈലി വളരെ വ്യത്യസ്തമായിട്ടുള്ള അവതരണ ശൈലിയാണ്.
4: ഞാൻ അടാട്ട് നിന്നും ഷൈജ അരവിന്ദാണ്. വെള്ളിയാഴ്ചത്തെ ശങ്കർ മണ്ണാർക്കാട് എഴുതിയ പാട്ടോർമ ഉഗ്രനായിരുന്നു.
0: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
1: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806-6311.
5: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ CR, YS പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.
6: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
7: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം.
6: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
7: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
6: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
7: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
6: 15 കണ്ണൂർ നിലയത്തിന്റെ മൗന സാക്ഷി.
7: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
6: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
7: May 18 നാടകോത്സവത്തിന്റെ അവലോകനം.

0: ത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
1: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: സമയം 8 മണി.
2: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുന്നത് അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും. കഥ ഘോഷയാത്ര.

0: ഒരു പുരുഷനെയും മുനി യോഗിച്ചിടാൻ അനതിനായി
1: ഒന്നും തിരിയാത്ത ആളുകളുണ്ട്,
0: ഒന്നും തിരിയാത്ത ആളുകളുണ്ട്,
1: ഈ മന്ദന്മാരവരെന്തിനു കൊള്ളാം,
0: ഒന്നും തിരിയാത്ത ആളുകളുണ്ട്, മന്ദന്മാരവരെന്തിനു കൊള്ളാം,
1: ഇന്നുകൂടി പാനല്ലാതവരാ.

നാട്ടുചിന്തിൽ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് അമ്പലപ്പുഴ സുരേഷ് വർമ്മയും സംഘവും. കഥ ഘോഷയാത്ര. പങ്കെടുത്തവർ കലാമണ്ഡലം ശിവദേവ്, കലാമണ്ഡലം വിനോദ് കുമാർ.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: 说实话的。
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ചെറുകിട കർഷകർക്ക് അവരുടെ വാർദ്ധക്യത്തിൽ ജീവിതോപാധികളില്ലാത്തതും അവരുടെ ചെലവുകൾ നടത്താൻ ചുരുങ്ങിയ സമ്പാദ്യമോ അല്ലെങ്കിൽ സമ്പാദ്യം ഒട്ടും ഇല്ലാത്തതോ ആയ സാഹചര്യത്തിൽ അവർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പങ്കാളിത്തത്തോടെ കൃഷി കർഷകക്ഷേമ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും നിയന്ത്രിക്കുന്ന കേന്ദ്ര മേഖലാ പദ്ധതിയാണ് ഇത്. ഈ സ്കീമിന് കീഴിൽ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായി 3000 രൂപ മിനിമം പെൻഷൻ നൽകുന്നു. ഇത് ഒരു സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതിയാണ്. അർഹതയുള്ള കർഷകൻ പ്രവേശന പ്രായമനുസരിച്ച് പ്രതിമാസം 55 രൂപ മുതൽ 200 രൂപ വരെ പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന നൽകേണ്ടതുണ്ട്. പെൻഷൻ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാരും തുല്യമായ തുക സംഭാവന ചെയ്യുന്നു. 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമി കൈവശമുള്ള 18-നും 40 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കർഷകരാണ് ഈ പദ്ധതിയിൽ ചേരാൻ യോഗ്യതയുള്ളവർ. നാഷണൽ പെൻഷൻ സ്കീം, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സ്കീം, എംപ്ലോയീസ് ഫണ്ട് ഓർഗനൈസേഷൻ സ്കീം തുടങ്ങിയ മറ്റേതെങ്കിലും സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്ക് കീഴിൽ വരുന്ന കർഷകർ പ്രധാനമന്ത്രി ശ്രംയോഗി മാൻധൻ യോജനയിൽ ഭാഗമായിട്ടുള്ള കർഷകർ, പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയിൽ ഭാഗമായിട്ടുള്ള കർഷകർ,

കർഷകർ കൂടാതെ ഉയർന്ന സാമ്പത്തിക നിലയിലുള്ള കർഷകർ എന്നിവർ ഈ പദ്ധതിക്ക് കീഴിലുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹരല്ല. ഫണ്ടിലേക്ക് വെവ്വേറെ സംഭാവനകൾ നൽകുമ്പോൾ പ്രസ്തുത കർഷകന്റെ പങ്കാളിക്ക് കൂടി 3000 രൂപ പ്രത്യേക പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട്. ഗുണഭോക്താക്കൾക്ക് കുറഞ്ഞത് 5 വർഷത്തെ സംഭാവനകൾക്ക് ശേഷം സ്കീമിൽ നിന്ന് സ്വമേധയാ പിൻവാങ്ങാം. റിട്ടയർമെന്റ് തീയതിക്ക് മുമ്പ് ഗുണഭോക്താവ് മരിക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന സംഭാവനകൾ അടച്ച് പങ്കാളിക്ക് ഈ പദ്ധതി തുടരാം. എന്നാൽ ജീവിത പങ്കാളി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കർഷകൻ നൽകുന്ന മൊത്തം വിഹിതം പലിശ സഹിതം പങ്കാളിക്ക് നൽകും. പങ്കാളി ഇല്ലെങ്കിൽ മൊത്തം സംഭാവനയും പലിശയും നോമിനിക്ക് നൽകും. വിരമിക്കൽ തീയതിക്ക് ശേഷം കർഷകൻ മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കും. കർഷകന്റെയും ജീവിത പങ്കാളിയുടെയും മരണശേഷം ശേഖരിച്ച കോർപ്പസ് പെൻഷൻ ഫണ്ടിലേക്ക് തിരികെ ക്രെഡിറ്റ് ചെയ്യും. സ്കീമിലേക്കുള്ള എൻറോൾമെന്റ് സൗജന്യമാണ്. ഓൺലൈനായി സ്വയം രജിസ്ട്രേഷൻ വഴിയോ വിവിധ സംസ്ഥാനങ്ങളിലെ പൊതുസേവന കേന്ദ്രങ്ങൾ വഴിയോ പദ്ധതിയിൽ ചേരാം. കർഷകർക്ക് രജിസ്ട്രേഷനായി അവരുടെ അടുത്തുള്ള പൊതുസേവന കേന്ദ്രങ്ങൾ സന്ദർശിക്കാം. കോമൺ സർവീസ് സെന്ററുകൾ ഒരു എൻറോൾമെന്റിന് 30 രൂപ ഈടാക്കും. അത് സർക്കാർ വഹിക്കുന്നതാണ്. 2019 നവംബർ 14 റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ ആകെ 18 ലക്ഷത്തിൽ കൂടുതൽ കർഷകർ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അസംഘടിത മേഖലയിലെ കുറഞ്ഞത് 10 കോടി തൊഴിലാളികൾക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവഴി ഈ പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതികളിലൊന്നായി മാറുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പദ്ധതികൾ

0: സമയം 8 മണി കഴിഞ്ഞ് 34:55. ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. സൌരോർജ്ജ ഉൽപാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കിപ്പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാരാദിസ നായക, CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവർ മുഖ്യമന്ത്രി വിജയ്ക്ക് ആശംസകൾ നേർന്നു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനാപാര വെറ്റിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AIRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലെത്തുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ

0: നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അബുദാബിയിൽ നിന്ന് തെക്കൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ചരക്ക് കപ്പലിൽ ഡ്രോൺ ഇടിച്ചു കയറി തീപിടുത്തമുണ്ടായതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഡ്രോൺ ആക്രമണങ്ങളെ ചെറുത്തതായി വ്യക്തമാക്കി. ഇറാനിയൻ എണ്ണ ടാങ്കറുകൾക്കോ വാണിജ്യ കപ്പലുകൾക്കോ നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും മറുപടിയുണ്ടാകുമെന്ന് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് നേവി മുന്നറിയിപ്പ് നൽകി. ഐ എസ് ആർ ഒയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠന യാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കം. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:00. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുംബൈ ആസ്ഥാനമായ പശ്ചിമ നാവിക കമാൻഡിന്റെ അടുത്ത ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യായൻ നിയമിതനായി. നിലവിൽ നാവികസേനയുടെ വൈസ് ചീഫായാണ് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത്. നീറ്റ് യുജി പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച് രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ആരംഭിച്ച അന്വേഷണത്തിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ഈ മാസം 3 പരീക്ഷ നടത്തിയതെന്ന് NTA അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി
2: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. പാലക്കാട് വ്യവസായ ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ നാളെയും ഈ മാസം 12, 18, 19, 25, 26 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 15 പെരിന്തൽമണ്ണ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 22, 29 എന്നീ തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലളിതമായ നടപടിക്രമത്തിലൂടെ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. നിശ്ചിത വരുമാന പരിധിയിലുള്ള 18-നും 55-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് 3 മുതൽ 5 തിരിച്ചടവ് കാലാവധിയിൽ 4-8% പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിഗത വായ്പ ലഭിക്കും. മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ

0: സിഡിഎസ്ന് 4 മുതൽ 7% പലിശ നിരക്കിൽ 4 കോടി രൂപ വരെ വായ്പ അനുവദിക്കും. സിഡിഎസിന് കീഴിലുള്ള SHGകൾക്ക് 19 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. കൂടാതെ നിശ്ചിത വരുമാന പരിധിയിലുള്ള 16നും 32നും മധ്യേ പ്രായമുള്ള വനിതകൾക്ക് 5 വർഷ തിരിച്ചടവ് കാലാവധിയിൽ 3 മുതൽ 8% വരെ പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തുജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വായ്പ അനുവദിക്കും. അപേക്ഷകൾ അക്ഷയ സെന്റർ ഇന്റർനെറ്റ് സേവാ കേന്ദ്രം മുഖേന mitrasoft.kswdc എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9496015013, മറ്റൊരു നമ്പർ 04872381593. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ സിവിൽ സർവീസ് പ്രിലിമിനറി പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള ബാച്ച് June 1 ആരംഭിക്കും. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കും ആശ്രിതർക്കും 50% സബ്സിഡി ലഭ്യമാണ്. അപേക്ഷ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ kile.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. സേവന വാർത്തകൾ സമാപിച്ചു.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18നും 40നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: Bye.
1: In Singapore, performers at a cultural festival this weekend received an unusual reward boxes of mangoes. As India stepped up efforts to promote mango exports through community events, mangoes from different states were presented as reward for songs, dances and musical performances during the Threads of Indian Tradition Festival held at the Nee Soon Public Housing Estate in the northeast Singapore. This was the second mango promotion event organized this month by the High Commission of India in Singapore. Vice Admiral Sanjay Vatsyayan has been appointed as the next Flag Officer Commanding-in-Chief of the Western Naval Command headquartered in Mumbai. He will take charge of one of the Indian Navy's most strategically important commands responsible for safeguarding India's Western Maritime Front and key sea lanes in the Arabian Sea. He is currently serving as the Vice Chief of the Naval Staff. In IPL cricket, Mumbai Indians were 159 for 6 in 18.3 overs against Royal Challengers Bengaluru in Raipur when reports last came in. Earlier, Royal Challengers Bengaluru won the toss and opted to bowl. Earlier, in another fixture, Chennai Super Kings defeated Lucknow Super Giants by 5 wickets. Chasing a target of 204 runs, Chennai Super Kings overhauled the score in 19.2 overs. Urvil Patel scored a fiery half-century, making 65 of 23 balls earlier put into bat. Lucknow posted 203 runs for the loss of 8 wickets in their allotted 20 overs. And in shooting, Indian pair of Neeru Dhanda and Vivan Kapoor secured a bronze medal in the trap mixed team event as India concluded its campaign on a positive note at the ISSF World Cup shotgun in Almaty, Kazakhstan today. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi launches multiple development projects worth around 9,400 crore rupees in Telangana, stresses on judicious use of imported petroleum products to reduce adverse impact of West Asia conflict. Union Home Minister Amit Shah holds review meeting on country's preparedness to deal with possible floods and heatwave conditions. Uttar Pradesh Chief Minister Yogi Adityanath expands cabinet, inducts 2 cabinet ministers and 4 state ministers. India and Trinidad and Tobago sign 8 agreements including in tourism, healthcare and Ayurveda sectors. In Pakistan, 15 security personnel killed in suicide attack in Khyber Pakhtunkhwa province. And in IPL cricket, Chennai Super Kings beat Lucknow Super Giants by 5 wickets. Another fixture between Royal Challengers Bengaluru and Mumbai Indians underway in Raipur. For details of this stories and more, log on to our website newsonair.gov.in and News on AIR app. And that's all in the news at 9. Good night.
2: Agashwani. പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
3: ഗ്രീക്ക് പുരാണ കഥകൾ. സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരീസ് പിടിച്ചുകൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ ഗ്രീസിലെ രാജാക്കന്മാർ നടത്തുന്ന യുദ്ധത്തിന്റെ കഥയാണ് ഇന്ന്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
4: കഴിഞ്ഞയാഴ്ച ഗ്രീസിലെ പോരാളി വീരനായ അക്കിലസ് ട്രോയി സൈന്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരാളായ സൈക്നൂസിനെ വകവരുത്തുന്ന കഥയാണ് നമ്മൾ കേട്ടത്. സൈക്നൂസിനെ കൊന്ന ശേഷം അക്കിലസ് വിജയാട്ടഹാസം മുഴക്കിക്കൊണ്ട് അങ്ങനെ യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ട്രോജൻ പടയ്ക്ക് ആകെ ഭയമായി. അവരുടെ ധൈര്യം സൈക്നൂസ് തന്നെയായിരുന്നു. സൈക്നൂസ് കൊല്ലപ്പെട്ടതോടെ ട്രോജൻ പടയുടെ ധൈര്യമൊക്കെ ആകെ ചോർന്നുപോയി. അവർ കോട്ടയ്ക്കുള്ളിൽ ഓടിക്കയറി. ഒഡീസിയൂസ് പറഞ്ഞു, ട്രോജൻ സൈന്യം വിരണ്ടു കോട്ടയിൽ പ്രവേശിച്ചു. നമുക്ക് വേണ്ട മുൻകരുതലുകൾ നടത്താനുള്ള സമയമാണിത്. ഒഡീസിയൂസിന്റെ അഭിപ്രായം ഗ്രീക്കുകാരൊക്കെ ശരിവച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഗ്രീക്കുകാരുടെ കപ്പലുകൾ കിടന്ന കടൽ തീരം ഉൾക്കൊള്ളിച്ച് ഒരു വലിയ കോട്ടയുടെ പണി ആരംഭിച്ചു. കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുകളും നിർമ്മിച്ചു. അതിനിടയിൽ അക്കിലസിന്റെ നേതൃത്വത്തിൽ ചുറ്റുമുള്ള ചെറിയ ട്രോജൻ നഗരങ്ങളും ദ്വീപുകളും ഗ്രീക്കുകാർ കീഴടക്കി. ആയുധങ്ങളും കൊള്ളമുതലുകളും അവർ പങ്കിട്ടെടുത്തു. മെൻലാവൂസിന്റെ സഹോദരൻ ആഗമെനോണും ട്രോജൻ നഗരങ്ങളൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, അവിടെയുണ്ടായിരുന്ന അപ്പോളോ ദേവന്റെ ദേവാലയത്തിൽ വെച്ച് ക്രൈസിസ് എന്ന പെൺകുട്ടിയെ അദ്ദേഹം പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. പല പ്രാവശ്യം അവളുടെ

കർത്താവ് ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അവളെ വിട്ടു നൽകിയില്ല. അങ്ങനെ ആ അച്ഛൻ അപ്പോളോ ദേവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തന്റെ മകളെ എങ്ങനെയെങ്കിലും വിട്ടുകിട്ടണമേ, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമേ എന്ന് അപ്പോളോ ദേവൻ ആ പ്രാർത്ഥന കേട്ടു. അദ്ദേഹം തൊടുത്തുവിട്ട അദൃശ്യാസ്ത്രങ്ങൾ ഭൂമിയിൽ ഗ്രീക്ക് സൈന്യത്തിനെതിരെ പതിക്കുകയും ചെയ്തു. ഗ്രീക്കുകാരുടെ താവളത്തിൽ ആകെ പകർച്ചവ്യാധിയുണ്ടായി. മനുഷ്യരും കുതിരകളും ഒക്കെ ചത്തൊടുങ്ങാൻ തുടങ്ങി. കാരണമെന്താണെന്നറിയാതെ ഗ്രീക്ക് രാജാക്കന്മാർ പരിഭ്രാന്തരായി. 9 ദിവസം ഈ മഹാമാരി തുടർന്നു. 10ാം ദിവസം അക്കിലസ് യവന സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി എന്താണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകാനുള്ള കാരണം എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ബുദ്ധിമാനും പ്രവാചകനുമായ കാൽക്കുസ് ആണ് പറഞ്ഞത്, ഇത് അപ്പോളോ ദേവന്റെ കോപം കാരണമാണ്. സത്യം ഞാൻ പറയാം, പക്ഷേ എന്നെ ആരും ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പു നൽകണമെന്ന് മാത്രം. ഞാൻ പറയുന്നത് ഇവിടെ ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പേടിയുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഉറപ്പ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അക്കിലസ് പറഞ്ഞു, സത്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ പറയൂ, അതിന്റെ പേരിൽ ആരും താങ്കളോട് മോശമായിട്ട് പെരുമാറില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കാൽക്കുലസ് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിച്ചു. ഇത് കേട്ട് ആഗമനോട് ദേഷ്യം വന്നു. തന്നെ കുറ്റക്കാരനാക്കി ഈ രാജാക്കന്മാരുടെ മുന്നിലൊക്കെ അവതരിപ്പിക്കുകയായിരുന്നല്ലോ. ആഗമനോൻ പറഞ്ഞു, നിങ്ങളൊക്കെ കിട്ടിയതൊക്കെ വിധിച്ചു നൽകിയല്ലോ, ഞാൻ എനിക്ക് കിട്ടിയ ആളെ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കണം എന്നുകൂടി ആഗമനോൻ ആവശ്യപ്പെട്ടു. അക്കിലസിനെ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമല്ലോ, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ കൊള്ളയടിച്ച മുതലൊക്കെ വീതിച്ചു, ഇനി അത് തിരിച്ചു കൊടുക്കാൻ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കാം. ട്രോയ് നഗരം ആക്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ആഗമനോൺ അത് കേൾക്കാനൊന്നും തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എന്നെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട, അതൊന്നും നടക്കില്ല. താങ്കൾക്ക് കിട്ടിയതൊക്കെ വയ്ക്കാം, എന്നാൽ ഞാൻ എടുത്തതൊന്നും എനിക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് എവിടുത്തെ ന്യായമാണ്? അത് സാധ്യമല്ല. അപ്പോൾ അക്കിലസ് ആകെ ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ട്രോജൻകാരോട് എനിക്കെന്താണ് ശത്രുത? അവർ എന്റെ ഭാര്യയോ സമ്പത്തൊന്നും കൊണ്ടുപോയില്ലല്ലോ. നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരനായ മെനലാവൂസിനു വേണ്ടിയാണ് ഞാൻ വന്നത്. ആ കാര്യമെല്ലാം നിങ്ങൾക്കിപ്പോൾ മറന്നിരിക്കുന്നു. ഏതെങ്കിലും ഒരു ട്രോജൻ നഗരം ആക്രമിച്ചു കഴിയുമ്പോൾ പങ്കിടുന്ന കൊള്ള വസ്തുക്കളിലെ വലിയ ഭാഗം താങ്കൾ എടുക്കുന്നുണ്ട്. എന്നിട്ടും താങ്കൾക്ക് ആവശ്യങ്ങൾ തീരുന്നില്ല. നിങ്ങളുടെയും നിങ്ങളുടെ സഹോദരന്റെയും ഒരു കാര്യത്തിലും ഞാനൊരു സഹായവും നൽകാൻ വരുന്നില്ല. ഞാൻ വന്ന വഴി പോവുകയാണ്. വലിയ വീരശൂരനാണെങ്കിൽ എന്നെ കൂട്ടാതെ ഈ ട്രോയ് നഗരം കീഴടക്കി മഹത്വം കാണിക്ക് എന്ന് വെല്ലുവിളിച്ചു. ആഗമനോൻ വീടാനൊന്നും തയ്യാറായിരുന്നില്ല. നിങ്ങളങ്ങ് പിരിഞ്ഞു പോകുന്നെങ്കിൽ പോയിക്കോ, നിൽക്കണേ എന്ന് കാലു പിടിച്ച് അപേക്ഷിക്കാനൊന്നും ഞാനില്ല. മനുഷ്യരുടെ ആയുധങ്ങൾക്ക് നിങ്ങൾ അതീതനാണ് എന്നൊക്കെ എനിക്കറിയാം. അത് പക്ഷെ നിങ്ങളുടെ കഴിവൊന്നുമല്ലല്ലോ, ദേവന്മാർ നൽകിയ വരം കൊണ്ട് മാത്രം. അഖിലസ്, നിങ്ങളെ പുല്ലു പോലെ മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇത് കേട്ടതും അഖിലസിന്റെ ക്ഷമ നശിച്ചു. അയാൾ അപ്പോൾ തന്നെ തന്റെ ഉറയിലുണ്ടായിരുന്ന വാള് വലിച്ചൂരി ആഗമനോന്റെ നേരെ പാഞ്ഞെടുത്തു. ചുറ്റുമുള്ളവരൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയായിരുന്നു. തീപ്പൊരി പാർന്ന കണ്ണുകളോടെ വാളുയർത്തി നിൽക്കുന്ന അഖിലസിന്റെ മുന്നിൽ ആഗമനോൺ പേടിച്ചു നിന്നു. അഖിലസിന്റെ സ്വർണ തലമുടിയിൽ ആരോ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു. അഖിലസ് തിരിഞ്ഞു നോക്കിയപ്പോൾ അഥീനി ദേവിയാണ്. അഥീനി ദേവി എന്താണ് ഇവിടെ വരാനുണ്ടായ കാര്യം എന്ന് അഖിലസ് ചോദിച്ചു. അഖിലസേ, നിന്റെ ദേഷ്യം കുറച്ച് കുറയ്ക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളുടെ തർക്കവും വഴക്കും കണ്ട് ഹീരാദേവിയാണ് എന്നെ അയച്ചത്. ദേവിക്ക് നിങ്ങളും ആഗമനോണും ഒരേപോലെയാണ്. വാൾ ഉറയിലിട്, എന്നിട്ട് മത്സരം അവസാനിപ്പിക്കെ. ഞങ്ങൾ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ ആഗമനോണ് അർഹമായ ശിക്ഷ ലഭിക്കും. അഖിലസ് പറഞ്ഞു, അഥീനി ദേവിയെ ധിക്കരിക്കാൻ ഞാൻ ആളല്ല. അങ്ങനെ അദ്ദേഹം വാളുറയിലിട്ടു. അഥീനി തിരിച്ച് ഒളിമ്പസ് മലയിലേക്ക് പറക്കുകയും ചെയ്തു. അഖിലസ് ആഗമനോട് പറഞ്ഞു, ഗ്രീസിലെ ഏറ്റവും ശക്തനായ നേതാവിനെ അപമാനിച്ചതിന് ഈ ഗ്രീക്ക് സൈന്യം മുഴുവൻ ഒരു ദിവസം ഖേദിക്കേണ്ടി വരും. അഖിലസ് തിരിഞ്ഞു നോക്കാതെ തന്റെ കൂടാരത്തിലേക്ക് നടന്നു. ആഗമനോൺ ക്രൈസിസിനെ അവളുടെ അച്ഛന് തിരികെ കൊടുത്തു. തന്റെ തെറ്റിന് പിഴയായി അപ്പോളോ ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അഖിലസ് ആകെ അപമാനിതനായതുപോലെ അയാൾക്ക് തോന്നി. വീരപുരുഷനായി മരണമടയാമെന്ന് കരുതിയാണ് ഞാൻ യുദ്ധത്തിനായിട്ട് വന്നത്. പക്ഷേ ഇവൻ എന്നെ അപമാനിച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെയായിപ്പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് അഖിലസ് അമ്മയെ വിളിച്ച് കരയാൻ തുടങ്ങി. സമുദ്രദേവിയായ തേറ്റിസ് മകന്റെ കരച്ചിൽ കേട്ട് അഖിലസിന്റെ അടുത്തെത്തി. എന്നിട്ട് അവനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി, നീ വിഷമിക്കേണ്ട,
നിന്റെ വീരത ഗ്രീക്കുകാർ മുഴുവനും മനസ്സിലാക്കുന്ന

ഒരു സമയം വരും. നിന്നോട് ആഗ്മനോൻ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ നൽകാൻ ഞാൻ സുയസ്ദേവനോട് പറയാം. നിന്നെ വേദനിപ്പിച്ചതോർത്ത് പശ്ചാത്തപിക്കുന്നതുവരെ ട്രോജൻകാർക്ക് വിജയം നൽകാൻ ഞാൻ ദേവനോട് തീർച്ചയായും പറയാം. അമ്മ അങ്ങനെ സമാധാനിപ്പിച്ചപ്പോൾ അക്കിലസിന് ചെറിയൊരു ആശ്വാസം തോന്നി. തേറ്റിസ് ഒളിമ്പസ് മലയിലെത്തി ദേവന്മാരുടെ രാജാവായ സുയസിന്റെ അടുത്ത് സങ്കടം അറിയിച്ചു. അക്കിലസിന്റെ പരിഭവത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. അന്ന് രാത്രി സുയസ് ദേവൻ ആഗ്മനോണ് ഒരു സ്വപ്നം കാട്ടിക്കൊടുത്തു. ഗ്രീക്ക് സൈന്യത്തെ ട്രോജൻ കോട്ടയിലേക്ക് അയക്കണം എന്നതായിരുന്നു സ്വപ്നത്തിന്റെ സന്ദേശം. പിറ്റേ ദിവസം ആഗ്മനോൺ രാജാക്കന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി തന്റെ സ്വപ്നത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. യുദ്ധം നടത്തുന്നതിനെക്കുറിച്ച് ഏറെ താല്പര്യമില്ലാത്ത പലരും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതിൽ ഒരാളായ തെർസിറ്റേസ് രാജാവ് പറഞ്ഞു, ആഗ്മനോൺ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഇനിയും യുദ്ധത്തിന് പുറപ്പെടണമെന്നാണോ? താങ്കളുടെ കൂടാര നിറയെ കൊള്ള മുതലാണല്ലോ, ഇനിയും അത് പോരെന്നാണോ? എന്നിട്ട് അദ്ദേഹം തുടർന്നു, ഈ അത്യാഗ്രഹിയായ രാജാവിനെ തനിച്ചാക്കി നമുക്ക് ഗ്രീസിലേക്ക് കപ്പൽ കയറാം. ഇന്നലെ ഇയാൾ നമ്മുടെ പടനായകനായിട്ടുള്ള അക്കിലസിനെ വേദനിപ്പിച്ചു. ഇപ്പോഴിതാ യുദ്ധകോതിയുമായി വന്നിരിക്കുന്നു. ഒഡീസിയസ് ചാടിയെണീട്ട് ദേഷ്യത്തോടെ പറഞ്ഞു, നമ്മുടെ നേതാവായ ആഗ്മനോണോട് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യം? ഇത് പറഞ്ഞിട്ട് തെർസിറ്റിസിന്റെ തോളത്ത് ആഞ്ഞൊരടി കൊടുത്തു. ഹെലന്റെ പിതാവായിട്ടുള്ള തിൻഡാരിയോസിനോടുള്ള ശബ്ദം നിറവേറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഒഡീസിയസ് അവരെ ഓർമ്മപ്പെടുത്തി. ഓരോ വർഷം കടന്നുപോകും തോറും നമ്മുടെ ബുദ്ധിമുട്ട് കൂടുതലായി വരും. എന്നാൽ ട്രോയിലെത്തി വെറും കൈയോടെ പോവുക എന്നത് അതിലും കഷ്ടമല്ലേ? പ്രിയാമിന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചിട്ടേ നമുക്ക് ഇവിടെ നിന്ന് പോകാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അവരെല്ലാവരും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ചു. പ്രഭാതഭക്ഷണം കഴിഞ്ഞു പടയാളികൾ ആയുധം ഒരിക്കൽ കൂടി മൂർച്ച വരുത്തി യുദ്ധത്തിനൊരുങ്ങി. അന്ന് തന്നെ ട്രോജൻ നഗരം ആക്രമിക്കാൻ തീരുമാനിച്ചു. അതേസമയം ട്രോയിലെ രാജാവായ പ്രിയാം തന്റെ സ്നേഹിതരുമൊത്ത് കൊട്ടാരത്തിലെ മുകളിലത്തെ നിലയിൽ നിന്ന് ഗ്രീക്കുകാരെന്തൊക്കെ ചെയ്യുകയാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അകത്തെ മുറിയിൽ ഹെലൻ നിൽക്കുന്നുണ്ടായിരുന്നു. രാജാവ് അവളെ അടുത്തേക്ക് വിളിച്ചു. അടുത്തുണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ ഹെലനെ കണ്ട് ആകെ പരിസരം മറന്ന അവസ്ഥയായി. അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. പ്രിയാം രാജാവ് ഹെലനോട് പറഞ്ഞു, മകളെ, ഈ യുദ്ധത്തെ ചൊല്ലി ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. ഇതെല്ലാം ദൈവകൽപ്പന എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. എങ്കിലും പറയൂ, താഴെ ഗ്രീക്ക് സൈന്യങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന രാജാക്കന്മാർ ആരൊക്കെയാണ്? ആരാണ് ആ കാണുന്ന ആൾ എന്ന് ചോദിച്ചു. കണ്ണീർ തുടച്ചുകൊണ്ട് ഹെലൻ ഗ്രീക്ക് സൈന്യത്തിന്റെ നേരെ നോക്കി. അവൾ പറഞ്ഞു, മുൻനിരയിൽ കാണുന്ന ആ സൈന്യാധിപൻ എന്റെ ഭർത്താവിന്റെ സഹോദരനായ ആഗ്മനോൺ രാജാവാണ്. പ്രിയാം രാജാവ് അവളോട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ അടുത്തു നിൽക്കുന്ന വീരനാരാണ്? ആഗ്മനോണോളം പൊക്കമില്ലാത്ത ആ മനുഷ്യനെയാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം ആയുധമൊന്നും എടുത്തിട്ടില്ല. മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക മാത്രമാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഹെലൻ പറഞ്ഞു, അത് ഒഡീസിയസ് ആണ്. ഗ്രീസിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനാണ് അത്. ഇഥാക്കയിലെ രാജാവും പോരാളി വീരനുമാണ് അദ്ദേഹം. ഇത്രയും പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ട്രോയിലെ ജനങ്ങൾക്കും സ്വന്തം ജനങ്ങൾക്കുമൊക്കെ ദുരന്തമുണ്ടായല്ലോ താൻ കാരണം എന്നായി അവളുടെ മനസ്സിൽ. ഗ്രീക്ക് സൈന്യവും ട്രോജൻ സൈന്യവും മൈതാനത്തേക്ക് കടന്നു വന്നു. ഗ്രീക്കുകാർ നിശബ്ദരായി നീങ്ങുകയാണ്. ട്രോജൻ പടയാകട്ടെ നല്ല ഉച്ചത്തിൽ ആർപ്പ് വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. ട്രോജൻ സൈന്യത്തിന്റെ മുന്നിൽ പാരീസ് ആണ് നിന്നത്. പാരീസിനെ യുദ്ധത്തിന്റെ മുൻനിരയിൽ കണ്ടതും മെനലാവൂസ് ആകെ ദേഷ്യം കൊണ്ട് അലറി രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. മെലനാവൂസിനെ അങ്ങനെ അതുവരെ പാരീസ് കണ്ടിട്ടില്ലായിരുന്നു. ആ വരവ് കണ്ട് അയാൾ ഞെട്ടി. അയാൾ പിന്നോട്ട് പാഞ്ഞു. ട്രോജൻ പടയുടെ നടുവിൽ ഒളിച്ചു. ഇത് കണ്ട പാരീസിന്റെ സഹോദരനായ ഹെക്ടറിന് ആകെ ദേഷ്യം വന്നു. ട്രോജൻകാരെ മുഴുവൻ അപമാനിക്കുന്ന നീ എന്റെ അനുജൻ തന്നെയാണോ എന്ന് അദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. അതാ ആ ഗ്രീക്ക് സൈന്യം മുഴുവൻ പരിഹസിച്ച് ചിരിക്കുകയാണ്. മറ്റൊരാളുടെ ഭാര്യയെ മോഷ്ടിച്ചു കൊണ്ടുവന്നതും പോരാ, ഈ പൊല്ലാപ്പൊക്കെ സൃഷ്ടിച്ച് അവസാനം പേടിച്ച് പടയുടെ പിന്നിൽ ഒളിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും നീ സമ്മാനിച്ചത് തീരാത്ത ദുഃഖമാണ്. അപ്പോൾ പേടിയുണ്ടായിരുന്നെങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്ന് പാരീസ് പറഞ്ഞു, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ചേട്ടന്റെ അത്രയും ധൈര്യം എനിക്കില്ല. പക്ഷെ യുദ്ധം ചെയ്യാൻ എനിക്ക് മടിയില്ല. ഇവരോടെല്ലാം ഇരിക്കാൻ പറയൂ. എന്നിട്ട് യുദ്ധം ഞാനും മെനലാവൂസും തമ്മിലാവട്ടെ. മെനലാവൂസാണ് ജയിക്കുന്നതെങ്കിൽ ഹെലനെ അദ്ദേഹം കൊണ്ടുപോകട്ടെ. പക്ഷെ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഹെലനെ എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ ഗ്രീക്ക് സൈന്യം തിരിച്ചു പോവുകയും ട്രോജൻകാർക്ക് സമാധാനമായിട്ട് കഴിയുകയും ചെയ്യാമല്ലോ. ഈ അഭിപ്രായം എല്ലാവർക്കും സമ്മതമായിരുന്നു. പാരീസും മെലനാമോസും തമ്മിലുള്ള യുദ്ധത്തിന്റെ കഥ കേൾക്കാം അടുത്തയാഴ്ച.

സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരീസ് പിടിച്ചുകൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ ഗ്രീസിലെ രാജാക്കന്മാർ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇതുവരെ കേട്ടത്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തന്നത് ഐശ്വര്യ.

സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരീസ് പിടിച്ചുകൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ ഗ്രീസിലെ രാജാക്കന്മാർ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇതുവരെ കേട്ടത്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തന്നത് ഐശ്വര്യ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
1: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
0: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
1: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
1: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
1: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
1: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
2: ആകാശവാണി തൃശൂർ.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം.
1: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒന്നാം ദിവസം

0: സമയങ്ങൾ, മലയാളത്തിന്റെ പ്രിയ താരങ്ങളുടെ സാന്നിധ്യം, അത്യാധുനിക ശബ്ദ വിന്യാസങ്ങൾ. ഈ നാടകോത്സവം കേവലം ഒരു പരിപാടിയല്ല, മറിച്ച് മലയാളി മനസ്സിന്റെ വികാരങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. വരും ദിവസങ്ങളിൽ നമ്മെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ആ ഏഴ് മഹത്തായ നാടകങ്ങളെയും അവയുടെ അണിയറ വിശേഷങ്ങളെയും നമുക്കിന്ന് അടുത്തറിയാം.
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
2: നാടകോത്സവത്തിന്റെ രണ്ടാം ദിനമായ നാളെ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകത്തോടെയാണ് നാടക പ്രക്ഷേപണം ആരംഭിക്കുന്നത്.
3: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ, അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: മോഹൻലാലിനൊപ്പം പ്രധാന കഥാപാത്രമായി എത്തുന്നത് ദേശീയ പുരസ്കാര ജേതാവായ MR ഗോപകുമാറാണ്.
3: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
4: പേര്
3: അഞ്ജന.
4: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
3: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
4: എന്നിട്ട്?
3: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
0: പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ചലച്ചിത്ര താരങ്ങളായ സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നാടകരംഗത്തെ പ്രമുഖരായ നരിയാപുരം വേണുഗോപാൽ, രജു കോലിയക്കോട്, ഭാവി വാഗ്ദാനങ്ങളായ ആദ്യ എ നായർ, പ്രസിദ്ധ പ്രമോദ് എന്നിവരും നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊണ്ടും മിഴിവേകുന്നു.
5: മഹാരാജൻ!
6: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
5: ഇനി ഈ കണ്ടങ്കിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ.
7: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
8: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ പത്തീസാത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാർ ആലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
7: അപ്പോ എന്നെ കാണാൻ അവര് ജയിലിലോട്ട് വന്നാലോ?
8: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
0: ഈ നാടകത്തിന് പശ്ചാത്തല ശബ്ദവിന്യാസം ഒരുക്കിയിരിക്കുന്നത് ധീരജ് സുകുമാരനും സാങ്കേതിക സഹായം നൽകിയിരിക്കുന്നത് വി സുരേഷ് കുമാറുമാണ്. നാടക സംവിധാനം റൂബി ബാബു. നിർവഹണ സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുകൽ, എൻ സുനിത.
3: ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്? അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മ

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
1: കാലം മാറിയാലും ശബ്ദത്തിന്റെ മാന്ത്രികതയ്ക്ക് മാറ്റുകുറയുന്നില്ല എന്നതിന്റെ സാക്ഷ്യപത്രമാണ് റേഡിയോ നാടകങ്ങൾ. അടഞ്ഞ മിഴികൾക്കുള്ളിൽ അനന്തമായ ദൃശ്യപ്രപഞ്ചം തീർക്കുന്ന, ഭാവനയുടെ ആകാശങ്ങൾ തൊട്ടുണർത്തുന്ന ആ ശ്രവ്യ വിസ്മയം റേഡിയോ നാടകോത്സവങ്ങളിലൂടെ ശ്രോതാക്കളുടെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാം.
2: അതെ, വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മലയാളിയുടെ കലാസംസ്കൃതിയുടെ ഭാഗമായ അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇതാ വസന്തം വിരിയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
1: വ്യത്യസ്തമായ

ഗുണം പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാണ് തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല ലോകം ഇവിടെയില്ല എന്നത് നിങ്ങൾ മറന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും. തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
2: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാ?
2: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മൾ വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണം എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
2: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം, 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
2: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
0: രചന, സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ.സി. സുകുമാരൻ, പി.എം. ദീപ. നിർവഹണ സഹായം പി.നിഷ.
3: സാറിനത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: കണ്ടില്ലേ, ഒരു അനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
3: ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി മിണ്ടാനാവാതെ കിടക്കല്ലേ.
0: വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളു പൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: അതുകൊണ്ടാണ് മാധവ് ആ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
3: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായി എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ് ആകെ മാറിയിരുന്നു.
3: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
0: മടക്കം. രചന, സംവിധാനം സി കൃഷ്ണകുമാർ.
4: ജീവിതം ഏത് കഷ്ടനഷ്ടങ്ങൾക്കിടയിലും ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാടകമാണ് May 13 നാടകോത്സവത്തിന്റെ 4-ാം ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നത്.

0: Good morning, sir. May I come in?
1: Please, have a seat.
0: Thank you.
1: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലറായിട്ട് പാട്ടും എഴുത്തും വായനയും.
0: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷേ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
1: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
0: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സാർ എങ്ങനെയാ ഇങ്ങനൊരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
1: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്.
2: ജീവിതോത്സവം എന്ന ഈ നാടകം നിരാശയിൽ നിന്ന് ആശയിലേക്കുള്ള യാത്രയിലേക്ക് ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകും.
3: അച്ഛൻ,
4: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജിയായിരുന്നത് കൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
5: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
3: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
5: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോൾ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെയും നോക്കി മാത്രം.
4: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊല്ലല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
5: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും. സർവം നശിപ്പിച്ചേ അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: മരണാസന്നനായ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ പിഴവുകൾ തിരുത്തിയെഴുതാൻ ശ്രമിക്കുന്ന ഈ നാടകത്തിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ചലച്ചിത്ര നടനുമായ പ്രേംകുമാർ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും അഭിനേതാവുമായ രഘുനാഥ് പലേരി, മലയാളത്തിന്റെ നിത്യഹരിത ശബ്ദമായ ദേവി, സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖ അഭിനേത്രി സോന നായർ, യുവനടൻ കണ്ണൻ നായർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒപ്പം ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രശസ്തരായ ജയൻ ചേർത്തല, ജോബി എ എസ്, തിരുമല രാമചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യം നാടകത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു. ഈ താരനിരയോടൊപ്പം മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ തന്മയ സോൾ, യുവ കലാകാരി തമന്ന സോൾ, പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായ അനീഷ് നായർ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ തുടങ്ങിയവരും ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു.
1: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
2: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
1: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണോ സംസാരിക്കുന്നത്?
2: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് ഐ എ എസ് തന്നു എന്നാണ്.
0: സിനിമാ സീരിയൽ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ജനാർദ്ദനന്റെ രചനയിൽ

0: റൂബി ബാബുവാണ് ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്.
1: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
2: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സീ, ഐ എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാനെന്നൊക്കെ പറഞ്ഞ് കറങ്ങിയടക്കാനൊന്നും എനിക്ക് സമയമില്ല.
1: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവൻ തന്നെയാ. പക്ഷെ അതിൻ്റെ ഇടയിലേ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
2: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
1: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
2: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണം എന്നല്ല.
0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
3: ഹൃദയ,
0: തന്റെ പ്രണയിനിയായ മധുമിതയോടു പോലും പറയാതെ ഒളിച്ചുവെച്ച കഥാനായകനായ ഹൃദയനാഥന്റെ ദുരൂഹമായ സ്വപ്നങ്ങളുടെ പുനർവ്യാഖ്യാനമാണ് നാടകത്തിന്റെ ഇതിവൃത്തം.
4: എന്താണ് ഹൃദയൻ, എനിക്ക് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
5: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
4: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
5: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
6: എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ, മധുവിനെ വിട്ടേക്ക്.
0: വകുപ്പ് തല പരിശീലനത്തിന് ഡൽഹിയിൽ എത്തിയ ഹൃദയനാഥൻ എന്ന ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥന് കോഴ്സ് ഡയറക്ടറായ അനന്തരാമനോടുള്ള സൗഹൃദം അയാളെ കൊണ്ടുചെന്നെത്തിച്ചത് താൻ പലപ്പോഴായി കണ്ട അർത്ഥമറിയാത്ത കുറേയേറെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ്.

0: ആ ഹൃദയൻ കമിൻ. അന്വേഷിച്ചു വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ കടന്നു വാ ഇരിക്കെ.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി ഒരൊന്നര ഒറ്റ. ഹൃദയ ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
2: അനന്തരാമന്റെ നഷ്ടജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ഇനിയും ഇഴപൊട്ടാത്ത തീവ്രമായ ആത്മബന്ധങ്ങളുടെയും ഭ്രമാത്മകമായ സത്യസാക്ഷ്യങ്ങളാണ്. അനന്തനോടൊപ്പം നാട്ടിലെത്തിയ ഹൃദയനാഥന് നേരിട്ട് കാണാനും അനുഭവിക്കാനും ഇടവരുന്നത്.
0: ഹൃദയ നല്ല തിരക്കാണല്ലോ, ഒരു കാര്യം ചെയ്യാം, വിട്ടേക്കാം.
3: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
0: ഒരു 10-30 കൊല്ലമൊക്കെ ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
4: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
0: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടമാമ എന്നാ സമാചാരം?
4: ഇത് എന്നെ കോലം, ഇത് രൂമ്പ നാളായിടിച്ച് ഇങ്ങനെ പോയിട്ട് ഇല്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്
2: പാലക്കാട് കൽപ്പാത്തി

0: രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ വിടരുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: ഞാൻ വെങ്കിട് സുബ്രഹ്മണ്യം. അമ്മ എന്നെ എടുത്തിട്ടാങ്ങളെ.
2: അയ്യോ യാര് വെങ്കി, കൊഞ്ച കീഴിറങ്ങടാ.
3: പുഷ്പ എന്നെ തെരിയല്ലേ അവനക്ക്, ഞാൻ അനന്തരാമനാക്കും. ഒന്ന് പെരിയപ്പ
4: ആണ്ടവാ കടവളെ പെരിയപ്പാവാ. അയ്യോ വാങ്കോ വാങ്കോ ഉള്ള വാങ്കോ. എവളോ വർഷമായി ഉങ്ങളെ പാത്ത് കടവളെ.
2: കോഫി പോട്ട് ദോ വന്നിട്ടേ.

0: ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യങ്ങളായ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി എന്നിവർക്കൊപ്പം കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൗർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, കൂടാതെ ബാലതാരം ഇവാൻ മിഖായേൽ ഷിബു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: അനന്തു തലൈവാ.
2: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ നമ്മ കോളേജിലെ ഭാരതീയ താനേ. യു ഗ്രേറ്റ് വിക്ടോറിയൻ.
1: എത്ര കാലമാശരാ, നീ എങ്കെ ഇപ്പോ എന്നെ വേല പണ്ട്ര? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ.
0: നിർവഹണ സഹായവും ശബ്ദ സന്നിവേശവും ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയാസിയ.
3: വന്നിട്ടിയാടാ അനന്തൻ, വന്നിട്ടിയാടാ?
4: ഇല്ല, വന്നിട്ടില്ല അമ്മ. സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി. മാറിയാൽ വേഗം വരും. ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ
5: വന്ന്. നമ്മ വടക്കേ മഠത്തൽ അനന്തപ്പതാനേ?
4: അതെ.
5: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ടിരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ള വാങ്കോ.
0: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: അത് ധനലക്ഷ്മി, ഇവിടെ ഇങ്ങിരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴുണ്ടായിരുന്നു
3: യാരേ? ആനന്ദം വന്നിട്ടിയാ, ഈ ആരാവത് ചൊല്ലടാ.
6: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങെ ആരും വരലേ, ഒരാള് വന്നിരിച്ച്. ആനാ, അത് അനന്തപ്പനല്ലേ?
3: ആമാ ആമാ, സെറിടാ. ആണ്ടവാ മുരുഹാ.
6: നാം ബാലസുബ്രഹ്മണ്യം, ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോടെ റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി ചൊല്ല് യാർ നീ, ഉൻ പേരെന്നാ, ഊരെങ്കെ, എപ്പോഴാ നീ ഉള്ളേ വന്നേ?
3: അനന്താ, കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ.
4: സൊല്ല് പാട്ടി.
3: മുൻപ് സൊന്നത് താനേ, അനാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത വിഷയത്തിലെ നജമാന സമ്മതം താനേ? ചൊല്ലടാ കണ്ണാ.
4: എന്നാ പാട്ടി?

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ 6ാം ദിവസം മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി. ഒരു ദരിദ്ര ശില്പിക്കെതിരെ രാജാവ് മോഷണക്കുറ്റം ചുമത്തുന്നു. അവൻ കുറ്റവാളിയോ അല്ലയോ? സത്യങ്ങൾ കണ്ടെത്താൻ ചില നേരങ്ങളിൽ ദൈവിക ഇടപെടലുകൾ അനിവാര്യമാവും. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, KV നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. മൗനസാക്ഷി. നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ

0: അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
2: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

0: അഖില കേരള റേഡിയോ നാടകോത്സവം ഏഴാം ദിവസം മെയ് 16 ശനിയാഴ്ച രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.
1: മോളെന്താ കേൾക്കുന്നത്?
2: കടലിന്റെ ശബ്ദം.
1: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
2: തിരയുടെ ശബ്ദം.
1: പിന്നെ?
2: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
1: പിന്നെ?
2: കടൽക്കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ.
1: പിന്നെയോ?
2: നുരയുടെ, പതയുടെ. അങ്ങനെ
1: എന്നാ കണ്ണു തുറക്കാതെ മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോളെന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ വലിയ കടൽ.

0: കാണുക കടലിനെ കൺതുറക്കാതെ. തികഞ്ഞ ഒരു മനുഷ്യൻ, മികച്ച ഒരു കലാകാരൻ, ചിരിച്ചും ചിരിപ്പിച്ചും ചുറ്റും പ്രകാശം പ്രസരിപ്പിച്ച ഒരാൾ. പുറമേ പ്രശാന്തമെന്ന് നാം കരുതിയ സമുദ്രങ്ങൾ പക്ഷേ അകമേ പ്രക്ഷുബ്ധങ്ങളായിരുന്നു. വായിച്ചും കേട്ടും മാത്രം അറിഞ്ഞ അയാളെന്ന കടലിനെ കാണുക ഇത്തിരി നേരം കൺതുറക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ അയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയോ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. സഹകരണം നിഷ പി. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.
2: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
3: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്ത് ഇരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
2: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
3: കാണുക കടലിനെ കൺതുറക്കാതെ.
2: മനസ്സിലായില്ല.
3: അതായത് കണ്ണടച്ചു പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരൻ്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ നോക്ക്.
2: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
1: കാണുക കടലിനെ കൺതുറക്കാതെ.
0: രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. മെയ് 16 ശനിയാഴ്ച രാത്രി 9:30.
1: പുനഃപ്രക്ഷേപണം മെയ് 17 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:00. കാണുക കടലിനെ കൺതുറക്കാതെ.

നാടകോത്സവത്തിലെ അവസാന നാടകമായ കടങ്കഥയിലെ വിരുന്നുകാരൻ എട്ടാം ദിനം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. നഗരത്തിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മൂന്ന് പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന നിഗൂഢനായ വ്യക്തി സൃഷ്ടിക്കുന്ന മാറ്റങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം. ഇതിലും മോഹൻലാലിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: Good morning, reception. Yes. Yeah, room number 203. Yes, he's there. Connect here.
1: Good morning, Miss Annie.
0: Ha. Good morning. ഞാൻ ഇപ്പോൾ ഒരു കോളർ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
1: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
0: പിന്നെന്തേ?
1: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
0: എന്നാൽ ഞാൻ കോൾ ഇവിടെ തരാം.
1: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ, ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
0: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
1: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
0: നിങ്ങളവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സോറി.
1: സോറി ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
0: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
1: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യാ സ്മാർട്ട് ചാമി.
0: താങ്ക് യു.
1: അപ്പോ ശരി, കാണാം.

0: മെയ് 18 ഒൻപതാം ദിവസം ഈ നാടകോത്സവത്തിന്റെ സമഗ്രമായ ഒരു അവലോകനത്തോടെ നാം വിടവാങ്ങും. നാടകരംഗത്തെ പ്രമുഖർ ഈ അവലോകനത്തിൽ പങ്കെടുക്കും.
1: മെയ് 10 മുതൽ 18 വരെ കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ ഒരുക്കുന്ന ഈ സ്വപ്ന സഞ്ചാരത്തിൽ നിങ്ങളും പങ്കാളികളാകുക. ഇത് കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് മനുഷ്യജീവിതത്തിന്റെ തുടിപ്പുകളാണ്, പ്രകൃതിയുടെ സംഗീതമാണ്, മണ്ണും മനസ്സും തമ്മിലുള്ള ഗാഠമായ ബന്ധമാണ്.

0: ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ഓരോ നാടകവും രാത്രി 9:30 നിങ്ങളുടെ റേഡിയോ സെറ്റുകളിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും തത്സമയം കേൾക്കാം. അഥവാ ആ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടാൽ വിഷമിക്കേണ്ടതില്ല. തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവ പുനഃപ്രക്ഷേപണം ചെയ്യുന്നതാണ്.
1: മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ മുതൽ പ്രഗത്ഭരായ ഒട്ടനവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തയുടെയും വികാരത്തിന്റെയും പുതിയ തിരമാലകൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. കാതോർക്കാം, ഭാവനയുടെ ആ ലോകത്തേക്ക്. മറക്കരുത്, രാത്രി 9:30 മണിക്ക് ആകാശവാണി.

ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്, മോഹൻലാലും ചിത്രയും പാടിയത്. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ഈണം നൽകിയത് MG രാധാകൃഷ്ണൻ.

ചിത്രം രാപ്പകൽ. ഗായിക വിദ്യ വിശ്വംഭരൻ. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം മോഹൻ സിത്താര.

ചിത്രയും പാടിയത്. ചിത്രം ക്ഷമിച്ചു എന്നൊരു വാക്ക്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

അർജുനനും ചിത്രയും പാടിയത്. ചിത്രം ക്ഷമിച്ചു എന്നൊരു വാക്ക്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം വർണ്ണപ്പകിട്ട്.

ചിത്രം സത്യം ശിവം സുന്ദരം. ഹരിഹരൻ പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് വിദ്യാസാഗരൻ്റെ സംഗീതം.

ചിത്രം വൺ മാൻ ഷോ, എം ജി ശ്രീകുമാറും മനോയും പാടിയത്. രചന കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് ഈണം നൽകിയത് മേജോ ജോസഫ്, വിനീത് ശ്രീനിവാസനും ജ്യോത്സ്ന രാധാകൃഷ്ണനും പാടിയത് ചിത്രം നോട്ട്ബുക്ക്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലതാ മുരളീധരൻ.
2: സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ, സ്നേഹസാരമിഹ സത്യമേകമാം. മഹാകവി കുമാരനാശാന്റെ നളിനിയിലെ സുപ്രസിദ്ധ വരികളാണ് ഉദ്ധരിച്ചത് എന്ന് ഏവർക്കും മനസ്സിലായിരിക്കുമല്ലോ. ഊഴിയിൽ അഥവാ ഭൂമിയിൽ സ്നേഹമാണ് എല്ലാം. ഏകമായ സത്യവും സ്നേഹസാരം തന്നെ. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന ഇരുടികളിലൂടെ തൻ്റെ നിലപാട് വ്യക്തമാക്കിയ മലയാളത്തിൻ്റെ പ്രിയ കവിയും കാവ്യസൗന്ദര്യം തുളുമ്പുന്ന വരികളാൽ ചലച്ചിത്രഗാനശാഖയെ സമ്പന്നമാക്കിയ ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മ. ദർ ഇസ് നത്തിങ് മോർ ട്രൂലി ആർട്ടിസ്റ്റിക് ദാൻ ടു ലവ് പീപ്പിൾ എന്ന് വിശ്വവിഖ്യാത ചിത്രകാരൻ വിൻസെന്റ് വാൻ ഗോഗ്. ദയ എന്താണെന്നറിഞ്ഞാൽ, ബഹുമാനം എന്തെന്ന് മനസ്സിലായാൽ, സ്വീകാര്യത എന്താണെന്നറിഞ്ഞാൽ മനസ്സിലാകും സ്നേഹമെന്താണെന്ന്. സ്നേഹശൂന്യതയാണ് ഇന്ന് എവിടെയും കാണുന്നത്. കാര്യലാഭത്തിനു വേണ്ടി നടിക്കുന്ന സ്നേഹം യഥാർത്ഥമല്ല. ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ കടുത്ത അവഗണന നൽകി നരേന്ദ്രൻ്റെ, പിൽക്കാലത്തെ ശ്രീ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തെ, വ്യക്തിയെ പരീക്ഷിക്കാൻ ശ്രമിച്ചതായി കേട്ടിട്ടുണ്ട്. എന്നിട്ടും നരേന്ദ്രൻ തൻ്റെ ഗുരുസന്ദർശനം മുടക്കിയില്ല. നിനക്കിതെങ്ങനെ കഴിഞ്ഞുവെന്ന് പിന്നീട് ഗുരു ആരാഞ്ഞപ്പോൾ, അങ്ങ് എന്നോട് സംസാരിക്കുക എന്നുള്ളത് വളരെ ചെറിയ കാര്യമാണ്, അങ്ങയുടെ ഉള്ളു നിറയെ സ്നേഹമുണ്ട്, എനിക്കറിയാം. ആ സാന്നിധ്യത്തിൽ വെറുതെ ഇരിക്കുക എന്നുള്ളത് തന്നെ എൻ്റെ പുണ്യം എന്നാണ് നരേന്ദ്രൻ പറഞ്ഞത്. ഗുരുവിൻ്റെ മനസ്സിലെ സ്നേഹത്തെ എത്ര മറച്ചിട്ടും മനസ്സിലായ ആ ശിഷ്യന് ഗുരുവിനോടുള്ളതും ഗുരുവിന് തിരിച്ചുള്ളതുമായ ആത്മബന്ധം എത്ര വലുത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന പ്രസിദ്ധമായ ക്രിസ്തുവചനമുണ്ടല്ലോ. അതിലെ ആദ്യ പാതി നാം ഗവനിക്കാതെ രണ്ടാം പാതിയാണ് മറ്റുള്ളവർക്ക് ഉപദേശമായി കൊടുക്കാറ്. ആദ്യ പാതിയിലെ സ്വയം സ്നേഹിക്കാൻ എന്നത് അത്ര ചെറിയ കാര്യമല്ല. ആൽബർട്ട് ഫ്രൈഡ്ലാൻഡർ എന്നൊരു പുരോഹിതനെക്കുറിച്ച് ഫാദർ ബോബി ജോസ് കട്ടിക്കാട് തൻ്റെ അകം എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. നാസി ജർമ്മനിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകൗമാരങ്ങൾ. ഒരു രാത്രിയിൽ വളരെ ബോധപൂർവം എഴുന്നേറ്റ് 8 വയസ്സുള്ള ആ കുട്ടി ഒരു പട്ടികയുണ്ടാക്കി, ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച്. എന്നിട്ട് ഒരു വ്രതവും ചെയ്തു. ഈ പീഡനകാലം

0: അതിജീവിക്കാനാകുമെങ്കിൽ മാനവരാശിയുടെ നന്മയ്ക്കായി തന്നെ അർപ്പിക്കാമെന്ന്. ആ കുട്ടി അസാധാരണ കരുണയുള്ള ഒരാളായി കാലക്രമത്തിൽ പരിണമിച്ചു. സ്വയം സ്നേഹിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ തനിക്ക് ലോകത്തെ സ്നേഹിക്കാൻ ആവില്ലായിരുന്നുവെന്ന് അയാൾ എല്ലായിടത്തും ഏറ്റുപറഞ്ഞു. ബുദ്ധൻ തൻ്റെ അനുയായികളോട് പറഞ്ഞ പോലെ മനസ്സ് സ്നേഹം കൊണ്ട് നിറയുമ്പോൾ ഓരോ ദിശയിലേക്ക് അത് കൈമാറുക. പകയോ വെറുപ്പോ കോപമോ ഇല്ലാതെ എല്ലാത്തിൻ്റെയും ഭാഗമാകുക. പരിധികളില്ലാതെ വികാസം തേടുന്ന സ്നേഹചിത്തം കൊണ്ട് മുഴുവൻ ലോകത്തെയും ആലിംഗനം ചെയ്യുക. സ്നേഹമാം കുളിർ പൂനിലാവ് പരന്നു, സർവവും ഏകമായി, മോഹമാം ഇരുൾ നീങ്ങി, നിന്റെ മഹത്വമുള്ളിൽ വിളങ്ങണേ എന്ന മഹാകവി കുമാരനാശാന്റെ വരികൾ തന്നെ പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു, സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും, സ്നേഹം താൻ ജീവിതം, ശ്രീമൽ സ്നേഹവ്യാഹതി തന്നെ മരണം, സ്നേഹം നരകത്തിൻ ദ്വീപിൽ സ്വർഗഗേഹം പണിയും പടുത്വം എന്ന മുകളിൽ ഉദ്ധരിച്ച വരികളിലൂടെ ആശാൻ ചണ്ഡാലഭിഷികയിലും സ്നേഹത്തിൻ്റെ മഹത്വം വിശദീകരിക്കുന്നു. ലവ് ക്യാൻ ഓപ്പൺ പ്രിസൺ ഡോഴ്സ് എന്ന ഗ്രന്ഥം രചിച്ച ഗ്രന്ഥകാരൻ ഒരു ജയിൽ പുള്ളിയിൽ നിന്ന് കിട്ടിയ വാചകമായി അതിനെ പറയുന്നു.
1: ലതാ മുരളീധരൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.